ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1202 ആണ്ട്, ചിങ്ങം 19, 2026 സെപ്റ്റംബർ 4 വെള്ളിയാഴ്ച. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ.

0: ശുഭചിന്തകൾ. ഈ ജീവിതത്തിൽ പലപ്പോഴും നാം നമ്മുടേതെന്ന് വിചാരിക്കുന്ന വ്യക്തികൾ നമ്മെ നേരിട്ട് കാണുമ്പോൾ അവരുടെ മനസ്സിൽ നമുക്ക് വലിയ സ്ഥാനമാണ് ഉള്ളതെന്നൊക്കെ പറയുമെങ്കിലും അങ്ങനെയൊന്നുമല്ല എന്ന് അവരുടെ പ്രവൃത്തികളിൽ നിന്ന് കൃത്യമായി വായിച്ചെടുക്കാനാവുകയും ചെയ്യും. ഒന്നോർക്കുക, തനിക്ക് താനും പുരയ്ക്ക് തൂണുമേ സത്യത്തിൽ സ്വന്തമെന്ന് പറയാനുള്ളൂ. സ്വയം സ്നേഹിക്കുക, ബഹുമാനിക്കുക, പ്രോത്സാഹിപ്പിക്കുക, പരിഗണിക്കുക. ഏവർക്കും ശുഭദിന ആശംസകൾ.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഭക്തിഗാനങ്ങൾ.

பதினெட்டு படி மீது ஏறிடுவான், கதி என்று அவனை சரணடைவான்.

0: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. രാവിലെ 8 മണിക്ക് സമാഗമം, 9 മണിക്ക് ഇന്നിസേ, 9:30 ആകാശഗംഗ, 10 മണിക്ക് ലൈവ് ചാറ്റ് ഷോ ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഉച്ചയ്ക്ക് 1:20 കറന്റ് അഫയേഴ്സ് അപ്ഡേഷൻ, 1:30 തിരശീല, വൈകുന്നേരം 4:55 പ്രാദേശിക വിശേഷങ്ങൾ, 5:30 മധുരം സംസ്കൃതം, 6 മണിക്ക് ചരിത്രത്തിൽ ഇന്ന്, 6:05 വ്യാസപ്രസാദം, രാത്രി 7 മണിക്ക് റീഡിംഗ് റൂം, 8 മണിക്ക് സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ, 9:30 കറന്റ് അഫയേഴ്സ് അപ്ഡേഷൻ, 9:55 ബെഡ് ടൈം സ്റ്റോറീസ്. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ദിവസവും രാവിലെ 6:45 7:25 ഉച്ചയ്ക്ക് 12:30 12:50 വൈകുന്നേരം 6:30 7:25 ആകാശവാണിയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ കേൾക്കാം ചരിത്രത്തിൽ ഇന്ന്.
1: ചരിത്രത്തിൽ ഇന്ന് സെപ്റ്റംബർ 4, അമേരിക്കയിൽ ആദ്യത്തെ വൈദ്യോർജ പ്ലാന്റ് എഡിസൺ പവർ സ്റ്റേഷൻ പ്ലാന്റ് പ്രവർത്തനം ആരംഭിച്ചതും, തിരുവിതാംകൂറിൽ പുതുപ്പള്ളി വെടിവയ്പ് നടന്നതും, ടിബറ്റൻ ആത്മീയാചാര്യൻ ദലൈലാമ കേരളം സന്ദർശിച്ചതുമൊക്കെ ഒരു സെപ്റ്റംബർ 4 സെപ്റ്റംബർ 4 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് സെപ്റ്റംബർ 4. അമേരിക്കയിലെ ആദ്യത്തെ വൈദ്യുതോർജ പ്ലാന്റ് ആയ എഡിസൺ പവർ സ്റ്റേഷൻ പ്ലാന്റ് ന്യൂയോർക്ക് സിറ്റിയിൽ പ്രവർത്തനം ആരംഭിച്ചത് 1882 സെപ്റ്റംബർ 4. തിരുവിതാംകൂറിലെ സ്വാതന്ത്ര്യസമര ചരിത്രത്തിലെ പുതുപ്പള്ളി വെടിവയ്പ് നടന്നത് 1938 സെപ്റ്റംബർ 4. വിവരശേഖരണത്തിന് കാന്തിക ഡിസ്ക് ഉപയോഗിക്കുന്ന ആദ്യ വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള IBM റമാക് 305 എന്ന കമ്പ്യൂട്ടർ US പുറത്തിറക്കിയത് 1956 സെപ്റ്റംബർ 4. ഡോക്ടർ റോബർട്ട് ബെല്ലാർഡിന്റെ നേതൃത്വത്തിലുള്ള പര്യവേക്ഷക സംഘം പകർത്തിയ ടൈറ്റാനിക് കപ്പലിന്റെ അവശിഷ്ടങ്ങളുടെ ചിത്രം ആദ്യമായി പുറംലോകം കണ്ടത് 1985 സെപ്റ്റംബർ 4. ടിബറ്റൻ ആത്മീയാചാര്യൻ ദലൈലാമ കേരളം സന്ദർശിച്ചത് 2010 സെപ്റ്റംബർ ഇന്നേ ദിവസമായിരുന്നു. സെപ്റ്റംബർ 3 ഗൂഗിൾ സ്ഥാപിതമായത്. ലാറി പേജും സെർജി ബിന്നും ഇന്റർനെറ്റിൽ വിവരങ്ങൾ തിരയുന്ന പ്രക്രിയയെ പ്രതിനിധീകരിക്കാൻ ഇന്റർനെറ്റ് സ്ഥാപനം സ്ഥാപിച്ചു. അമേരിക്കൻ ഐക്യനാടുകളിലെ ഏറ്റവും ജനസംഖ്യയുള്ള 2-ാമത്തെ നഗരവും ഹോളിവുഡിന്റെ ലൊക്കേഷനും അമേരിക്കൻ ചലച്ചിത്ര വ്യവസായത്തെ ഇന്ന് പ്രതിനിധീകരിക്കുന്ന ലോസ് ആഞ്ചലസ് സ്ഥാപിച്ചത് 1781 സെപ്റ്റംബർ 4. ചിത്രനിർമ്മാണ രംഗത്ത് റോൾ ഫിലിമിനുള്ള പേറ്റന്റ് നേടിയത് സെപ്റ്റംബർ 4. ജോർജ് ഈസ്റ്റ്മാൻ കോഡാക് എന്ന വ്യാപാര മുദ്ര രജിസ്റ്റർ ചെയ്തുകൊണ്ട് 1988 സെപ്റ്റംബർ 4 റോൾ ഫിലിമിനുള്ള പേറ്റന്റ് കോഡാക് നേടി. പ്രമുഖ മലയാളി ഗണിതശാസ്ത്രജ്ഞനായിരുന്ന ഡോക്ടർ PG മേനോന്റെ ജന്മദിനമാണ് ഇന്ന്. പുളിയക്കോട് കേശവമേനോൻ എന്ന PG മേനോൻ 1917 സെപ്റ്റംബർ 4 പാലക്കാട് ജനിച്ചു. സംഖ്യാ സിദ്ധാന്തം, അംഗഗണിത സിദ്ധാന്തം, ആധുനിക ഗണിത സിദ്ധാന്തവുമൊക്കെ ആധുനിക ഗണിതശാസ്ത്ര രംഗത്തിന് ഇദ്ദേഹം നൽകിയ മികച്ച സംഭാവനകളായിരുന്നു. എഒ ഹ്യൂമിന്റെ കൂടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിക്കുവാൻ മുൻകൈയെടുത്ത ഭാരതീയ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ദാദാഭായ് നവറോജി. അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ഇന്ന്. 1825 സെപ്റ്റംബർ 4 അദ്ദേഹം ജനിച്ചത്.
0: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: സ്നേഹ സാന്ത്വനം, ജീവസ്പന്ദനം, റേഡിയോ സാന്ത്വനം 90.4 FM.
1: കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്തു പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.

0: ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും.
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ അത്യാധുനിക ഭൗമ നിരീക്ഷണ ഉപഗ്രഹം EOS-05 വിജയകരമായി വിക്ഷേപിച്ചു. റീ ഇമാജിനിങ് കേരളം ദ്വിദിന നേതൃത്വ ശില്പശാലയ്ക്ക് ഇന്ന് കോഴിക്കോട്ട് IIM ക്യാമ്പസിൽ തുടക്കമാകും. വനാതിർത്തി നിർണയത്തിൽ ആശങ്കകൾക്ക് അടിസ്ഥാനമില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഇന്ന് അഷ്ടമി രോഹിണി. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഇന്ത്യ സെമിയിൽ. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ അത്യാധുനിക ഭൗമ നിരീക്ഷണ ഉപഗ്രഹം EOS-05 വിജയകരമായി വിക്ഷേപിച്ചു. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് പുലർച്ചെ 2:55 GSLV-F17 റോക്കറ്റ് ഉപയോഗിച്ചായിരുന്നു വിക്ഷേപണം. ഭൂസ്ഥിര ഭ്രമണപഥത്തിൽ ഇന്ത്യ സ്ഥാപിക്കുന്ന ആദ്യ ഇമേജിംഗ്

0: ഉപഗ്രഹമാണ് EOS-05. വിക്ഷേപിച്ച് 18 മിനിറ്റിന് ശേഷം അത്യാധുനിക ഭൗമനിരീക്ഷണ പേടകം ഭ്രമണപഥത്തിൽ എത്തിയതായി ISRO അറിയിച്ചു. 27 മണിക്കൂർ നീണ്ട കൌണ്ടൌൺ പൂർത്തിയാക്കിയതിന് ശേഷമാണ് 2367 കിലോ പേലോഡ് പിണ്ഡത്തോടുകൂടി GSLV-F-17 റോക്കറ്റ് പുലർച്ചെ ബഹിരാകാശ കേന്ദ്രത്തിലെ 2-ാമത്തെ വിക്ഷേപണത്തുറയിൽ നിന്ന് കുതിച്ചുയർന്നത്. ഉപഗ്രഹം തത്സമയ ചിത്രങ്ങൾ നൽകുന്നതിനൊപ്പം കൃഷി, ദുരന്ത നിവാരണം തുടങ്ങിയ മേഖലകളിൽ രാജ്യത്തിന് സഹായകരമാകും. ദൌത്യം ഇന്ത്യയുടെ ഭൗമനിരീക്ഷണ ശേഷിയെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും സേവനങ്ങൾ മെച്ചപ്പെടുത്തുകയും ചെയ്യുമെന്ന് ISRO ചെയർമാൻ V. നാരായണൻ അറിയിച്ചു. കേരളത്തിന്റെ ദീർഘകാല വികസന സാധ്യതകളും ഭാവി വെല്ലുവിളികളും ചർച്ച ചെയ്യുന്നതിന് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സംഘടിപ്പിക്കുന്ന റീ ഇമാജിനിങ് കേരളം ദ്വിദിന നേതൃത്വ ശില്പശാലയ്ക്ക് ഇന്ന് കോഴിക്കോട്ട് IIM ക്യാമ്പസിൽ തുടക്കമാകും. മുഖ്യമന്ത്രി V. ഡി സതീശനും മുഴുവൻ മന്ത്രിസഭാംഗങ്ങളും പരിപാടിയിൽ പങ്കെടുക്കും. ഡെസ്ക് റിപ്പോർട്ട്.
1: കേരളത്തിന്റെ ഭാവി വികസനത്തിന് പുതിയ ആശയങ്ങളും തന്ത്രപരമായ സമീപനങ്ങളും രൂപപ്പെടുത്തുന്ന സംവാദവേദിയായാണ് പരിപാടി വിഭാവനം ചെയ്തിരിക്കുന്നത്. IIM അധ്യാപകർ, രാജ്യാന്തര വിദഗ്ധർ എന്നിവർ പങ്കെടുക്കുന്ന ചർച്ചകളിൽ സംസ്ഥാനത്തിന്റെ വികസനപാതയെ സ്വാധീനിക്കുന്ന വിവിധ വിഷയങ്ങൾ ആഴത്തിൽ പരിശോധിക്കും. നിർമ്മിത ബുദ്ധിയുടെ കാലത്തെ നേതൃത്വം, നയങ്ങൾ, ജനജീവിതത്തിൽ സുസ്ഥിരമായ മാറ്റങ്ങളാക്കി മാറ്റുന്ന സമീപനങ്ങൾ, കാലാവസ്ഥാ പ്രതിരോധം, സമൂഹാധിഷ്ഠിത ദുരന്ത നിവാരണം, പൊതുജനാരോഗ്യ വയോജന സമൂഹം, സിൽവർ ഇക്കണോമി, കേരളത്തിന്റെ സാമ്പത്തിക ധനകാര്യ അടിത്തറ, തൊഴിൽ സംരംഭകത്വം, നൈപുണ്യ വികസനം, ഉന്നത വിദ്യാഭ്യാസത്തിലെ മികവ്, കേരളത്തെ ആഗോള ബ്രാൻഡായി ഉയർത്തുന്നതിന് സാധ്യതകൾ തുടങ്ങിയ വിഷയങ്ങളാണ് ചർച്ച ചെയ്യുക. സംസ്ഥാന മന്ത്രിസഭയ്ക്കായി IIM സമർപ്പിത നേതൃത്വ പരിപാടി സംഘടിപ്പിക്കുന്നത് ഇത് 2-ാം തവണയാണ്. 2011 മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയ്ക്കായി IIM ഏകദിന നേതൃത്വ മാനേജ്മെന്റ് പരിപാടി സംഘടിപ്പിച്ചിരുന്നു.
0: വനാതിർത്തി നിർണയത്തിൽ ആശങ്കകൾക്ക് അടിസ്ഥാനമില്ലെന്ന് മുഖ്യമന്ത്രി V. ഡി സതീശൻ പറഞ്ഞു. ജനവാസ കേന്ദ്രങ്ങളെ ഒഴിവാക്കി 98 വില്ലേജുകളിലായി 8,590 ചതുരശ്ര കിലോമീറ്ററായി അതിർത്തി പരിമിതപ്പെടുത്തണമെന്നാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ശക്തമായ നിലപാടെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് അറിയിച്ചു. ഇക്കാര്യത്തിൽ വിദഗ്ധ സമിതിയുമായി മന്ത്രി സണ്ണി ജോസഫിനൊപ്പം ചർച്ച നടത്തിയതായും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രളയബാധിത കർഷകർക്ക് സഹായം ഉറപ്പാക്കുന്ന നടപടി ഊർജിതമായി മുന്നോട്ടു കൊണ്ടുപോകുകയാണെന്ന് മന്ത്രി T. സിദ്ദിഖ് പറഞ്ഞു. പ്രളയബാധയുടെ സ്വഭാവവും വ്യാപ്തിയും സംബന്ധിച്ച KSDMA നോട്ടിഫിക്കേഷൻ പുറത്തുവന്ന ശേഷം തുടർ സാമ്പത്തിക സഹായ നടപടികളിലേക്ക് കടക്കുമെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ അറിയിച്ചു. തെരുവുനായ വിഷയത്തിൽ ഗ്രാമപഞ്ചായത്തുകളിൽ അതീവ ജാഗ്രത അനിവാര്യമാണെന്ന് മന്ത്രി KM ഷാജി പറഞ്ഞു. വയനാട് പടിഞ്ഞാറത്തറ ആനിമൽ ബർത്ത് കൺട്രോൾ കേന്ദ്രം നാടിന് സമർപ്പിക്കുകയായിരുന്നു മന്ത്രി. തെരുവുനായ ശല്യ പരിഹാരം തദ്ദേശ ഭരണ വകുപ്പിന് മുന്നിലെ പ്രതിസന്ധിയാണെന്നും നായകളെ തെരുവിൽ ഉപേക്ഷിക്കുന്ന പ്രവണത വ്യാപകമാകുന്നത് ഗവൺമെന്റിന്റെ ശ്രദ്ധയിലുണ്ടെന്നും KM ഷാജി അറിയിച്ചു. വിദ്യാർത്ഥികളെ ഉയരങ്ങളിലെത്തിച്ച് കുടുംബത്തിനും സ്കൂളിനും സമൂഹത്തിനും മുതൽക്കൂട്ടാവുന്ന രീതിയിലാണ് ഉയരെ വിദ്യാഭ്യാസ പദ്ധതി വിഭാവനം ചെയ്തതെന്ന് മന്ത്രി KA തുളസി പറഞ്ഞു. കല്ലാച്ചി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. KM അഭിജിത്ത് MLA നേതൃത്വത്തിൽ MLA കെയർ വഴിയാണ് വിദ്യാഭ്യാസ പദ്ധതി നടപ്പാക്കുന്നത്. തിരുവനന്തപുരം മെട്രോ പദ്ധതി പാപ്പനംകോട് നിന്ന് നേമം വരെ നീട്ടണമെന്നാവശ്യപ്പെട്ട് രാജീവ് ചന്ദ്രശേഖർ MLA മുഖ്യമന്ത്രി V. ഡി സതീശന് കത്ത് നൽകി. പാപ്പനംകോട് മുതൽ ഈഞ്ചക്കൽ വരെയാണ് പദ്ധതി ആരംഭിക്കാൻ ഗവൺമെന്റ് തീരുമാനമെടുത്തത്. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന പരിപാടിയുടെ ഭാഗമായി നടപ്പാക്കുന്ന പാരിസ്ഥിതികം പദ്ധതിയിലൂടെ വൃക്ഷവൽക്കരണത്തിന് ഇന്ന് കോഴിക്കോട്ട് തുടക്കമാകും. അൻസാരി പാർക്കിൽ 70 ഫല ഔഷധ വൃക്ഷങ്ങളാണ് പദ്ധതിയുടെ ഭാഗമായി നട്ടുപിടിപ്പിക്കുക. മേയർ O. സദാശിവൻ രാവിലെ പരിപാടി ഉദ്ഘാടനം ചെയ്യും. EPF പിഴ സംബന്ധിച്ച് ദീർഘകാലമായി നിലനിൽക്കുന്ന തർക്കങ്ങൾ വിശ്വാസ് പദ്ധതി വഴി കുറഞ്ഞ നിരക്കിൽ തീർപ്പാക്കാൻ സ്ഥാപനങ്ങളോട് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ ആവശ്യപ്പെട്ടു. തൊഴിലുടമകൾക്ക് കുറഞ്ഞ പിഴത്തുക അടച്ച് ദീർഘകാലമായി നിലനിൽക്കുന്ന തർക്കങ്ങൾ അവസാനിപ്പിക്കാൻ അവസരമൊരുക്കുന്ന ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയാണ് വിശ്വാസ്. നശാമുക്ത ഭാരത് അഭിയാന്റെ 6-ാം വാർഷികത്തോടനുബന്ധിച്ച് ലഹരി ദുരുപയോഗത്തിനെതിരെ ദേശീയ പ്രതിജ്ഞ ഈ മാസം നടത്തും. നേരിട്ടും ഓൺലൈനായും 10 കോടിയിലധികം ആളുകളെ ഇതിൽ അണിനിരത്താനാണ് ലക്ഷ്യമിടുന്നത്. ലോക സാക്ഷരതാ ദിനത്തിന്റെ ഭാഗമായി ഉല്ലാസ് നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് ഉല്ലാസ്. കൂടുതൽ വിവരങ്ങളുമായി കാസർകോട്ട് നിന്ന് P. ജഗന്നിവാസൻ.
2: സാക്ഷരതയുടെയും തുടർ വിദ്യാഭ്യാസത്തിന്റെയും പ്രാധാന്യം പൊതുജനങ്ങളിൽ എത്തിക്കുകയാണ് പക്ഷാചരണത്തിന്റെ ലക്ഷ്യം. ജില്ലാ സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ ബദിയടുക്ക ഗ്രാമപഞ്ചായത്തിലെ ചെറലടുക്ക മുളിപ്പറമ്പ് ഉന്നതിയിൽ ഭവന സന്ദർശനം നടത്തിയാണ് ജില്ലയിലെ സാക്ഷരതാ പക്ഷാചരണത്തിന് തുടക്കം കുറിച്ചത്. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ ബിരുദ വിദ്യാർത്ഥികളാണ് ഇന്റേൺഷിപ്പിന്റെ ഭാഗമായി ഭവന സന്ദർശനം നടത്തിയത്. സാക്ഷരതാ മിഷന്റെ വിവിധ കോഴ്സുകളെ പരിചയപ്പെടുത്തുകയും താൽപര്യം അറിയിച്ചവരുടെ രജിസ്ട്രേഷന്റെ പ്രാഥമിക നടപടികൾ പൂർത്തി

0: ഇരിക്കുകയുമാണ് ഭവന സന്ദർശനത്തിലൂടെ ചെയ്തത്. സെപ്റ്റംബർ 6 ജില്ലയിലെ തുല്യതാ പഠന കേന്ദ്രങ്ങളിൽ പഠിതാക്കളുടെ സംഗമം നടക്കും. തുടർ വിദ്യാഭ്യാസത്തിന്റെ അനന്ത സാധ്യതകൾ എന്ന വിഷയം അവതരിപ്പിക്കും. പഠിതാക്കൾ അനുഭവ സാക്ഷ്യം പങ്കുവയ്ക്കും. മുതിർന്ന പഠിതാക്കളെ ആദരിക്കുകയും ചെയ്യും.
1: പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് അഷ്ടമി രോഹിണി. ലോകരക്ഷാർത്ഥം മഹാവിഷ്ണു ശ്രീകൃഷ്ണനായി അവതാരം ചെയ്ത പുണ്യദിനമായാണ് ഭക്തർ അഷ്ടമിരോഹിണി ആഘോഷിക്കുന്നത്. സംസ്ഥാനത്തെ പ്രധാന ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഇന്ന് പ്രത്യേക പൂജകളും വഴിപാടുകളും ഉണ്ടാകും. ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് ശോഭായാത്രകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ അഷ്ടമിരോഹിണി വള്ളസദ്യ ഇന്ന് നടത്തും. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തുന്ന എല്ലാ ഭക്തർക്കും വിശേഷാൽ പ്രസാദ ഊട്ട് ഉണ്ടായിരിക്കുമെന്ന് ദേവസ്വം അധികൃതർ അറിയിച്ചു. പ്രത്യേക ദർശനങ്ങൾക്ക് നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഭക്തജനത്തിരക്ക് ഏറി. അഷ്ടമിരോഹിണി ഉത്സവത്തോടനുബന്ധിച്ച് കണ്ണനെ തൊഴുതു വണങ്ങാൻ 10,000 ഭക്തരാണ് പുലർച്ചെ മുതൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തുന്നത്. പുലർച്ചെ 3 നിർമാല്യ ദർശനത്തോടെയാണ് ജന്മദിനാഘോഷങ്ങൾക്ക് തുടക്കമായത്. ജന്മാഷ്ടമി ദിനത്തിൽ ലോക്സഭാ സ്പീക്കർ ഓം ബിർള ജനങ്ങൾക്ക് ആശംസ നേർന്നു. ഇന്ത്യയിലും ലോകമെമ്പാടും അസംഖ്യം ഭക്തർക്ക് ഭഗവാൻ ശ്രീകൃഷ്ണനോട് ഭക്തിയും സ്നേഹവും അതിരുകളും ഇല്ലാത്തതാണെന്ന് അദ്ദേഹം സന്ദേശത്തിൽ പറഞ്ഞു. ജന്മാഷ്ടമി ദിനമായ ഇന്ന് ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ജില്ലയിൽ 1,000 ശോഭായാത്രകൾ സംഘടിപ്പിക്കും. മായവിട്ടുണരൂ, മാനവനായി വളരൂ എന്നതാണ് ഇത്തവണത്തെ ശ്രീകൃഷ്ണ ജയന്തി സന്ദേശം. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഇന്ത്യ സെമിയിലെത്തി. ദുബായിലെ 2 മത്സരത്തിൽ ഹോങ്കോങ്ങിനെ 137 തകർത്താണ് ഇന്ത്യയുടെ ഫൈനൽ പ്രവേശം. ഇന്ത്യ ഉയർത്തിയ 194 പിന്തുടർന്ന ഹോങ്കോങ് 16.2 ഓവറിൽ 56 പുറത്തായി. കേരള ക്രിക്കറ്റ് ലീഗിലെ സെമി ഫൈനൽ മത്സരങ്ങൾ ഇന്ന് തിരുവനന്തപുരത്ത് നടത്തും. കൂടുതൽ വിവരങ്ങളുമായി സ്മിതി എം പള്ളുരുത്തി.
2: KCLന്റെ ലീഗ് റൌണ്ട് മത്സരങ്ങൾ ഇന്നലെ രാത്രി പൂർത്തിയാക്കിയിരുന്നു. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഇന്ന് നടക്കുന്ന ആദ്യ സെമി ഫൈനലിൽ ട്രിവാൻഡ്രം റോയൽസ് തൃശൂർ ടൈറ്റൻസുമായാണ് ഏറ്റുമുട്ടുന്നത്. രണ്ടാം സെമിയിൽ ആലപ്പി റിപ്പിൾസ് കാലിക്കറ്റുമായി മത്സരിക്കും. ഫൈനൽ മത്സരം നാളെ വൈകിട്ട് നടക്കും. ഇന്നലെ നടന്ന അവസാന ലീഗ് മത്സരത്തിൽ തൃശൂർ ടൈറ്റൻസിനെ ആലപ്പി റിപ്പിൾസ് 3 തോൽപ്പിച്ചിരുന്നു.
1: കേരള സർവകലാശാലയുടെ സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന പേരിൽ പ്രവർത്തിക്കുന്ന വ്യാജ വെബ്സൈറ്റിനെതിരെ വിദ്യാർത്ഥികളും പൊതുജനങ്ങളും ജാഗ്രത പാലിക്കണമെന്ന് സർവകലാശാല മുന്നറിയിപ്പ് നൽകി. വിദൂര വിദ്യാഭ്യാസ പ്രോഗ്രാമുകളിലേക്ക് വ്യാജ പ്രവേശന വിജ്ഞാപനങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന വെബ്സൈറ്റ് വിദ്യാർത്ഥികളിൽ നിന്ന് രജിസ്ട്രേഷനും ഓൺലൈൻ പേയ്മെന്റും സ്വീകരിക്കുന്നുണ്ട്. ഇത് വ്യക്തിഗത വിവരങ്ങൾ ചോർത്തുന്നതിനും സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നതിനും സാധ്യത ഉയർത്തുമെന്ന് സർവകലാശാല അറിയിച്ചു. പ്രവേശനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറുന്നതിനോ പണം അടയ്ക്കുന്നതിനോ മുമ്പ് സർവകലാശാലയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് പരിശോധിക്കണമെന്നും വൈസ് ചാൻസലർ അഭ്യർത്ഥിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ അത്യാധുനിക ഭൗമനിരീക്ഷണ ഉപഗ്രഹം EOS-05 വിജയകരമായി വിക്ഷേപിച്ചു. റീ ഇമാജിനിങ് കേരളം ദ്വിദിന നേതൃത്വ ശില്പശാലയ്ക്ക് ഇന്ന് കോഴിക്കോട്ട് IIM ക്യാമ്പസിൽ തുടക്കമാകും. വനാതിർത്തി നിർണയത്തിൽ ആശങ്കകൾക്ക് അടിസ്ഥാനമില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഇന്ന് അഷ്ടമിരോഹിണി. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഇന്ത്യ സെമിയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ അത്യാധുനിക ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-5 വിക്ഷേപണം വിജയകരം. ദൌത്യം ഇന്ത്യയുടെ ഭൗമ നിരീക്ഷണ സേവനങ്ങൾ മെച്ചപ്പെടുത്തുമെന്ന് ISRO. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് ചണ്ഡിഗഡിലെ പഞ്ചാബ് സർവകലാശാല സന്ദർശിക്കും. 2026 വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ പരിശോധിക്കുന്നു. അതിനായി 31 സംയുക്ത പാർലമെന്ററി സമിതിക്ക് രൂപം നൽകി കേന്ദ്ര സർക്കാർ. ഇന്ന് ജന്മാഷ്ടമി, ആശംസകൾ നേർന്ന് രാഷ്ട്രപതി ഉൾപ്പെടെയുള്ള പ്രമുഖർ. കേരളത്തിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജനത്തിരക്ക്. പ്രളയക്കെടുതി നേരിടുന്ന നേപ്പാളിൽ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ കൂടുതൽ സഹായമെത്തിച്ച് ഇന്ത്യ. വനിതാ ഏഷ്യാകപ്പ് 2020 ക്രിക്കറ്റിൽ സെമി ഫൈനലിൽ കടന്ന ഇന്ത്യ. ഹോങ്കോങ്ങിനെ പരാജയപ്പെടുത്തിയത് 137 റൺസിന്. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ അത്യാധുനിക ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-5 വിക്ഷേപണം വിജയകരം. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് GSLV റോക്കറ്റ് ഉപയോഗിച്ച് ഇന്ന് പുലർച്ചെ 2:55 GSLV F-17 റോക്കറ്റ് ഉപയോഗിച്ചായിരുന്നു വിക്ഷേപണം. ഭൂസ്ഥിര ഭ്രമണപഥത്തിൽ ഇന്ത്യ സ്ഥാപിക്കുന്ന ആദ്യത്തെ ഇമേജിംഗ് ഉപഗ്രഹമാണിത്. വിക്ഷേപണ തറയിൽ നിന്ന് കുതിച്ചുയർന്ന് ഏകദേശം 18 മിനിറ്റിനുള്ളിൽ ഉപഗ്രഹം EOS-5 ഭ്രമണപഥത്തിൽ വിജയകരമായി എത്തിച്ചതായി ISRO അറിയിച്ചു. ഈ ദൌത്യം ഇന്ത്യയുടെ ഭൌമ നിരീക്ഷണ ശേഷിയെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും ഭൌമ നിരീക്ഷണ സേവനങ്ങൾ മെച്ചപ്പെടുത്തുമെന്നും ISRO ചെയർമാൻ വി നാരായണൻ പറഞ്ഞു.
1: I am very happy to announce that GSLV F-17 vehicle has successfully and precisely injected the Advanced Earth Observation Satellite 05, the geo imaging satellite, in the intended

0: And required orbit. This is the 107th launch from Sriharikota and the 19th mission of the GSLV. Once the Earth Observation Satellite 05 is operationalized in the orbit, it will become the India's first dedicated imaging satellite from the geo orbit, providing important strategic data for our country.
1: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് ചണ്ഡിഗഡിലെ പഞ്ചാബ് സർവകലാശാല സന്ദർശിക്കും. പഞ്ചാബ് സർവകലാശാലയുടെ എക്സ് ഓഫീഷ്യോ ചാൻസലർ കൂടെയാണ് അദ്ദേഹം. സർവകലാശാലയുടെ ഗവേഷണം, നവീകരണം, സ്റ്റാർട്ടപ്പ് സംവിധാനങ്ങൾ എന്നിവ ശക്തിപ്പെടുത്തുന്നതിലെ നിർണായക ചുവടുവയ്പായ പഞ്ചാബ് യൂണിവേഴ്സിറ്റി ടെക് ഇന്നോവേഷൻ ഫോറം ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. 2026ലെ വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ പരിശോധിക്കുന്നതിനുള്ള സംയുക്ത പാനലിന് ലോക്സഭാ എംപി സഞ്ജയ് ജയ്സ്വാൾ നേതൃത്വം നൽകും. ലോക്സഭയിൽ നിന്ന് ഭർതൃഹരി മഹ്താബ്, തേജസ്വി സൂര്യ, നിഷികാന്ത് ദുബെ, എ രാജ, സുപ്രിയ സുലെ എന്നിവരും ഉൾപ്പെടുന്നു. രാജ്യസഭയിൽ നിന്ന് ഹർഷവർദ്ധൻ ശൃംഗ്ല, സഞ്ജയ് കുമാർ ഝ, പ്രഫുൽ പട്ടേൽ, മേനക ഗുരുസ്വാമി എന്നിവരെയും സമിതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റെയിൽവേ സിഗ്നലിംഗ് സംവിധാനം മെച്ചപ്പെടുത്തുന്നതിനും ഓട്ടോമാറ്റിക് ഡോർ സൌകര്യമുള്ള പുതിയ തലമുറ സബർബൻ ട്രെയിനുകൾ അവതരിപ്പിക്കുന്നതിനുമുള്ള ശ്രമത്തിലാണ് ഇന്ത്യൻ റെയിൽവേ എന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. മുംബൈ മുതൽ സിന്ധുദുർഗ് വരെയുള്ള എക്സ്പ്രസ് ട്രെയിനിന്റെ ഫ്ളാഗ് ഓഫ് കേന്ദ്രമന്ത്രി ഓൺലൈനായി നിർവഹിച്ചു. ബ്രിക്സ് രാജ്യങ്ങളിലെ ചീഫ് ജസ്റ്റിസുമാരുടെ യോഗത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. സുപ്രീംകോടതിയുടെ ആതിഥേയത്വത്തിൽ നടക്കുന്ന ഉച്ചകോടിയിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നും പങ്കാളിത്ത രാജ്യങ്ങളിൽ നിന്നുമുള്ള ചീഫ് ജസ്റ്റിസുമാരും പ്രതിനിധികളും പങ്കെടുക്കും. നീതിന്യായ വിതരണം, അന്താരാഷ്ട്ര തർക്ക പരിഹാരം, സാങ്കേതികവിദ്യ, സുസ്ഥിര വികസനം എന്നീ വിഷയങ്ങളിൽ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനും ചർച്ചകൾ നടത്താനും ഈ ഫോറം വേദിയാകും. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഇന്നലെ ന്യൂഡൽഹിയിൽ ക്വാഡ് ഷെർപാസ് യോഗം സംഘടിപ്പിച്ചു. സമുദ്ര, അന്തർദേശീയ സുരക്ഷ, സാമ്പത്തിക അഭിവൃദ്ധി, സാങ്കേതിക വിദ്യകൾ, മാനുഷിക സഹായം, അടിയന്തര പ്രതികരണം എന്നിവയുൾപ്പെടെ ക്വാഡ് സഹകരണത്തിന്റെ പ്രധാന മേഖലകൾ ചർച്ചയിൽ ഉൾപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പ്രളയക്കെടുതി നേരിടുന്ന നേപ്പാളിൽ ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിനായി ഇന്ത്യ രണ്ട് വിമാനങ്ങളിൽ കൂടി സഹായ സാമഗ്രികൾ അയച്ചു. 21.5 ടൺ മാനുഷിക സഹായ സാമഗ്രികളുമായി രണ്ട് വിമാനങ്ങൾ കാഠ്മണ്ഡുവിൽ ഇറങ്ങിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. അതേസമയം മിന്നർ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1259 ഉയർന്നു. 5000-ലധികം ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട്. നേപ്പാൾ സൈന്യത്തിന്റെ നേതൃത്വത്തിലുള്ള സംയുക്ത സംഘം രക്ഷാപ്രവർത്തനം തുടർന്നു വരികയാണ്. ഇന്ത്യയിൽ നിന്നുള്ള ടണൽ റെസ്ക്യൂ ടീമും സംഘത്തോടൊപ്പം പ്രവർത്തിക്കുന്നുണ്ട്. അതിനിടെ പ്രളയത്തിൽ കാണാതായ ഇന്ത്യൻ പൌരന്മാരെ തിരിച്ചറിയുന്നതിനായുള്ള DNA സാമ്പിൾ പരിശോധനയ്ക്ക് കേന്ദ്ര സംസ്ഥാന ഫോറൻസിക് സയൻസ് ലബോറട്ടറികളുടെ സേവനം ലഭ്യമാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. കാണാതായവരുടെ അടുത്ത ബന്ധുക്കൾക്ക് ഇന്ത്യയിലെ നിർദ്ദിഷ്ട കേന്ദ്രങ്ങളിലെത്തി രക്തസാമ്പിളുകൾ നൽകി DNA പ്രൊഫൈലിംഗ് പൂർത്തിയാക്കാം. ഇന്ന് ജന്മാഷ്ടമി. ശ്രീകൃഷ്ണ ജയന്തിയുടെ അവസരത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു പൌരന്മാർക്ക് ആശംസകൾ നേർന്നു. ഭഗവാൻ കൃഷ്ണന്റെ ജീവിതവും ഉപദേശങ്ങളും ഭാരതത്തിന്റെ സാംസ്കാരിക ദർശനങ്ങൾക്ക് പുതുജീവൻ നൽകുന്നതാണെന്ന് രാഷ്ട്രപതി സന്ദേശത്തിൽ പറഞ്ഞു. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും ജന്മാഷ്ടമി ആശംസകൾ പങ്കുവച്ചു. ഉത്തർപ്രദേശിലെ മധുരയിലും വൃന്ദാവനത്തിലും ഭക്തജനത്തിരക്ക് കണക്കിലെടുത്ത് വ്യാപകമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: അഷ്ടമിരോഹിണി മഹോത്സവത്തോടനുബന്ധിച്ച് കേരളത്തിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പുലർച്ചെ മുതൽ നിരവധി ഭക്തരാണ് ദർശനത്തിനെത്തുന്നത്. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ അഷ്ടമിരോഹിണി വള്ളസദ്യ ഇന്ന് നടക്കും. ജന്മാഷ്ടമിയോടനുബന്ധിച്ച് വിവിധ സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ ശോഭായാത്രകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ശോഭായാത്രയോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 7 ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ അഭൂതപൂർവമായ ഭക്തജനത്തിരക്ക്. അഷ്ടമിരോഹിണി ഉത്സവത്തോടനുബന്ധിച്ച് കണ്ണനെ തൊഴുതുവണങ്ങാൻ 10,000-ക്കണക്കിന് തീർത്ഥാടകരാണ് പുലർച്ചെ മുതൽ ഗുരുവായൂർ സന്നിധിയിലേക്ക് എത്തുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
3: ഇന്ന് പുലർച്ചെ 3 നടന്ന നിർമാല്യ ദർശനത്തോടെയാണ് ഭഗവാന്റെ ജന്മദിനാഘോഷങ്ങൾക്ക് തുടക്കമായത്. തിരക്ക് നിയന്ത്രിക്കുന്നതിനായി ദേവസ്വം ബോർഡും പോലീസും വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. VIP ദർശനങ്ങൾക്കും പ്രത്യേക പാസുകൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സാധാരണക്കാരായ ഭക്തർക്ക് സുഗമമായ ദർശനം ഉറപ്പാക്കാനാണ് മുൻഗണന നൽകുന്നത്. ശയന പ്രദക്ഷിണം ഉൾപ്പെടെയുള്ള ചില വഴിപാടുകൾക്ക് ഇന്ന് നിയന്ത്രണമുണ്ട്. ക്ഷേത്രത്തിലെ വിശേഷാൽ പൂജകൾക്കും കാഴ്ചശീവേലിക്കും പുറമെ ഉച്ചയ്ക്ക്

0: 40,000-ത്തോളം ഭക്തർക്കായി വിപുലമായ അഷ്ടമി രോഹിണി പ്രസാദകൂട്ടും ഒരുക്കിയിട്ടുണ്ട്. വൈകിട്ടോടെ ക്ഷേത്രനഗരിയെ അമ്പാടിയാക്കി മാറ്റുന്ന ശോഭായാത്രകളും അരങ്ങേറും.
1: കേരള സർവകലാശാലയുടെ സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന പേരിൽ പ്രവർത്തിക്കുന്ന വ്യാജ വെബ്സൈറ്റിനെതിരെ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും സർവകലാശാല മുന്നറിയിപ്പ് നൽകി. വിവിധ വിദൂര വിദ്യാഭ്യാസ പ്രോഗ്രാമുകളിലേക്കുള്ള വ്യാജ പ്രവേശന വിജ്ഞാപനങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന വെബ്സൈറ്റ് വിദ്യാർത്ഥികളിൽ നിന്ന് രജിസ്ട്രേഷനും ഓൺലൈൻ പേയ്മെന്റും സ്വീകരിക്കുന്നുണ്ട്. പ്രവേശനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, വ്യക്തിഗത വിവരങ്ങൾ കൈമാറുന്നതിനോ പണം അടയ്ക്കുന്നതിനോ മുമ്പ് സർവകലാശാലയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് പരിശോധിക്കണമെന്ന് വൈസ് ചാൻസലർ അറിയിച്ചു. തിരുവനന്തപുരം മെട്രോ പദ്ധതി പാപ്പനംകോട് നിന്നും നേമം വരെ നീട്ടണമെന്ന ആവശ്യവുമായി മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി രാജീവ് ചന്ദ്രശേഖർ എംഎൽഎ. മെട്രോ റെയിൽ നേമം വരെ നീട്ടുന്നത് തെക്കൻ തിരുവനന്തപുരത്തെ യാത്രാക്ലേശം പരിഹരിക്കാൻ ഗുണകരമാകുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മുഖ്യമന്ത്രിക്ക് ശ്രീ രാജീവ് ചന്ദ്രശേഖർ കത്ത് നൽകിയത്. വനിതാ ഏഷ്യാകപ്പ് 2020 ക്രിക്കറ്റിൽ ഹോങ്കോങ്ങിനെ 137 റൺസിന് തകർത്ത് ഇന്ത്യ സെമി ഫൈനലിൽ കടന്നു. ഗ്രൂപ്പ് എയിലെ രണ്ടാം മത്സരത്തിൽ 194 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ഹോങ്കോങ് 16.2 ഓവറിൽ 56 റൺസിന് പുറത്തായി. 64 പന്തിൽ 124 റൺസ് അടിച്ച സ്മൃതി മന്ധാനയുടെ മിന്നും പ്രകടനമാണ് ഇന്ത്യയ്ക്ക് കരുത്തായത്. ഈ ഇന്നിംഗ്സോടെ വനിതാ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന താരമെന്ന മിതാലി രാജിന്റെ റെക്കോർഡ് മന്ധാന മറികടന്നു. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടുന്ന വനിതാ ബാറ്റർ എന്ന നേട്ടവും സ്മൃതി സ്വന്തമാക്കി. ചൈന മാസ്റ്റേഴ്സ് സൂപ്പർ ബാഡ്മിന്റൺ ടൂർണമെന്റിന്റെ പുരുഷ സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യൻ താരം കിഡംബി ശ്രീകാന്ത് ഇന്ന് ഹോങ്കോങ്ങിന്റെ ലീ ചെക് യുവിനെ നേരിടും. ഇന്നലെ നടന്ന മത്സരത്തിൽ കാനഡയുടെ ലോക 9-ാം നമ്പർ താരം വിക്ടർ ലായെ നേരിട്ടുള്ള സെറ്റുകൾക്ക് ശ്രീകാന്ത് പരാജയപ്പെടുത്തിയിരുന്നു. പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ സാത്വിക് സായിരാജ് റംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറി. ഇപിഎഫ് നഷ്ടപരിഹാര തർക്കങ്ങൾ പരിഹരിക്കുന്നതിനായി തൊഴിലുടമകൾക്കായി വിശ്വാസ് 2026 ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയുമായി എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ. പദ്ധതിയിലൂടെ വൻതോതിൽ കുറച്ച പിഴത്തുക മാത്രമടച്ച് പഴയ തർക്കങ്ങൾ അവസാനിപ്പിക്കാൻ ഇപിഎഫ് രജിസ്ട്രേഷനുള്ള സ്ഥാപനങ്ങൾക്ക് അവസരമുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ അത്യാധുനിക ഭൗമനിരീക്ഷണ ഉപഗ്രഹമായ EOS-5 വിക്ഷേപണം വിജയകരം. ദൌത്യം ഇന്ത്യയുടെ ഭൗമനിരീക്ഷണ സേവനങ്ങൾ മെച്ചപ്പെടുത്തുമെന്ന് ISRO. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് ചണ്ഡിഗഡിലെ പഞ്ചാബ് സർവകലാശാല സന്ദർശിക്കും. 2026 വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ പരിശോധിക്കുന്നതിനായി 31-അംഗ സംയുക്ത പാർലമെന്ററി സമിതിക്ക് രൂപം നൽകി കേന്ദ്ര സർക്കാർ. ഇന്ന് ജന്മാഷ്ടമി, ആശംസകൾ നേർന്ന രാഷ്ട്രപതി ഉൾപ്പെടെയുള്ള പ്രമുഖർ. കേരളത്തിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജനത്തിരക്ക്. പ്രളയക്കെടുതി നേരിടുന്ന നേപ്പാളിൽ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ കൂടുതൽ സഹായമെത്തിച്ച് ഇന്ത്യ. വനിതാ ഏഷ്യാകപ്പ് 2020 ക്രിക്കറ്റിൽ സെമി ഫൈനലിൽ കടന്ന ഇന്ത്യ ഹോങ്കോങ്ങിനെ പരാജയപ്പെടുത്തിയത് 137 റൺസിന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി സമയം 7 കഴിഞ്ഞ് 35 മിനിറ്റ്. കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
1: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
0: ഡ്രസ് മാത്രം പോരല്ലോ, അതിനകത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണ്ടേ?
1: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ
0: പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്.
1: അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിംഗ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്.
0: ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക്
1: നസീം സിഗ്നേച്ചർ,
0: നിയർ രാമേശ്വരൻ ടെമ്പിൾ, അഞ്ചുകല്ലുമൂട്, കൊല്ലം.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: മധുരം സംസ്കൃതം, അറിയാം ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

0: അമ്മയുടെ കഞ്ച് ആരോഗ്യത്തിന്റെ പഞ്ച്.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
0: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൺ വിലക്കുറവിൽ കേരള കാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള കാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
2: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസപ്പൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ, ത്വക്ക് രോഗ, അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
3: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്ധുനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
5: റേഡിയോ സന്ധുനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം സമാഗമം. ആശയം ആവിഷ്കാരം അഭിലാഷ് കെ ആശ്രാമം, രജനി ഗിരീഷ്. സാങ്കേതിക സഹായം ആദർശ് അജയ്.

0: നമസ്കാരം. സമാഗമത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഞങ്ങൾ സമാഗമത്തിൽ കലാ സാംസ്കാരിക സാഹിത്യ രംഗങ്ങളിലെ നിരവധി പ്രതിഭകളെയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇന്ന് സമാഗമത്തിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് ശ്രീ അജീഷ് കൃഷ്ണയാണ്. കലാ സാംസ്കാരിക രംഗത്ത് സജീവമായി നിൽക്കുന്ന പ്രതിഭയാണ് അദ്ദേഹം. കൂടാതെ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിലൊക്കെ തന്നെയും അദ്ദേഹം നിരന്തരമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. നമസ്കാരം സർ.
1: നമസ്കാരം.
0: പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം?
1: സുഖമായിട്ടിരിക്കുന്നു, സന്തോഷം. ഈ നല്ല ഒരു ധന്യ മുഹൂർത്തം സമ്മാനിച്ചതിന് 90.4 FM, അതിന് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും അതിലുപരി എന്റെ പ്രിയപ്പെട്ട സുഹൃത്തിന് ഞാൻ നന്ദി അറിയിക്കുകയാണ്.
0: താങ്ക് യു. നമുക്ക് ആദ്യം സ്ഥലനാമം ഒന്ന് അറിഞ്ഞിട്ട് എവിടെയാണ് സ്ഥലം എന്ന് അറിഞ്ഞിട്ട്.
1: എന്റെ സ്ഥലം കൊല്ലം ജില്ലയില് കൊട്ടാരക്കരയ്ക്ക് അടുത്ത് കോട്ടാത്തല എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലാണ് എന്റെ സ്ഥലം. ബേസിക്കലി കൊട്ടാരക്കരയിലാണ് എന്റെ പ്രവർത്തന മേഖല. കൊട്ടാരക്കരയാണ്, കൊട്ടാരക്കര എന്ന് തന്നെ പറയാം.
0: അതെ അതെ. കോട്ടാത്തലയുമായി ബന്ധപ്പെട്ട് കുറേ പേരുണ്ട്. കോട്ടാത്തലയിൽ അറിയപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അതിലൊന്ന് ഈ അടുത്ത് നമ്മുടെ കോട്ടാത്തല ശ്രീകുമാറേട്ടനും വന്നിരുന്നു ഇന്റർവ്യൂവിന്.
1: അതെ അതെ, കേരള കൗമുദിയിലെ ജില്ലാ റിപ്പോർട്ടറാണ്, എന്റെ സുഹൃത്താണ്, ഒന്നിച്ച് പഠിച്ചതാണ്, സഹപാഠിയാണ്, അയൽവാസിയാണ്.
0: അപ്പം നമുക്ക് സ്ഥലം പറഞ്ഞു. നമുക്ക് പഠിച്ച സ്കൂള്, എഡ്യൂക്കേഷൻ കഴിഞ്ഞ,
1: ഞാൻ ഇപ്പം 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെ പഠിച്ചത് അവണൂര് GV LPS സ്കൂളിലാണ്. അതിനുശേഷം UP പഠിച്ചത് നമ്മുടെ പണയില്, കൊട്ടാരക്കരയിലെ പണയില് UPS സ്കൂളിലാണ്. അതിനുശേഷം ബോയ്സ് ഹൈസ്കൂൾ, കൊട്ടാരക്കര ബോയ്സ് ഹൈസ്കൂളിലാണ് പഠിച്ചത്. പിന്നെ പ്രീ ഡിഗ്രി NSS-ലാണ് പഠിച്ചത്. കോളേജ് വിദ്യാഭ്യാസം പിന്നെ കൊല്ലത്ത്. അങ്ങനെ അങ്ങ് പോയി.
0: അങ്ങനെയാണെങ്കിൽ നാടക നടനിലൂടെ ആണോ കലാരംഗത്തേക്ക് കടന്നു വന്നത്?
1: അതെ അതെ, കലാരംഗത്തേക്ക് കടന്നു വരിക എന്ന് പറയുമ്പോൾ എന്റെ സ്കൂൾ ജീവിതത്തിലാണ് ഞാൻ ഈ നാടകത്തിലേക്ക് വരുന്നത്. 4-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ അങ്ങനെ നാടകം എന്തെന്നൊന്ന് നമുക്കറിയില്ല. അന്നൊക്കെ ഈ ലളിതഗാനം അങ്ങനെയൊക്കെയുള്ള പരിപാടികളായിരുന്നു. വീടിനടുത്തുള്ള ചേച്ചിമാരിങ്ങനെ ഇങ്ങനെ ലളിതഗാനങ്ങളൊക്കെ പഠിപ്പിക്കുക. അങ്ങനെ സ്റ്റേജ്, അങ്ങനെയാണ് ഞാൻ കുട്ടിക്കാലത്തൊട്ടിലെ സ്റ്റേജിലേക്ക് കയറും. അത് ഞങ്ങളുടെ വീടിനടുത്ത് ഒരു ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഉണ്ടായിരുന്നു. അപ്പോൾ ഓണത്തിനൊക്കെ പരിപാടികൾ നടക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ കേട്ടു. അങ്ങനെ ഒരു സഭാകമ്പം
0: കുറിച്ചുന്ന
1: ആളെ മാറിക്കിട്ടി. അന്ന് അവിടെ വർഷങ്ങളിൽ നമ്മുടെ ചേട്ടന്മാര് നടത്തുന്ന നാടകങ്ങളൊക്കെ നോക്കി കാണാറുണ്ട്. അന്നൊക്കെ എനിക്ക് ഇഷ്ടമാണ് നാടകത്തിൽ അവരഭിനയിക്കുന്നത്. ഇങ്ങനെ നോക്കി ഇരിക്കുമായിരുന്നു.
0: ഉള്ളിൽ ആ ഫയർ
1: ഉണ്ടായിരുന്നു, ആ നാടകം ഉണ്ടായിരുന്നു. പിന്നെ എന്റെ അച്ഛൻ എന്നെ, അച്ഛൻ വലിയ കലാകാരനൊന്നുമല്ല, പക്ഷെ എന്നെ ഒരു ഓർമ്മ വെച്ച കാലം മുതൽ, നമുക്ക് അവിടെ ഒരു ഫൈനാൻസ് സൊസൈറ്റി ഉണ്ട്. അപ്പൊ അവരെ ഇപ്പോഴാ ഫൈനാൻസ് സൊസൈറ്റികൾ ഒന്നുമില്ല, പ്രതിമാസ നാടകങ്ങള് ഇങ്ങനെ അവിടെ വരും. അപ്പൊ നമ്മുടെ വെണ്ടാർ ശ്രീവിദ്യാധിരാജ സ്കൂളില് എല്ലാ മാസവും ഇങ്ങനെ പ്രതിമാസം നാടകങ്ങൾ വെക്കും. അങ്ങനെ എന്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഇങ്ങനെ അച്ഛൻ ഇങ്ങനെ നാടകത്തിന് എന്നെ ഇങ്ങനെ കൊണ്ടുപോയി കാണിക്കും. KPSC-യുടെയും ആറ്റിങ്ങൽ ദേശാഭിമാനിയുടെയും സൗപർണിക്കുടെ ഒക്കെ അങ്ങനെ ഈ നാടകങ്ങൾ ഇങ്ങനെ കൊണ്ടുപോയി. ഒരു ഓർമ്മ വെച്ച കാലം മുതൽ നാടകങ്ങൾ ഇങ്ങനെ. പിന്നെ റേഡിയോ നാടകങ്ങൾ അച്ഛനിങ്ങനെ കേൾപ്പിക്കും, റേഡിയോ നാടകങ്ങൾ രാത്രി. അങ്ങനെയാണ് ഈ നാടകത്തിലേക്കുള്ളൊരു ഇത് വന്നത്.
0: ശരിയാണ്, ഒരു കാലഘട്ടത്തിലൊക്കെ വല്ലാതെ നാട്ടുമ്പുറങ്ങളിലെല്ലാം നമ്മയൊക്കെ വല്ലാതെ ആകർഷിച്ചിരുന്ന നാടകോത്സവം ഉണ്ടായിരുന്നു.
1: അതെ അതെ, റേഡിയോ നാടകം. എനിക്ക് റേഡിയോ ആയിട്ട് ഞാൻ ഭയങ്കര അടുത്ത് ഒരു തിക്കായിട്ടുള്ള ബന്ധം.

0: എൻ്റെ ഈ കലാര ജീവിതത്തിനുണ്ട് എല്ലാ കാര്യങ്ങളും ആ ഒരു റേഡിയോ കിട്ടിയാന്ന്
1: നിമിഷത്തിന്റെ ധന്യത.
0: അതെ അതെ അതെ, അത് ഞാൻ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഒരു ശ്രവണ മാധ്യമത്തില് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഞാൻ വരുന്നതും ആദ്യമായിട്ടാണ് ഇവിടെയാണ് വരുന്നത്. അങ്ങനെ ഞാൻ ഞങ്ങളുടെ പണയിൽ ഞാൻ പഠിക്കുന്ന യു പി എസ് സിയിൽ പഠിക്കുന്ന സമയത്ത് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് അവിടെ നമ്മളെ അന്ന് വരെ ഞാൻ പാട്ട് പാടിക്കൊണ്ടിരുന്നതായിരുന്നു. അപ്പൊ അന്ന് നമ്മളൊരു പുതിയ ഒരു പാട്ട് അഞ്ചാം ക്ലാസ്സിൽ അവിടെ വരുമ്പോൾ എന്റെ ഒരു കൂട്ടുകാരൻ നിസാം എന്ന് പറഞ്ഞ ഐഡിയ സ്റ്റാർ സിംഗറിലൊക്കെ പാടിയിട്ടുള്ളതാണ്. പുള്ളിക്കാരൻ വന്നപ്പോൾ പുള്ളി നന്നായിട്ട് പാടും. അങ്ങനെ ഞാൻ അവിടെ വെച്ച് പാട്ട് നിർത്തിയിട്ട് എനിക്ക് വേറൊരു മേഖലയിലേക്ക് ഞാൻ തിരിയാൻ
1: തുടങ്ങി.
0: ചുവട് വെച്ച് അങ്ങനെ അവിടെ നാടകം പഠിപ്പിക്കാനായിട്ട് കൂടുതൽ ശോഭൻ എന്ന് പറഞ്ഞ പ്രഗത്ഭനായ നാടകം ആചാര്യൻ, ഇപ്പൊ ഇന്ത്യ അറിയപ്പെടുന്ന ഒരു വലിയൊരു നാടകാചാര്യനാണ്. കുട്ടികൾക്കൊക്കെ അനാകം തിയേറ്റർ എടുക്കുന്ന ഒരു ഇപ്പോഴും വലിയൊരു ഇപ്പൊ എല്ലാവരും അറിയപ്പെടുന്ന വലിയൊരു സാറാണ്. കൂടുതൽ ശോഭൻ സാർ, ശോഭൻ സാറാണ് നാടകം പഠിപ്പിക്കാനായിട്ട് വരുന്നത്. ഞാൻ ശോഭയെ അത് ഞാൻ പറഞ്ഞു അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഏകദേശം പത്ത് വയസ്സുള്ള സമയത്ത് അങ്ങനെ എനിക്ക് ഒരുപാട് നല്ല ഗുരുക്കന്മാർ എനിക്ക് സാറാണ് എന്നെ ആദ്യമായിട്ട് നാടകം എന്നെ കണ്ടെത്തി നാടകത്തിലേക്ക് വരുന്നത്. അങ്ങനെ ആ ഒരു മൂന്ന് വർഷം തുടർച്ചയായിട്ട് നാടകം, സംസ്കൃത നാടകവും മലയാള നാടകവും എല്ലാം സംസ്ഥാന തലങ്ങളിലൊക്കെ ഫസ്റ്റ് പ്രൈസ് മേടിച്ച് നമ്മൾ ആ സ്കൂളെന്ന് വെച്ചാൽ അന്നത്തെ അത്ര ഇതാണ്. ഏറ്റവും കൂടുതൽ കുട്ടികൾ കലോത്സവങ്ങളിൽ പങ്കെടുക്കുന്ന ഒരു യു പി സ്കൂളായിരുന്നു.
1: അന്നത്തെ സ്കൂളിലെ സുഹൃത്തുക്കൾ ആരെങ്കിലും നാടകത്തിലുണ്ടായിരുന്നു? ഇപ്പൊ കൂടെയുണ്ടോ?
0: ഇപ്പൊ അത് അങ്ങനെ പറയാനുള്ള ഒരാളും ഈ വീട്ടിൽ പോയിട്ടില്ല. അവരെല്ലാം വേറെ മേഖലകളിലേക്ക് പോയി എല്ലാവരും. എന്നാ അന്ന് നാടകത്തിൽ അഭിനയിച്ച എന്റെ കൂടെ അഭിനയിച്ച ഒരു രണ്ട് ഒരാൾ പോലീസുകാരനായി, ഇപ്പൊ ഒരു പിന്നെ ഇപ്പൊ ഒരു ബാങ്കിൽ വർക്ക് ചെയ്യുന്ന എസ് ബിയിൽ വർക്ക് ചെയ്യുന്ന, അങ്ങനെ ചിലവർ ഗൾഫിലേക്ക് പോയി. ഇപ്പൊ നിസാം പാട്ടുകാരൻ അവനും ദുബായിലാണ്. അങ്ങനെ ആ ഒരു മേഖല ഞങ്ങളെ അവിടുന്ന് തിരഞ്ഞെടുത്തത് ഞാൻ മാത്രമേ ഉള്ളൂ എന്ന്.
1: ശരിക്കും അത് ഒരു അനുഗ്രഹീത കലാകാരനിലേക്ക് കടന്നു പോകാനുള്ള ഒരു ഇത് ചെറുതിലേ പരിമപ്പെടുത്തി എടുത്തത് അച്ഛന്റെ ആ ഒരു വലിയ കാര്യം തന്നെ.
0: ഭയങ്കര അന്ന് വെച്ചാൽ എനിക്ക് അന്ന് ഉത്സവ പറമ്പിലൊക്കെ ഇങ്ങനെ പോയി നിൽക്കുമ്പോ നാടകത്തിന്റെ വണ്ടികളൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഞാനിങ്ങനെ ആ നാടകത്തിന്റെ വണ്ടിയിലൊക്കെ പോയി ഞാൻ ഇങ്ങനെ തൊട്ട് നോക്കും, ഇങ്ങനെ തൊട്ട് ഇങ്ങനെ നോക്കുമായിരുന്നു. അത്തരത്തിൽ എനിക്ക് ഭയങ്കര
1: ഇഷ്ടം
0: ഉള്ളിലുണ്ടായിരുന്നു. ആ ഒരു തീ ഇങ്ങനെ ഉള്ളില് ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു.
1: നമ്മള് ഇങ്ങനെ കേട്ടിട്ടുണ്ട്, നമ്മുടെ കാലം നമ്മെ പരിവപ്പെടുത്തിയെടുക്കും അല്ലേ. പ്രകൃതി പോലും നമ്മൾ ആഗ്രഹിക്കുന്നതിന് നമ്മോടൊപ്പം ചേർന്ന് നിൽക്കും എന്ന് പറയുന്നത്
0: അത് കറക്റ്റാണ്. അത് എന്റെ കാര്യത്തിൽ വളരെ കറക്റ്റാണ്. എന്ന് വെച്ചാൽ ഞാൻ നാടകം, ഞാനൊരു നാടക നടനാകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. പക്ഷെ നാടകത്തെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നവരാണ്. അപ്പോ ഏഴാം ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേന് വേറൊരു സ്കൂളിലേക്ക് പോയപ്പോ എനിക്ക് ആ നാടകത്തിന്റെ ടച്ചുകളെല്ലാം പോയി. ഹൈസ്കൂളായിരുന്നു, അപ്പൊ വിദ്യാഭ്യാസം കുറച്ചും കൂടി ഇതൊക്കെ ആവണമെന്ന് വെച്ചാൽ അത് പോയി. പക്ഷെ അന്ന് എന്നെ അവിടെ പഠിപ്പിച്ചോണ്ട് ഇരുന്ന ഒരു ഡാൻസ് പഠിപ്പിച്ച ഒരു മാഷിന് ബാലെ ട്രൂപ്പുണ്ട്, പുലിക്കോട് രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ മാഷായിരുന്നു അന്ന്. അന്ന് ഞാൻ ഡാൻസും സാറിന്റെ കൂടെ ഡാൻസും ചെയ്യുമായിരുന്നു. പുലിക്കോട് രാധാകൃഷ്ണൻ സാറ് മരിച്ചുപോയി. എനിക്ക് ഭയങ്കര ഒരു ദുഃഖം ഉണ്ടാക്കുന്ന ഒരു അതാണ്. സാറ് ആണ് എന്നെ യഥാർത്ഥത്തിൽ ഒരു പ്രൊഫഷണൽ സമിതിയിലേക്ക് ആദ്യമായിട്ട് കൊണ്ടുപോയത് സാറായിരുന്നു. കാരണം സാറന്ന് ഏഴാം ക്ലാസ്സിൽ വെച്ചിട്ട് ഞാൻ വേറൊരു സ്കൂളിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ അന്ന് വന്നിട്ട് എൻ്റെ അച്ഛനും അമ്മയും എടുത്ത് പറഞ്ഞു പത്താം ക്ലാസ്സിലെ പരീക്ഷ കഴിഞ്ഞാൽ ഞാനിവനെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് അന്നൊന്നും നമുക്കൊന്നും ഇതിനെ പറ്റി അറിയത്തില്ല. നമ്മൾ പിന്നെ മൂന്ന് വർഷം പഠിച്ചു. കറക്റ്റ് പത്താം ക്ലാസ്സിലെ പരീക്ഷ, മാർച്ച് മാസത്തിലെ പരീക്ഷ കഴിഞ്ഞു വന്നപ്പോൾ സാറ് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് വീട്ടിൽ വന്ന് അച്ഛൻ്റെ അമ്മയുടെ അനുവാദം മേടിച്ചിട്ട് രണ്ടു മാസത്തേക്ക് വെക്കേഷൻ അവധിക്ക് സാറും കൊണ്ടുപോയി. സാറിൻ്റെ വീട്ടിലാണ് ഞങ്ങൾ രണ്ടു മാസം രാധാകൃഷ്ണൻ സാറിൻ്റെ.
1: എനിക്ക് തോന്നുന്നു ഓർത്തെടുക്കുമ്പോൾ അതായിരിക്കും ആദ്യത്തെ ഒരു ഗുരുകുല സമ്പ്രദായം പോലെ അല്ലേ?
0: അതെ അതെ, സത്യം. അന്ന് ഞാൻ സാറിൻ്റെ പുലിക്കോട്, എനിക്കിപ്പോഴും ആ വീടെല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. അവിടെ ഒത്തിരി പേരുണ്ടായിരുന്നു അന്ന്. നമ്മുടെ അമ്പിളിദേവിയൊക്കെ അന്ന് അവിടെ ഡാൻസ് ചെറിയ കുട്ടി, കൊച്ചുകുട്ടിയായിരുന്നു. അപ്പൊ അങ്ങനെ സാറിന്റെ അവിടെ അടൂർ നാടകവേദി എന്ന് പറഞ്ഞൊരു ബാലയ സമിതി ഉണ്ടായിരുന്നു. അങ്ങനെ ആ ബാലയ സമിതിയിൽ പരശുരാമന്റെ ചെറിയ വേഷമായിരുന്നു അന്ന് ഞാൻ ചെയ്തത്. അങ്ങനെയാണ് ഞാൻ പ്രൊഫഷണൽ സമിതിയിലേക്ക് ആദ്യമായിട്ട് വരുന്നത്. അങ്ങനെ പിന്നെ സാറിന്റെ കൂടെ കുറെ അങ്ങനെ ചെയ്ത് പോയി. അതിനുശേഷം അന്ന് പഠിപ്പിച്ച കൂടൽ ശോഭൻ സാറ് വീണ്ടും വന്നു. സാർ അമച്വർ തിയേറ്ററിലെ
1: അതിലേക്കാണ് ഇനി വരാന്ന് വിചാരിച്ച. എങ്ങനെ അമച്വർ നാടകങ്ങളിൽ?
0: അങ്ങനെ സാറ് അമച്വർ ചെയ്യാട്ടോ. അപ്പൊ ഈ സ്കൂളിൽ തന്നെ സാറ് സ്ഥിരമായിട്ട് നാടകം പഠിപ്പിക്കുകയാണ്. അപ്പൊ ഞാൻ ആ സ്കൂളിൽ നിന്ന് ഞാൻ പോയതിന് ശേഷം ആ സ്കൂളിന്റെ വാർഷിക ആഘോഷങ്ങളിലേക്ക് പുള്ളി നാടകം ചെയ്യാനായിട്ട് വരും. അങ്ങനെ അവിടുത്തെ വാർഷിക ആഘോഷത്തിന് സാറ് വന്നപ്പോ എന്നെ, ഞാൻ അന്നേരം പത്തങ്ങക്കുള്ളയൊക്കെ കഴിഞ്ഞിട്ട് പോയി കഴിഞ്ഞല്ലോ. അപ്പൊ സാർ എന്നെ വിളിച്ച് അപ്പൊ നമുക്കൊരു നാടകം ചെയ്യണം, ഒരു അമച്വർ നാടകം ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു സാറേ ഉറപ്പായിട്ട് ചെയ്യാം. അന്ന് ഇടശ്ശേരിയുടെ ഭൂതപ്പാട്ട്

0: ആയിട്ട് നീ തന്നെ വരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ സാറ് അങ്ങനെ ഭൂതമായിട്ട് ആ ഭൂതം ഞാൻ ചെയ്തു.
1: അങ്ങനെ വരികൾ ഓർക്കുന്നുണ്ടോ? തുടക്കം
0: കേട്ടിട്ടില്ല,
1: വരുന്നുണ്ട്. നല്ല സൗണ്ടാണ്. അപ്പൊ പാട്ട് പാടുമെന്ന് എനിക്കറിയാം. നമ്മളെ പ്രിയപ്പെട്ട ശ്രോതാക്കളൊക്കെ എന്തായാലും ഒരു പാട്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം നമുക്കൊരു പാട്ട്, ഒന്ന് രണ്ട് മൂന്ന് പാട്ടൊക്കെ പാടണം തീർച്ചയായാലും. ഇപ്പൊ നമ്മുടെ സമാഗമത്തിൽ നമുക്ക് ചെറിയൊരു ഇടവേളയുടെ സമയം എത്തിയിരിക്കുകയാണ്. അപ്പം നമുക്ക് ആ ഒരു ഇടവേള കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പാട്ടിലും വിശേഷങ്ങളിലേക്കും ഒക്കെ കടക്കാം. സമാഗമത്തിൽ ചെറിയൊരു ഇടവേളയാണ്.

0: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM. സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
0: കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാനസേവാ സമിതി 4 September ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം 6 September നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st ₹25,000, 2nd ₹5,000, 3rd 3,000, 4th 2,000, 5th 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971 അല്ലെങ്കിൽ 8121212680.
2: തിരികെ വരാം സമാഗമത്തിലേക്ക്. സമാഗമത്തിൽ ഇന്ന് റേഡിയോ സാന്ത്വനം 90.4 FM സ്റ്റുഡിയോയിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് ശ്രീ അജീഷ് കൃഷ്ണയാണ്. കലാ സാംസ്കാരിക രംഗത്തെ സജീവ സാന്നിധ്യമാണ് ശ്രീ അജീഷ് കൃഷ്ണ. അദ്ദേഹത്തിന്റെ വിശേഷങ്ങളും കലാരംഗത്തെയൊക്കെ കുറേയധികം കാര്യങ്ങളൊക്കെയാണ് നമ്മോടൊപ്പം പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. സർ പറഞ്ഞുകൊണ്ടിരുന്നത് കടന്നു വന്ന വഴികള്, അമച്ചൊരു നാടകത്തെ കുറിച്ചൊക്കെയാണ്. അതിനെ കുറിച്ചൊക്കെ പറയാമോ?
3: അപ്പോ നമ്മളിപ്പം പറഞ്ഞുകൊണ്ടിരുന്നത് ഭൂതപാട്ടിനെ
2: കുറിച്ചാണ്.
3: അത് തന്നെയാണ് ഞാൻ ആദ്യമായിട്ട് വേദിയിൽ അവതരിപ്പിച്ചെന്ന് പറയാം. ആ നാടകം, ആ നാടകം ആ സ്കൂളില് അവതരിപ്പിച്ചു. അവിടെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതിനുശേഷം ഒട്ടനവധി, ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല, പിന്നെ ഒട്ടനവധി വേദികളിൽ കൊല്ലത്തും ഒക്കെ, കേരള കൗമുദി ഫെസ്റ്റിനൊക്കെ വലിയ സ്റ്റേജ്, അതിനൊക്കെ ആ നാടകം അവതരിപ്പിക്കാൻ വന്നു. അങ്ങനെ പിന്നെ അടുത്ത വർഷം വീണ്ടും പുതിയൊരു നാടകം, ഈ സാറ് വീണ്ടും എന്നെ വിളിക്കുന്നു, നമുക്ക് പുതിയൊരു നാടകം ചെയ്യണം, അത് കുറച്ചും കൂടെ
2: വിപുലപ്പെടുത്തണം,
3: ഭയങ്കരമായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ വന്ന് ചെയ്യുന്നതാണ് ചെങ്ങമ്പുഴയുടെ

0: രമണൻ, രമണനായിരുന്നു. പിന്നെ അടുത്ത വർഷം ഞാൻ
1: വർഷം ഓർക്കുന്നുണ്ടോ?
0: ഏകദേശം ഒരു ഇപ്പം ഏകദേശം ഒരു 15 വർഷങ്ങൾക്ക് മുമ്പിട്ടായിരിക്കും, 15 വർഷങ്ങൾക്ക് മുമ്പിട്ടായിരിക്കും അസാം ചെയ്തേക്കുന്നത്. അങ്ങനെ രമണൻ ചെയ്യുന്ന, അപ്പൊ സാറിനൊരു കാഴ്ചപ്പാടുണ്ട്, ഈ അമച്ചർ നാടകത്തിൽ ഒരുപാട് ടെക്നിക്കൽ യൂസ് ചെയ്യുന്നതും വ്യത്യസ്തമായിട്ട് ഞാൻ അത് അതൊക്കെയാണ് അവരുടെ നിന്ന് പഠിച്ചത്. അതൊക്കെയാണ് അത് അതെന്ന് വെച്ചാൽ നമ്മൾ 3 സ്റ്റേജുകളിലാണ് ചെയ്യുന്നത്. പാരലായിട്ട് നമ്മൾ മെയിനായിട്ട് ഫ്രണ്ടിൽ നമ്മൾ കണ്ടുകൊണ്ട് കാണികൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ടാവും. അതിൻ്റെ തൊട്ടപ്പുറത്ത് 2 വശങ്ങളിലും വേറൊരു സെറ്റ് ഇട്ടിട്ടുണ്ടാവും. അങ്ങനെയാണ് രമണ ഞങ്ങൾ അവതരിപ്പിച്ചത്. പ്രധാന വേദിയിലായിരിക്കും കാണുന്നത്. അതിൽ ആ രംഗം ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അവരുടെ നേരെ തൊട്ട റൈറ്റ് സൈഡിലെ അവിടെ ആയിരിക്കും ഒരു സ്റ്റേജ് ഉണ്ടാവും. അവിടെ വിളിച്ചം ഉണ്ടാവും. പിന്നെ അവിടെ ആയിരിക്കും നാടകം കാണുന്നത്. അത് കഴിഞ്ഞിട്ട് ആ രംഗം തീർന്നു കഴിഞ്ഞ ഉടൻ തന്നെ അത് വെച്ചാൽ 3 ഇതായിട്ട്, അപ്പം നമുക്കറിയാലോ ഇത് ചന്ദ്രികയുടെ വീടായിട്ട് മെയിൻ ഇത്, പിന്നെ രമണനും മദനും കൂടെ കാട്ടിലുള്ള സീൻ വേറൊരിതിലും, ചന്ദ്രികയും രമണനും കൂടെയുള്ള പ്രണയ സല്ലാപം വേറൊരു, അങ്ങനെ 3 സ്റ്റേജുകളിലായിട്ടായിരുന്നു ആ നേടകം.
1: അതെ,
0: അത് ഭയങ്കര ഇതാണ്. അതൊക്കെ ആ സാർ അതാണ് അവരുടെ, അതൊക്കെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ പഠിച്ചത്.
1: പിന്നീടുള്ള കാലഘട്ടത്തിലൊന്നും അങ്ങനെയൊന്നും
0: വന്നിട്ടില്ല. പിന്നെ ഞാൻ സാറിൻ്റെ കൂടെ ഒരുപാട് ഇങ്ങനെ നാടകമായിട്ടങ്ങ് യാത്ര ചെയ്തു. പിന്നെ ഒഥെല്ലോ സാറിൻ്റെ കൂടെ ഒഥെല്ലോ ചെയ്തായിരുന്നു അതും. പിന്നെ സാറിന് എവിടെ കുട്ടികൾക്ക് വേണ്ടി തിയേറ്റർ ക്ലാസ് എടുത്താലും ഡെമോയ്ക്ക് ഞാൻ കൊണ്ടാവും. അപ്പൊ കുട്ടികൾക്ക് അഭിനയിച്ച് സാറ് പറയും, അഭിനയിച്ചു കൊടുക്കേണ്ടത് ഞാനാണ്, അങ്ങനെ ഡെമോ ചെയ്തോളൂ. അങ്ങനെ എനിക്ക് ഈ അഭിനയത്തിനെ ഒരുപാട് ഡെവലപ്പ്
1: ചെയ്യാനായിട്ട് പാകം വന്ന്
0: അത് ഭയങ്കരമായിട്ട് ചെയ്തു. പിന്നെ അങ്ങനൊരു സാറിൻ്റെ കൂടെയുള്ളൊരു പിന്നൊരു ജേണിയായിരുന്നു ഇങ്ങനെ നടന്നു. അങ്ങനെ വന്നപ്പോഴാണ് ഈ അമച്വറിൽ നിന്ന് മാറിയിട്ട് പ്രൊഫഷനിലേക്ക് ചെയ്യാനായിട്ട് കയറാനായിട്ട് തുടങ്ങി. പ്രൊഫഷണൽ കയറാൻ അത് ഭയങ്കരമായ ഒരു കഥയാണ്. പ്രൊഫഷണൽ നാടകവേദിയിൽ ആദ്യമായിട്ട് പ്രൊഫഷണൽ കളിക്കുന്നത് KPSC-യിലാണ് ആദ്യമായിട്ട് കളിക്കുന്നത്. ആദ്യം
1: എല്ലാവരും ചെറിയ പുള്ളിയൊന്നും അല്ല,
0: എന്നുവെച്ചാൽ എല്ലാവരും പല സമിതികളിലും കളിച്ചതിന് ശേഷമാണ്
1: KPSC-യിൽ വരുന്നത്.
0: KPSC എന്ന് പറഞ്ഞാൽ എൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു. എന്നുവെച്ചാൽ പണ്ട് നമ്മുടെ ഒരു സ്വപ്നം, നമ്മൾ KPSC വണ്ടി വരുന്ന സമയത്ത്
1: എന്നുവെച്ചാൽ
0: അതിന്റെ പാട്ടും ഒക്കെ ഇടുമ്പോൾ സമയത്ത് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ നിൽക്കും. വണ്ടിയിൽ ആ വണ്ടിയിൽ ഒന്ന് യാത്ര ചെയ്യണമെന്ന് വരെ
1: എനിക്ക് തോന്നുന്നു. നമ്മുടെ നാട്ടിൻപുറങ്ങളിലെല്ലാം ആരായാലും KPSC-യുടെ ആ നാടകത്തിന്റെ ഒരു വരി ചെറുതിലേ ഈ വണ്ടിയിലൊക്കെ തൊട്ട് നോക്കി ഇങ്ങനെ നടന്നപ്പം പ്രകൃതി പോലും കൂടെ
0: നിന്നായിരിക്കും. അതിനകത്ത് വന്ന് ഇറങ്ങുന്ന കലാകാരന്മാരെ ആദരവോടെ എല്ലാരും വന്ന് കൊണ്ടുപോകുന്നത് എല്ലാം അന്നൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അന്നത്തെ മെയിൻ നടന്ന സായികുമാരൊക്കെ ചെയ്ത് അന്നൊക്കെ ചെറിയ പെട്ടി അല്ലെ, സൂക്കേഷ് പെട്ടി ഉണ്ടല്ലോ, ആ പെട്ടിയൊക്കെ പിടിച്ചിട്ട് അവരിങ്ങനെ ഗ്രീൻ റൂമിലേക്ക് അവര് മേക്കപ്പ് ചെയ്യുന്ന എല്ലാം ഇങ്ങനെ നോക്കി കാണുന്നു. അന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് അന്ന് ഞാൻ ഈ വണ്ടിയിലൊക്കെ യാത്ര ചെയ്യുമോ എന്ന് പോലും അറിയത്തില്ല, KPSC-യിലെ വണ്ടിയിൽ യാത്ര. അങ്ങനെ ഞാൻ പിന്നെ ഞാൻ KPSC-യിലെത്തി ഏകദേശം 8-9 വർഷത്തോളം ആ വണ്ടിയിൽ തന്നെ ആയിരുന്നു യാത്ര.
1: KPSC-യിലെ ആരെങ്കിലും
0: KPSC-യിൽ വരാനുള്ളൊരു കാരണം എന്ന് വെച്ചാൽ KPSC-യിൽ ഇഡിപ്പസ് എന്ന് പറഞ്ഞ നാടകം ചെയ്യുന്ന സമയത്താണ് ഞാൻ വരുന്നത്. അപ്പോൾ ഇഡിപ്പസിൽ നാടകം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അതിനകത്ത് ഉള്ള ഒരു അഭിനയിച്ച ഒരു പയ്യന് എന്തോ ഒരു ആക്സിഡന്റ് എന്തോ ഒരു ഇതായി പിന്നെ നാടകം നിർത്തി വെക്കേണ്ട ഒരു സമയത്ത്
1: പകരക്കാരനായിട്ടാണ്
0: ഞാൻ അവിടെ ചെല്ലുന്നത്. അങ്ങനെ അത് പകരക്കാരനായിട്ട് വരുന്നു പറഞ്ഞാൽ അവർ ഇന്റർവ്യൂ, അന്നേരം ഒരു ഇന്റർവ്യൂ എടുക്കുന്നുണ്ടായിരുന്നു, അവർക്ക് പെട്ടെന്ന് ഒരാളിനെ വേണം. അങ്ങനെ ഒരു ഒരാഴ്ച നീണ്ടു നിന്നുള്ള ഇന്റർവ്യൂ അത് അതിലേക്ക് വരുന്ന വെച്ചാൽ എൻ്റെ സുഹൃത്ത് കോട്ടാത്തല ശ്രീകുമാറാണ്. ശ്രീകുമാർ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞാൽ ഇതുപോലെ KPSC-യിലെ ഒരു ഇത് കണ്ട് അവിടെ ഒരു ആർട്ടിസ്റ്റിനെ വേണം, നീ എന്തെങ്കിലും പോയി നോക്ക്. ഷാജഹാൻ എന്ന് പറഞ്ഞാൽ സെക്രട്ടറിയാണ്, നമ്പർ എനിക്ക് തന്നു, നീ വിളിച്ചിട്ട് നീ ചെല്ല്, അവിടുത്തെ ഒരു നാടകത്തിന് വേണ്ടി വേണം. KPSC നേടിച്ചപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമായി, അല്ലെങ്കിൽ എടുക്കുമോ ഒന്നും അറിയത്തില്ല. അങ്ങനെ ഞാൻ അവിടെ ചെല്ലുന്നു. അപ്പോൾ അവിടുത്തെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ സംവിധായകൻ മനോജ് നാരായണൻ എന്നാണ് എൻ്റെ ഡയറക്ഷൻ ചെയ്യുന്നത്. എന്നാൽ ഞാൻ ചെല്ലുമ്പോൾ അവിടെ എല്ലാം ഉണ്ട്. അപ്പോൾ അവരിങ്ങനെ ഓരോരുത്തരെ ഇട്ട് ഇങ്ങനെ ട്രെയിൻ ചെയ്ത് നോയിക്കൊണ്ടേയിരിക്കുക, ഒരാഴ്ച കൊണ്ടുള്ള പ്രോസസ്സിംഗ് ആണ്. 100 കണക്കിന് ആൾക്കാർ വന്ന് സ്റ്റേജിൽ, അവിടെ KPSC-ക്ക് പിന്നെ സ്വന്തമായിട്ട് എല്ലാം ഉണ്ടല്ലോ, സ്റ്റേജും കാര്യം കൂടെ എല്ലാം ഉണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ ചെയ്യും. ഞാൻ ഇങ്ങനെ അപ്പോൾ അന്നേരം പറഞ്ഞു ഇതാണ് ചെയ്യേണ്ടത്, ഈ സാധനമാണ് ചെയ്യേണ്ടത്, ഇതിങ്ങനെ ഓരോരുത്തരും ചെയ്യാൻ.

0: അങ്ങനെ ചെയ്യുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് അന്നേരം എൻ്റെ ഒരു സുഹൃത്ത് അങ്ങനെ അതിനെ അഭിനയിക്കുന്ന ഒരാൾ പറഞ്ഞു, അയാൾ ചെയ്യുന്ന ആളുടെ നോക്കിയിട്ട് ഈ ടൈമിംഗ് ഒക്കെ കറക്റ്റ് ആണെങ്കിൽ നമുക്കെടുക്കാം. അങ്ങനെ അവരിങ്ങനെ ഓരോരുത്തരെ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഞാൻ കയറി ഞാൻ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ കയറി ചെയ്ത് പറഞ്ഞ് രണ്ടാമത് ഒന്നും കൂടെ ചെയ്യാൻ പറഞ്ഞു ചെയ്ത്. അന്നേരം പിന്നെ വേറൊരു പെൺകുട്ടിയുടെ അടുത്ത് പറഞ്ഞ് രണ്ടു മൂന്ന് സ്റ്റെപ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പെൺകുട്ടിയുടെ ആ സ്റ്റെപ്പ് ഒന്ന് കറച്ചിട്ടെടുത്ത് അന്ന് കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ ചെയ്തു. പിന്നെ പാട്ടിട്ടിട്ട് ആ ഒരു സാധനം ഞങ്ങളെല്ലാം ചെയ്ത്. അപ്പോൾ എന്നെ സാറ് വിളിച്ചിട്ട് പറഞ്ഞു, ഓക്കെ നമുക്ക് വേറെ ആരും നോക്കണ്ട, പുള്ളി തന്നെ ഓക്കെ. അത് പിന്നെ തീർച്ചയായിട്ടും അത് ഞാൻ നാടകം ചെയ്ത് അന്ന് തന്നെ സെലക്ഷൻ ആക്കിയതിന് ശേഷം മൂന്നാമത്തെ ദിവസം തൃശ്ശൂർ നമ്മുടെ സംഗീത നാടക അക്കാദമി സംസ്ഥാന നാടക അക്കാദമിയിലെ സംസ്ഥാന അവാർഡിന് ഈ നാടകം പരിഗണിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ ദിവസം സംസ്ഥാന അവാർഡിന് ഈ നാടകം പോകണം. ഈ രണ്ടു ദിവസം കൊണ്ട് മൊത്തവും പഠിച്ചിട്ട് ഈ നാടകം എനിക്ക്
1: അവതരിപ്പിക്കണം.
0: അപ്പൊ അന്ന് തന്നെ സാർ എനിക്ക് സി ഡി എന്നിട്ട് പറഞ്ഞ് വീട്ടിൽ പോയിട്ട് അത് നോക്കി കറക്റ്റ് ചെയ്തിട്ട് നാളെ രാവിലെ മുതൽ റിഹേഴ്സൽ ആണ്. അങ്ങനെ കണ്ടിന്യൂ രണ്ടു ദിവസം ഫുള്ള് റിഹേഴ്സൽ
1: എടുത്ത്,
0: അങ്ങനെ രണ്ടു ദിവസം ഫുള്ളായിട്ട് റിഹേഴ്സൽ എടുത്ത് നമ്മൾ പോകുന്നതിന്റെ അന്ന് രാവിലെ അവിടെ ഒരു മീറ്റിംഗ് കൂടിയിട്ട് പറഞ്ഞ് ഇതുപോലെ നമ്മൾ സംസ്ഥാന മത്സരത്തിന് പോവുകയാണ്, ഈ വർഷം നമുക്ക് അവാർഡ് പ്രതീക്ഷിക്കേണ്ടെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ പുതിയൊരാളാണ് പോകുന്നത്, ഇപ്പൊ എന്തെങ്കിലും തെറ്റിട്ടുണ്ടോ, അതുകൊണ്ട് ആരും ഒന്നും ചെയ്യേണ്ട, നമുക്ക് മത്സരത്തിന് നാടകം പരിഗണിച്ചുകൊണ്ട് നമുക്ക് പോയി ചെയ്തേ പറ്റൂ. അതുകൊണ്ട് അതായത് എന്റെ അടുത്തും അവർ ഭയങ്കരമായിട്ട് പറഞ്ഞു, പ്രശ്നമൊന്നുമില്ല, ടെൻഷൻ ഒന്നുമില്ല, ഒന്നാമത് വന്ന് കളിച്ചാൽ.
1: എനിക്ക് തോന്നുന്നു അങ്ങനെ തന്നൊരു ഫീൽ വളരെ വലുതായിരുന്നു. അവാർഡിന് കേറണം എന്ന് പറഞ്ഞു പോയിരുന്നെങ്കിൽ നമുക്ക്
0: ടെൻഷനായി. എന്ന് വെച്ചാൽ ആ നാടകം ഞാൻ ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നതും തൃശ്ശൂർ സംഗീത നാടക അക്കാദമിയുടെ ഓഡിറ്റോറിയത്തിലാണ്. ആദ്യമായിട്ട് പ്രൊഫഷണൽ സമിതിയിൽ വരുന്നത് കെ പി എസ് സിയിലാണ്. ആദ്യമായിട്ട് രംഗത്ത് അവതരിപ്പിക്കുന്ന നാടകം തൃശ്ശൂർ സംഗീത നാടക അക്കാദമിയുടെ ഓഡിറ്റോറിയത്തിൽ മത്സരത്തിൽ, സംസ്ഥാന മത്സരത്തിലാണ് ഞാൻ ഈ നാടകം ആദ്യമായിട്ട് അവതരിപ്പിച്ചത്.
1: തുടക്കത്തിലേ തോന്നിയായിരുന്നു, തുടക്കത്തിൽ പറഞ്ഞില്ലേ ചെറുതിലേ, അപ്പോഴേ നമുക്ക് മനസ്സിലാകും ആ ഒരു ഫയർ ഉള്ളിലുള്ളത് കൊണ്ട് ഇങ്ങനെ എടുത്തുയർത്തി ഉയർത്തി ഉയർത്തി അത് എവിടെ എത്തി നിൽക്കുന്നു.
0: നേരത്തെ പറയില്ലേ ഈ സാഹചര്യം എല്ലാം നമുക്ക് അനുകൂലമായിട്ട് വരും. അങ്ങനെ നാടകം അവതരിപ്പിച്ചു, പ്രശ്നമൊന്നുമില്ലാതെ നമ്മൾ പോയി. പക്ഷെ റിസൾട്ട് വന്നപ്പോൾ അന്നത്തെ സംസ്ഥാന അവാർഡിൽ 5 അവാർഡ്
1: നമ്മുടെ
0: നാടകത്തിനായിരുന്നു. 5 സംസ്ഥാന അവാർഡ് ഇഡിപ്പസ് എന്ന് പറഞ്ഞ നാടകത്തിലാണ്. അത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭയങ്കര സംഭവമായിരുന്നു. ഞമ്മളൊന്നും ആരും പ്രതീക്ഷിച്ചില്ല ഭയങ്കര. അങ്ങനെ പിന്നെ അവിടുന്ന് ഫുൾ നാടകങ്ങളിലേക്ക്.
1: അതെ, കല ഉള്ളിലുള്ള വ്യക്തികൾ എപ്പോഴും അങ്ങനെയാണ്. നമ്മള് കലാകാരന്മാർ ഒരുപാടിടങ്ങളിൽ നമുക്ക് പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാകാം, മനോവേദന ഉണ്ടാക്കുന്ന പല പെരുമാറ്റങ്ങൾ ഉണ്ടാകാം, ചില മാറ്റി നിർത്തപ്പെടലുകളൊക്കെ ചിലയിടങ്ങളിൽ ഉണ്ടാകാം. പക്ഷെ ഒരിക്കലും കല നമ്മളെപ്പോഴും കാണുന്നത് ദൈവീകമായ, ദൈവം തൊട്ടറിഞ്ഞവരാണ് കലാകാരന്മാർ. നമുക്ക് അപ്പം ദൈവം ആ നമ്മളെ എവിടെ ഒരു വ്യക്തി അകറ്റപ്പെടുന്നു അല്ലെങ്കിൽ അപമാനിക്കുന്നു കല, അവിടെ നിന്നും അതിൻ്റെ ഇരട്ടി ശക്തിയോടെ നമ്മൾ ആ ദൈവീക കല തിരിച്ചു വരുന്നതാണ് നമ്മൾ ഒരുപാടിടങ്ങളിൽ കണ്ടിട്ട്. ഇത് കേട്ടിട്ട് ഒത്തിരി സന്തോഷം തോന്നുന്നു, കാരണം കെ പി എസ് സി പിന്നെ സംഗീത നാടക
0: അക്കാദമിയിലാണ് ഞാൻ ആദ്യമായിട്ട് അക്കാദമിയിലെ തിയേറ്ററിലാണ് ഞാൻ ആദ്യമായിട്ട് ഒരു നാടകം കളിക്കുന്നത്, പ്രൊഫഷണൽ നാടകം കളിക്കുന്നത്. അതൊക്കെ അതൊരു എൻ്റെ ഒരു ജീവിതത്തിൽ ഭയങ്കര ഭാഗ്യമാണ്. ഒത്തിരി നാടകം കളിച്ചിട്ടാണ്
1: പിന്നെ
0: തുടർച്ചയായിട്ട് സംഗീത നാടക അക്കാദമിയുടെ മത്സരങ്ങളിലെല്ലാം പിന്നെ
1: പങ്കെടുക്കാനുള്ള
0: ഭാഗ്യം കിട്ടി.
1: നാടക മത്സരങ്ങളിൽ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നു,
0: ഇഷ്ടം പോലെ മത്സരങ്ങൾ ഉണ്ടായിരുന്നു. സംസ്ഥാന തലങ്ങളിൽ
1: ഉണ്ടായിരുന്നു.
0: അന്ന് ഞാൻ ലാസ്റ്റ് ഓടിക്കുന്ന സമയത്ത് തിരൂരായിരുന്നു സംസ്ഥാന മത്സരം. അതിന് ഞങ്ങൾ പോകുന്നേരത്ത് സംസ്ഥാന മത്സരത്തിന് എല്ലായിടത്തും ഞമ്മക്കായിരിക്കും പ്രൈസ്. അങ്ങനെ കൊണ്ടുപോകുന്നൊരു
1: അതൊരു ഭാഗ്യം തന്നെയാണ്.
0: എവിടെ പോയാലും
1: പഠിപ്പിച്ചൊക്കെ കൊടുക്കുമായിരുന്നു കുട്ടികളെ.
0: ഇപ്പൊ നമ്മള് തിയേറ്റർ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇപ്പൊ നമ്മള് തിയേറ്റർ കെട്ടിട്ടുണ്ട്. ബുനുവൽ തിയേറ്റർ എന്ന് പറഞ്ഞൊരു കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാത്രം. ബുനുവൽ
1: പ്രത്യേകത,
0: ബുനുവൽ എന്ന് പറഞ്ഞാല് ഒരു ലോകം അറിയപ്പെടുന്ന ഒരു നാടകാചാര്യനാണ് ബുനുവൽ. പുള്ളിയിലാണ് നമ്മളിപ്പോ തിയേറ്റർ ഇപ്പൊ ചെയ്തേക്കുന്നത്. പിന്നെ അതിനുള്ള ഇപ്പൊ നമ്മള് അമച്ചർ കളിക്കാനായിട്ട് തന്നെ നമുക്കൊരു തിയേറ്റർ ഉണ്ട്. അത് നമ്മുടെ കാലടി നമ്മുടെ സംസ്കൃത സർവകലാശാലയിലെ കുറച്ച് കുട്ടികളുടെ ഒരു തിയേറ്റർ ആണ്. അതിപ്പോ നമ്മളിപ്പം പങ്കാളികളായിട്ടുണ്ട് അവിടെ. പാർവൈ മലയാള നാടകവേദി കാലടി പാർവൈ.
1: ഇതുകൊണ്ടാണ് ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല. ഇതിനു മുന്നേ റേഡിയോ സാന്ദ്രത്തിൽ നമുക്കൊരു നാടകം ഇടന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പം ഒത്തിരി സന്തോഷം, കാരണം ഇത്രയും അധികം ചെറുതിലേ തന്നെ ഈ നാടകത്തിലൂടെ വന്ന് ഇത്രയും നാടകത്തെ നെഞ്ചേറ്റുന്ന നാടാണ് നമ്മുടെ കൊല്ലം.
0: കൊല്ലം
1: എന്ന് പറയുമ്പം നമ്മള് ഒരു 2-3 വർഷം മുമ്പേ നമ്മുടെ കഴിഞ്ഞതിന് അങ്ങേ മുന്നത്തെ നമ്മുടെ കലോത്സവത്തിന്, സ്കൂൾ കലോത്സവത്തിന് ഏറ്റവും കൂടുതൽ പ്രേക്ഷകരുള്ളത് നാടകവേദി

0: അല്ല, നാടകത്തെ ഇത്രയും നെഞ്ചേറ്റുന്ന ഓ മാധവൻ തുടങ്ങി പേരുകൾ പറഞ്ഞാൽ അത് തന്നെ ഒരു ഭാഗ്യം തന്നെയാണ്, നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ്.
1: പിന്നെ തിലകൻ ചേട്ടന്റെ കൂടെ അവസാന സമയങ്ങളിൽ നാടകത്തിലേക്ക്
0: അതിലേക്കൊക്കെ വരുന്നുണ്ട് കൂടെ. എത്ര പേരൂടെ അഭിനയിച്ചു, അത് ആരൊക്കെ ആയിരുന്നു, അപ്പൊ എത്ര പ്രതിഭകളുമായിട്ടൊക്കെ നാടകം ഇത്. ഞാൻ സിനിമയൊക്കെ പിന്നെ വരാം, നാടകത്തിൽ അങ്ങനെ എത്ര പ്രതിഭകളുമായി.
1: എന്റെ ഗുരുക്കന്മാർ തന്നെ പ്രഗത്ഭരായുള്ള ഗുരുക്കന്മാരാണ്. എനിക്ക് കൂടുതൽ ശോഭൻ എന്ന് പറഞ്ഞ സാറ് എന്റെ ഇതാണ്. അതിനുശേഷം ഞാൻ പ്രശാന്ത് നാരായണൻ സാറ്, സാറ് മരിച്ചുപോയി. പ്രശാന്ത് നാരായണൻ എന്ന് പറഞ്ഞാൽ ലോകം അറിയപ്പെടുന്ന നമ്മുടെ ഛായാമുഖി, മോഹൻലാലിന്റെയും മുകേഷും ചെയ്ത ഛായാമുഖി, പിന്നെ ലങ്കാ ലക്ഷ്മണൻ എന്നൊക്കെ പറഞ്ഞ പ്രശാന്ത് നാരായണൻ സാറിന്റെ കൂടെ ഒത്തിരി ഒത്തിരി നാളുണ്ടായിരുന്നു. സാറിന്റെ കൂടെ ഒത്തിരി നാടകങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു. അത് ആ സാറിനെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. ഛായാമുഖിയൊക്കെ പഴയ ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ സാറിന്റെ കൂടെ ഉണ്ടായിരുന്നു. അന്നൊന്നും എനിക്ക് അവനല്ല, ഈ അത് പഠിക്കുക എന്നുള്ളതാണ് നാടകം. പിന്നെ ഞാൻ നാടകം എന്തെന്ന് പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേനും നാടകത്തിനെ കുറിച്ച് കൂടുതൽ പഠിക്കണമെന്ന്, അധികാരികമായി കുടിക്കണം. തിയേറ്റർ ഒരു വലിയൊരു സംഭവമാണ്, നമ്മൾ ചുമ്മാ സ്റ്റേജിൽ കയറി തട്ടേക്കേറി ഇങ്ങനെ ചെയ്യുന്നതല്ല നാടകമെന്നും. തിയേറ്റർ എന്ന് പറയുന്നത് വേറൊരു ഇതാണ്, തിയേറ്റർ എന്ന് പറഞ്ഞാൽ ആ ഒരു ബേസ് എനിക്ക് ഉണ്ടായത് കൊണ്ടാണ് ഞാൻ ഇപ്പം സ്റ്റേജിൽ കയറിയാൽ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നത്. ആ ഒരു ഇവരുടെ എല്ലാത്തിന്റെയും ഒരു ഇതാണ് ചെയ്യുന്നത്.
0: ഏതൊക്കെ പ്രതിഭകളുമായി ഇടപഴകാനുള്ള
1: കെപിസിൽ വന്ന തന്നെ എല്ലാവരും ഇപ്പം ശർമ്മ
0: കൊല്ലത്തിന്റെ അഭിമാനിക്കാവുന്ന ഒരു കലാകാരൻ തന്നെ,
1: ശർമ്മയോട് സഹകരിക്കാൻ പറ്റി. പിന്നെ പ്രമോദ് വിളിയനാട് ഇപ്പൊ സിനിമയിലൊക്കെ നാടകത്തിൽ, അവരൊക്കെ സിനിമയിലുണ്ടെങ്കിൽ തന്നെ നാടകവും ഒരു ഭയങ്കര അവര് നാടകത്തെ അവര് ആ വഴിക്ക് കൊണ്ടുപോകും.
0: ഞാൻ അതെ, ഇവിടെ കുറെ അധികം നാടകം റേഡിയോയില്, റേഡിയോ നാടകത്തില് കുട്ടികളുടെ നാടകത്തിന്റെ ഒരു കോമ്പറ്റീഷൻ തന്നെ വെച്ചിരുന്നു. ഒരുപാട് സ്കൂളുകളിൽ നിന്ന് ഇവിടേക്ക് കുട്ടികളെ എത്തി നാടകം അവതരിപ്പിച്ചു. അപ്പൊ നമ്മുടെ നീരാവിൽ പ്രകാശ് കലാകേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ട് സാറൊക്കെ വന്നു, കുറെ അധികം കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ എന്തുകൊണ്ടാണെന്നറിയില്ല, നമ്മുടെ കൊല്ലക്കാർക്ക് അല്ലെ, കൊല്ലക്കാർക്കായിരിക്കും പ്രത്യേകിച്ച് സിനിമ എന്നൊന്നും പറയുന്ന അത് വേറൊരു ഫീലാണ്. നാടകം എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ അങ്ങ് ആവേശം കൊള്ളുന്ന ഒരു കാലം അത് തന്നെയാണ് ഇപ്പോഴും.
1: ഈ നാടകത്തിൽ വരുന്ന ഒരു സിനിമയിൽ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പേരുകളെല്ലാം, കോട്ടയൻ്റെ മേശേട്ടൻ, അങ്ങനെ ഒത്തിരി ഒരുപാട് പേരുടെ കൂടെ ഞാൻ വർക്ക് ചെയ്യാൻ പറ്റും. അവരെല്ലാം ഇപ്പൊ സിനിമയിൽ ഇപ്പൊ സജീവമാണ് വലിയവരോട്. പക്ഷേ ഈ സിനിമയിൽ വർക്ക് ചെയ്യുമ്പോഴും അവരിങ്ങനെ ഒരു സൈഡിൽ നാടകം ഇങ്ങനെ നാടകം ചെയ്തുകൊണ്ടേയിരിക്കും. നാടകം ഇപ്പൊ നമ്മളിപ്പോ സെറ്റിൽ പോയി സംസാരിക്കുവാണ്, ഇവരുടെ അടുത്തൊക്കെ നമ്മളിങ്ങനെ സംസാരിക്കുവാണെങ്കിലും നാടകം അല്ലാതെ വേറെ ഒരു വിഷയത്തെ കുറിച്ച് ഇവര് സംസാരിക്കത്തില്ല. സിനിമ ഒക്കെ സിനിമയിൽ ഇങ്ങനെ അഭിനയിക്കുന്നെങ്കിലും അതാണ്, അത് ഞാനും ഇപ്പൊ അങ്ങനെ, ഞാനിപ്പം സിനിമയിൽ സജീവമാണ്. പക്ഷെ സിനിമ ചെയ്യുമ്പോഴും എനിക്ക് നാടകം ചെയ്യുന്നതിന്റെ ഒരു ഇത്, നാടകം നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കും. ഇപ്പൊ നമ്മൾ പാർവൈ മലയാള നാടകത്തിനു വേണ്ടി ആത്മബലി എന്ന് പറഞ്ഞൊരു നാടകം നമ്മളിപ്പം രംഗത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോ കഴിഞ്ഞ എം ജി സോമൻ ഫൗണ്ടേഷന്റെ തിരുവല്ലയിൽ നടന്ന മത്സരത്തിൽ ഏറ്റവും നല്ല നടിക്കുള്ള അവാർഡ് ആ കുട്ടിക്കായിരുന്നു. അതിനുശേഷം ഇപ്പോ പിന്നെ ഒരു സംസ്ഥാന മത്സരം ഇപ്പൊ കോട്ടയത്ത് ഉണ്ടായിരുന്നു, കെ പി സി സിയുടെ ഒരു മത്സരമായിരുന്നു. അതിപ്പോ കഴിഞ്ഞ ദിവസമായിരുന്നു അവിടെ ചെയ്തത്. അതിനകത്ത് അതിനും ഏറ്റവും മികച്ച നടിക്കുള്ള അവാർഡ് കുട്ടിക്കാണ് കിട്ടിയത്, കാലടിയിൽ പഠിക്കുന്ന കുട്ടിയാണ്. അത് ആ നാടകത്തിൽ ആദ്യം അത് സോളോ പെർഫോമൻസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു നാടകമായിരുന്നു. അതിനുശേഷം ഇപ്പൊ കഴിഞ്ഞ മത്സരത്തിന് വേറൊരു കഥാപാത്രം കൂടെ, അത് അതിന്റെ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഹിഡുമ്പിയുടെ കഥയാണ്. യുദ്ധം, കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞതിന് ശേഷം കടോൽക്കജൻ എന്തു പറ്റി എന്ന് അറിയാൻ, കടോൽക്കജനെ അന്വേഷിച്ച് ഹിഡുമ്പി കുരുക്ഷേത്ര യുദ്ധഭൂമിയിലേക്ക് വരുന്ന ആ സീക്വൻസ് ആണ് അതായിരുന്നു ആ നാടകത്തിന്റെ ഇതിവൃത്തം. ഇടുമ്പി മാത്രമേ ഉള്ളായിരുന്നു. അപ്പോ അതിനകത്ത് പിന്നെ അവർക്ക് ആ കുട്ടികൾക്ക് ഭീമൻ എന്നും കൂടെ അതിലേക്ക് കൊണ്ടുവരും. ഭീമന്റെ കഥാപാത്രം കൂടെ അതിനകത്ത് വരണം, ഭീമന്റെ ഒരു ആത്മസംഘർഷം അതിനകത്ത് വരണമെന്നുണ്ടായിരുന്നു.
2: അഭിനേതാവും രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകനുമായ ശ്രീ അജീഷ് കൃഷ്ണയുമായുള്ള സമാഗമത്തിന്റെ ഒന്നാം ഭാഗം ഇവിടെ സമാപിക്കുന്നു. രണ്ടാം ഭാഗം അടുത്ത ആഴ്ച ഇതേ സമയം കേൾക്കാം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സമാഗമം. ആശയം ആവിഷ്കാരം അഭിലാഷ് കെ ആശ്രാമം, രജനി ഗിരീഷ്. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹീന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

0: സമ്മാനങ്ങളും ഓഫറുകളും. സ്കൈസെല്ലിൽ നിന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാഡ്ജറ്റുകൾ വാങ്ങും, നേടൂ ഉറപ്പായ സമ്മാനങ്ങൾ. ഓണാവുപഹാരം, ഇന്നർ സെറ്റ്, ഇൻഡക്ഷൻ കുക്കർ, എയർ ഫ്രൈയർ, സൗണ്ട് ബാർ പർച്ചേസ് ചെയ്യൂ, നേടൂ ക്യാഷ് ബാക്ക് ഓഫർ. അതും മാത്രമല്ല, മികച്ച എക്സ്ചേഞ്ച് ബോൺസ്, ഈസി ഇഎംഐ, സീറോ ഡൗൺ പേയ്മെന്റ് ഓഫറുകളും. ഈ ഓണത്തിൽ ഇഷ്ടമുള്ളത് വാങ്ങും, ഇഷ്ടം പോലെ ഗിഫ്റ്റുമായി മടങ്ങൂ. സ്കൈസെല്ലിൽ ഓണം ആഘോഷമാവട്ടെ.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: Stay tuned to Radio Santhanam 90.4 FM for your favorite programs and music, an initiative of Pain and Palliative Care Trust, Kollam.
3: Radio Santhanam 90.4 FM il ippol kelkam innisey ആശയം അവതരണം ഉമാനന്ദിനി, ശിവപ്രകാശം, MK. സാങ്കേതിക സഹായം ശ്യാംദാസ്.

റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നിസേ. ആശയം അവതരണം ഉമാനന്ദിനി, ശിവപ്രകാശം, MK. സാങ്കേതിക സഹായം ശ്യാംദാസ്.

0: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം. ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഓഗസ്റ്റ് 1 മുതൽ September 15 വരെ കേരള കശുവണ്ണി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
2: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
3: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM, an initiative of Pain and Palliative Care Trust, Kollam.
1: Radio Santhwanam 90.4 FM-il ippol kelkam Aakashaganga. Rachana avadharanam Rajesh Palavila. Sangeetika sahayam Rayan.

റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ജ്യോതിർശാസ്ത്ര വിജ്ഞാന പരിപാടിയായ ആകാശഗംഗയുടെ പുതിയൊരധ്യായത്തിലേക്ക് സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ രജീഷ് പാലവൻ. നമ്മുടെ സൗരയൂഥത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കും മുൻപ് ആധുനിക ജ്യോതിർശാസ്ത്രത്തിന് അടിത്തറവാകിയ മഹാരഥന്മാരെക്കുറിച്ചാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കോപ്പർണിക്കസ്, ഗലീലിയോ ഗലീലി, ടൈക്കോ ബ്രാഹെ, ജോഹന്നാസ് കെപ്ലർ എന്നിവരെക്കുറിച്ച് ഓരോ ഭാഗങ്ങളിൽ ഓർമ്മപ്പെടുത്തലുകൾ നാം നടത്തിക്കഴിഞ്ഞു. അക്കൂട്ടത്തിലെ ഏറ്റവും അവസാനത്തേതും എന്നാൽ ശാസ്ത്രലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഒരാളെക്കുറിച്ചാണ് നാം ഇന്ന് പറയുന്നത്. ഒരാവേശത്തോടുകൂടിയല്ലാതെ ശാസ്ത്രലോകത്തിന് പറയുവാനാകാത്ത ഒരു പേരാണത്. സാക്ഷാൽ ഐസക് ന്യൂട്ടൻ. 17-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ശാസ്ത്രേതിഹാസം ശാസ്ത്ര വിപ്ലവങ്ങളുടെ നിലയ്ക്കാത്ത ഊർജ പ്രവാഹത്തിന് തൻ്റെ ജീവിത ശക്തി പകർന്ന സർ ഐസക് ന്യൂട്ടൻ. ന്യൂട്ടൻ ഇല്ലാത്തൊരു ശാസ്ത്രമുണ്ടോ? ഫിസിക്സ് എടുത്താൽ, ഒപ്റ്റിക്സ് എടുത്താൽ, മെക്കാനിക്സ് എടുത്താൽ, മാത്തമാറ്റിക്സ് എടുത്താൽ, അസ്ട്രോണമി എടുത്താൽ, എല്ലാത്തിൻ്റെയും വളർച്ചയുടെ ബീജാവാപം പകർന്നത് ഐസക് ന്യൂട്ടനാണെന്ന് കാണാം. കാലം സൃഷ്ടിച്ച മഹാപ്രതിഭയായിരുന്നു ന്യൂട്ടൻ. 1642 ഡിസംബർ 25 ഇംഗ്ലണ്ടിലെ വൂൾസ്ത്രോപ്പിൽ ഒരു ക്രിസ്മസ് ദിനത്തിലാണ് ന്യൂട്ടൻ്റെ ജനനം. അദ്ദേഹം ജനിക്കുന്നതിന് 3 മാസം മുൻപ് ന്യൂട്ടൻ്റെ അച്ഛൻ മരണപ്പെട്ടു. മാസം തികയാതെ പ്രസവിക്കപ്പെട്ട കുഞ്ഞായിരുന്നു ന്യൂട്ടൻ. ശരീരഭാരം വളരെ കുറവായിരുന്ന ആ കുഞ്ഞിൻ്റെ അതിജീവനം പ്രയാസകരമായിരിക്കും എന്നായിരുന്നു ഡോക്ടർമാരുടെ പ്രവചനം. എന്നാൽ ആ പ്രവചനങ്ങളെയെല്ലാം കാറ്റിൽ പറത്തി ഐസക് ന്യൂട്ടൻ 84 വയസ്സുവരെ ലോകത്ത് ജീവിച്ചു. ഭൂമിയിലെ അവസാന മനുഷ്യവർഗവും ഓർമ്മിക്കത്തക്ക എണ്ണമറ്റ സംഭാവനകൾ നൽകി. അവനൊരു നോക്കുപോലും കാണാൻ കഴിയാതെ പോയ അവൻ്റെ അച്ഛൻ്റെ പേര് തന്നെയായിരുന്നു അമ്മ അവന് നൽകിയത്, ഐസക് ന്യൂട്ടൻ. വിധവയായ ആ സ്ത്രീ 2-ാമത് മറ്റൊരു വിവാഹം കഴിച്ചു. സമ്പന്നനായ 2-ാം അച്ഛനോട് ന്യൂട്ടന് താല്പര്യമുണ്ടായിരുന്നില്ല. കുഞ്ഞായിരിക്കെ തൻ്റെ മുത്തശ്ശിയുടെ അടുത്ത് അവനെ ഉപേക്ഷിച്ച് 2-ാം അച്ഛൻ അമ്മയെയും അദ്ദേഹത്തിൻ്റെ 3 മക്കളെയും കൂട്ടി ദൂരെ ഒരിടത്തേക്ക് താമസം മാറി. ചുരുക്കത്തിൽ അച്ഛനും അമ്മയുമില്ലാതെ മുത്തശ്ശിയോടൊപ്പമായിരുന്നു ന്യൂട്ടൻ്റെ ബാല്യത്തിലെ വലിയൊരു കാലം കടന്നുപോയത്. മാതാപിതാക്കളുടെ സ്നേഹവാത്സല്യം

നിങ്ങൾ അനുഭവിക്കാൻ ഭാഗ്യം കിട്ടാതെ പോയ ആ കുട്ടിയുടെ മനസ്സിൽ അതേറെ ആഘാതങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു. അവൻ്റെ വ്യക്തിത്വത്തെ അത് ബാധിക്കുകയും ചെയ്തിരുന്നു. അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ച ഒരുതരം ഉത്കണ്ഠ ന്യൂട്ടന്റെ ജീവിതത്തിൽ ഉടനീളമുണ്ടായിരുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടാനച്ഛനെയും അമ്മയെയും വീടിനെയും ചുട്ടുകരിക്കുവാനുള്ള ത്വര ബാല്യകാലത്ത് തനിക്കുണ്ടായിരുന്നതായി ന്യൂട്ടൻ ഓർമ്മിച്ചിട്ടുണ്ട്. രണ്ടാനച്ഛൻ്റെ മരണത്തിന് ശേഷം തിരികെ വന്ന അവനെ തേടിയെത്തിയ അമ്മ മകനെ ഒരു കർഷകനാക്കാനായിരുന്നു ശ്രമിച്ചത്. എന്നാൽ പഠിക്കാനായിരുന്നു ന്യൂട്ടന്റെ ആഗ്രഹം. തങ്ങളുടെ ഗണ്യമായ സ്വത്തുവകകൾ ഒക്കെ മൂത്ത മകൻ കൈകാര്യം ചെയ്യണമെന്ന ആഗ്രഹമായിരുന്നു അമ്മയ്ക്ക്. എന്നാൽ ന്യൂട്ടന് അതിലൊന്നും താല്പര്യം തോന്നിയില്ല. കന്നുകാലികളെ നോക്കാൻ വിട്ടാൽ ഏതെങ്കിലും മരത്തണലിൽ ഏതെങ്കിലും പുസ്തകവും വായിച്ചുകൊണ്ട് വേറൊരു ലോകത്തായിരിക്കും കുഞ്ഞു ന്യൂട്ടൻ. പഠിക്കാനുള്ള അവൻ്റെ ആഗ്രഹത്തെ ഒടുവിൽ കുടുംബം തിരിച്ചറിയുകയും ഗ്രാമത്തിൽ ഒരു സ്കൂളിലേക്ക് അയക്കുകയും ചെയ്തു. ലാറ്റിൻ ഭാഷയിലും ഗണിതത്തിലുമൊക്കെ പ്രാവീണ്യം നേടിക്കൊണ്ട് കേംബ്രിഡ്ജിലെ ട്രിനിറ്റി കോളേജിൽ മെട്രിക്കുലേഷനിൽ പ്രവേശനം നേടാൻ ന്യൂട്ടൻ പരിശ്രമിച്ചു. ഘടികാരത്തിൻ്റെയും കാറ്റാടിയന്ത്രത്തിൻ്റെയും ഒക്കെ പ്രവർത്തനങ്ങളെ ജിജ്ഞാസയോടെ അന്വേഷിച്ച ഒരു കുട്ടിക്കാലം കൂടിയായിരുന്നു ന്യൂട്ടൻ്റേത്. ശാസ്ത്ര നവോത്ഥാനം കൂടുതൽ പ്രബലമാകുന്ന കാലത്താണ് 1661 കേംബ്രിഡ്ജിലേക്ക് ന്യൂട്ടൻ എത്തുന്നത്. നിക്കോളാസ് കോപ്പർനിക്കസും ഗലീലിയോയും കെപ്ലറുമെല്ലാം കൂടുതൽ വായിക്കപ്പെടുകയും അവർക്കെല്ലാം കൂടുതൽ വക്താക്കൾ ഉണ്ടായി വരികയും ചെയ്ത കാലം. പക്ഷേ അപ്പോഴും കേംബ്രിഡ്ജ് ഉൾപ്പെടെയുള്ള യൂറോപ്യൻ സർവകലാശാലകളെ സംബന്ധിച്ച് കാര്യമായ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. പ്രപഞ്ചകേന്ദ്രം ഭൂമിയാണെന്ന് കരുതിയിരുന്ന പഴഞ്ചൻ കാഴ്ചപ്പാടുകളുടെ ശക്തി കേന്ദ്രങ്ങളായി അവയൊക്കെ തുടർന്നു. അവിടെയാണ് ന്യൂട്ടൻ അംഗം കുറിച്ചത്. ഭൂകേന്ദ്രീകൃത പ്രപഞ്ച സങ്കല്പങ്ങൾ പാഠഭാഗങ്ങളായ സിലബസുകളായിരുന്നു ന്യൂട്ടൻ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾക്ക് അന്ന് പഠിക്കാനുണ്ടായിരുന്നത്. ശാസ്ത്രത്തിൻ്റെ പുരോഗമന ആശയങ്ങളുടെ പെരുമ്പറകൾ ക്ലാസ് മുറികൾക്ക് പുറത്തായിരുന്നു. അതിൻ്റെ മണിമുഴക്കം ന്യൂട്ടൻ്റെ കാതിൽ മുഴങ്ങി. പാഠ്യവിഷയങ്ങൾക്കപ്പുറത്ത് ന്യൂട്ടൻ്റെ ജിജ്ഞാസ പുതിയ ആശയങ്ങളെയും ഫ്രഞ്ച് പ്രകൃതി തത്വചിന്തകനായ ഡെസ്കാർട്ടസിനെ പോലെയുള്ളവരെയും വായിക്കുവാനായിട്ട് പ്രേരിപ്പിച്ചു. ന്യൂട്ടൻ്റെ ശാസ്ത്ര ജീവിതത്തിൻ്റെ അരങ്ങേറ്റമായിരുന്നു അത്. പാഠപുസ്തകങ്ങൾക്കപ്പുറത്തെ വായന കൂടിയാണ് ന്യൂട്ടനെ ന്യൂട്ടനാക്കിയത്. പ്ലേറ്റോ എൻ്റെ സുഹൃത്താണ്, അരിസ്റ്റോട്ടിൽ എൻ്റെ സുഹൃത്താണ്, എന്നാൽ എൻ്റെ ഉറ്റ സുഹൃത്ത് സത്യമാണ് എന്നൊരു മുദ്രാവാക്യം തന്നെ ന്യൂട്ടൻ തൻ്റെ നോട്ട്ബുക്കിൽ കുറിച്ചു വച്ചു. സത്യത്തെ തേടുന്ന മഹായാത്രയിലേക്ക് തൻ്റെ യുക്തിയെ അദ്ദേഹം മൂർച്ച കൂട്ടുകയായിരുന്നു. ഗണിതത്തിലെയും രസതന്ത്രത്തിലെയും പ്രകൃതി തത്വശാസ്ത്രത്തിലെയും ഭൗതികശാസ്ത്രത്തിലെയും ഒക്കെ നൂതനമായ ആശയധാരകൾ ന്യൂട്ടൻ്റെ വായനാലോകത്തിൽ നിറഞ്ഞു നിന്നു. തൻ്റേതായ ഒരു വിശകലന രീതി തന്നെ ന്യൂട്ടൻ സ്വയം വികസിപ്പിച്ചു. ഗണിതശാസ്ത്രത്തിലെ വിഖ്യാതമായ കാൽക്കുലസ് ന്യൂട്ടൻ വികസിപ്പിക്കുന്നത് അക്കാലത്താണ്. തൻ്റെ അക്കാലം അത്രയുമുള്ള നിരീക്ഷണങ്ങളും കണ്ടെത്തലുകളും ചേർത്തുകൊണ്ട് ലഘുലേഖകളുമൊക്കെ എഴുതി തുടങ്ങി. ക്രമേണ പണ്ഡിതന്മാരുടെ ഇടയിൽ ന്യൂട്ടൻ എന്ന പേര് ചർച്ച ചെയ്യപ്പെട്ടു. ബിരുദ പഠനകാലത്ത് വിപ്ലവകരമായ കണ്ടെത്തലുകൾ നടത്തിയിട്ടും തൻ്റെ കുറിപ്പുകൾ പലതും നോട്ട്ബുക്കുകളിൽ ഒതുങ്ങിപ്പോയതുകൊണ്ട് ആ വിദ്യാർത്ഥി അക്ഷരാർത്ഥത്തിൽ അംഗീകരിക്കപ്പെടാതെയും ആഘോഷിക്കപ്പെടാതെയും പോയി. അദ്ദേഹത്തിൻ്റെ കോളേജ് ജീവിതം കേംബ്രിഡ്ജ് സർവകലാശാലയുടെ വിദ്യാഭ്യാസ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ബിരുദ ജീവിതമായിരുന്നു എന്ന് എത്രയോ കാലം കഴിഞ്ഞാണ് ലോകത്തോടൊപ്പം ആ സർവകലാശാലയും തിരിച്ചറിഞ്ഞത്. ന്യൂട്ടൻ ബിരുദം പൂർത്തിയാക്കുമ്പോൾ ലോകത്തെ നടുക്കി പ്ലേഗ് പൊട്ടിപ്പുറപ്പെട്ട കാലമായിരുന്നു. സർവകലാശാല അടഞ്ഞതുകൊണ്ട് അക്കാലത്ത് അദ്ദേഹം വീട്ടിൽ കഴിഞ്ഞുകൂടുകയും കൂടുതൽ അന്വേഷണങ്ങളിലേക്കും കണ്ടെത്തലുകളിലേക്കും മനസ്സ് കുതിക്കുകയുമായിരുന്നു. ഭൂഗുരുത്വത്തെക്കുറിച്ച് പറയുമ്പോൾ തലമുറകൾ കൈമാറിയ കഥയാണ് ന്യൂട്ടൻ്റെ തലയിൽ ആപ്പിൾ വീണെന്നും വീണ ആപ്പിൾ കയ്യിലെടുത്ത് അതെന്തുകൊണ്ട് താഴേക്ക് വന്നു, മുകളിലേക്ക് പോകാഞ്ഞതെന്തായിരിക്കുമെന്ന് അദ്ദേഹം ചിന്തിച്ചു അത്രേ. അതിൽ നിന്നാണത്രേ ഭൂമി എല്ലാ വസ്തുക്കളെയും അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നു എന്ന തത്വത്തിലേക്ക് ന്യൂട്ടൻ എത്തിച്ചേർന്നത് എന്ന് പറയാറുണ്ട്. ഈ ആപ്പിൾ കഥയ്ക്ക് തെളിവുകളുടെ പിൻബലമൊന്നുമില്ലെങ്കിലും അതിനൊരു കാവ്യ ഭംഗിയുണ്ട്. ഭൂഗുരുത്വ സിദ്ധാന്തത്തെ ലളിത സുന്ദരമായി പകർന്നു തരാൻ ഈ കഥയ്ക്ക് കഴിഞ്ഞു. അതുകൊണ്ട് ആ കഥ ഇനിയും ആളുകൾ പറയുകയും കേൾക്കുകയും ചെയ്യും. ഇത് ന്യൂട്ടനുമായി ബന്ധപ്പെടുത്താൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. ശരിക്കും ട്രിനിറ്റി കോളേജിലല്ല, ന്യൂട്ടൻ്റെ അമ്മ വീടിനോട് ചേർന്നുള്ള കൃഷിസ്ഥലത്ത് ആപ്പിൾ മരങ്ങൾ ഉണ്ടായിരുന്നു. 1660 തൻ്റെ ഒഴിവുകാലം ന്യൂട്ടൻ അവിടെ സമയം ചെലവഴിച്ചിരുന്നതായി ന്യൂട്ടൻ്റെ ജീവചരിത്രം എഴുതി.

വില്യം സ്റ്റക്ലിയോട് ന്യൂട്ടൺ പറഞ്ഞിട്ടുണ്ട്, ആപ്പിൾ കഥ ഉണ്ടായ വഴി അതാവാം. ആ കഥയ്ക്ക് കിട്ടിയ പ്രചുര പ്രചാരമാകണം ന്യൂട്ടൺ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത ട്രിനിറ്റി കോളേജിൽ ന്യൂട്ടന്റെ ഓർമ്മയ്ക്കായി ഒരു പ്രതീകാത്മക ആപ്പിൾ മരം ഉണ്ടാക്കുകയും ചെയ്തു. ആകാശഗംഗയിൽ ഇനിയൊരു ഇടവേളയാണ്.

0: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി

0: പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള ലെവൽ 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
2: തിരിച്ചു വരാം ആകാശഗംഗയിലേക്ക്. ശാസ്ത്രലോകത്തിലെ മഹാപ്രതിഭ സർ ഐസക് ന്യൂട്ടനെ കുറിച്ചാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സർവകലാശാല തുറന്നതിന് ശേഷം ന്യൂട്ടൺ ട്രിനിറ്റിയിലേക്ക് ഒരു ഫെലോഷിപ്പ് ചെയ്യാനായി തിരികെ വരികയും പിന്നീട് ഒരു ഗണിതശാസ്ത്ര പ്രൊഫസറുടെ ഒഴിവിൽ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു. അവിടെ വാർഷിക പ്രഭാഷണ പരിപാടികളുടെയൊക്കെ ഭാഗമായി പ്രബന്ധം അവതരിപ്പിക്കേണ്ടി വരികയും ഒപ്റ്റിക്സിൽ തൻ്റെ നിരീക്ഷണങ്ങളും കണ്ടെത്തലുകളും ന്യൂട്ടൺ അവതരിപ്പിക്കുകയും ഒപ്റ്റിക്സിലെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമായി അത് പിൽക്കാലത്ത് പ്രസിദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നു. ഒരു പ്രിസത്തിലൂടെ സൂര്യപ്രകാശത്തെ ഇരുണ്ട അറയുടെ ചുമരിലേക്ക് പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് പ്രകാശത്തിലെ നിറവൈവിധ്യങ്ങളും സങ്കീർണതകളും ന്യൂട്ടൺ വിജയകരമായി വെളിപ്പെടുത്തുന്നത് പ്രകാശത്തെക്കുറിച്ചുള്ള പഴയ സങ്കല്പങ്ങളെ തന്നെ തിരുത്തുന്നതായിരുന്നു. അതിനെക്കുറിച്ച് ന്യൂട്ടന്റെ മാന്ത്രിക കണ്ണാടിയിൽ സൂര്യൻ 7 നിറങ്ങൾ പകർത്തി എന്ന് അല്പം കാൽപ്പനികമായി പറയുന്നതിൻ്റെ സുഖവും ഒന്ന് വേറെ തന്നെയാണ്. നാം ആകാശത്ത് കാണാറുള്ള മഴവില്ലിൻ്റെയൊക്കെ തത്വം അങ്ങനെയാണ് അനാവരണം ചെയ്യപ്പെട്ടത്. ഇതിനെല്ലാം അതിശക്തരായ വിമർശകരുമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ലണ്ടൻ റോയൽ സൊസൈറ്റിയിൽ റോബർട്ട് ഹുക്കും ന്യൂട്ടനും തമ്മിലുണ്ടായിരുന്ന യുദ്ധം കുപ്രസിദ്ധമായിരുന്നു. ബാല്യകാലത്തെ ഒറ്റപ്പെടൽ വരുത്തിയ ഉത്കണ്ഠാകുലമായ ചില മനോവികാരങ്ങൾ ന്യൂട്ടന്റെ സ്വഭാവത്തെ ബാധിച്ചിരുന്നതിനാൽ അദ്ദേഹം എപ്പോഴും സ്വയം ഉൾവലിയാനും ഒറ്റപ്പെടാനും പ്രേരിതനായിരുന്നു. വിമർശനങ്ങളോട് ഒരു തുറന്ന സമീപനമായിരുന്നില്ല ന്യൂട്ടന്. പ്രശസ്തിയോടുള്ള അഭിവാഞ്ജയും എതിർപ്പുകളോടുള്ള ഭയവും അദ്ദേഹത്തിൽ ഒരുപോലെ ശക്തമായിരുന്നു. റോബർട്ട് ഹുക്കിന്റെ തർക്കങ്ങളും ആരോപണങ്ങളും ന്യൂട്ടനെ എപ്പോഴും വല്ലാതെ തിളപ്പിക്കുകയും വല്ലാത്തൊരു ബോധക്ഷയത്തിലേക്കും വിഷാദ രോഗത്തിലേക്കുമൊക്കെ അദ്ദേഹത്തെ ഏറെ നാൾ തള്ളിയിടുകയും ചെയ്തു. ഗുരുതരമായ നാഡീ തളർച്ച തന്നെ ന്യൂട്ടൻ ഉണ്ടാവുകയും അദ്ദേഹത്തിൻ്റെ ആരോഗ്യം കുഴപ്പത്തിലാവുകയും ചെയ്തു. ഒരു ശാസ്ത്രകാരൻ്റെ സർഗാത്മകമായ ധിഷണയും ഒരു കവിയുടെ മനസ്സുപോലെ തൊട്ടാവാടിയായ ഹൃദയവുമായിരുന്നു ന്യൂട്ടന്. അക്കാലത്താണ് അമ്മയുടെ മരണവും. അതെല്ലാം ചേർന്ന ഷോക്കിൽ നിന്ന് കുറേ വർഷങ്ങളെടുത്തു ന്യൂട്ടൻ തിരിച്ചെത്താൻ. റോയൽ സൊസൈറ്റിയിൽ ന്യൂട്ടൻ സജീവമാകുന്നത് റോബർട്ട് ഹുക്കിൻ്റെ മരണത്തോടെയാണ്. അത് ഇരുവരും തമ്മിൽ നിലനിന്ന തർക്കങ്ങളെ സാക്ഷ്യപ്പെടുത്തുന്നതാണ്. അത് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രകാരന്മാർ എപ്പോഴും അടിവരയിട്ട് കാണിക്കാറുണ്ട്. ഏതായാലും എല്ലാ ആഘാതങ്ങളിൽ നിന്നും മുക്തി നേടി ന്യൂട്ടൻ ശാസ്ത്ര ഗവേഷണങ്ങളിൽ സജീവമായി. സാർവത്രിക ഗുരുത്വാകർഷണം, പ്രകാശത്തിൻ്റെ വിഭജനം, അപകേന്ദ്രബലം, വിപരീത ചതുര നിയമം, ചലനത്തിലുള്ള വസ്തുക്കൾ, ഗുരുത്വാകർഷണം മൂലമുള്ള വേലിയേറ്റങ്ങളിലെ വ്യതിയാനങ്ങൾ തുടങ്ങി ഏറെ പ്രസക്തവും പ്രധാനപ്പെട്ടതുമായ നിർണായക കണ്ടെത്തലുകളുടെ ഒരു പ്രവാഹം കൊണ്ട് ന്യൂട്ടൻ ചരിത്രത്തിൽ തൻ്റെ പേര് മുഴക്കി. ശാസ്ത്ര ഗവേഷകരിൽ പ്രധാനിയായി അദ്ദേഹത്തിൻ്റെ പ്രശസ്തി ഉയർന്നു. വിമർശനങ്ങളോടുമുള്ള ഭയം തൻ്റെ പ്രബന്ധങ്ങളും കണ്ടെത്തലുകളും പ്രസിദ്ധീകരിക്കുന്നതിൽ നിന്നും ന്യൂട്ടനെ എപ്പോഴും പിന്നോട്ട് വലിച്ചിരുന്നു. പലപ്പോഴും വൈകിയുള്ള പ്രസിദ്ധീകരണങ്ങൾ കൂടുതൽ വിവാദങ്ങൾ സൃഷ്ടിക്കുകയും അർഹമായ അംഗീകാരം ന്യൂട്ടന് കിട്ടാതെ പോകുന്നതിനും ഇടയാക്കി. കാൽക്കുലസ് അത്തരത്തിലേറെ വിവാദമായിരുന്നു. ഗണിതശാസ്ത്ര സമീപനമായി കാൽക്കുലസ് ആദ്യമായി വികസിപ്പിച്ചത് ന്യൂട്ടനാണെങ്കിലും യൂറോപ്പിലുടനീളം അതിൻ്റെ ആശയം വ്യാപകമായി പ്രചരിപ്പിച്ച ആദ്യത്തെ വ്യക്തി ഗോട്ട്ഫ്രൈഡ് ലിബ്നിസ് ആണ്. തൻ്റെ കണ്ടെത്തലുകൾ പോക്കറ്റിൽ വെച്ച് നടന്ന ന്യൂട്ടനേക്കാൾ മുൻപേ ലിബ്നിസ് കാൽക്കുലസ് പ്രസിദ്ധീകരിച്ചതുകൊണ്ട് അതിൻ്റെ പിതൃത്വത്തെക്കുറിച്ച് ഇരുവരും തമ്മിൽ മരണം വരെയും തർക്കങ്ങൾ നിലനിന്നിരുന്നു. ഇതെല്ലാം ന്യൂട്ടനിൽ വലിയ ആത്മസംഘർഷങ്ങളും ഉണ്ടാക്കി. നാഡീസ്തംഭനങ്ങളൊക്കെ ന്യൂട്ടന്റെ ജീവിതത്തിലെ തുടർക്കഥകളായി. എങ്കിലും ആ പ്രതിഭ അതൊന്നും കൊണ്ട് തോറ്റുപോയില്ല. ശാസ്ത്ര സംബന്ധമായി മാത്രമല്ല ചില രാഷ്ട്രീയ പോരാട്ടങ്ങൾ പോലും പിൽക്കാലത്ത് ന്യൂട്ടൻ നടത്തിയിട്ടുണ്ട്. അത് പ്രത്യേകിച്ചും കേംബ്രിഡ്ജിന്റെ ഭരണതലങ്ങളിൽ റോമൻ കത്തോലിക്കാരായ മതയാഥാസ്ഥികരെ മാത്രം അവരോധിക്കാനുള്ള ജെയിംസ് 2 രാജാവിൻ്റെ തീരുമാനങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു. കേംബ്രിഡ്ജ് പ്രതിനിധിയായി ലണ്ടൻ പാർലമെന്റിലേക്ക് ന്യൂട്ടൻ തിരഞ്ഞെടുക്കപ്പെട്ടതും ആ പോരാട്ടങ്ങളിലൂടെയാണ്. ഗവേഷണ ജീവിതത്തിൽ നിന്നും രാഷ്ട്രീയ ജീവിതത്തിലേക്ക് അദ്ദേഹം തെല്ലൊന്ന് ആകർഷിക്കപ്പെടുകയും ചെയ്തു. ഇംഗ്ലീഷ് കറൻസിയുടെ വ്യാജ നോട്ടുകൾ തടയാനുള്ള സാങ്കേതിക വിദ്യ വിജയകരമായി വികസിപ്പിക്കുന്നതിലും ന്യൂട്ടന് കഴിഞ്ഞു.

ജ്യോതിർശാസ്ത്ര ചരിത്രത്തെ സംബന്ധിച്ച് മാത്രമല്ല ആധുനിക ശാസ്ത്ര ലോകത്തിന് തന്നെ ഒരു പൊൻതൂവലായി മാറിയ ചലന നിയമങ്ങളും ഭൂഗുരുത്വ സിദ്ധാന്തവുമെല്ലാം വിവരിച്ച് ന്യൂട്ടന്റെ സുപ്രധാന കൃതിയായ ലാറ്റിൻ ഭാഷയിൽ എഴുതപ്പെട്ട പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന ചുരുക്കെഴുത്തിൽ വിളിക്കുന്ന ദ മാത്തമാറ്റിക്കൽ പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ഫിലോസഫി ന്യൂട്ടന്റെ അതുല്യ സംഭാവനയാണ്. കോപ്പർനിക്കസ് പ്രപഞ്ച മാതൃകയുടെ വസ്തുനിഷ്ഠമായ വിശദീകരണമായും കെപ്ലറിന്റെ ഗ്രഹനിയമങ്ങളെ സ്ഥിരീകരിക്കുകയും ഭൂകേന്ദ്രീകൃത പ്രപഞ്ച ഭാവനകളെ പഴങ്കഥയാക്കുകയും ചെയ്ത ന്യൂട്ടന്റെ മാസ്റ്റർ പീസാണത്. ന്യൂട്ടനെ വിശ്വപ്രസിദ്ധിയിലേക്ക് ഉയർത്തിയ ആ കൃതി ലോകത്തിന്റെ പ്രപഞ്ച വീക്ഷണത്തെയും ശാസ്ത്രത്തിന്റെ വികാസ പരിണാമങ്ങളെയും ആഴത്തിൽ സ്വാധീനിക്കുക തന്നെ ചെയ്തു. അച്ഛന്റെ അകാല വിയോഗം, രണ്ടാം വിവാഹത്തോടെ തന്നിൽ നിന്നും അകന്നുപോയ അമ്മ, അതെല്ലാം മനസ്സിൽ സൃഷ്ടിച്ച ബാല്യകാലത്തെ അരക്ഷിതാവസ്ഥകളുടെ തടവറകളിലൂടെ വളർന്ന ഒരാളെന്ന നിലയിൽ ന്യൂട്ടന്റെ സ്വഭാവത്തിലെ ചില സങ്കീർണ ഘടകങ്ങളെ മാറ്റിവെച്ചാൽ ശാസ്ത്രത്തിനും സമൂഹത്തിനും ഗുണപരമായ ഒരുപിടി കണ്ടെത്തലുകളുടെ സൃഷ്ടാവെന്ന നിലയിൽ ന്യൂട്ടന്റെ പ്രതിഭ ലോകത്തെന്നും ആദരിക്കപ്പെടും. 1727 ന്യൂട്ടൻ എന്ന പ്രതിഭാധനനായ ശാസ്ത്രകാരൻ ഓർമ്മയായി. ഒരധ്യായത്തിൽ പറഞ്ഞു തീർക്കാൻ കഴിയാത്തതാണ് ന്യൂട്ടന്റെ ശാസ്ത്ര സാമൂഹിക മനസ്സ്. ആ ജീവിതത്തിന്റെ ഒരു സംക്ഷിപ്ത ചിത്രവും ശാസ്ത്ര സർഗാത്മകതയുടെ ഒരു സംഗ്രഹവും മാത്രമാണ് നമ്മൾ പറഞ്ഞത്. ജ്യോതിർശാസ്ത്രത്തിന്റെ വിശേഷങ്ങളുടെ മലവെള്ള പ്രവാഹത്തിൽ ന്യൂട്ടൻ എന്ന പേര് ഇനിയും ഇവിടെ എത്രയോ കടന്നുവരും. ന്യൂട്ടന്റെ ഓർമ്മകളിൽ ശ്രദ്ധാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ആകാശഗംഗയുടെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയ വിശേഷങ്ങളും വർത്തമാനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഏവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.

സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ആകാശഗംഗ. രചന അവതരണം രജീഷ് പാലവിള. സാങ്കേതിക സഹായം റയാൻ.

0: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R. and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, September 6, 2026 at 5:45 p.m. Location, Queensborough Community College, 222-05 56th Avenue, Bayside, New York, 11364. Call 845-553-5671 or 646-996-1692.
2: ആരോഗ്യത്തിന്റെ പഞ്ച്
3: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
2: എന്താണല്ലേ ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
3: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
4: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
5: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും?
4: ലോട്ടറി ഒന്നും അല്ല,
5: പിന്നെ
4: ചിട്ടിയാണ് അടിച്ചത്.
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
4: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
4: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
4: 9446340979.
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
4: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
6: Really, we can grow together.
7: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
8: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസപ്പൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.

0: സ്നേഹ സാന്ത്വനം ജീവസ്പന്ദനം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും. മനോഹരമായിട്ടുള്ളൊരു ദിവസത്തിൻ്റെ തുടക്കമാണ്. ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയാണ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ നേരാണ്. അപ്പോൾ നമ്മളിതാ തുടങ്ങുകയാണ്. ഇത്തിരി നേരം ഒത്തിരി കാര്യമാണ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് നേർന്നുകൊണ്ട്, മനോഹരമായിട്ടുള്ളൊരു ദിവസം നേർന്നുകൊണ്ട് ഓൺ എ സീറ്റിലിരിക്കുന്നു ഞാൻ ആതിര. എന്നോടൊപ്പം
1: ഞാൻ രജനി ഗിരീഷാണ്.
0: യെസ്. അപ്പോൾ എനിക്ക് നല്ല സ്മൈല് തന്നുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് രജന ചേച്ചി. അപ്പോൾ അത് നമ്മുടെ ശബ്ദത്തിലൂടെയും നമ്മുടെ വിശേഷങ്ങളിലൂടെയും നിങ്ങൾക്ക് വേണ്ടി പാസ് ചെയ്യാൻ നമ്മളിങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇന്ന് എന്തായാലും ഒരു ബ്യൂട്ടിഫുൾ ഡേ ആണ് അല്ലേ എല്ലാവർക്കും. കണ്ണിനാണെങ്കിൽ നമ്മൾ വരുന്ന വഴിയൊക്കെ എല്ലാവരും നല്ല രസമായിട്ടൊക്കെ ഒരുങ്ങി ക്ഷേത്രത്തിലൊക്കെ, നല്ല ക്ഷേത്രത്തിൻ്റെ പരിസരമൊക്കെ എത്തുന്ന സമയത്ത് നല്ല മണമാണ് അല്ലേ. ഈ ചന്ദനത്തിരിയുടെ ആണെങ്കിലും പൂക്കളുടെ ആണെങ്കിലും അല്ലേ, മനോഹരമായൊരു ദിവസമാണ്. എല്ലാവരും ക്ഷേത്ര സന്ദർശനമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് എത്തി ഇത്തിരി നേരം കേൾക്കാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ.
1: അഷ്ടമി രോഹിണിയാണ്, വീഥികളിൽ എങ്ങും കൃഷ്ണഗാഥകളാണ്. അപ്പം ചിങ്ങത്തിലെ ഒരു കറുത്ത വർഷം അഷ്ടമിയും രോഹിണി നക്ഷത്രവും ഒക്കെ ചേരുന്ന ഈ അഷ്ടമി രോഹിണി ദിനത്തിൽ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും അഷ്ടമി രോഹിണി ദിന ആശംസകൾ നേർന്നുകൊണ്ട് ഞാനും ആതിരയും ദേ ലൈവിലേക്ക് കയറുകയാണ്. അപ്പം നമുക്ക് നല്ല അതായത് ചിന്തോദ്ദീപകമായിട്ടുള്ള ഒരു നല്ലൊരു കോട്ടാണ് ഇന്ന് പറയേണ്ടത്. ഇന്ന് അത് നമ്മുടെ ഈ ശ്രീകൃഷ്ണ ജയന്തിയായിട്ട് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളും കേൾക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ മനുഷ്യ ജന്മത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ടതായ ആ ഒരു നാല് വരിയാണ് ഇന്ന് പറയുന്നത്. അനായാസേന മരണം വിനാ ദൈന്യേന ജീവനം, ദേഹിമേ കൃപയാം ശംഭോ തുയീം ഭക്തിയും മ ചഞ്ചല. അതുപോലെ തന്നെയാണ് അനായാസേന മരണം വിനാ ദൈന്യേന ജീവനം, ദേഹന്തേ തവ സാന്നിധ്യം ദേഹിമേ പരമേശ്വര എന്ന് പറയുന്നുണ്ട്. ദൈവമേ, ഭക്തനായ എനിക്ക് അങ്ങയുടെ കാരുണ്യവും കൃപയും കൊണ്ട് രോഗദുരിതങ്ങളില്ലാത്ത ജീവിതവും ജീവിതാവസാനം വരെ ഭഗവത് കൃപയോടെ ആയാസപ്പെടാതെ അപകടരഹിതമായ സുഖമരണവും നൽകണേ എന്നാണ് പറയുന്നത്. അത് പൂർവികമായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് അതിരെ. നമ്മളെപ്പോഴും ഒരു മനുഷ്യ ജീവിതത്തിൽ ഒരു വ്യക്തി ചൊല്ലേണ്ടതായ പ്രാർത്ഥിക്കേണ്ടതായ ഒരു ഘടകം മരണം. നമുക്ക് ആർക്കും തടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അല്ലേ. അപ്പം നമുക്ക്

0: അനായാസേന മരണം, വിനാ ദൈന്യേന ജീവിതം. ദൈവമേ, എനിക്കൊരു വിനകളും വരുത്താതെ ദൈന്യതയില്ലാത്തൊരു ജീവിതം. മറ്റുള്ളവൻ്റെ ദൈന്യത എന്ന് പറയുമ്പോഴേ ആദരേ നമ്മൾ ചിന്തിക്കുന്ന ഏറ്റവും നമുക്ക് ദൈന്യതയേറുന്നൊരു സന്ദർഭം, രോഗ ദുരിതം കൊണ്ട് കഷ്ടപ്പെട്ട് നമ്മൾ മറ്റൊരാളുടെ മുന്നിൽ പോയി കൈനീട്ടേണ്ട ഒരവസ്ഥ, നമുക്ക് നമ്മുടെ ജീവിതം നിലനിർത്താൻ വേണ്ടി അത്തരം ഒരു ഘട്ടം ഒരിക്കലും ഉണ്ടാകാതെ അനായാസേന അങ്ങ് എന്നെ സംരക്ഷിച്ച് എനിക്കൊരു മരണം ഉറപ്പാക്കണമേ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്നാൽ അനായാസേന മരണം എന്ന് അത് കൈവരിക്കാൻ കഴിയാതെ പോകുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ട് നമ്മുടെ നാട്ടിൽ, അല്ലേ? അവരെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നവർ, ദുഃഖിക്കുന്നവർ, അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നവരൊക്കെ നിരവധി ആൾക്കാരാണ്, അല്ലേ?
1: തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസവും ആയിട്ട് നമ്മുടെ ആ ഒരു ശുഭ ചിന്തയ്ക്ക് വളരെ പ്രധാനമുണ്ട്.
0: അതെ അതെ, അത് തന്നെയാകണം ഓരോ ഭക്തന്റെയും പ്രാർത്ഥന, അല്ലേ? അനായാസേന മരണം. അപ്പൊ ഒരുവൻ എത്ര ഉന്നതനായാലും, എത്ര സമ്പന്നനായാലും, എത്ര സുന്ദരനായാലും, എത്ര പണമൊക്കെ ഉള്ള ആളായാലും, ഭാഗ്യമുള്ള വ്യക്തിയോ ആയാലും, നമ്മൾ ചിന്തിക്കണേ നമ്മൾ കഷ്ടപ്പെട്ട് മരിക്കരുത് എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ട്. നമ്മളിങ്ങനെ ബെഡഡായി വർഷങ്ങളോളം കിടക്കുന്ന ഒരുപാട് പേഷ്യൻസ് ഉണ്ടല്ലേ. അപ്പം അവരൊന്നും ഒരു ദുഷ്ടത്തിനോ ഒന്നും ചെയ്തിട്ടൊന്നും ആയിരിക്കില്ല, പക്ഷേ എനിക്ക് മരണം ഉറപ്പാക്കണേ, എന്നെ ദൈന്യതയിൽ നിന്ന് ഒഴിവാക്കണേ. അപ്പം നമ്മളൊക്കെ ആദരെ എപ്പോഴും ജീവിതത്തിൽ പ്രതീക്ഷയുടെ ഒരു ആ ഒരു തിരുനാളം, അങ്ങ് അകലെ എവിടെയോ നാമൊക്കെ കാണുന്ന ഒരു പ്രതീക്ഷയുടെ തിരുനാളമുണ്ട്. അതാണ് നമ്മൾ ദൈവം, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു നമ്മളെത്തേണ്ട, നമ്മളെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കും എന്ന് നമ്മൾ ചിന്തിക്കുന്ന ആ ഒരു തിരിനാളത്തിൻ്റെ ഒരു പ്രതീക്ഷയിലാണ് നമ്മുടെ ഓരോരുത്തരുടെ ഓരോ നിമിഷവും ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് എങ്ങും ഭക്തി സാന്ദ്രമായ ഒരു നിമിഷങ്ങളാണ് എല്ലാ അമ്പലങ്ങളിലും. അതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾ വളരെ വിപുലമായി നമ്മൾ പറയുന്നുണ്ട് അടുത്ത ലിങ്കിൽ. എന്നാലും ഇന്ന് ഈ ഒരു കോട്ട് എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മുടെ പാലിയേറ്റീവ് കെയറിൻ്റെ കോട്ടും അതുതന്നെയാണ്, വിനാ ദൈന്യേന ജീവനം എന്നാണ്. എന്നെ ദൈന്യതയിൽ നിന്ന്, രോഗ ദുരിതത്തിൽ നിന്ന് ഒഴിവാക്കി എൻ്റെ ജീവനെ രക്ഷിക്കൂ എന്നാണ് നമ്മുടെ പാലിയേറ്റീവ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിൻ്റെ, നമ്മുടെ റേഡിയോയുടെ അതും ആപ്തവാക്യവും അതുതന്നെയാണ്. അപ്പം നമുക്കിന്ന് ഈ ഒരു കോട്ട് ഞാൻ ഒന്നും കൂടെ പറയാം. അനായാസേന മരണം, വിനാ ദൈന്യേന ജീവനം, ദേഹന്തേ തവ സാന്നിധ്യം, ദേഹിമേ പരമേശ്വര എന്നുള്ള ഈ ഒരു കോട്ട് എല്ലാ വ്യക്തികളും ജസ്റ്റ് ഒന്ന് അറിഞ്ഞ് നമ്മൾ ഇടയ്ക്കൊന്ന് ഓർത്തു പോകുന്നത് വളരെ നല്ലതാണ്.
1: യെസ്, തീർച്ചയായിട്ടും വളരെ മനോഹരമായിട്ടുള്ളൊരു ദിവസത്തിൻ്റെ തുടക്കം. ദാ നമ്മളിതാ തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. ഇത്തിരി നേരത്തിൻ്റെ എല്ലാ ശ്രോതാക്കളും പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ, ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ദിവസമാണ്. ഭക്തിയാണ് ജീവിതവുമായിട്ട്, ഒരു ഭക്തി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ തന്നെയാണ് ഭക്തിയായിട്ട് മാറുക എന്നുള്ളത്, അല്ലേ? പോസിറ്റീവ് സൈഡിലേക്ക് ഒരു കുഞ്ഞ് നമ്മൾ നോക്കി ചിരിക്കുന്ന സമയത്തും അതിലൊരു ഭക്തിയും സ്നേഹവും സമാധാനവും ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ കുഞ്ഞ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു ദൈവ സാന്നിധ്യമാണ്. അപ്പോൾ നമുക്ക് ഒരു കുഞ്ഞിനെ കാണുമ്പോൾ തന്നെ കൃഷ്ണനായിട്ട് തോന്നുകയാണ്, ഒരു സന്തോഷം തോന്നുകയാണ്, പോസിറ്റിവിറ്റി തോന്നുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ദിവസമാണ്. എല്ലാവരും അത് മനോഹരമായിട്ട് തന്നെ അവരുടേതായ രീതികളിൽ, അല്ലെ, എല്ലാവരുടേതായ രീതികളിൽ അത് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ വിശ്വസിക്കുന്നു. നിരവധി കാര്യങ്ങൾ ശ്രീകൃഷ്ണ ജയന്തിയായിട്ട് റിലേറ്റ് ചെയ്ത് പ്രിയപ്പെട്ടവർക്കും ഷെയർ ചെയ്യാൻ കാണും. അമ്പലങ്ങളിലൊക്കെ പോയി അല്ലെങ്കിൽ ഇന്ന രീതിയിൽ കുഞ്ഞുങ്ങളെ എന്താ പറയുക, ഒരു കൃഷ്ണനായിട്ടും രാധയായിട്ടും ഒക്കെ ഒരുക്കി, ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ഓരോരുത്തരും അവർ ആചരിക്കുന്നത്, അല്ലെ? ചിലർക്ക് എന്ന് പറയുന്നത് ഇതൊരു ആഘോഷത്തിൻ്റെ ഒരു ദിവസമാണ്, ചിലർക്ക് ഐതിഹ്യത്തിൻ്റെ ആ ഒരു ആദരവിൻ്റെ സൂചകമായിട്ടാണ്, ചിലർക്ക് ശ്രീകൃഷ്ണൻ്റെ ജനനം മുതൽ മരണം വരെ ആയിട്ടുള്ള ഒരു നമ്മൾ പഠിച്ചിട്ടുള്ള പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് പ്രായോഗികമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരായിരിക്കും, അല്ലേ? അപ്പോൾ അതെല്ലാം കണക്ട് ചെയ്തിട്ടുള്ളൊരു ദിവസമാണ്, മനോഹരമായിട്ടുള്ളൊരു ദിവസമാണ്. നമ്മളിതാ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. നിങ്ങൾക്കും മെസ്സേജ് അയക്കാം. ഇത്തിരി നേരത്തിൽ മെസ്സേജ് അയക്കാതിരിക്കരുത്. അയക്കണം. വാട്സപ്പ് നമ്പർ 8848585. യെസ്,
0: ഇന്ന് നമ്മൾ ഈ ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ നമുക്ക് വീഥികളിൽ എങ്ങും തന്നെ, ഇതേ നമ്മളിങ്ങോട്ട് വരുമ്പം തന്നെ വളരെ വീഥികളെല്ലാം തന്നെ തിരക്കായി കഴിഞ്ഞിരിക്കുന്നു, അല്ലെ? ബാലഗോകുലത്തിൻ്റെയൊക്കെ നേതൃത്വത്തിൽ വളരെ വിശാലമായ രീതിയിൽ വീഥികളിൽ ഇന്ന് അഷ്ടമി രോഹിണി ഓരോ ദൃശ്യങ്ങളിലൂടെ നമ്മളെ കൃഷ്ണൻ്റെ ജനനം മുതൽ മരണം വരെ ഉള്ള ഓരോ ദൃശ്യങ്ങളും നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ആ ഒരു അഷ്ടമി രോഹിണിയുടെ ആ ഒരു ശോഭായാത്രയുടെ തുടക്കത്തിലാണ് എല്ലാവരും. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിൽ ൊക്കെ നമുക്ക് വരാം. അപ്പൊ നമുക്ക്
1: അപ്പൊ ആ ഒരു വൈബിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. രാവിലെ തന്നെ ആ ഒരു സുഗന്ധവും ആ ഒരു മനോഹാരിത ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ ശ്രീകൃഷ്ണന്റെ തന്നെ മനോഹരമായ ഒരു ഗാനം കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: കേത്താം റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യമാണ് പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ശ്രീകൃഷ്ണൻ്റെ ആ ഒരു ലാസ്റ്റ് ഇയർ സോങ് അവസാനിച്ചപ്പോൾ ശ്രീകൃഷ്ണൻ്റെ ഒരു ചിരിയുണ്ട്, അത് നമ്മുടെ മനസ്സിനെ ഇങ്ങനെ തണുപ്പിക്കുകയാണ് ചെയ്യുന്നത്. എപ്പോഴും നമ്മൾ ശ്രീകൃഷ്ണൻ്റെ ഓരോ കഥകൾ കേൾക്കുമ്പോൾ പണ്ട് ഗോകുലത്തെ ഓരോ വിശേഷങ്ങളാണെങ്കിലും നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട യശോദാമ്മ ഇങ്ങനെ കുഴപ്പിച്ചതാണെങ്കിലും എല്ലാം ഉണ്ടെങ്കിൽ തന്നെയും ഒരുപാട് ജീവിത പാഠങ്ങളാണ് അദ്ദേഹം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അല്ലേ. ഐതിഹ്യങ്ങളിൽ നിലനിൽക്കുന്നുണ്ട് എന്ന വിശ്വാസമാണെങ്കിൽ കൂടിയും പല കാര്യങ്ങളാണ് ശ്രീകൃഷ്ണനിലൂടെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ.
1: തീർച്ചയായും തീർച്ചയായും. ഇന്ന് ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒത്തിരി ഒത്തിരി വിശേഷങ്ങളുമായിട്ട് ആതിരയും ഞാൻ രജനീഗ്രീഷുമാണ്.

0: ലൈവിലുള്ളത്. അപ്പം നമുക്ക് പീതാംബരനാണ് നമ്മുടെ കുഞ്ഞിക്കണ്ണൻ കൃഷ്ണൻ. പീതവർണ്ണം പ്രസാദാത്മക തന്നെയാണ് അല്ലേ? അപ്പം ഇങ്ങനെ കണിക്കൊന്നയും കണിവെള്ളരിയും കാർഷിക ബലങ്ങളും കസവുടയാടയും കനകമയമാകുന്ന ആ കൈനീട്ട പുലരി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ആ ഒരു ഭഗവത് പുഞ്ചിരിച്ച് ചിരിതൂകുന്ന കൃഷ്ണൻ എന്നും എവിടെയും എപ്പോഴും നമ്മുടെ മനസ്സിൽ അതുകൊണ്ടൊക്കെ തന്നെ ആകണം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. ഒരിക്കൽ മാത്രം തൻ്റെ സതീർത്ഥ്യ സുഹൃത്തിനെ കണ്ട് സന്തോഷാശ്രുക്കൾ ഇങ്ങനെ കൃഷ്ണൻ പൊഴിച്ച കഥയൊക്കെ നമ്മളൊക്കെ പഠിച്ചിട്ടുള്ള കഥയാണ്, കുജേലവൃത്തത്തിലും ഒക്കെ ആയിട്ടല്ലേ. അതിൻ്റെ അപ്പം എന്തുകൊണ്ടോ ശൗര്യ കണ്ണുനീരണിഞ്ഞു ധീരനായ ചിന്താമര കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ എന്ന് രാമപുരത്ത് വാര്യർ ഇങ്ങനെ കുജേലവൃത്തത്തിൽ നല്ല രീതിയിൽ വർണ്ണിച്ചിട്ടുള്ളത് ഒരുവിധം എല്ലാവരും നമ്മളൊക്കെ പഠിച്ചതാണ് കുജേലവൃത്തമൊക്കെ. അപ്പം നമുക്കൊന്നും അത്തരം ഒന്നും ആ ഒരു നദോന്നതയിൽ ഇങ്ങനെ നന്നായിട്ടാണ് അദ്ദേഹം വർണ്ണിച്ചിരിക്കുന്നത്. നല്ല നല്ല താളാത്മകമായിട്ടാണ് ആ ഒരു കവിത നമ്മൾ. അപ്പം കൃഷ്ണനെ വർണ്ണിക്കുന്ന എത്രയെത്രയോ കൃതികൾ, എത്രയോ കവികൾ ഇങ്ങനെ നിറഞ്ഞ് നമ്മുടെ മനസ്സിലേക്ക് കൃഷ്ണഭക്തിയിൽ ആറാടി കൃഷ്ണനെ അവതരിപ്പിച്ച ഒരുപാട് ഒരുപാട് സാഹിത്യകൃതികളും ഉണ്ട് അല്ലേ ആദരേ? അങ്ങനെ നമുക്ക് ഈ കുജേലവൃത്തമൊക്കെ പറയുമ്പം അർജുന, അതുപോലെ തന്നെ അർജുന വിഷാദയോഗം എന്നല്ലേ ഭഗവത്ഗീതയുടെ പ്രഥമ അധ്യായത്തിൻ്റെ തന്നെ ഒരു പേര്, നമുക്കതൊക്കെ അറിയാം. അപ്പം സാക്ഷാൽ സവ്യസാജിയായ അർജുനൻ സപ്തനാടികളും ഇങ്ങനെ തളർന്ന് തീർത്തട്ടിൽ വിഷാദനായി ഇങ്ങനെ വിതുമ്പിയപ്പോൾ അത് ഗീതോപദേശം, അതായത് അദ്ദേഹത്തെ പ്രസാദവാനാക്കി കർമ്മനിരതനാക്കി അതായത് പാർത്ഥസാരഥിയായ കൃഷ്ണൻ ഇങ്ങനെ അവതരിച്ചതും, അങ്ങനെ എത്രയെത്ര കഥകളാണ് നമുക്കിങ്ങനെ മഹാഭാരത കഥയിലും ഭഗവത്ഗീതയിലും ഒക്കെ ഇങ്ങനെ വായിച്ചിട്ടുള്ളതും പഠിച്ചിട്ടുള്ളതും ഒക്കെ തന്നെ അല്ലേ?
1: അതെ, തീർച്ചയായിട്ടും. ഇതിൻ്റെ ഒരു കഥ നമ്മൾ തുടങ്ങുന്ന പലപ്പോഴും ചെറുതായിരുന്ന സമയത്ത് ചെറിയ കുഞ്ഞു കൃഷ്ണൻ്റെ കഥകളാണെങ്കിലും പിന്നീട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മഹാഭാരത കഥകളിലെല്ലാം കൃഷ്ണൻ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക. തുടക്കകാലത്ത് നമ്മൾ ഇങ്ങനെ വിചാരിക്കും, ഈ കുറേ ചെറിയ ചെറിയ ഷോർട്ട് ഫിലിംസിലൂടെയൊക്കെ നമ്മൾ കാണുന്ന സമയത്ത് കംസനെ നമുക്ക് അത്രയും ദേഷ്യമാണ് അല്ലേ? ആ ഒരു ചെറിയ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം, എട്ടാമത്തെ അതായത് ദേവകിയുടെ വസുദേവൻ്റെ എട്ടാമത്തെ ആ മകനെ കൊല്ലാൻ വേണ്ടി, ഒരു പുത്രനെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം അമ്മാവൻ തന്നെ. അപ്പം നമ്മളിങ്ങനെ കഥകളിലൂടെ മനസ്സിലാക്കിയാണ്. പക്ഷേ ആ ഒരു ജനനം എന്നുള്ളത് തന്നെ ലോകത്തിന് വേണ്ടിയിട്ടുള്ളൊരു ജനനമായിട്ടാണ് നമ്മൾ കാണുന്നത് അല്ലേ? അപ്പം അത് പിന്നീട് ഗോകുലത്തിൻ്റെ പ്രിയപ്പെട്ട ഉണ്ണിക്കണ്ണനായിട്ട് മാറി. അവിടുത്തെ കുസൃതിയാണെങ്കിലും രീതികളാണെങ്കിലും നമ്മളെപ്പോഴും കാണുന്ന ഒരു കാര്യമാണ്. ശ്രീകൃഷ്ണൻ എന്ന് കേൾക്കുമ്പോൾ കള്ളകൃഷ്ണനാണ്, ഇപ്പോൾ വെണ്ണകക്കും അതുപോലെ തന്നെ സ്ത്രീകളോട് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ പല രീതിയിലുള്ള ഭാവത്തിലാണ് ശ്രീകൃഷ്ണൻ സ്ത്രീകളോട് പെരുമാറുന്നത് അല്ലേ? ഇപ്പോൾ ഒരുപാട് ഭാര്യമാരുണ്ട് എന്ന് പറയുന്നതിൽ എനിക്ക് വിശ്വാസമില്ല. ഒരു സ്ത്രീയെ അതായത് പല ഭാവത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് കൃഷ്ണൻ എന്നുള്ളതാണ് നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്നത്.
0: ഇങ്ങനെ നിലവിലുണ്ട്, നമ്മളൊക്കെ തന്നെ ഇങ്ങനെ ചില ആൾക്കാർ പറയുമ്പോൾ നമുക്ക് കൃഷ്ണ ഭക്തരായിട്ടുള്ള നമുക്ക് കള്ളക്കണ്ണൻ എന്ന് പറയുമ്പോൾ എന്തോ അങ്ങനെ പറയണോ എന്ന് നമുക്ക്
1: തീർച്ചയായിട്ടും. അതെ, അപ്പം അങ്ങനെ തീർച്ചയായിട്ടും ഈ നമുക്കെപ്പോഴും കുഞ്ഞു കണ്ണനായിട്ട് ഇപ്പോൾ നീല വർണ്ണത്തിലല്ലേ കാണാൻ മനോഹരനായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിലനിൽക്കുന്നത്. സാധാരണ ദൈവരൂപങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നീല ഷെയ്ഡാണ് കൃഷ്ണനെ കാണാൻ സാധിക്കുന്നത്. ഇന്ന് നമ്മുടെ വീഥികളിലെല്ലാം ഇപ്പോൾ ശോഭയാത്രകളിലെല്ലാം കുഞ്ഞു കൃഷ്ണന്മാരെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലേ. അപ്പം നമ്മുടെ ഒരു വിശ്വാസം ശ്രീകൃഷ്ണ ജയന്തി ദിവസത്തിൽ നമ്മുടെ വീടുകളിലെല്ലാം ഒരു കുഞ്ഞു കൃഷ്ണൻ വന്നെത്തും എന്നുള്ളൊരു വിശ്വാസമാണ് ഇന്നിങ്ങനെ നിൽക്കുന്ന. അപ്പോൾ നമ്മുടെ ശ്രോതാക്കൾ എല്ലാവരും അത് പറയാൻ വെയിറ്റിംഗ് ആയിരിക്കും.
0: തീർച്ചയായും ആദരേ, അവതാര കൃഷ്ണൻ എന്നുള്ളൊരു വാക്ക് നമുക്കിവിടെ എടുത്തു പറയണം. മഹാവിഷ്ണുവിൻ്റെ അവതാരമായ കൃഷ്ണൻ എന്ന് പറയുന്നത് ഇന്ന് നമുക്ക് നാട്ടിലും വീട്ടിലും ഒക്കെ കൃഷ്ണാവതാരത്തിൻ്റെ ആഘോഷമാണ്. അപ്പോൾ കാൽ ചിലമ്പുകളൊക്കെ കിലുക്കി പീലിത്തിരുമുടിയും ഓടക്കുഴൽ നാദവുമായൊക്കെ നാടെങ്ങും ഉണ്ണിക്കണ്ണന്മാർ അവതരിക്കും. ഉണ്ണിക്കണ്ണനെ വരവേൽക്കാനായി വീടുകളിൽ അരിമാവ് കൊണ്ടിങ്ങനെ കുഞ്ഞി കാലുകൾ ഇങ്ങനെ ആ പാദമുദ്രകൾ വരയ്ക്കും. വെണ്ണയും കൽക്കണ്ടവും പാൽപ്പായസവും അവലും ഒക്കെ ഇങ്ങനെ നിവേദിച്ച് പ്രാർത്ഥന നടത്തും. ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലാകട്ടെ അവതാര പൂജയും ഉറിയടിയും പാൽപ്പായസവും പൊങ്കാലയും ഒക്കെ വളരെ എല്ലാം ഒരു നമ്മൾ പറഞ്ഞാൽ തീരാത്ത അത്ര ക്ഷേത്രങ്ങളാണ് ഇന്ന് ആഘോഷിക്കുന്നത്. അപ്പോൾ ഒരു ക്ഷേത്രത്തെക്കുറിച്ച് മാത്രം നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് ബാലഗോകുലത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ശോഭായാത്രകളിൽ ആയിരക്കണക്കിന് കുരുന്നുകൾ ഇന്ന് കൃഷ്ണനായും രാധയായും പകർന്നാട്ടമൊക്കെ നടത്തും. അവതാരകരെ കഥയിലെ ഇങ്ങനെ ഉജ്ജ്വല മുഹൂർത്തങ്ങളാണ് ഇന്ന് നമുക്ക് വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ റോഡുകളിലൊക്കെ ഇങ്ങനെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇല്ലേ, ജില്ലയിൽ ഒരുപാട് ശോഭായാത്രകളൊക്കെ ഉണ്ട്. പ്രധാന കേന്ദ്രങ്ങളിൽ ഇന്ന് മഹാശോഭയാത്രയായി മാറുന്നു. ഉറിയടിയുണ്ട്, കണ്ണനൂട്ടുണ്ട്, അതുപോലെ തന്നെയാണ് ആറന്മുള അഷ്ടമി രോഹിണിക്ക് ഇന്ന് വള്ളസദ്യ ഭയങ്കര ഫേമസ് ആണ്. അപ്പം ആ ഒരു

0: ജന്മനാളിൽ, സ്വന്തം ജന്മനാളിൽ അന്നപ്രസാദമായി ഊട്ട് നടത്തുന്നത് എന്നുള്ളൊരു ഏറ്റവും വലിയ ദാനം അന്നദാനമാണെന്നാണ് നമ്മൾ പറയാറുള്ളത്. അപ്പോൾ ആ ഒരു അന്നദാനം നടത്തിക്കൊണ്ടിന്ന് ആറന്മുളയിൽ അഷ്ടമി രോഹിണി വള്ളസദ്യയൊക്കെ ആഘോഷിക്കുകയാണ്. അപ്പം ഒരുപാട് കാര്യങ്ങളിൽ, അതായത് അമ്പലപ്പുഴയിൽ ഇന്ന് എത്രയോ ലിറ്റർ, ഏകദേശം 125 ലിറ്റർ പാൽപ്പായസമാണ് ഉൾപ്പെടെയാണ് സദ്യ വിളമ്പുന്നത്. ഏകദേശം 3:30-4 മണി വരെ എത്തുന്നവർക്ക് എല്ലാവർക്കും തന്നെ സദ്യ നൽകുമെന്നാണ്. പള്ളിയോടങ്ങളിൽ നിന്ന് മാത്രം 10,000-ക്കണക്കിലേറെ ഭക്തർ പങ്കെടുക്കുന്നു. അപ്പോൾ നമുക്ക് പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത അത്ര വിശേഷങ്ങളാണ് ഈ ജന്മാഷ്ടമി നാളിൽ നമുക്ക് പറയാനുള്ളത്.
1: അതെ, അപ്പം നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കളും ഇങ്ങനെ ആ ഒരു ഗോകുലത്തിലേക്ക്, അല്ലെങ്കിൽ കൃഷ്ണൻ്റെ കഥകളിലൂടെ, കൃഷ്ണൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളിലൂടെ എല്ലാം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പം നിങ്ങൾക്കും വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാം. ഐ കെൻ വാട്സപ്പ് നമ്പർ 8848558785. അപ്പോൾ നമുക്ക് മെസ്സേജസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മെസ്സേജസിൽ പോകാം അല്ലേ? യെസ്. അപ്പോൾ നമ്മുടെ എൽദോ മെസ്സേജ് അയച്ചിരിക്കുന്നു, ശ്രീകൃഷ്ണ ജയന്തി ആശംസയോടൊപ്പം ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അതുപോലെ തന്നെ പറഞ്ഞിരിക്കുകയാണ്, പ്രീത ടീച്ചറിനും ശുഭദിനമെന്ന്. അപ്പം നമുക്കില്ലേ ശുഭദിനം? അപ്പോൾ പ്രീത ടീച്ചർ അത് കേൾക്കുന്നുണ്ടായിരിക്കും. എൽദോയ്ക്ക് നല്ലൊരു ദിവസം നേരുന്നു, ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ കൂടി നേരാണ്. അതെ അതെ. അപ്പോൾ അതുപോലെ തന്നെ നെൽസൺ ചേട്ടൻ രാവിലെ തന്നെ ഗുഡ് മോർണിംഗ് അയച്ചിട്ടുണ്ട്, തീർച്ചയായിട്ടും നല്ലൊരു മോർണിംഗ് നേരുന്നു. രതീഷ് രാവിലെ തന്നെ ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ അടിമാലിയിൽ നിന്ന് അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചിത്രാമ അയച്ചിരിക്കുകയാണ്, ഗുഡ് മോർണിംഗ് കുട്ടികളെ, കൃഷ്ണ ജന്മാഷ്ടമി ആശംസകൾ നേർന്നിരിക്കുകയാണ്.
0: ചിത്രാമ തിരിച്ചും അതേപോലെ തന്നെ ജന്മാഷ്ടമി ആശംസകൾ ഞങ്ങളുടെ എല്ലാവരുടെയും, റേഡിയോ സാന്ത്വനത്തിന്റെ ടീമിന്റെ മൊത്തത്തിലുള്ള ആശംസകളാണ് നേരുന്നത്.
1: യെസ്, തീർച്ചയായിട്ടും ചിത്രാമയ്ക്ക് നല്ലൊരു ദിവസം കൂടി നേരാണ്. ക്ഷേത്ര ഒരു സന്ദർശനമൊക്കെ കഴിഞ്ഞിട്ട് എത്തിയെന്ന് തന്നെ വിശ്വസിക്കുകയാണ്. അതുപോലെ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്, തീർച്ചയായിട്ടും നമ്മളത് ലൈവിൽ പ്ലേ ചെയ്യുന്നത് തന്നെയായിരിക്കും. അതിനുശേഷം നമ്മുടെ രാജമുഖത്തിൽ അയച്ചിരിക്കുന്നു, ഗുഡ് മോർണിംഗ്, എൻ്റെ ഹസ്ബൻഡ് മധുവിൻ്റെ ബർത്ത്ഡേ ആണ്, ഒരു ബർത്ത്ഡേ പറയണേ.
0: തീർച്ചയായിട്ടും
1: നല്ലൊരു ദിവസമാണല്ലേ, നല്ലൊരു ദിവസമായിട്ട് പിറന്നാൾ ആശംസിക്കുന്ന നമ്മുടെ മധു ചേട്ടന് ഒരു ബ്യൂട്ടിഫുൾ ഡേ ആശംസിക്കുന്നു. ഒരു ഹാപ്പി ബർത്ത്ഡേ റേഡിയോ സാന്ത്വന ടീമിൻ്റെ വകയായിട്ട് നൽകുകയാണ്. ഒരു നല്ല പാട്ട് കൂടി പ്ലേ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്, തീർച്ചയായിട്ടും നമ്മൾ നല്ലൊരു പാട്ട് കൂടി മധു ചേട്ടന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും.
0: ഇന്ന് ഈ ദിനത്തിൽ ജന്മദിനം വരുന്നവർ ഒത്തിരി ഭാഗ്യമുള്ളവരാണെന്ന് വേണം പറയാനല്ലേ.
1: തീർച്ചയായും
0: അത് ഒരു സന്തോഷത്തിന്റെ ദിനമാകട്ടെ, ഒരു പ്രതീക്ഷയുടെ ദിനമാകട്ടെ എന്നൊക്കെ നമ്മൾ ആശംസിക്കുക.
1: തീർച്ചയായിട്ടും നമ്മുടെ മഞ്ജരി ഷീജാം അയച്ചിട്ടുണ്ട് മുളങ്കാടകത്തിൽ നിന്ന്, സമാഗമം എന്ന പ്രോഗ്രാം വളരെ മനോഹരമായിരുന്നു എന്ന് അയച്ചിട്ടുണ്ട്.
0: അതുപോലെ
1: തന്നെ ലൈവിനും തൊട്ടു മുമ്പുണ്ടായിരുന്ന ആകാശഗംഗ എന്ന പ്രോഗ്രാം, അതിനെ പറ്റിയുമുള്ള ഒരു റിവ്യൂ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങളുടെയൊക്കെ ഒരു റിവ്യൂ കേൾക്കുമ്പോൾ അല്ലേ. അപ്പൊ നല്ലൊരു ദിവസം നേരുന്നു മഞ്ജരിക്കും ഷീജ ചേച്ചിക്കും ഒരു ഗുഡ് മോർണിംഗും, അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ കൂടി നേരാണ്. ബാബുരാജൻ സാറിന്റെ മെസ്സേജ് വന്നിട്ടുണ്ട്, അദ്ദേഹം ശ്രീകൃഷ്ണ ജയന്തി റിലേറ്റഡ് ആയിട്ട് ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. തീർച്ചയായിട്ടും നമ്മൾ അതെല്ലാം വായിക്കുന്നത് തന്നെയായിരിക്കും അല്ലേ. അപ്പൊ എല്ലാവരും സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിലനിൽക്കുകയാണ്. നല്ലൊരു ദിവസം ആകട്ടെ എന്ന് തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് ചെറിയൊരു ബ്രേക്കിലേക്ക് പോയാലോ?
0: തീർച്ചയായും.
1: അപ്പൊ നിങ്ങൾ മെസ്സേജ് അയച്ചുകൊണ്ടേയിരിക്കും, മനോഹരമായൊരു ഗാനം കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
2: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
1: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
2: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
3: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R and Chitra Arun, and mesmerizing music by violinist Vishnu Ashok.

0: charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, September 6, 2026 at 5:45 p.m. Location, Queensborough Community College, 222-05 56th Avenue, Bayside, New York, 11364. Call 845-553-5671 or 646-996-1692.
1: റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക്, ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോയിൽ നിങ്ങളോടൊപ്പം ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഓണി സീറ്റിലിരിക്കുന്നു ഞാൻ ആതിര. എന്നോടൊപ്പം രജനി ചേച്ചിയാണ്. നല്ലൊരു പാട്ടൊക്കെ കേട്ടു അല്ലേ? അപ്പൊ എന്തേ കണ്ണിന് ഇത്ര കറുപ്പ് നിറമെന്ന് ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ പാട്ടിനെ പറ്റി ഒരു അഭിപ്രായം വന്നിരിക്കുകയാണ്. നമ്മുടെ ചിത്രാമ്മ പറഞ്ഞിരിക്കുന്നു, ഇമ്പമാർന്ന വരികൾ, മനോഹരമായ ഗാനം, താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ചിത്രാമ്മ ഒരു പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്, തീർച്ചയായിട്ടും നമ്മളത് ലൈവിൽ പ്ലേ ചെയ്യുന്ന തന്നെ ആയിരിക്കും. അങ്ങനെ നമ്മുടെ ശ്രോതാക്കളെല്ലാവരും ഇങ്ങനെ വിശേഷങ്ങളിലൂടെയൊക്കെ ശ്രീകൃഷ്ണ ജയന്തി റിലേറ്റഡ് ആയിട്ടൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനും രജനി ചേച്ചി ഇങ്ങനെ ശ്രീകൃഷ്ണ റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ ആഘോഷത്തിൻ്റെ നിറവിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ, ഓണം കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോഴാണ് നമ്മുടെ രജനി ചേച്ചി ഇപ്പം കാണുന്നത്. അപ്പോൾ ഓണം ഇത്ര നീണ്ട ഓണമായിരുന്നോ? അത് പാലക്കാട് നിന്ന് പാലക്കാട് ഇങ്ങ് എത്തിയതാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു പാലക്കാട് വിശേഷങ്ങളൊക്കെ?
2: അതെ, ഈ വർഷം വിപുലമായിട്ടാണ് ഞാൻ പാലക്കാടായിട്ട് ഓണം ആഘോഷിച്ചത്. അപ്പം ഇവിടെ ഇല്ലായിരുന്നു, ഇവിടുത്തെ ഓണാഘോഷത്തിനും ഇല്ലായിരുന്നു. അപ്പം കുറേ മിസ് ചെയ്തു നിങ്ങളെയൊക്കെ. എന്നാലും എൻ്റെ കൊല്ലം എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു നമ്മുടെ നാട്ടിലെ ഓണാഘോഷം ഒരു നോവായി ഇങ്ങനെ സൈഡിൽ നിൽക്കും. പക്ഷെ എന്നാലും പാലക്കാടിൽ ഇങ്ങനെ നിറഞ്ഞു നിന്ന ഓണാഘോഷമായിരുന്നു. തറവാട്ടിലൊക്കെ അമ്മ ഇങ്ങനെ നല്ല രീതിയിൽ, ഗിരിയേട്ടൻ്റെ തറവാടാണ്, അപ്പം ആ ഗിരിയേട്ടൻ്റെ വല്യമ്മയും മക്കളും ഒക്കെ തന്നെ നമ്മൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് ഈ വർഷം ഞാനുള്ളത് കൊണ്ട് ആയിരിക്കണം, വളരെ വിപുലമായിട്ടായിരുന്നു ഓണമൊക്കെ ആഘോഷിച്ചത്. അപ്പം എനിക്ക് ഇവിടെ കാണുന്ന ആർട്ടിഫിഷ്യൽ ഓണത്തിൻ്റെ ഒരു തരി പോലും അവിടെ കാണാൻ കഴിഞ്ഞില്ല. തികച്ചും എന്താണ് പറയുന്നത്, വിഭവ സമൃദ്ധമായ, അതായത് കാർഷിക വിഭവങ്ങളെല്ലാം തന്നെ നമ്മുടെ വിളകളിൽ നിന്ന് സമാഹരിച്ച ആ വിഭവങ്ങളൊക്കെ തന്നെ എല്ലാം ഉണ്ടാക്കി, പ്രത്യേകിച്ച് ഇവിടെ എങ്ങും ഉള്ള ഒരു വിഭവമൊന്നും അവിടെ ഇല്ല, എല്ലാം തന്നെ നമുക്ക് തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് ഓണം ആഘോഷിച്ചത്. അപ്പം അമ്മ ഇങ്ങനെ പ്രത്യേക തരം ചില വിഭവങ്ങളൊക്കെ ഉണ്ടായി.
1: അതായത് ഈ വടക്കൻ കേരളത്തിൽ പൊതുവെ ഈ തെക്കൻ കേരളത്തും രണ്ടും രണ്ട് രീതിയിലാണ് അങ്ങനെയാണ് ആഘോഷിക്കുന്നതെന്ന് കേട്ടിട്ടുണ്ട്. ഒരു കേട്ടറിവാണ്. അപ്പൊ അത് സത്യം തന്നെയാണെന്ന് നമ്മുടെ പാലക്കാട് നിന്ന് വന്ന് വിശേഷിക്കുന്നു.
2: നമ്മളിവിടെ ഓണത്തിന് നമ്മളും ഇടാറുണ്ട്. നമ്മൾ അന്ന് പറഞ്ഞു, നമ്മൾ അച്ചപ്പവും ഉണ്ണിയപ്പവും പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കും എന്ന്. നമ്മളെ കൊല്ലക്കാരൊന്നും ഒട്ടും മോശമാണെന്നൊന്നും അല്ല പറയുന്നത്, പക്ഷെ എന്നാലും അവിടുത്തെ ഓണം ഒരു പ്രത്യേകത തന്നെയാണ്. നമുക്ക് എങ്ങും തന്നെ ആർട്ടിഫിഷ്യലായിട്ടൊന്നും ഒന്നും കാണാൻ പറ്റത്തില്ല. മുറ്റത്തെ പൂക്കളാണെങ്കിലും ശരി, ഞാൻ ശരിക്കും ഒരു ഗ്രാമത്തിലൂടെ ഇങ്ങനെ നടന്ന് ആഘോഷിക്കുകയായിരുന്നു. അപ്പം എന്താണ് പറയുന്ന, പുഴകളും മണ്ണും മലനിരകളും ഒക്കെയുള്ള പാലക്കാടിൻ്റെ മണ്ണിലൂടെ എത്ര ദിവസങ്ങൾ പോയി എന്ന് എന്നുപോലെ എനിക്കറിയാൻ പറ്റില്ല.
1: എനിക്കിപ്പോൾ രജനി ചേച്ചി പറയുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത്, നമ്മൾ ഒരു ഗ്രഹാതുരമായ അല്ലെങ്കിൽ ഓണാഘോഷം ചിന്തിക്കുമ്പോൾ നമ്മുടെ കുറേ കാഴ്ചപ്പാടുകളുണ്ടല്ലോ പണ്ടത്തെ, അതുപോലെ ഇന്നും പാലക്കാട് അല്ലെങ്കിൽ വടക്കൻ കേരളത്തിൽ ഇന്നും അതേ രീതി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത് അല്ലേ?
2: തീർച്ചയായും. നമ്മുടെ നമ്മളെപ്പോലെ തന്നെ ഞാൻ എപ്പോഴും ചിന്തിച്ചു നോക്കും, നമുക്കൊക്കെ എത്ര തിരക്കിലാണ് നമ്മൾ രാവിലെ. അവർ തിരക്കൊന്നും ഇല്ലാതെ തന്നെ ഗ്യാസ് അടുപ്പിലൊന്നും വലുതായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല. ഇവൻ എപ്പോഴെങ്കിലും ഒരു പപ്പടോ മറ്റോ ഉണ്ടാക്കിയാലേ, അതും കണ്ടില്ല. പക്ഷെ എല്ലാം കരി അടുപ്പുകൾ തന്നെ വളരെ ക്ഷമയോടെ നിന്ന്, അമ്മ ഇത്രയും 80-85 വയസ്സോളം ഉണ്ട് ഗിരിയേട്ടൻ്റെ വല്യമ്മയ്ക്ക്, അപ്പോൾ 80 മുകളിലെ വയസ്സുള്ള ഒരമ്മ നിന്ന് ഇത്രയും വിഭവങ്ങൾ ഇങ്ങനെ ഒരുക്കുന്ന, ഓരോ ദിവസം ഒരു മടിയും ഇല്ലാതെ. അപ്പം അതിലൊരു സ്നേഹമാണ് അല്ലേ, അത് നമ്മളൊരു പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ അത് ഇവിടെയായാലും എവിടെയായാലും മനുഷ്യൻ ഉള്ള കാലത്തോളം തന്നെ അല്ലേ അതിരെ നമ്മളൊക്കെ സ്നേഹത്തിൽ ചാലിച്ച ചില ഭക്ഷണങ്ങൾ എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കും. ആതിരയ്ക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്, ചില ഫുഡ് നമുക്ക് ആ വിളമ്പി തരുന്നവരുടെ മനസ്സ്?
1: തീർച്ചയായിട്ടും. അതെ, ഇപ്പം നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ്, എന്തെങ്കിലും ചെറിയൊരു കറിയാണെങ്കിൽ കൂടി നമുക്കത് തരുന്ന സമയത്ത് നമുക്കത് പ്രത്യേക ഒരു സ്വാദ് പോലെ തോന്നാം. ഇപ്പം നമ്മൾ പറയാറില്ലേ, അമ്മ വിളമ്പിത്തന്ന അല്ലെങ്കിൽ അമ്മ വാരിത്തരുന്ന വിഭവത്തിന് ഒരു സാധാരണ എല്ലാ കറികളെ പോലെ തന്നെയാണ്. എങ്കിൽ കൂടിയും അമ്മ വാരി തരുമ്പോ അല്ലെങ്കിൽ വിളമ്പ് തരുമ്പോ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണ് എന്ന് അത് നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മളോട് അത് പറയുമ്പോൾ നമുക്ക് അത് കറക്റ്റ് ആണത്. ഞാനിപ്പോ എന്റെ കാര്യം പറയുമ്പോൾ തന്നെ ഞാൻ പാചകത്തിൽ അത്ര ഗെയിമിയൊന്നും അല്ല, ഞാൻ വളരെ യൂട്യൂബ് ഗേളാണ്. അപ്പൊ ഞാൻ എന്തെങ്കിലും എന്റെ കുഞ്ഞിനെ
2: ആഗ്രഹം കൊണ്ടുവരുന്ന
1: ചേച്ചി എന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ. അപ്പൊ അങ്ങനെ എന്റെ മകളും ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് അമ്മ വാരിത്തരുമ്പോഴാണ് ടേസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. അപ്പൊ അത് തീർച്ചയായിട്ടും വലിയൊരു കാര്യമാണ്. നമുക്ക് സ്നേഹമുള്ളവർക്ക് വിളമ്പി കൊടുക്കുകയും സ്നേഹമുള്ളവർ നമുക്ക് തരികയും ചെയ്യുമ്പോൾ അതിനൊരു സ്വാദ് കൂടും. ഇപ്പൊ രജനി ചേച്ചി പറഞ്ഞപ്പോഴും ആ ഒരു സ്വാദിനപ്പുറമുള്ള ഒരു സ്നേഹമാണ് എനിക്ക് അത് ഫീൽ ചെയ്യുന്നത്.
2: സ്നേഹവും കരുതലും ഒക്കെ അവിടെ അമ്മ മാത്രമല്ല, എല്ലാവരും നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വായലേക്ക് ഇങ്ങനെ ഏട്ടത്തിയും ഏട്ടത്തിയും ഇങ്ങനെ വിളിച്ച് കൊണ്ടുതരുമ്പോൾ നമുക്കൊരു നിറഞ്ഞ മനസ്സിങ്ങനെ സ്നേഹം കൊണ്ട് നിറഞ്ഞ് കവിയുകയാണ്. അതൊന്നും നമുക്ക് ഒരിക്കലും അങ്ങനെ വാക്കുകളിലൂടെ ഒന്നും പങ്കുവയ്ക്കാൻ പറ്റുന്ന ചില സ്നേഹങ്ങളൊക്കെ അങ്ങനെയാണ്. അതിനെ നമുക്ക് പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത എത്ര പറഞ്ഞുകൊണ്ടേയിരിക്കാൻ തോന്നും. അപ്പം ഈ അമ്മ വിളമ്പി തരുന്നതെന്ന് പറയുമ്പം അതിരെ അമ്മ ചില നമുക്ക് വാരി തന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അമ്മയ്ക്കറിയാം നമുക്ക് ഇഷ്ടമുള്ള ഏതാണെന്ന്. അപ്പം ആ ഉരുളയ്ക്കുള്ളിൽ നമുക്ക് ഇഷ്ടമുള്ള ചില സാധനങ്ങളൊക്കെ അമ്മ ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചിരിക്കും അല്ലേ. അപ്പം ആ ഒരു ഉരുള കിട്ടാനും ആ ഒരു ഉരുളയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരും അത് ഇപ്പം നഷ്ടപ്പെട്ടു പോയവരും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അപ്പം എന്നും എല്ലാം കാലം നമുക്കായി കാത്തുവയ്ക്കുകയില്ല. അപ്പം നമുക്ക് ആ കിട്ടുന്ന അവസരത്തിൽ ഇന്നിൽ ജീവിക്കൂ എന്ന് പറയും എപ്പോഴും. അപ്പം ഇന്ന് ഈ നിമിഷത്തിൽ നാം ഒക്കെ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. പിന്നെന്താണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഈ നിമിഷം ഒരിക്കലും നമുക്ക് പിടിച്ചാൽ ഒരിക്കലും തിരികെ വരില്ല. അപ്പം എല്ലാ മനുഷ്യരും ചിന്തിക്കേണ്ട കാര്യം മാതാപിതാക്കളെ നഷ്ടപ്പെട്ടവരുണ്ട്, പ്രിയപ്പെട്ടവരെ ഇല്ലാതെ ഓണം ആഘോഷിച്ചവരുണ്ട്. ഒപ്പം എനിക്ക് പറയാനുള്ളത് നമ്മുടെ പ്രിയപ്പെട്ടവർ അച്ഛനും അമ്മയും ഒക്കെ കൂടെ ഉള്ളവർ ചിന്തിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സുവർണമായ ഒരു കാലഘട്ടമാണ് അമ്മയും അച്ഛനും ഒക്കെ കൂടെ ഉള്ളത്. ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ വളരെ സുഹൃതം ചെയ്തവരാണ് നിങ്ങളൊക്കെ എന്നാണ് നമുക്ക് പറയാനുള്ളത് അല്ലേ. അതിന്
1: അപ്പം
2: ഈ ഒരു നിമിഷത്തിലെ ബന്ധങ്ങളുടെ മഹാത്മ്യത്തെ കുറിച്ചാണ് നമ്മൾ ഇത് പറഞ്ഞെത്തി നിൽക്കുന്നത്. വീണ്ടും അതിൽ തന്നെയാണ് നമ്മുടെയൊക്കെ ലൈവ്, ചില ലൈവുകളൊക്കെ ഇങ്ങനെയാണ് പോകുന്നത് അല്ലേ. നമുക്കൊന്നും വർണ്ണിച്ച് വിവരിച്ചൊന്നും തീർക്കാൻ പറ്റുകയില്ല. ഇവിടെ തന്നെ നമ്മൾ എല്ലാവരും എപ്പോഴും എല്ലാവരും ആർജിഎസ് ഒക്കെ ഒത്തുചേരണം എന്നില്ല. അപ്പം എന്നാലും ഒത്തുചേരുന്ന ഒരു സന്ദർഭത്തിൽ നമ്മുടെ ഉള്ളിലുള്ളൊരു സ്നേഹ കൂട്ടായ്മ, ഒരു സ്നേഹക്കൂട് ഇവിടെ രൂപപ്പെട്ടു വരും. അതിൽ ഇനി ഈവൻ വലിയ ഐറ്റങ്ങളൊന്നും വേണമെന്നില്ല അല്ലേ. നമ്മുടെ അങ്ങനെ പോകുന്ന ചില ബന്ധങ്ങളുണ്ട്. അപ്പം പ്രിയപ്പെട്ടവർക്കെല്ലാം തന്നെ ഇതിനോടൊപ്പം തന്നെ മനസ്സിലിപ്പം നിറഞ്ഞു വരുന്ന ഒരുപാട് ഓർമ്മകളൊക്കെ കാണും. അപ്പം നിങ്ങളെല്ലാവരും തന്നെ നമ്മുടെ ലൈവിലേക്ക് അയക്കുക. 8848558785 എന്ന നമ്പറിലേക്ക് വളരെ പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ.
1: യെസ്, തീർച്ചയായിട്ടും ബന്ധങ്ങളുടെ തീവ്രതയും അതുപോലെ തന്നെ ആഘോഷത്തിൽ നമ്മൾ ഒത്തുചേരുമ്പോഴുള്ള ഒരുപാട് കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരിലൂടെ ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ പറയുമ്പോൾ തീർച്ചയായിട്ടും ഇന്നും ഒരാഘോഷത്തിൻ്റെ നിറവിൽ നമ്മൾ നിലനിൽക്കുകയാണ്. ശ്രീകൃഷ്ണ ജയന്തി അല്ലേ. അപ്പം അതിൻ്റെ നിറവിൽ നിൽക്കുമ്പോഴും ഇന്നും വളരെ സ്വാദോട് കൂടി നമുക്കിങ്ങനെ കൂട്ടായിട്ട് എല്ലാവർക്കും ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവർക്കും ആഘോഷിക്കാൻ പറ്റിയ ഒരു ദിവസം കൂടിയാണ്. നമുക്ക് ഒരുപാട് മെസ്സേജസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആശ ചേച്ചി ജർമ്മനിയിൽ നിന്ന് അയച്ചിരിക്കുന്ന ഒരു മെസ്സേജിലേക്ക് ഞാൻ പോവുകയാണ്. ഗുഡ് മോർണിംഗ്. നിങ്ങളുടെ ചിന്തകൾ മാറുമ്പോൾ നിങ്ങളുടെ ലോകവും മാറും. എപ്പോഴും നല്ലത് മാത്രം ചിന്തിക്കുക. ഭയത്തെ ഉപേക്ഷിച്ച് ദൈവത്തിൽ അഭയം പ്രാപിക്കുക. ധർമ്മത്തിൻ്റെയും സത്യത്തിൻ്റെയും പാതയിൽ നടക്കുന്നവരെ ദൈവം ഒരിക്കലും കൈവിടില്ല എന്ന രീതിയിലൊരു നല്ലൊരു മെസ്സേജ് ആശ ചേച്ചി അയച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ സന്തോഷത്തിൻ്റെ പാത കാട്ടിത്തരാൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ അനുഗ്രഹിക്കട്ടെ. ഹൃദയം നിറഞ്ഞ അഷ്ടമി രോഹിണി ആശംസകൾ നമ്മുടെ ആശു ചേച്ചി നേർന്നിട്ടുണ്ട്. നമ്മുടെ സരസ്വതി അമ്മ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സരസ്വതി അമ്മയ്ക്കും നല്ലൊരു ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ നേരുന്നു. സരസ്വതി അമ്മ ഇങ്ങനെ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിലൂടെ കടന്നു പോവാണ്. അതുപോലെ തന്നെ ബാബുരാജൻ സാറിൻ്റെ മെസ്സേജാണ്. മഹാവിഷ്ണുവിൻ്റെ 9-ാമത്തെ അവതാരമായ ശ്രീകൃഷ്ണൻ്റെ ജന്മദിവസമാണ് ശ്രീകൃഷ്ണ ജന്മാഷ്ടമിയായ ഘോഷിക്കുന്നത്. ചിങ്ങമാസത്തിൽ കൃഷ്ണപക്ഷത്തിലെ അഷ്ടമി അതിഥി വരുന്ന രോഹിണി നക്ഷത്ര ദിവസത്തിൽ ആഘോഷിക്കപ്പെടുന്ന ഈ പുണ്യദിനം കൃഷ്ണാഷ്ടമി, ഗോകുലാഷ്ടമി, അഷ്ടമി രോഹിണി, ശ്രീകൃഷ്ണ ജയന്തി, ജന്മാഷ്ടമി എന്ന പേരുകളിലെല്ലാം അറിയപ്പെടുന്നുണ്ട് അല്ലേ. അപ്പം അത് അദ്ദേഹം ഇങ്ങനെ പറയാണ്. ഒരുപാട് പേരുകൾ അല്ലേ, കൃഷ്ണൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പേരുകളിൽ ഈ ഒരു ദിവസം നമ്മൾ അറിയപ്പെടുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ കൂടി നേരാണ്. കവിത ചേച്ചിയുടെ മെസ്സേജ് വന്നിട്ടുണ്ട്, അതിലേക്ക് ഞാൻ പോകുന്നു. ഗുഡ് മോർണിംഗ് രജനി, ഗിരീഷ്, ആതിര. നല്ലൊരു ദൈവീകത നിറഞ്ഞ തുടക്കം എന്ന രീതിയിൽ കവിത ചേച്ചി കടപ്പാക്കടയിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ജീവിതം എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ആയിരിക്കണമെന്നില്ല. വന്നു ചേരുന്ന ബുദ്ധിമുട്ടുകളെ മനസ്സിലാക്കി കഴിഞ്ഞു പോയതിനെ വിട്ടുകൊടുത്ത് പ്രതീക്ഷയോടെ സ്വീകരിച്ച് മനസ്സിന് സമാധാനം കാത്തു സൂക്ഷിച്ച് ജീവിക്കുക. നമ്മുടെ ജീവിതം എത്ര നീളുന്നു എന്നതിലല്ല കാര്യം, എത്ര മനോഹര

0: മായി സമാധാനത്തോടെ അത് പൂർത്തിയാക്കുന്നതിലാണ് കാര്യം എന്ന രീതിയിൽ കവിത ജിജി
1: കവിത പറഞ്ഞത്. സമാധാനം എന്നുള്ളത് എല്ലാ വ്യക്തികളും ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യമുള്ളു, നമുക്ക് സമാധാനത്തോടെ ഇരിക്കണം അല്ലേ. അത് അതൊരു വലിയ ഒരു പീസ് ഓഫ് മൈൻഡിൽ നമ്മളിങ്ങനെ ഇപ്പൊ ഞാനും ആദരയും ഈ ഇന്നിൽ ജീവിക്കുകയാണ്, ഈ നിമിഷത്തിൽ. അതെ അതെ, ഈ നിമിഷത്തിൽ നമ്മൾ നമ്മുടെ മുന്നിൽ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ മാത്രമേ ഉള്ളൂ.
0: അവരുടെ മെസ്സേജസും അവരുടെ ആഘോഷങ്ങളും അവരുടെ സമാധാനവും മാത്രമാണ്
1: നമ്മളിപ്പോ ആഗ്രഹം.
0: തീർച്ചയായിട്ടും ഈ ഒരു ഒന്നര മണിക്കൂർ എന്ന് പറയുന്നത് നമുക്കിപ്പോ ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് കാര്യങ്ങളും ഇങ്ങനെ കണക്റ്റഡ് ആണ് എല്ലാ മനുഷ്യരെയും പോലെ. പക്ഷെ ഈ ഒരു മൊമെന്റില് ആ ഒരു സമയം മാത്രമാണ് നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കവിത ചേച്ചിയുടെ മെസ്സേജാണ്, കൃഷ്ണ ഭഗവാനാണ് നമ്മൾ പല പേരിൽ വിളിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്നുള്ള അല്ലേ എന്ന രീതി. അതെ, അപ്പൊ ഞാൻ ആദ്യം തുടക്കത്തിൽ നമ്മൾ അതെ വെണ്ണ കട്ട് കഴിക്കുന്നു എന്നുള്ളത് നമ്മുടെ ആ ഒരു കൗതുകവും സന്തോഷമാണ് അല്ലെ. അപ്പൊ ഭഗവാനെ അത്ര ധൈര്യപൂർവ്വം നമ്മൾ അങ്ങനെ കള്ളകൃഷ്ണൻ എന്ന് കൂടി വിളിക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട് എന്ന രീതിയിൽ കവിത ജിജി അയച്ചിരിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ പുണ്യ ദിനത്തിൽ ആശംസകൾ നേരുന്നു എന്ന രീതിയിൽ നല്ലൊരു മെസ്സേജാണ് അയച്ചിരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മുടെ ശ്രോതാക്കൾ എല്ലാവരും മെസ്സേജ് അങ്ങനെ അയച്ചുകൊണ്ടേ ഇരിക്കുന്നു.
1: ഈ കൃഷ്ണാഷ്ടമി ദിനത്തിൽ നമുക്ക് നമ്മൾ ഇത്രയും കൃഷ്ണ അതായത് റിലേറ്റഡ് ആയിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ പറഞ്ഞില്ലേ ആദരെ. അപ്പം ഇപ്പം നമുക്ക് ഈ കാഠ്മണ്ഡുവിൽ ഏകദേശം 5000 മനുഷ്യജീവനുകൾ തിരിച്ചു വരുമോ എന്ന പ്രതീക്ഷയിലാണ് ജീവിക്കുന്നത്. അതൊന്നും പറയാതെ നമുക്ക് ഈ ലൈവ് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല ഒരിക്കലും. അപ്പം ഈ ഒരു നേപ്പാളിലെ പ്രളയത്തിൽ കാണാതായ ഇവരെക്കുറിച്ച് ഒരാഴ്ച കഴിഞ്ഞിട്ടും ഒരു വിവരവും ഇല്ലാതെ ഇങ്ങനെ പോവുകയാണ്. പലരും മരിച്ചുവെന്ന വിശ്വാസത്തിൽ കുടുംബങ്ങളൊക്കെ തന്നെ കാഠ്മണ്ഡുവിലേക്ക് പോയി. ആ ഒരു പ്രശസ്തമായ പശുപതിനാഥ ക്ഷേത്രത്തിൽ ഉൾപ്പെടെ എത്തി പ്രതീകാത്മകമായി അന്ത്യകർമ്മങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്ന ഒരു കാഴ്ച നമ്മളൊക്കെ കാണുന്നത് അതൊക്കെ ഒരു നൊമ്പര കാഴ്ചകളാണ്. മരണമൊക്കെ കുറച്ചേ സ്ഥിരീകരിച്ചിട്ടുള്ളൂ. ഏകദേശം 1259 മരണങ്ങളെ ഔദ്യോഗികമായി ഇതുവരെ സ്ഥിരീകരിച്ചുള്ളൂ. പക്ഷേ നമ്മുടെ ഈ തൃശ്ശൂർ നദിയിലെ ജലപ്രവാഹത്തിൽ ആ ഒരു വൈദ്യുത പദ്ധതി കടന്നു പോകുന്ന അവിടെയാണ് ആ ഒരു ടണലിലൊക്കെ കുടുങ്ങിയവരെ രക്ഷപ്പെടുത്താൻ ശ്രമമൊക്കെ നടത്തുന്നു തുടരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് ഓക്കെ കാഠ്മണ്ഡു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഇപ്പം നമുക്ക് അതിലെ ഒരുപാട് സ്ഥലങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ ഇവിടുന്ന് നമ്മളെ കേരളത്തിൽ നിന്ന് പോയൊരു സ്ത്രീയും മരിച്ചു, കൊല്ലം സ്വദേശിനിയാണെന്നൊക്കെ വാർത്ത വന്നിരുന്നു. അപ്പം നമുക്കിപ്പം ഈ ഇങ്ങനെ പറയുമ്പോൾ ഇപ്പോൾ ഒരുപാട് ടൂർ പാക്കേജുകളൊക്കെ ഉള്ളതുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ശ്രോതാക്കളും കാഠ്മണ്ഡുവിലും നേപ്പാളിലും ഒക്കെ പോയവരുണ്ടാകും. അവർക്കൊക്കെ പണ്ടൊന്നും അങ്ങനെയല്ല. നമുക്ക് പണ്ടൊരു സ്ഥലത്തെക്കുറിച്ചൊക്കെ പറയുമ്പോഴും നമ്മൾ ജോഗ്രഫിയിലൊക്കെ ഇങ്ങനെ പഠിച്ച ആ ഒരു മാപ്പിൽ ഇന്ത്യ അങ്ങനെ നോക്കിക്കാണുന്നവരാണ്, വേൾഡിൻ്റെ മാപ്പിൽ നമ്മളിങ്ങനെ നോക്കിക്കാണുന്നവരാണ്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം കാഠ്മണ്ഡുവിലൊക്കെ പോയിട്ടുള്ളവരുണ്ടാകാം. ഈ ഒരു പശുപതിനാഥ ക്ഷേത്രം ദർശിച്ചവർ, അത് തീർത്ഥാടനത്തിന് പോയവരുണ്ടാകാം. അവരുടെയൊക്കെ മനസ്സിലൂടെ നമ്മളൊക്കെ തന്നെ ടൂറിന് പോകുമ്പോഴും നമുക്ക് പോലും അറിയില്ല പ്രളയം എന്താണ്, പ്രകൃതി നമുക്ക് എന്താണ് കരുതി വച്ചിരിക്കുന്നത് ഒന്നും അറിയാതെ അങ്ങനെ പോയ മനുഷ്യ ജീവനുകളെ നാം ഇന്ന് ഈ ഒരു ദിനത്തിൽ ഓർത്തു പോകുന്നൊരു കാഴ്ചയാണ്. അപ്പം വളരെ നമുക്ക് വേദനാജനകമായി കണ്ടൊരു കാഴ്ച ഞാൻ പെട്ടെന്ന് ഓർക്കുകയാണ്. ഈ പ്രളയ ജലത്തിലൂടെ ഇങ്ങനെ ജീവന് വേണ്ടി കൈ ഉയർത്തുന്ന ചില മനുഷ്യരെ കാട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന ആന പെട്ടെന്ന് ഇറങ്ങി വന്ന് അതൊരു വിശ്വരൂപമായി കാണിക്കുന്നത് ഏകദേശം ഗണപതി ഭഗവാനോട് ഉപമിക്കുന്ന തരത്തിലാണ് ആ ഒരു റീല് ഞാൻ കണ്ടത്. പെട്ടെന്ന് കൈ ഉയർത്തി എന്നെ രക്ഷിക്കണേ എന്ന് പറയുന്ന പോലെയുള്ള ആ ജീവനുകളെ ഈ ആന എടുത്തുയർത്തി പോകുന്ന ദൃശ്യങ്ങളും നമുക്കിതിൽ കാണാൻ കഴിയും. അപ്പം നമുക്ക് കരുണ വറ്റാത്ത ഒരു അങ്ങനെ ഒരു സമൂഹത്തെയും അങ്ങനെയുള്ള ജീവികളെയും നമുക്ക് ഈ ഭൂമിയിൽ നമ്മളൊക്കെ പറയും മനുഷ്യർക്ക് ഭയങ്കരമായിട്ട് പെരുമാറുന്നു. പക്ഷേ നമുക്ക് അങ്ങനെയല്ല, ഒരുപാട് നല്ല മനുഷ്യരുടെ ഒരു ലോകം കൂടി നമുക്ക് ചുറ്റുമുണ്ടല്ലേ. അതെ,
0: പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം നമ്മൾ ലൈവുകളിലാണെങ്കിൽ സജീവമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, നമ്മളെല്ലാവരും സെൽഫിഷായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ വളരെ തിരക്ക് പിടിച്ചിട്ടുള്ളൊരു ജീവിതമാണ്. പക്ഷേ ഇന്നും മനുഷ്യത്വം നശിച്ചിട്ടില്ലാത്ത ഒരുപാട് നിരവധി വ്യക്തികൾ ഇന്നും ഈ ഒരു സൊസൈറ്റിയിലുണ്ട്. അപ്പം അത് ആ ഒരു കൂട്ടായ്മ വളർത്താൻ നമ്മൾ ശ്രമിക്കുക അല്ലേ. ഇന്നും അത് തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. പലയിടത്തും പല പ്രശ്നങ്ങളും പല രീതിയിലും ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുകയാണെങ്കിലും ഇന്നും പ്രതീക്ഷ പറ്റാതെ നല്ല സമൂഹങ്ങളും നല്ല വ്യക്തികളും ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മോശ സാഹചര്യങ്ങളും മോശ പ്രവൃത്തികളും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതും വേദനാജനകമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു വിഷയത്തെ പറ്റി ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു. തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവർക്കും മെസ്സേജസ് ഒക്കെ അയക്കാം. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785. അപ്പോൾ നമുക്ക് അങ്ങനെ വിശേഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ചെറിയൊരു ബ്രേക്കിൻ്റെ ടൈം ആയിരിക്കുകയാണ്.

0: അപ്പോൾ നമ്മുടെ ചിത്രാമ്മ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിത്രാമ്മയ്ക്ക് വേണ്ടിയിട്ടും പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ടും നല്ലൊരു പാട്ട് കേൾക്കാം അല്ലേ.
1: അപ്പം കേട്ടുകൊണ്ടേയിരിക്കുക, ആസ്വദിച്ചുകൊണ്ടേയിരിക്കുക റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, September 6, 2026 at 5:45 p.m. Location, Queensboro Community College, 222-05 56th Avenue, Bayside, New York, 11364. Call 845-553-5671 or 646-996-1692.
2: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ, തൊക്ക് രോഗ, അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
3: സദ്യയും സമ്മാനങ്ങളുമായി സ്കൈസെൽ ഒരുങ്ങിക്കഴിഞ്ഞു. 1 കോടി രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും. സ്കൈസെല്ലിൽ നിന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാഡ്ജറ്റുകൾ വാങ്ങും, നേടൂ ഉറപ്പായ സമ്മാനങ്ങൾ. ഓണാവുപഹാരം, ഇന്നർ സെറ്റ്, ഇൻഡക്ഷൻ കുക്കർ, എയർ ഫ്രൈയർ, സൗണ്ട് ബാർ പർച്ചേസ് ചെയ്യൂ, നേടൂ ക്യാഷ് ബാക്ക് ഓഫർ. അതും മാത്രമല്ല, മികച്ച എക്സ്ചേഞ്ച് ബോണസ്, ഈസി EMI, 0 ഡൗൺ പേയ്മെന്റ് ഓഫറുകളും. ഈ ഓണത്തിൽ ഇഷ്ടമുള്ളത് വാങ്ങും.

0: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോയിൽ നിങ്ങളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവച്ച് ഇങ്ങനെ നല്ല നല്ല പാട്ടുകളും നല്ല നല്ല വിശേഷങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ആതിര, എന്നോടൊപ്പം രജനി ചേച്ചിയാണ്. അതുപോലെ നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 10 മണി കഴിഞ്ഞ് 57 മിനിറ്റ് ആയിരിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരും മെസ്സേജ് അയച്ചോളൂ. ഇങ്ങനെ ഒരു രസമുള്ളൊരു ഓണം, പാലക്കാടിൻ്റെ ഓണവിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെ ആ ഒരു ഗ്രാമീണതയിലേക്ക് ഇങ്ങനെ കൊണ്ടെത്തിച്ച് നിൽക്കുകയാണ്. ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി ആണെങ്കിൽ കൂടിയും ആഘോഷ നിറവിലൂടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. പാലക്കാട് എന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ രജനി ചേച്ചിയെ പിടിച്ചാൽ കിട്ടില്ല. അത് ഞങ്ങളെല്ലാവരും ഇവിടെ ഓണെയറിലാണെങ്കിലും പൊതുവെ FM പറയുന്നൊരു കാര്യമാണ്. അപ്പം അതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അങ്ങ് പോവും. അപ്പം നമ്മുടെ ചിത്രാമ്മയുടെ ഒരു മെസ്സേജാണ്, എൻ്റെ അപ്പച്ചിയുടെ മകൾ പാലക്കാടാണ് താമസിക്കുന്നത്, കഞ്ചിക്കോട് എന്ന സ്ഥലം. അതെ, അപ്പോൾ ഓണവിശേഷങ്ങൾ അതിൻ്റെ വിവരണം അതിമനോഹരമായിട്ടുണ്ട് രജനിക്കുട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്.
1: താങ്ക് യു ചിത്രാമ്മ. അതെ,
0: എന്നെ അടുത്ത ഇനി വരുന്ന സെന്റൻസ് ഒക്കെ ഞാൻ വായിക്കാം കേട്ടോ. അത് കേൾക്കുമ്പോൾ ചേച്ചി ഇങ്ങനെ ബ്ലഷ് അടിക്കും. എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് പാലക്കാടുള്ള നല്ലവരായ സുഹൃത്തുക്കളും കാറ്റാടി യന്ത്രങ്ങളും പ്രകൃതിയിൽ നിന്നും ലഭിക്കുന്ന കാറ്റും പൂത്തുലഞ്ഞു കിടക്കുന്ന മുരിങ്ങയായിരുന്നു എന്ന രീതിയിൽ ചിത്രാമ്മയും അതിമനോഹരമായി വർണ്ണിച്ചുകൊണ്ടിരിക്കുകയാണ്.
1: ചിത്രാമ്മയ്ക്ക് അറിയാം, വർണ്ണിച്ചാലും തീരാത്ത
0: നിങ്ങൾ ഇങ്ങനെ വർണ്ണിക്കുന്ന കേൾക്കുമ്പോൾ പാലക്കാട് ഒന്ന് വിട്ടാലോ എന്ന് തോന്നുകയാണ്. യെസ്, അപ്പോൾ അതിമനോഹരമായ ഒരു ഗ്രാമീണത നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ പോവാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ അതുപോലെ ചിത്രാമ്മ പറഞ്ഞിരിക്കുന്നു, ഞാൻ വായിക്കണോ അത്? രജനിക്കുട്ടി എൻ്റെ കാണാമറയത്തുള്ള കാഴ്ചയിൽ ശാലീന സുന്ദരിയാണ്. ശബ്ദം, ശബ്ദ സൗന്ദര്യം അവർണ്ണനീയം എന്ന രീതിയിൽ അയച്ചിട്ടുണ്ട്. ചിത്രാമ്മ കണ്ടിട്ടില്ല എങ്കിലും ആ ഒരു ശബ്ദത്തിലൂടെ ഒരു ശാലീന സുന്ദരിയാണ് എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും

0: ഉൾക്കാഴ്ച. ഇപ്പൊ നമ്മൾ ഒരാളെ കണ്ടിട്ടില്ലെങ്കിലും ആതിരയാണെങ്കിലും ഞാനാണെങ്കിലും ഒരു വ്യക്തിയെ കാണാതെ നമ്മൾ സംസാരിക്കുമ്പോഴും നമ്മള് ഉള്ളിൽ ഇങ്ങനെ ആളുടെ വാക്കുകളിലൂടെ ഒക്കെ ആള് വന്ന് ഇങ്ങനെ നിറയാറുണ്ട്. അതുകൊണ്ട് ചിത്രാമ്മ എന്നെ ഒന്ന് വർണ്ണിച്ചു എന്നുള്ളൂ
1: ആതിരയായിട്ട്. അപ്പോ ചിത്രാമ്മ അങ്ങനെ തന്നെയാണ്, അങ്ങനെ അല്ലേ? അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് മീറ്റ് ചെയ്യാം. നമ്മുടെ ശ്രോതാക്കൾ എല്ലാരും നമ്മളെ ശബ്ദത്തിലൂടെ മനസ്സിലാക്കിയവരാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ റേഡിയോ സ്റ്റേഷനിൽ വരാം, നമ്മളെ പരിചയപ്പെടാം. നമുക്ക് ഇഷ്ടമാണ് അല്ലെ എല്ലാരും. ഈ ഒരു കൂട്ടായ്മ വളരെ മനോഹരമായിട്ട് പോകട്ടെ എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ എല്ലാവരും. പല സ്ഥലത്തു നിന്നുള്ള പ്രിയപ്പെട്ട ഒരുപാട് ശ്രോതാക്കൾ നമുക്കുണ്ട്. അപ്പോൾ അതുപോലെ പാലക്കാട് നിന്നൊരു മെസ്സേജ് വന്നിരിക്കുന്നു. ഗുഡ് മോർണിംഗ്, ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ. ശ്രീകുട്ടിയാണ് അയച്ചിരിക്കുന്നത്. അതുപോലെ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. കൈനിറയേ വെണ്ണ തരാം, കവിളിലൊരു മതരാം. ബാബാ കല്യാണി എന്ന ചിത്രത്തിൽ ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണ്
0: ശ്രീകുട്ടിക്ക് വേണ്ടി ഡെഡിക്കേറ്റ്
1: ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ശ്രീകുട്ടിക്ക് വേണ്ടി അടുത്തതായിട്ട് നമ്മൾ ആ പാട്ട് തന്നെ ആയിരിക്കും. ശ്രീകൃഷ്ണ ജയന്തി അല്ലേ, അപ്പൊ ആ ഒരു നിറവിൽ നമ്മുടെ എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടിയിട്ടും ആ പാട്ട് തന്നെ ആയിരിക്കും പ്ലേ ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും മെസ്സേജ് അയച്ചോളൂ, നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരുപാട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാനുണ്ട്. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
0: അതിന് രസകരമായ ഒരു വാർത്തയാണ്. നമുക്ക് രസകരമെന്ന് തോന്നും, പക്ഷെ ഒഫീഷ്യലി പറഞ്ഞു വരുമ്പം അത് ആ പോലീസ് നമ്മുടെ ലോക്കപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷെ പോലീസുകാരന് അത് രസകരമല്ല. അപ്പൊ കുണ്ടറയിൽ പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ അടച്ചിട്ടിരുന്ന ലോക്കപ്പ് തുറന്ന് മോഷണ കേസ് പ്രതി ഇങ്ങനെ ചാടിപ്പോയി. അപ്പൊ എഴുകോണിലാണ്, ആളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. പോലീസിനെ കബളിപ്പിച്ച് കുണ്ടറ പോലീസ് സ്റ്റേഷനിലായിരുന്നു ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു പറാവുകാരൻ പാവപ്പെട്ട. അതാണ് ഞാൻ പറയുന്നത്. അദ്ദേഹത്തിനത് തമാശയല്ല, പക്ഷെ നമുക്ക് തമാശയായിട്ട് തോന്നില്ല. എന്നാലും നമ്മുടെ ലൈവിലൊക്കെ നമ്മൾ രസകരമായ കാര്യങ്ങളൊക്കെ ചില കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താറുണ്ട്. അപ്പം ലോക്കപ്പ് പൂട്ടാൻ മറന്നതാണ് പ്രതി, അത് നോക്കിയിരുന്നു, അത് രക്ഷപ്പെടാൻ കാരണമായത്. പക്ഷേ സംഭവം നടന്ന് ഒരു ദിവസം കഴിഞ്ഞിട്ടും പ്രതിയെ പിടികൂടാനാകാതിരുന്നു. പക്ഷേ ഇത് നമ്മുടെ അദ്ദേഹം ഒരിടത്ത് കെട്ടിട നിർമ്മാണത്തിൽ നിർമ്മാണ സാമഗ്രികൾ കട്ടുകൊണ്ടുപോയി എന്നൊക്കെ ഉള്ള അങ്ങനെ ഉള്ള കേസിലെ ഒരു പ്രതിയാണോ അദ്ദേഹം? അപ്പം ആ ഒരു രാത്രിയിൽ ആ വീട്ടുകാർ തന്നെ തടഞ്ഞു വെച്ചു അദ്ദേഹത്തെ. അതാണ് തമാശയായിട്ട് തോന്നിയത്. വീട്ടിലെത്തിയ അദ്ദേഹത്തെ വീട്ടുകാർ തന്നെ തടഞ്ഞു വെച്ച് പോലീസിന് കൈമാറുകയായിരുന്നു. എന്നാലും വീട്ടുകാരുടെ ബുദ്ധിമുട്ട് മാത്രമല്ല, ധാർമ്മികതയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പം എന്തായാലും ജയിലിൽ ചാടി വന്ന പ്രതിയെ പോലീസ് തിരക്കി വരും എന്നും വീട്ടുകാരും കൂടെ അവരുടെ ആ ഒരു സുരക്ഷയും അവർ നോക്കി. കാരണം നമ്മുടെ വീട്ടിലെ മെമ്പർ ആണെങ്കിലും നമുക്ക് ചില കാര്യങ്ങളിലൊക്കെ നമുക്ക് യോജിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കുടുംബാംഗങ്ങളിൽ ആരെങ്കിലും ചെയ്താൽ നമുക്കതൊരു ആദ്യം നമ്മളൊരു ശാസന രൂപേണ പറയും. പിന്നെ അവർ നിയമത്തിൻ്റെ പിടിയിലാകുമ്പോൾ അവർ ചിലയിടങ്ങളിലൊക്കെ അവർ പരിശുദ്ധരാണെങ്കിൽ, യാതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ രക്ഷിക്കാനുള്ളൊരു ശ്രമമൊക്കെ. പക്ഷേ കളവ് ചെയ്തിട്ടുണ്ടെങ്കിൽ കളവ് എന്നത് ഒരിക്കലും പൊറുക്കാനാകാത്ത ഒരു കാര്യമാണ്. നമ്മുടെ മാതാപിതാക്കളൊക്കെ തന്നെ നമ്മളെ എന്താണ്, നമ്മൾ സത്യമേവ ജയതേ എന്നാണ് നമ്മൾ പറയുന്നത്. കളവ് പറയാത്തവരായി ചില നിമിഷങ്ങളിലൊക്കെ തന്നെ നമുക്ക് നിലനിൽപ്പിന് വേണ്ടി അതിനെ നമ്മൾ ചെറിയ കുഞ്ഞു കുഞ്ഞു കള്ളങ്ങളൊക്കെ പറയും. അതൊന്നും നമ്മളൊന്നും ആരും കാര്യമാക്കാറില്ല.
1: മറ്റൊരാൾക്ക് ദോഷം ചെയ്യാത്ത കള്ളങ്ങളല്ലേ,
0: അത് അതിന് പറഞ്ഞ ആ ഒരു വേർഡ് കറക്റ്റാണ്. മറ്റൊരാൾക്ക് ദോഷമില്ലാത്ത തരത്തിൽ നമ്മൾ പറയും. പക്ഷേ നമ്മൾ മറ്റൊരാളെ ഹനിക്കുന്ന തരത്തിൽ, ആളെ ഇല്ലാതാക്കുന്ന തരത്തിലൊക്കെ കളവ് പറഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരുപാട് കാര്യങ്ങൾ കൂടി വരികയാണ്. അപ്പം നമ്മുടെ തലമുറയെ നമ്മൾ ആ ഒരു തരത്തിൽ ഗുരുത്വവും കളവും ഇല്ലാത്ത ഒരു ആ തലമുറയെ വാർത്തെടുക്കുന്നതിൽ നമ്മളൊക്കെ തന്നെ, നമുക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയും, കളവ് പറയരുത്, നീ ഒരിക്കലും, നിനക്ക് തീർത്തും നമ്മളെ ആരും അംഗീകരിക്കാത്തൊരു കാര്യമാണ് കളവല്ലേ. അപ്പോൾ ആ ഒരു വളരെ രസകരമായ ഒരു കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് ഒരു വാർത്ത കേട്ടപ്പം ജസ്റ്റ് നമുക്ക് പറയാനായിട്ട് ഇങ്ങനെ തോന്നി അല്ലേ. അതുപോലെ തന്നെയാണ് നമുക്ക് നമ്മുടെ കൊല്ലം ജില്ല ഇങ്ങനെ ടോപ്പിലേക്ക് കയറി നിൽക്കുകയാണ്. ഏകദേശം നല്ല രീതിയിലാണ് നമ്മുടെ കൊല്ലം ജില്ല യങ് ഇന്നോവേറ്റേഴ്സ് പിന്നെ ഒരു പ്രോഗ്രാമിൽ കൊല്ലം ദേ കയറി നിൽക്കുകയാണ്. അതായത് സംസ്ഥാന തലത്തിൽ തുടർച്ചയായ 3 തവണയും ഒന്നാമതായിരിക്കുകയാണ്. പുതിയ ആശയങ്ങളുടെ കാര്യത്തിൽ കേരളത്തിലെ വിദ്യാർത്ഥികൾക്കിടയിൽ കൊല്ലത്തിന്റെ കുതിപ്പ് തുടരുന്നു. കൊല്ലത്തേക്ക് കൊല്ലത്തിനെ അങ്ങനെ ചെറുതാക്കണ്ടല്ല.
1: നമ്മളെപ്പോഴും ലൈവിൽ പറയുന്ന ഒരു കാര്യമാണ്, പല സമയത്തും പല വ്യക്തികളും കൊല്ലത്തെ ഇഷ്ടമല്ല.
0: ഇഷ്ടമല്ലാത്ത നമുക്ക്, ഞാൻ സ്ഥിരമായി ട്രാവൽ ചെയ്യുന്ന ആളായതുകൊണ്ട് എനിക്ക് ഒരുപാട് ഇടങ്ങളിൽ മിണ്ടാതെ ഇരിക്കേണ്ട കുറേ അധികം സന്ദർഭങ്ങൾ വരുന്നുണ്ട്. അപ്പം എനിക്ക് എന്നെ തന്നെ അങ്ങ്

0: അറിയിക്കേണ്ട ഒരവസ്ഥ ഈ അടുത്തൊക്കെ ആയിട്ട് വന്നപ്പം. ജസ്റ്റ് അത് തമാശയായിട്ട് ഒരു കാര്യം പറയാം, എൻ്റെ പേഴ്സണൽ കാര്യങ്ങളിൽ ഞാൻ പറയുകയല്ല, എന്നാലും ഒരു ഹോട്ടലിൽ ചെന്നിട്ട് ഫുഡ് കുറവായിരുന്നു, ഫുഡ് ലേറ്റായി പോയി. അപ്പം ഞാൻ പെയ്യെ പറഞ്ഞു, ഞങ്ങൾ കൊല്ലത്ത് നിന്ന് ഇങ്ങനെ ഓടി എത്തിയതാന്ന് പറഞ്ഞപ്പോൾ ആൾ എന്നോട് പറയുകയാണ്, കൊച്ചിയിലൊരു ഹോട്ടലാണ്, ആൾ എന്നോട് പറയണ കൊല്ലാണോ, അയ്യോ അച്ചാർ അധികം തരാം, പപ്പടം തരാം, അടി ഉണ്ടാക്കില്ലേ.
1: രസകരമായിട്ട് ഹാൻഡിൽ ചെയ്തതാണെങ്കിൽ കൂടിയും നമുക്കതൊരു വേദനയാണ് അങ്ങനെ നമ്മൾ അങ്ങനെ ആക്കേണ്ട കാര്യമില്ല. കാര്യം എന്ന് വെച്ചാൽ എല്ലാ സ്ഥലത്തും ഇതുപോലുള്ള പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട്. കൊല്ലത്ത് കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യുന്നത് എന്താണെന്ന് വ്യക്തമാവുന്നില്ല.
0: ഇത് പ്രൂവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇത് ഇല്ലാതാക്കാനായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഭഗവാനായിട്ട് നമുക്ക് ആക്കി തരും എന്നുള്ളത്, അത് നമ്മുടെ പ്രകൃതി തന്നെ നമ്മോട് ചേർന്ന് നിൽക്കുന്ന നമ്മുടെ ഇപ്പം നമുക്ക് വലിയ ഇതായിട്ട് സഹായഹസ്തവുമായി നമ്മുടെ മത്സ്യബന്ധനത്തിൻ്റെ ആൾക്കാർ മീൻ ബോട്ടുകളുമായി പോയി നമ്മുടെ ഇത്രയും വലിയൊരു പ്രളയത്തിൽ, അതൊന്നും ആരും കാണുന്നില്ല എന്നാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ കൊല്ലക്കാരുടെ മനസ്സൊക്കെ വേറെ ലെവലാണെന്നേ. അപ്പം അതിനെ നമ്മുടെ കൊല്ലം ജില്ല വീണ്ടും ഇങ്ങനെ ഒന്നാമത് എത്തിയിരിക്കുകയാണ്. തുടർച്ചയായ 3 തവണയാണ് ജില്ല 1 സ്ഥാനം ഇങ്ങനെ നേടുന്നത്. അപ്പം നമുക്ക് വിദ്യാർത്ഥികളുടെ ആശയങ്ങളൊക്കെ ശേഖരിക്കുന്ന പദ്ധതിയിൽ അതൊന്നും അതിൽ മാത്രമല്ല ഇത് ഒതുങ്ങുന്നത്. മുൻ പതിപ്പുകളിലായി 15,00,000+ വിദ്യാർത്ഥികൾ രജിസ്റ്റർ ചെയ്യുകയും ഒരുപാട് ആശയങ്ങൾ അവർ സമർപ്പിക്കുകയും ചെയ്തു. അപ്പം കോളേജ് വിഭാഗത്തിലെ വിദ്യാർത്ഥികളുടെ ആശയ സമർപ്പണം നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. 30 വരെ കോളേജ് വിഭാഗത്തിലെ ആശയങ്ങൾ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്കൊക്കെ ആയിട്ടുള്ള വലിയ സൈറ്റുകളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആശയം യങ് ആശയങ്ങൾ യങ് ഇന്നവേറ്റേഴ്സ് പ്രോഗ്രാമാണ് പറയുന്നത്. അപ്പോൾ സംസ്ഥാന തലമാണ്. നമ്മുടെ അയണിവേലി കുളങ്ങരയിലെ ഒരു സ്കൂളാണ് ഈ വിഭാഗത്തിലെ 2 സ്ഥാനം നേടിയിരിക്കുന്നത്. JFKM VHSC ആണ്. ആ ഒരു സ്കൂളിനാണ് ഇത് കിട്ടിയിരിക്കുന്നത്. അപ്പം നമ്മുടെ കൊല്ലം ചെറുതല്ല എന്നുള്ളത് പറഞ്ഞു കൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകാനാണ് ഇന്ന് ആഗ്രഹിക്കുന്നത്.
1: യെസ്, തീർച്ചയായിട്ടും. അപ്പം നിങ്ങൾക്ക് ഇന്ന് രാത്രി നടക്കുന്ന ഒരു അത്ഭുതത്തെ പറ്റി, നമ്മളെല്ലാവരും ഓൾമോസ്റ്റ് സോഷ്യൽ മീഡിയയിലും വാർത്തകളിലും എല്ലാം സജീവമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എല്ലാവർക്കും ആകാശ നിരീക്ഷണമാണെങ്കിലും അവിടെ നടക്കുന്ന വിസ്മയങ്ങളൊക്കെ കാണാൻ ആഗ്രഹം കാണും. ഇപ്പം നക്ഷത്രങ്ങൾ രാത്രി സമയത്ത് ചന്ദ്രനും നക്ഷത്രങ്ങളും പെട്ടെന്ന് നമ്മൾ എല്ലാ ദിവസവും കാണാത്ത രീതിയിലുള്ളൊരു എന്താ ഒരു ശോഭയൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു നക്ഷത്രത്തിളക്കമല്ല, ആകാശ സീമയിൽ മനുഷ്യൻ്റെ സ്വപ്നങ്ങൾ പേറി എത്തുന്ന ഒരു അത്ഭുത കാഴ്ചയാണ് ഇന്ന് 7:30 മുതൽ നമുക്ക് കാണാൻ, നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കുന്നത് എന്ന ഒരു എന്താ പറയുക ഒരു അപ്ഡേഷൻ നമ്മളിങ്ങനെ കാണുന്നു.
0: ഏകദേശം അതിന് 28,000 km/h വേഗത്തിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം നമുക്ക് മുകളിലൂടെ ഇന്ന് ഇങ്ങനെ പറന്നു പോകുന്നു. ഇന്ന് ഈ 4 ഈ ദിനത്തിന് ഒരുപാട് പ്രത്യേകതകളാണ് ഉള്ളത്. കേരളത്തിന് മുകളിലൂടെ പോകുന്നു, അതിന് ബൈനോക്കുലർ ഒന്നും വേണ്ട എന്നാണ് പറയുന്നത്.
1: നഗ്ന നേത്രങ്ങൾ കൊണ്ട്
0: വലിയ കാഴ്ചയായിരിക്കും. സാധാരണ നമുക്ക് എപ്പോഴും വിഷമോ ബൈനോക്കുലർ ഒക്കെ ഉണ്ടെങ്കിലേ ഇത് പറ്റത്തുള്ളൂ എന്നുള്ളത് അല്ലേ.
1: തീർച്ചയായിട്ടും 6 അത് കേരളത്തിൽ എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് കാണാൻ സാധിക്കും എന്നാണ് പറയാൻ പറയുന്നത്. വെറും 6 ആണ് ഇതിന്റെ ഇത് പാസ് ചെയ്ത് പോകുന്നത് എന്ന് കൂടി നമ്മളിങ്ങനെ അറിയാണ്. അപ്പൊ എന്തായാലും അതിന് വേണ്ടിയിട്ടുള്ളൊരു വെയിറ്റിംഗ് ആണ് രാത്രിയിൽ ആ ഒരു വിസ്മയം കാണാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വെയിറ്റിംഗ് ആണ്. അതിനൊരു സ്പോട്ട് ദ സ്റ്റേഷൻ എന്ന രീതിയിൽ ഒരു നാസ ആപ്ലിക്കേഷൻ തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് നമുക്ക് അങ്ങനെ കാണണമെങ്കിൽ, കറക്റ്റ് ആയിട്ട് കാണണമെങ്കിൽ, ഇതിനെ മിസ്സാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ ഫോൺ ആകാശത്തേക്ക് ഇങ്ങനെ ചൂണ്ടിയാൽ ISS വരുന്ന കൃത്യമായ ദിശയും സമയവും സ്ക്രീനിൽ നമുക്ക് കാണാൻ സാധിക്കും എന്ന് കൂടി അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും മറക്കാതെ എല്ലാവരും ഇന്ന് രാത്രിയിൽ ആ ഒരു വിസ്മയം എങ്ങനെയായിരിക്കും നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കുന്നു എന്നൊക്കെ പറയുന്നത് തന്നെ ഒരു അത്ഭുതമാണ് അല്ലേ. അപ്പൊ ആ ഒരു അത്ഭുത കാഴ്ചയ്ക്ക് വേണ്ടി നമ്മൾ എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ നമുക്കൊരു ചെറിയ ബ്രേക്കിലേക്ക് പോയാലോ. യെസ്, നമ്മുടെ പാലക്കാടുകാരിയായിട്ടുള്ള നമ്മുടെ ശ്രീകുട്ടി ചേച്ചിക്ക് വേണ്ടിയിട്ടും നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടും ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷ രാവിലെ നമ്മൾ ഇങ്ങനെ നിലനിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ റിലേറ്റ് ചെയ്തൊരു മനോഹരമായൊരു ഗാനം കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒരുപാട് വിശേഷങ്ങളും നല്ല നല്ല വാർത്തകളും നല്ല നല്ല പാട്ടുകളുമായി നിങ്ങളോടൊപ്പം ഞാൻ ആതിര, എന്നോടൊപ്പം രജനി ചേച്ചിയാണ്. അപ്പോൾ നല്ലൊരു പാട്ട് കേട്ടു നമ്മുടെ പാലക്കാട് നിന്ന് ശ്രീക്കുട്ടി ചേച്ചി മെസ്സേജ് അയച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു ദിവസമാണ്. അപ്പോൾ അതെല്ലാവരും മനോഹരമായിട്ട് തന്നെ ആഘോഷിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന വിശ്വാസത്തിൽ നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 11 മണി കഴിഞ്ഞ് 14 മിനിറ്റ് ആയിരിക്കുന്നു അല്ലേ? യെസ്.
2: അതിന് ഇന്ന് September 4 നമ്മൾ ആ വിശേഷ ഇത് പറഞ്ഞു അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം അത് അതിന്

0: എൻ്റെ ഒരു കാഴ്ചപ്പാടില് ബുദ്ധി കൂടുതലുള്ളവരും മടിയരാണെന്നാണ് പറയുന്നത്. ബുദ്ധി ഒരുപാട് ചിലവർക്ക് ഒരുപാട് കഴിവുകളൊക്കെ ഉണ്ട്, അത് ഉള്ളിൽ ഇങ്ങനെ വെച്ചിട്ട് മടിച്ച് മടിച്ച് ഇരിക്കുന്ന കാണാം. അപ്പം നമ്മുടെ ദോസ്തോവിസ്കി എന്ന മഹാനായ സാഹിത്യകാരൻ്റെ മടി കാരണം അപ്പം അന്നയെ കൂടെ കൂട്ടിയ ഒരു കഥയുണ്ട് എഴുതാനായിട്ട്. ദോസ്തോവിസ്കിക്ക് അതായത് അമിത മദ്യപാനമാണ്, അദ്ദേഹത്തിന് മദ്യപാനം മൂലമൊന്നുമല്ല, അതിനു മുന്നേ ഇത്രയും മഹാനായ ഒരു സാഹിത്യകാരന് എഴുതാൻ മടിയാണ്, എഴുതാൻ മടി. അപ്പം അത് ഞാനിപ്പോൾ പറയണത് എന്താ വെച്ചാൽ, ചെറിയൊരു മടിയുള്ള ആളായത് കൊണ്ട് കൂടിയാണ് പറയുന്നത്. മനസ്സിൽ കവിതയുണ്ട്, പക്ഷെ അത് വരികൾ എഴുതാനെടുക്കുമ്പോൾ എന്തോ ടൈപ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ ദോസ്തോവിസ്കി അന്നയെ കൂടെ കൂട്ടിയാണ്. അപ്പം അന്നയ്ക്ക് ദോസ്തോവിസ്കിയുടെ പോകുന്ന ഇടങ്ങളിലെല്ലാം അന്ന കൂടെ പോകുന്ന ഒരു ദൃശ്യം നമ്മൾ കാണാറുണ്ട് കഥയിൽ. അപ്പം നമുക്ക് മഹാനായ ഈ സാഹിത്യകാരൻ അന്നയോട് പിന്നെ ഒടുങ്ങാത്തൊരു പ്രണയമാകുകയാണ്. കാരണം അന്ന ഇദ്ദേഹം മദ്യപിക്കാനായിട്ട് ബാറിലെത്തുമ്പോൾ അന്നയ്ക്ക് ആ ബാറിൽ എത്തേണ്ടതായി വരികയാണ്. പിന്നെ അന്നയ്ക്ക് ഇദ്ദേഹത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഈ ഒരു സാഹിത്യകാരനായാലും മദ്യത്തിൻ്റെ ഒരു ആസക്തി മൂലം അദ്ദേഹം ചില ഇടങ്ങളിൽ നിന്നൊക്കെ പണം കൈപ്പറ്റിയിരുന്നു. അപ്പോൾ ഈ കൈപ്പറ്റിയ പണം ഈ ബുക്ക് എഴുതി കൊടുക്കണ്ടേ, പബ്ലിഷേഴ്സ് വരും. അപ്പോൾ ഈ പബ്ലിഷേഴ്സ് അന്നയാണ് ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ അന്നെ ഇടയ്ക്കിടെ മദ്യപിച്ചിരിക്കുന്ന ദോസ്തോവിസ്കിയുടെ അരികിലേക്ക് എത്തിയിട്ട് അന്നെ ഇങ്ങനെ ഓർമ്മിപ്പിക്കും, ഇത്ര ഡേറ്റാണ്. ആ നമുക്ക് അതൊരു ഒരു ദൃശ്യാവിഷ്കാരം ഈയിടെ കൊല്ലത്ത് നടന്നിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇത്ര മനോഹരമായത് വർണ്ണിക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് അന്ന പിണങ്ങി പോകുന്നൊരു ദൃശ്യം ഈ കഥയിലുണ്ട്. ലേസിനെസ്സിൻ്റെ കാര്യമാണ്, അന്ന പിണങ്ങി പോകുമ്പോൾ ദോസ്തോവിസ്കി ബാക്കിലൂടെ പോയിട്ട് വളരെ മനോഹരമായി കുതിരപ്പുറത്ത് പുറകെ പോവുകയാണ് അന്നയെ വിളിക്കാൻ. അന്ന അന്ന പോകരുതെന്ന് പറയാം, അന്നയില്ലാത്തൊരു ജീവിതം അദ്ദേഹത്തിന് ഓർക്കാനേ വയ്യ. അപ്പം നമ്മൾ ഈ മടിയന്മാരെ കുറിച്ചാണ് പറയുന്നത്. അപ്പം ലേസിനെസ്
1: അതായത് അമ്മമാർക്ക് വേണ്ടിയുള്ള നമ്മളെതായ കാര്യങ്ങളിൽ ബിസിയാണ്, കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളെല്ലാം. ഇപ്പം അമ്മമാരുടെ കാര്യം എടുത്തു പറയുമ്പോൾ, ഇപ്പോൾ വർക്കിംഗ് വുമൺ ആണെങ്കിൽ ഇപ്പം അമ്മ പുറത്തുപോയി ജോലി ചെയ്യുന്നു, അകത്ത് ജോലി ചെയ്യുന്നു, അവർക്കൊരു വിശ്രമമില്ല. അപ്പം ആ ഒരു ടൈപ്പിലാണ് ഈ ഒരു ദിവസം കൊടുക്കുന്നത്. അപ്പം ഇന്ന് അവർക്ക് വിശ്രമിക്കാം, അടുക്കളകളിൽ കയറണ്ട. പക്ഷെ അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ
0: പറ്റും,
1: കഴിഞ്ഞു. അപ്പം പകുതി ഓൾമോസ്റ്റ് ആയി, അയ്യോ ഇന്നത്തെ ദിവസം ഇങ്ങനെയായിരുന്നു.
0: ഇച്ചിരി മുന്നേ പറഞ്ഞുകൂടെ
1: ഇപ്പം സമയം 11:17 ആയിരിക്കുന്നു, ഏകദേശം ഉച്ചവരെയുള്ള പണികൾ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം എങ്കിലും ഇനിയുള്ള നേരം കുറച്ച് നേരമെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അത് ഇന്ന് കുറച്ച് മടി പിടിച്ചിരിക്കുന്ന ഒരു ദിവസമാണ്. നിങ്ങൾക്കൊരു സിനിമ കാണണമെങ്കിൽ സമാധാനമായിട്ട് കാണാം. കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് ഹസ്ബൻഡിനെയോ അല്ലെങ്കിൽ ബ്രദേഴ്സിനെയോ അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ ഒക്കെ ഏൽപ്പിച്ചിട്ട് ഒന്ന് സമാധാനമായിട്ടൊക്കെ ഇരുന്ന ഒരു സിനിമ കാണാനും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കോഫിയൊക്കെ ഇട്ട് കുടിക്കാനും സമാധാനമായിട്ട് രസമായിട്ട് മൂവ് ചെയ്യാനോ ഒക്കെ ഉള്ളൊരു ദിവസമാണ് യഥാർത്ഥത്തിൽ. ആഴ്ചയിൽ ഒരു ദിവസം അമ്മമാർക്ക് മടി പിടിച്ചിരിക്കുന്ന
0: ഒരു കാര്യം ഇങ്ങനെ നമുക്ക് പറയാനുണ്ട്. കാരണം ചില നമുക്ക് ഇന്ന് റെസ്റ്റ് എടുത്താലോ എന്ന് കരുതിയിട്ട് ഒരു ലേസിനെസ് ഒക്കെ ഉണ്ടാക്കി നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഒരു ചട്ടക്കൂടിലേക്ക് നമ്മൾ കയറിയിരിക്കുന്ന ദിവസമായിരിക്കും നമുക്ക് സൂപ്പറായിട്ട് പണികൾ വരുന്നത്.
1: സാധാരണ ഞായറാഴ്ച എന്ന് പറയുമ്പോൾ ഒന്ന് ഉറങ്ങി, കുറച്ച് അധികം ഉറങ്ങാന്നൊക്കെ വിചാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ജോലിയുള്ള ദിവസം ഞായറാഴ്ച.
0: അതുപോലെ തന്നെയാണ് ഇന്ന് നമ്മൾ നാഷണൽ ലേസി മോംസ് ഡേ പറയുന്നതിനോടൊപ്പം തന്നെയാണ് നാഷണൽ വൈൽഡ് ലൈഫ് ഡേ കൂടിയാണ് അല്ലേ. ഈ വൈൽഡ് ലൈഫ് ഡേയിൽ നമ്മൾ കുറച്ച് മുമ്പേ ആരെ കുറിച്ചാണ് ആതിരെ പറഞ്ഞത്?
1: ആന.
0: നമ്മളത് ഓർക്കാതെ തന്നെയാണ് പറഞ്ഞത്, ഞാൻ അപ്പോഴത് ഓർത്തില്ല. പക്ഷേ നമ്മളെ വൈൽഡ് ലൈഫ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ വന്യജീവികളെ നമ്മൾ അങ്ങോട്ട് കയറി അങ്ങോട്ട് ചെന്ന് ആക്രമിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പം കാണുന്നത് അല്ലേ. അപ്പം അവർക്ക് കാട്ടിനുള്ളിൽ പോലും സ്വസ്ഥമായി ഇരിക്കാൻ കഴിയാതെ മനുഷ്യർ അങ്ങോട്ടേക്ക് ഇടിച്ചു കയറുമ്പോൾ എന്നാൽ ഞങ്ങളൊന്ന് വിസിറ്റ് ചെയ്തേക്കാം എന്ന് കരുതിയിട്ടാണോ അവരിപ്പം പുലി ഇറങ്ങി ആന ഇറങ്ങി എന്ന്. പക്ഷേ കർഷകനെ ഉപദ്രവിക്കുമ്പോഴത് നമുക്ക് വളരെ വേദനാജനകമായ ഒരു കാര്യമായിട്ട് തോന്നുന്നു. അപ്പം അതുപോലെ തന്നെയാണ് ഇന്ന് ദേശീയ പത്രവാഹക ദിനം കൂടിയാണ്. പത്രവാഹകൻ ആരാണ് എന്ന് ചിന്തിക്കണം. അപ്പം വാഹകൻ നമ്മളിലേക്ക് രാവിലെ ഒരു മണിയടിയോടുകൂടി നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ എത്തി പത്രം എറിഞ്ഞിട്ട് പോകുന്നൊരു വാഹകനുണ്ട്. അപ്പം ആ ഒരു ദിനം കൂടിയാണ് ഇന്ന് എന്നൊരു ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ ഈ ലൈവിൽ ഞാനും ആദരവും ചെയ്യുന്നത്.
1: അപ്പോൾ ഇന്നത്തെ ദിവസം അതായത് സെപ്റ്റംബർ 4 ഒരുപാട് വിശേഷങ്ങളിലൂടെ നമ്മളിങ്ങനെ പെട്ടെന്ന് പറയാണ്, കാര്യം സമയം ഏകദേശം ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അല്ലേ. അപ്പം നമ്മുടെ ആശ ചേച്ചി ഇങ്ങനെ ഇന്ന് ഒരുപാട് വിശേഷങ്ങളും ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളും ഉണ്ണിക്കണ്ണൻ്റെ കുസൃതികളും ഒക്കെ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ നമ്മളൊരു ഒരു കാര്യം നമ്മൾ മറന്നുപോയി, നമ്മുടെ കുസൃതി ചോദ്യത്തിൻ്റെ കാര്യവും മറന്നുപോയി. അപ്പോൾ നമ്മുടെ ആശ ചേച്ചി അത് ഓർമ്മിപ്പിച്ചിരിക്കുകയാണ്. ഒരു ചോദ്യം ആശ ചേച്ചി ചോദിച്ചിരിക്കുന്നത്, അപ്പോൾ അത് നമ്മളിനി കുറച്ച് സമയം കൂടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ആൻസർ ചെയ്യാമെങ്കിൽ ചെയ്യാമെന്ന രീതിയിൽ നമ്മുടെ ഒരു ചോദ്യം ഇതാണ്. ആശ ചേച്ചി ചോദിച്ചിരിക്കുന്നു, വഴിയരികിൽ എപ്പോഴും കാണുന്ന വല ഏതാണ് എന്നുള്ളതാണ് ഇന്നത്തെ കുസൃതി ചോദ്യം നമ്മളോടാണ് ചോദിച്ചത്.

ഇരിക്കുന്നത്. എങ്കിലും നമ്മളത് പാസ് ചെയ്യാണ്. അപ്പം അതിന് ആൻസറും ആശി ചേച്ചി, നമ്മളെ ചിന്തിക്കാനുള്ള, നമ്മളെ അങ്ങനെ വിഷമിപ്പിക്കുന്നത് ആശി ചേച്ചിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ആശി ചേച്ചി അപ്പം തന്നെ നമ്മുടെ ആൻസറും ഇട്ടിട്ടുണ്ട്. കുറച്ച് സമയത്തിനുള്ളിൽ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി അവർ ടൈം നമ്മൾ കൊടുക്കുകയാണ്. വഴിയരികിൽ എപ്പോഴും കാണുന്ന ഒരു വല ഏത്, ഒരു നെറ്റ് ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. കുസൃതി ചോദ്യമാണ്, പെട്ടെന്ന് ആൻസർ ചെയ്തോളൂ, നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ. യെസ്, അപ്പോൾ നമുക്ക് ഒരു ചെറിയ ബ്രേക്കിന് വേണ്ടിയിട്ടുള്ളൊരു സമയമായിരിക്കുന്നു. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ശ്രോതാക്കളൊക്കെ ഇങ്ങനെ ഒരുപാട് സോങ് സജഷൻസ് ഒക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രമോദ് ചേട്ടൻ ചോദിച്ചിരിക്കുന്നു, എനിക്ക് ഇൻഡിപെൻഡൻസ് എന്ന മൂവിയിലെ നന്ദലാല ഹേ നന്ദലാല ആ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു അടിപൊളി സോങ് ആണ്, ഒരു സെലിബ്രേഷൻ ആ ഒരു മൂഡിലുള്ളൊരു സോങ് ആണ്. അപ്പോൾ ആ ഒരു പാട്ട് കേൾക്കാം, കേട്ടിട്ടിരിക്കാം, കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM, ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R. and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, September 6, 2026 at 5:45 p.m. Location, Queensborough Community College, 222-05 56th Avenue, Bayside, New York, 11364. Call 845-553-5671 or 646-996-1692.
1: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
2: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെയൊക്കെയുള്ള കശുവണ്ണി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ എന്താണല്ലേ ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ 1 വില കുറവിൽ കേരള കാഷ് ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
3: Once again, welcome back to Radio Sandhunam 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒരുപാട് വിശേഷങ്ങളും കൗതുക വാർത്തകളും നല്ല നല്ല പാട്ടുകളുമായി നമ്മൾ ഇങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. സമയം 11:27 ആയിരിക്കുന്നു. നമ്മുടെ ടൈം ഏകദേശം കഴിഞ്ഞിരിക്കുകയാണല്ലേ രജന ചേച്ചി. ഇന്ന് വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ആതിര, എന്നോടൊപ്പം രജന ചേച്ചിയാണ്. അപ്പോൾ ചേച്ചി, ഇനി എന്താണ് നമ്മുടെ ശ്രോതാക്കളിലേക്ക് സ്പെഷ്യലായിട്ടൊക്കെ പറയാനുള്ളത്?
4: ഒരുപാട് ഒരുപാട് വിശേഷങ്ങൾ എന്ന് പറയാനുണ്ടെങ്കിലും നമ്മുടെ ശ്രോതാക്കളാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ്. അവരുടെ മെസ്സേജസ് ഒക്കെ നമുക്ക് വായിക്കാനുണ്ട്. എന്നാൽ ഒരു വാർത്ത ഒന്ന് പറയാതെ പോകാൻ വയ്യ. കാരണം സുകുമാരക്കുറുപ്പാണെന്ന പ്രചാരണം നടന്നതോടെ സുരക്ഷയിൽ ആശങ്ക ഉണ്ടെന്ന് പാവം പ്രവാസി മലയാളിയും തൃശ്ശൂർ സ്വദേശിയുമായ ദാമോദര മേനോൻ പറയുന്നു. അപ്പം ഒരുപാട് പേര് അതിൽ സുകുമാരക്കുറുപ്പല്ലേ എന്ന ചോദ്യവുമായി പാരിജാതനും ത്രിവിക്രമൻ തമ്പിയും പേരറിയാത്ത യുവാവും ഒക്കെ എത്തി എന്നെ ഇങ്ങനെ ചോദ്യം ചെയ്തപ്പോൾ ഞാനതൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞു. എൻ്റെ തിരിച്ചറിവിൻ്റെ കാർഡും രേഖകളും ഒക്കെ ഫോണും ഒക്കെ അവർ പരിശോധിച്ചു. എൻ്റെ ദൃശ്യങ്ങളൊക്കെ പകർത്തിയാണ് മടങ്ങിയത്. അപ്പം എനിക്ക് അത് വളരെയധികം വിഷമമുണ്ട്. എൻ്റെ സുരക്ഷയിൽ എനിക്ക് ആശങ്കയുണ്ട്. അപ്പം നമ്മളൊക്കെ ജീവിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരാളെപ്പോലെ 5 മനുഷ്യരുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് നമ്മളിലേക്ക് എത്തി. ഇപ്പോൾ രജനീഗിരീഷിലേക്ക് എത്തിയിട്ട് ഇത് രജനീഗിരീഷ് അല്ല, അല്ലെ ആതിരയല്ല, അല്ലെങ്കിൽ എക്സോർവൈ ആരും ആയിക്കോട്ടെ, അവരൊന്നും അല്ല. മറ്റൊരാളുടെ പേരിൽ ഒരു ക്രൈം ചെയ്ത ഒരു വ്യക്തിയുടെ പേരിൽ അറിയപ്പെടാൻ ആരും ആഗ്രഹിക്കില്ല അല്ലേ. നമുക്കൊക്കെ ഭയങ്കര വിഷമമുള്ള കാര്യമാണത്. അപ്പം നമ്മൾ മോഹൻലാലിനെ പോലെ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ മമ്മൂട്ടിയെ പോലെ ഇരിക്കുകയാണ്, ഒരു പ്രശസ്ത നടിയെ പോലെ ഇരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഭയങ്കര സന്തോഷം അല്ലേ. പക്ഷേ നമുക്കൊരു ക്രൈം ചെയ്ത ഒരു വ്യക്തിയെ പോലെ ആണെന്ന ഒരു ദുഷ്പ്രചരണത്തിൽ പെട്ടെന്ന് നിരപരാധിയായ ഒരാൾ എത്തപ്പെടുമ്പോൾ ദൈവം എന്ത് യോഗമാണിത് എന്ന് പറയുമ്പം എൻ്റെ ആശയിൽ എനിക്ക് എൻ്റെ സുരക്ഷയിൽ എനിക്ക് ആശങ്ക ഉണ്ട് എന്നാണ് ദാമോദര മേനോൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇന്ന് ഈ ലൈവിൽ നമുക്ക് എന്തോ ഒരു രാവിലെ ഒരു വിഷമം തോന്നി, ഇത് പറയാതെ പോകാൻ വയ്യ. എന്നാലും നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ അയച്ച് ഒരുപാട് മെസ്സേജ്,
3: അതെ ഒരുപാട് മെസ്സേജസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ആശ ചേച്ചി, ഒരു കുറച്ച് സമയത്തിന് മുൻപേ ഒരു കുസൃതി ചോദ്യം അയച്ചിട്ടുണ്ടായിരുന്നു. വഴിയരികിൽ എപ്പോഴും കാണുന്ന വല ഏതാണ് എന്നുള്ളത്. അപ്പം നമ്മൾ കോൾ ചെയ്ത് നമ്മുടെ കൃഷ്ണകുമാരി അമ്മ ഇതാണോ എന്നുള്ളൊരു ഇത് ചോദിച്ചു. എനിക്ക് എപ്പോഴും ഒരു സന്തോഷമുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെയൊക്കെ ഒരു ജീവിതത്തിൽ ഒരു വളരെ നോർമലായിട്ട് നിങ്ങൾക്ക് കേൾക്കുന്നൊരു റേഡിയോ, അതിലെന്തൊക്കെയോ കുറേ വിശേഷങ്ങൾ പറയുന്നു, ഇങ്ങനെ തമാശ രീതിയിൽ കുറേ കുസൃതി

0: ചോദ്യങ്ങൾ വയ്ക്കുന്നത്. പക്ഷെ അതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ വേണ്ടാന്ന് വയ്ക്കാം. പക്ഷെ എങ്കിലും പല ശ്രോതാക്കളും അത് ലൈഫിന്റെ കൂടെ ഇങ്ങനെ കൊണ്ടുപോവാണ് ചെയ്യുന്നത്. അവർ ആ ഒരു ക്യൂരിയോസിറ്റിയും ആ ഒരു സന്തോഷവും ഇങ്ങനെ
1: പരിഗണിക്കും.
0: അതെ, അപ്പൊ അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ട്. അവര് ആ ദിവസത്തിൽ പല ശ്രോതാക്കളും മെസ്സേജ് അയച്ചും വിളിച്ചും പറയുന്ന ഒരു കാര്യമാണ് ഈ ഒരു കുറച്ച് നിമിഷങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട് എന്നുള്ളത്. അപ്പൊ അത് തന്നെയാണ് നമുക്ക് ഏറ്റവും കിട്ടുന്ന ഒരു സന്തോഷം. അപ്പൊ നമ്മുടെ കൃഷ്ണകുമാരി അമ്മ വിളിച്ചിട്ട് ഒരു ടെൻഷനാണ്, അയ്യോ ഇതാണോ ഇതാണോ എന്ന രീതിയിൽ ചീന വല എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ അതല്ല ആൻസർ, കറക്റ്റ് ആൻസർ. അപ്പൊ നമുക്ക് ഏകദേശം നമ്മുടെ സമയം കഴിഞ്ഞുകൊണ്ട് തന്നെ ആൻസറിലേക്ക് പോവാണ്. ആശ് ചേച്ചി അയച്ചിരിക്കുന്ന ചോദ്യത്തിന്റെ ആൻസർ കവല എന്നുള്ളതാണ്. അപ്പൊ ഞാനിങ്ങനെ വെറുതെ നിങ്ങൾ ഇന്ന് വഴി തിരിച്ചു വിടാൻ വേണ്ടിയിട്ടാണ് നെറ്റ് എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ വല എപ്പോഴും കാണുന്ന വഴിയരികിൽ എപ്പോഴും കാണുന്ന വല എന്നുള്ള ചോദ്യത്തിന് ആൻസർ കവല എന്നുള്ളതാണ്. റീജ കറക്റ്റ് ആൻസർ അയച്ചിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് ഡിയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും റീജയ്ക്ക് നല്ലൊരു മോർണിംഗ് നേരുന്നു, അതുപോലെ തന്നെ ഒരു ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ കൂടി നേരാണ്. ചിത്രാമ്മയും അതുപോലെ കവല എന്ന ആൻസർ പറഞ്ഞിട്ടുണ്ട്. ചിത്രാമ്മ ഒരു പിക്കൊക്കെ ഇട്ട് തന്നിട്ടുണ്ട്. ചിത്രാമ്മയ്ക്ക് പുസ്തകങ്ങളോട് വലിയൊരു ആരാധനയുണ്ട്, ഒരു ലൈബ്രറിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അതനുസരിച്ച് അവാർഡൊക്കെ കിട്ടിയെന്നുള്ള സന്തോഷകരമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ വോയിസ് നോട്ടിലൂടെ ചിത്രാമ്മ നമുക്ക് പാസ് ചെയ്തിട്ടുണ്ട്. ബാബുരാജൻ സർ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്, തീർച്ചയായിട്ടും നമ്മൾ അതെല്ലാം പ്ലേ ചെയ്യുന്നതായിരിക്കും. ശ്രീകുട്ടിയും അതുപോലെ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്, അച്ചാമ്മയ്ക്ക് വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആണ് എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന മാളവിക ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് തീർച്ചയായിട്ടും ആ പാട്ട് നമ്മൾ പ്ലേ ചെയ്യുന്നത് തന്നെ ആയിരിക്കും. അതുപോലെ നമ്മുടെ സിന്ധു ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഒത്തിരി സന്തോഷമുണ്ട്. സിന്ധു ചേച്ചി പറയാണ്, രജനി ചേച്ചിയുടെ വോയിസ് ഭയങ്കര ഇഷ്ടമാണ്, ഒരു ആരാധനയാണ് എന്നൊക്കെ. രജനി ചേച്ചി ഇന്ന് എന്താ പറയാ, ഒത്തിരി സന്തോഷം. ഇന്നത്തെ ദിവസം ആഘോഷവും സന്തോഷത്തിന്റെ ഒരു ദിവസമായിരുന്നു. അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളുടെ ഈ ഒരു മെസ്സേജ്. നമ്മുടെ സരസ്വതി അമ്മ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്, ബാംഗ്ലൂരിലുള്ള സരസ്വതി അമ്മയുടെ ഒരു ഫ്രണ്ടിന്റെ പിറന്നാൾ ദിവസമായിരുന്നു. അതെ, അവ സരസ്വതി അമ്മ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുപോലെ രാവിലെ തന്നെ അതിരാവിലെ 5:00 തന്നെ വിളിച്ച് വിഷ് ചെയ്തു എന്നുള്ളത്. അപ്പൊ നമുക്ക് ഇതിനകത്ത് നിന്നൊക്കെ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി സമയം കണ്ടെത്താൻ എത്ര തിരക്കാണെങ്കിലും നമ്മൾ തയ്യാറാവുന്നു എന്നുള്ളതാണ്. അപ്പൊ സരസ്വതി അമ്മയുടെ ആ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് നമ്മളും റേഡിയോ സാന്ത്വനം ഒരു വിഷ് ചെയ്യുകയാണ് അല്ലേ. യെസ്, അപ്പൊ അങ്ങനെ ഇന്നത്തെ സമയം 11:32 ആയിരിക്കുന്നു. കുറച്ച് സമയം നമ്മളിങ്ങനെ കടമെടുത്തതാണ്
1: അല്ലേ.
0: ഏകദേശം നമ്മൾ ടാറ്റാ ബൈ ബൈ പറയാനുള്ള ടൈമിലേക്ക് എത്തി നിൽക്കുകയാണ്. അപ്പൊ ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി ആ ഒരു നിറവിൽ നമ്മൾ നിൽക്കുന്നു. ഉണ്ണികൃഷ്ണന്റെ ഒരുപാട് എന്താ പറയാ, സന്തോഷകരമായിട്ടുള്ളതും നമുക്ക് പഠിക്കേണ്ട ഒരുപാട് പാഠങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഓരോ ദിവസവും. അല്ല, അപ്പൊ ഇന്ന് അതിന്റെ ഒരു പ്രകീർത്തനമാണെങ്കിലും അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയും സമർപ്പണത്തിന്റെയും ദിവസം കൂടിയാണ് അല്ലെ. ആ ഒരു വിശ്വാസത്തിന് പുറത്ത് നമ്മൾ ഇതാ വൈൻഡ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്.
1: അതെ അതെ, തീർച്ചയായും ഇന്ന് നമ്മൾ ജന്മാഷ്ടമി ആഘോഷിക്കുകയാണ്. അപ്പൊ ഈ ആഘോഷ നിറവില് റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ നമ്മോടൊപ്പം ചേർന്ന് നിന്ന എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഇന്ന് ജന്മാഷ്ടമി ആശംസകൾ നേർന്നുകൊണ്ട് വിടവാങ്ങുകയാണ്. ഞാൻ രജനി ഗിരീഷ്,
0: നിങ്ങളോടൊപ്പം ഞാൻ ആതിര. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
1: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
0: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
1: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, ഇന്നത്തെ ഈ പുണ്യദിനത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? ഇന്ന് സെപ്റ്റംബർ 4 അഷ്ടമി രോഹിണി, നമ്മുടെ പ്രിയപ്പെട്ട ഉണ്ണിക്കണ്ണന്റെ ജന്മദിനം. സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും അത്ഭുത വെളിച്ചമാണ് ശ്രീകൃഷ്ണ സങ്കല്പം. അക്രമത്തിനെതിരെ ധർമ്മത്തിന്റെ ഓടക്കുഴൽ ഊതിയവൻ അർജുനന് കർമ്മയോഗത്തിന്റെ ഗീതോപദേശം നൽകിയ ജഗദ്ഗുരു. ചില ഓർമ്മകൾക്ക് പ്രായമാകാറില്ല.

തോന്നാറില്ലേ? കണ്ണനെ കുറിച്ചുള്ള ഓർമ്മകൾ പോലെ. കണ്ണന്റെ ജന്മദിനത്തിൽ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് എന്തൊക്കെയാണെന്ന് ഞാൻ പറയട്ടെ. കയ്യിൽ വെണ്ണയുമായി കുസൃതിയോടെ ഓടി നടക്കുന്ന ഉണ്ണിക്കണ്ണൻ, ഓടക്കുഴലിന്റെ ഈണത്തിൽ ഗോകുലത്തെ മുഴുവൻ ആകർഷിച്ച കണ്ണൻ, സ്നേഹത്തിന്റെ ഏറ്റവും മനോഹരമായ പ്രതീകമായി നമ്മൾ കാണുന്ന രാധാകൃഷ്ണൻ. രാധയും കൃഷ്ണനും ഒരുമിച്ചുള്ള ഓരോ ഓർമ്മയിലും ഒരു പ്രത്യേക മാധുര്യമുണ്ട്. രാധാകൃഷ്ണ സങ്കല്പം എന്ന് പറയുമ്പോൾ അത് ഒരു പ്രണയകഥ മാത്രമല്ല, കാലം എത്ര കഴിഞ്ഞാലും മായാതെ നിൽക്കുന്ന ഒരു ആത്മബന്ധത്തിന്റെ ഓർമ്മ കൂടിയാണ്. കണ്ണന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്ദേശങ്ങളിൽ ഒന്നാണ് ഭഗവത്ഗീതയിലൂടെ അർജുനന് നൽകിയ ഗീതോപദേശം. ജീവിതത്തിലെ പ്രതിസന്ധികളിൽ തളർന്നു നിൽക്കുന്ന അർജുനന് കൃഷ്ണൻ നൽകിയ ഗീതോപദേശം ഒരു യുദ്ധത്തിനുള്ള ഉപദേശം മാത്രമായിരുന്നില്ല, ജീവിതത്തെ എങ്ങനെ നേരിടണം എന്നതിനുള്ള ഒരു വഴികാട്ടിയായിരുന്നു. കർത്തവ്യം ആത്മാർത്ഥമായി ചെയ്യുക, ഫലത്തെക്കുറിച്ചുള്ള അമിതമായ ആകുലത ഒഴിവാക്കുക, പ്രതിസന്ധിയിലും മനസ്സിന്റെ സമനില കാത്തുസൂക്ഷിക്കുക. ആയിരക്കണക്കിന് വർഷങ്ങൾക്കിപ്പുറവും കൃഷ്ണന്റെ ഈ സന്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രസക്തമാണ്. കുട്ടിക്കാലത്തിന്റെ കുസൃതിയും നിഷ്കളങ്കതയും ഓർമ്മിപ്പിക്കുന്ന ഉണ്ണിക്കണ്ണൻ മുതൽ ജീവിതത്തിൽ ശരിയും തെറ്റും തിരിച്ചറിയാൻ വഴികാട്ടിയായ ഭഗവാൻ കൃഷ്ണൻ വരെ നമ്മുടെ ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലും പല രൂപത്തിൽ നമ്മളോടൊപ്പം നിൽക്കുന്ന ഒരു സാന്നിധ്യം കൂടിയാണ്. ഇന്ന് ആ കണ്ണന്റെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ വീടുകൾ അലങ്കരിച്ചും മധുര പലഹാരങ്ങൾ ഉണ്ടാക്കിയും ഉറിയടിച്ചും കൃഷ്ണവേഷത്തിൽ എത്തുന്ന കുഞ്ഞുങ്ങളുടെ കുസൃതികൾ കണ്ടും നമുക്ക് ആ സന്തോഷത്തിൽ പങ്കുചേരാം. ഈ ശ്രീകൃഷ്ണ ജയന്തി നമ്മുടെ ജീവിതത്തിലും സ്നേഹവും കരുണയും സമാധാനവും കൊണ്ടുവരട്ടെ. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ. ഹരേ കൃഷ്ണ. നിങ്ങളോടൊപ്പം ഞാൻ പ്രീത.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാനസേവാ സമിതി 4th September ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യോത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 150 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം 6th September നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st സമ്മാനം 25,000 രൂപ, 2nd സമ്മാനം 5,000 രൂപ, 3rd സമ്മാനം 3,000 രൂപ, 4th സമ്മാനം 2,000 രൂപ, 5th സമ്മാനം 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971 അല്ലെങ്കിൽ 8121212680.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

ഇരഞ്ഞതെന്റെ ജവലയ ജലതീസം സൂര്യനാളമൊരു സ്വരമഴയുടെ മിഴിമന്ത്രതീർത്ഥ പൊഴുകിയ പുലരിയിൽ അനുരാഗമാർന്ന ശിവജൈല ശൃംഗമുടി നേടി വന്ന പുരുഷാർത്ഥ

0: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0 down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: വരുത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സുപ്രീംകോടതിയുടെ ആതിഥേയത്വത്തിൽ നടക്കുന്ന ബ്രിക്സ് രാജ്യങ്ങളിലെ ചീഫ് ജസ്റ്റിസുമാരുടെ യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. സംസ്ഥാന മന്ത്രിസഭയ്ക്കായി കോഴിക്കോട് ഐഐഎമ്മിൽ നടക്കുന്ന റീ എമാജിംഗ് കേരളം ശില്പശാല മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. അഷ്ടമിരോഹിണി ദിനത്തിൽ ആശംസകൾ നേർന്ന രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. സംസ്ഥാനത്തും വിപുലമായ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾ. രാജ്യത്തെ തുറമുഖങ്ങൾ ഹരിത ഇന്ധനങ്ങൾക്കായി സജ്ജമാകണമെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ. കേരള ക്രിക്കറ്റ് ലീഗ് മൂന്നാം സീസണിന്റെ സെമിഫൈനൽ മത്സരങ്ങൾ ഇന്ന് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കും. ഉള്ള ജി എസ് എൽ വി എഫ് 17 റോക്കറ്റ് ഐഎസ്ആർഒ വിജയകരമായി വിക്ഷേപിച്ചു. ശ്രീഹരിക്കോട്ടയിലുള്ള സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് ഇന്ന് പുലർച്ചെയായിരുന്നു വിക്ഷേപണം. വിക്ഷേപണം നടന്ന് 18 മിനിറ്റിനുള്ളിൽ 2367 കിലോഗ്രാം ഭാരമുള്ള ഉപഗ്രഹത്തെ ലക്ഷ്യമിട്ട സബ് ജിയോ സിങ്ക്രണൈസ്ഡ് ട്രാൻസ്ഫർ ഓർബിറ്റിൽ വിജയകരമായി എത്തിച്ചതായി ഐഎസ്ആർഒ അറിയിച്ചു. അത്യാധുനിക സാങ്കേതിക വിദ്യയോടെയുള്ള ഈ ഉപഗ്രഹം ജിയോ സിങ്ക്രണൈസ്ഡ് ഭ്രമണപഥത്തിൽ സ്ഥാപിക്കുന്ന ഇന്ത്യയുടെ ആദ്യ ഇമേജിംഗ് ഉപഗ്രഹമാണ്. ഭൌമനിരീക്ഷണം ശക്തമാക്കുന്നതിനും തത്സമയ ചിത്രങ്ങൾ നൽകുന്നതിനുമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഈ ഉപഗ്രഹം കൃഷി, പ്രകൃതി വിഭവ നിരീക്ഷണം, ദുരന്ത നിവാരണം എന്നിവയ്ക്ക് ഏറെ സഹായകരമാകും. ദൌത്യം വിജയകരമായി പൂർത്തിയാക്കിയതിലൂടെ ഇന്ത്യയുടെ ഭൌമനിരീക്ഷണ സേവനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുമെന്ന് ഐഎസ്ആർഒ ചെയർമാൻ വി നാരായണൻ പറഞ്ഞു. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമനിരീക്ഷണ ഉപഗ്രഹമായ ഇഒഎസ് 5 വിജയകരമായ വിക്ഷേപണത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഭാരതത്തിന്റെ ബഹിരാകാശ മേഖലയുടെ മികവിന്റെയും നവീകരണത്തിന്റെയും വളരുന്ന ശേഷിയുടെയും പ്രതിഫലനമെന്ന് ഈ വിജയമെന്ന് സമൂഹമാധ്യമക്കുറിപ്പിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഐഎസ്ആർഒയും ഇന്ത്യൻ വ്യവസായ മേഖലയും തമ്മിൽ വളർന്നുവരുന്ന പങ്കാളിത്തം രാജ്യത്തിന്റെ ബഹിരാകാശ പദ്ധതികൾക്ക് പുതിയ കരുത്തും വ്യാപ്തിയും നൽകുന്നുണ്ടെന്നും ബഹിരാകാശ മേഖലയിലാകെ ഇന്ത്യയുടെ ശേഷി വർദ്ധിപ്പിക്കുന്നുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ബ്രിക്സ് രാജ്യങ്ങളിലെ ചീഫ് ജസ്റ്റിസുമാരുടെ ഫോറം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. സുപ്രീംകോടതിയുടെ ആതിഥേയത്വത്തിൽ നടക്കുന്ന ഉച്ചകോടിയിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നും പങ്കാളിത്ത രാജ്യങ്ങളിൽ നിന്നുമുള്ള ചീഫ് ജസ്റ്റിസുമാരും പ്രതിനിധികളും പങ്കെടുക്കുന്നുണ്ട്. നീതിന്യായ വിതരണം, അന്താരാഷ്ട്ര തർക്ക പരിഹാരം, സാങ്കേതികവിദ്യ, സുസ്ഥിര വികസനം എന്നീ വിഷയങ്ങളിൽ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനും ചർച്ചകൾ നടത്താനും ഈ ഫോറം വേദിയാകും. കേരളത്തിന്റെ ഭാവി വികസനത്തിന് പുതിയ ആശയങ്ങളും തന്ത്രപരമായ സമീപനങ്ങളും രൂപപ്പെടുത്തുന്നതിനുള്ള സംവാദവേദിയായ റീ ഇമാജിനിംഗ് കേരളം കോഴിക്കോട് ഐഐഎം ക്യാമ്പസിൽ പുരോഗമിക്കുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
1: കേരളത്തിന്റെ ദീർഘകാല വികസന സാധ്യതകളും ഭാവി വെല്ലുവിളികളും ചർച്ച ചെയ്യുന്നതിനായി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കോഴിക്കോട് സംഘടിപ്പിക്കുന്ന ദ്വിദിന നേതൃത്വ ശില്പശാലയ റീ ഇമാജിനിംഗ് കേരളം കോഴിക്കോട് ഐഐഎം ക്യാമ്പസിൽ ആരംഭിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശനും സംസ്ഥാനത്തെ മുഴുവൻ മന്ത്രിസഭാംഗങ്ങളും പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിന്റെ ഭാവി വികസനത്തിന് പുതിയ ആശയങ്ങളും തന്ത്രപരമായ സമീപനങ്ങളും രൂപപ്പെടുന്നതിനുള്ള സംവാദ പദ്ധതിയാണ് പരിപാടി വിഭാവനം ചെയ്തിരിക്കുന്നത്. ഐഐഎം കെ അധ്യാപകർ, രാജ്യാന്തര വിദഗ്ധർ എന്നിവർ പങ്കെടുക്കുന്ന ചർച്ചകളിൽ സംസ്ഥാനത്തിന്റെ വികസനപാതയെ സ്വാധീനിക്കുന്ന വിവിധ വിഷയങ്ങൾ ആഴത്തിൽ പരിശോധിക്കും. കാലാവസ്ഥാ പ്രതിരോധം, സാമൂഹ്യാധിഷ്ഠിത ദുരന്ത നിവാരണം, പൊതുജനാരോഗ്യ മേഖല, ഉന്നത വിദ്യാഭ്യാസ മികവ്, കേരളത്തെ ആഗോള ബ്രാൻഡായി ഉയർത്തുന്ന സാധ്യതകൾ തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യും.
0: ഭരണരംഗത്ത് പ്രൊഫഷണലിസവും കാര്യക്ഷമതയും സുതാര്യതയും ഉറപ്പുവരുത്തുകയാണ് കോഴിക്കോട് ഐഐഎമ്മിൽ ആരംഭിച്ച 2 പ്രത്യേക പരിശീലനത്തിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നിർമ്മിത ബുദ്ധിയുഗത്തിലെ ഭരണ നേതൃത്വം, കാലാവസ്ഥാ പ്രതിരോധം, ദുരന്ത നിവാരണം, ധനകാര്യ നവീകരണം, പൊതുജനാരോഗ്യ രംഗത്തെ വെല്ലുവിളികളും സാധ്യതകളും തുടങ്ങി വിവിധ സെഷനുകളുണ്ടാകുമെന്നും മുഖ്യമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ജന്മാഷ്ടമി ദിനത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ ആശംസകൾ നേർന്നു. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജീവിതവും സന്ദേശങ്ങളും ഭാരതീയ സംസ്കാരത്തിനും തത്വചിന്തയ്ക്കും പുതുജീവൻ പകരുന്നതാണെന്ന് രാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സത്യം, ധർമ്മം, കർത്തവ്യബോധം എന്നിവയുടെ പാതയിൽ സഞ്ചരിക്കാൻ ഭഗവാൻ കൃഷ്ണന്റെ ജീവിതവും സന്ദേശങ്ങളും മാനവരാശിയെ പ്രചോദിപ്പിക്കുന്നതായി ഉപരാഷ്ട്രപതി പറഞ്ഞു. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സന്ദേശങ്ങൾ മാനവരാശിയെ നിരന്തരം നയിക്കുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജീവിതവും ഉപദേശങ്ങളും സത്യത്തിന്റെയും കരുണയുടെയും പാതയിലൂടെ മനുഷ്യരാശിയെ നയിക്കുന്നത് തുടരുന്നതായി ഗവർണർ സന്ദേശത്തിൽ പറഞ്ഞു. സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും മൂല്യങ്ങൾ ഉറപ്പുവരുത്താൻ ഈ ആഘോഷം പ്രേരണയാകട്ടെയെന്നും ഗവർണർ ആശംസിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശനും ജന്മാഷ്ടമി ആശംസകൾ നേർന്നു. അഷ്ടമി രോഹിണി മഹോത്സവത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇന്ന് പ്രത്യേക പൂജകൾ നടന്നു. പുലർച്ചെ ആരംഭിച്ച ദർശനം ഉച്ചയ്ക്ക് 12:30 വരെ തുടർന്നു. ഇന്ന് വൈകുന്നേരവും പ്രത്യേക ദർശന സമയം ക്രമീകരിച്ചിട്ടുണ്ട്. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും ദർശനത്തിനായി നിരവധി പേരാണ് എത്തുന്നത്. ജന്മാഷ്ടമിയോടനുബന്ധിച്ച് വിവിധ സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ ശോഭായാത്രകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ശോഭായാത്രയോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 7 വരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ ആറന്മുള അഷ്ടമി രോഹിണി വള്ളസദ്യയുടെ ഉദ്ഘാടനം നടന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
3: ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ കണ്ണന്റെ പിറന്നാൾ ദിനമായ ഇന്ന് 52 പള്ളിയോടക്കരക്കാർക്കും ഭക്തജനങ്ങൾക്കും ഉൾപ്പെടെ 500,000-ലധികം പേർക്കുള്ള സദ്യയാണ് ഒരുക്കിയിട്ടുള്ളത്. 52 കരക്കാർക്കും ക്ഷേത്രമുറ്റത്താണ് സദ്യ വിളമ്പുന്നത്. 501 പറ അരിയുടെ സദ്യയാണ് ഒരുക്കിയിട്ടുള്ളത്. വള്ളസദ്യയുടേതിന് തുല്യമായ വിഭവങ്ങൾ ഇതിനുണ്ടാവില്ല. മറ്റുള്ള ദിനങ്ങളിൽ ഭക്തർ വഴിപാടായി വള്ളസദ്യ നടത്തുമ്പോൾ ആറന്മുളയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്റെ ജന്മാഷ്ടമി നാളിൽ ഭക്തർക്കായി സദ്യ നൽകുന്നു എന്നതാണ് അഷ്ടമിരോഹിണി സമൂഹ സദ്യയുടെ പ്രത്യേകത.
0: ഗുരുവായൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പുലർച്ചെ 3 നടന്ന നിർമാല്യ ദർശനത്തോടെയാണ് ഭഗവാന്റെ ജന്മദിനാഘോഷങ്ങൾക്ക് തുടക്കമായത്. തിരക്ക് നിയന്ത്രിക്കുന്നതിനായി ദേവസ്വം ബോർഡും പോലീസും വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. വൈകിട്ട് വർണ്ണാഭമായ ഘോഷയാത്രയും അരങ്ങേറും. ഹരിത ഷിപ്പിംഗ് എന്നത് ഒരു തിരഞ്ഞെടുപ്പല്ല, മറിച്ച് അനിവാര്യതയാണെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ. ഗുരുഗ്രാമിലെ ദ എനർജി ആന്റ് റിസോഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ക്യാമ്പസ് സന്ദർശിച്ച് ഹരിത ഷിപ്പിംഗ് സംരംഭങ്ങൾ വിലയിരുത്തുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ തുറമുഖങ്ങൾ ഹരിത ഇന്ധനങ്ങൾക്കായി സജ്ജമാകേണ്ടതുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. തുറമുഖങ്ങൾ, ഗവേഷണ സ്ഥാപനങ്ങൾ എന്നിവയുടെ പങ്കാളിത്തത്തിലൂടെ രാജ്യത്തെ ഹരിത ഷിപ്പിംഗിൽ ആഗോളതലത്തിൽ മുൻനിരയിലെത്തിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു. കേരള ക്രിക്കറ്റ് ലീഗ് 3 സീസണിന്റെ സെമിഫൈനൽ മത്സരങ്ങൾ ഇന്ന് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
4: കഴിഞ്ഞ മാസം 20 തുടങ്ങിയ കേരള ക്രിക്കറ്റ് ലീഗിന്റെ 3 സീസണിന്റെ സെമിഫൈനൽ പോരാട്ടങ്ങൾക്കാണ് ഇന്ന് തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം വേദിയാകുന്നത്. ആദ്യ സെമിഫൈനലിൽ ട്രിവാൻഡ്രം റോയൽസ് തൃശൂർ ടൈറ്റൻസിനെ നേരിടും. ഉച്ചയ്ക്ക് 2:30 ആദ്യ സെമി. രാത്രി 7 നടക്കുന്ന 2 സെമിയിൽ ആലപ്പി റിപ്പിൾസ് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെയാണ് നേരിടുന്നത്. നാളെ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് കലാശ പോരാട്ടം. സെമി മത്സരങ്ങളിൽ വിജയിക്കുന്ന ടീമുകൾ ഫൈനലിൽ ഏറ്റുമുട്ടും.
0: കേരള സർവകലാശാലയുടെ സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന പേരിൽ പ്രവർത്തിക്കുന്ന വ്യാജ വെബ്സൈറ്റിനെതിരെ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും സർവകലാശാല മുന്നറിയിപ്പ് നൽകി. വിവിധ വിദൂര വിദ്യാഭ്യാസ പ്രോഗ്രാമുകളിലേക്കുള്ള വ്യാജ പ്രവേശന വിജ്ഞാപനങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന വെബ്സൈറ്റ് വിദ്യാർത്ഥികളിൽ നിന്ന് രജിസ്ട്രേഷനും ഓൺലൈൻ പേയ്മെന്റും സ്വീകരിക്കുന്നുണ്ട്. പ്രവേശനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, വ്യക്തിഗത വിവരങ്ങൾ കൈമാറുന്നതിനോ പണം അടയ്ക്കുന്നതിനോ മുമ്പ് സർവകലാശാലയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് പരിശോധിക്കണമെന്ന് വൈസ് ചാൻസലർ അറിയിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ കൊച്ചി മട്ടാഞ്ചേരിയിൽ 2.5 kg MDMA-യുമായി 2 പിടിയിൽ. മട്ടാഞ്ചേരി സ്വദേശി നൌഫലും സുഹൃത്തുമാണ് ഡാൻസ് ഓഫ് സംഘത്തിന്റെ പിടിയിലായത്. ഡൽഹിയിൽ നിന്ന് പാഴ്സലായിട്ടാണ് MDMA എത്തിച്ചത്. വസ്ത്രങ്ങളുടെ റീസൈക്ലിംഗ് വർദ്ധിപ്പിക്കുന്നതിന് ജമ്പും ടെക്സ്റ്റൈൽസ് കമ്മിറ്റിയും തമ്മിൽ ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. മുംബൈയിൽ നടന്ന ടെക്സ്റ്റൈൽസ് കമ്മിറ്റിയുടെ 62 സ്ഥാപക ദിനാഘോഷ വേളയിൽ ഒപ്പുവച്ച ധാരണാപത്രത്തിലൂടെയാണ് കരാർ യാഥാർത്ഥ്യമായത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-5 വിജയകരമായി വിക്ഷേപിച്ച് ISRO. ബഹിരാകാശ മേഖലയിലെ രാജ്യത്തിന്റെ കരുത്തിന്റെ പ്രതിഫലനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സുപ്രീംകോടതിയുടെ ആതിഥേയത്വത്തിൽ നടക്കുന്ന ബ്രിക്സ് രാജ്യങ്ങളിലെ ചീഫ് ജസ്റ്റിസുമാരുടെ യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. സംസ്ഥാന മന്ത്രിസഭയ്ക്കായി കോഴിക്കോട് IIMൽ നടക്കുന്ന റീ ഇമാജിനിംഗ് കേരളം ശില്പശാല മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. അഷ്ടമി രോഹിണി ദിനത്തിൽ ആശംസകൾ നേർന്ന് രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. സംസ്ഥാനത്തും വിപുലമായ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾ. രാജ്യത്തെ തുറമുഖങ്ങൾ ഹരിത ഇന്ധനങ്ങൾക്കായി സജ്ജമാകണമെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ. കേരള ക്രിക്കറ്റ് ലീഗ് 3 സീസണിന്റെ സെമിഫൈനൽ മത്സരങ്ങൾ ഇന്ന് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
5: ആകാശവാണി. ശരീരം കാണിക്കുന്ന ക്യാൻസർ ലക്ഷണങ്ങൾ. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിലെ കമ്മ്യൂണിറ്റി ഓങ്കോളജി വിഭാഗം അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ ജയകൃഷ്ണൻ ആർ സംസാരിക്കുന്നു.
6: ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന പല പ്രധാനപ്പെട്ട ക്യാൻസറുകളും തടയാവുന്നവയോ അല്ലെങ്കിൽ നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സിച്ചാൽ സുഖമാക്കാവുന്നവയോ ആണ്. അതിനാൽ ക്യാൻസറിനെ സംബന്ധിച്ചും അതിനെ പ്രതിരോധിക്കുവാനുള്ള മാർഗങ്ങളെ കുറിച്ചും അറിവ് നേടുവാനാണ് നാം മുൻതൂക്കം നൽകേണ്ടത്. ഇന്ന് ക്യാൻസർ ഒരു പൊതുജനാരോഗ്യ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ 15 ലക്ഷത്തിൽ പരം
7: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.

കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, ഇന്നത്തെ ഈ പുണ്യദിനത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? ഇന്ന് സെപ്റ്റംബർ 4 അഷ്ടമി രോഹിണി, നമ്മുടെ പ്രിയപ്പെട്ട ഉണ്ണിക്കണ്ണന്റെ ജന്മദിനം. സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും അത്ഭുത വെളിച്ചമാണ് ശ്രീകൃഷ്ണ സങ്കല്പം. അക്രമത്തിനെതിരെ ധർമ്മത്തിന്റെ ഓടക്കുഴൽ ഊതിയവൻ അർജുനന് കർമ്മയോഗത്തിന്റെ ഗീതോപദേശം നൽകിയ ജഗദ്ഗുരു. ചില ഓർമ്മകൾക്ക് പ്രായമാകാറില്ലെന്ന് തോന്നാറില്ലേ? കണ്ണനെക്കുറിച്ചുള്ള ഓർമ്മകൾ പോലെ കണ്ണന്റെ ജന്മദിനത്തിൽ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് എന്തൊക്കെയാണെന്ന് ഞാൻ പറയട്ടെ. കയ്യിൽ വെണ്ണയുമായി കുസൃതിയോടെ ഓടി നടക്കുന്ന ഉണ്ണിക്കണ്ണൻ, ഓടക്കുഴലിന്റെ ഈണത്തിൽ ഗോകുലത്തെ മുഴുവൻ ആകർഷിച്ച കണ്ണൻ, സ്നേഹത്തിന്റെ ഏറ്റവും മനോഹരമായ പ്രതീകമായി നമ്മൾ കാണുന്ന രാധാകൃഷ്ണൻ. രാധയും കൃഷ്ണനും ഒരുമിച്ചുള്ള ഓരോ ഓർമ്മയിലും ഒരു പ്രത്യേക മാധുര്യമുണ്ട്. രാധാകൃഷ്ണ സങ്കല്പം എന്ന് പറയുമ്പോൾ അത് ഒരു പ്രണയകഥ മാത്രമല്ല, കാലം എത്ര കഴിഞ്ഞാലും മായാതെ നിൽക്കുന്ന ഒരു ആത്മബന്ധത്തിന്റെ ഓർമ്മ കൂടിയാണ്. കണ്ണന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്ദേശങ്ങളിലൊന്നാണ് ഭഗവത്ഗീതയിലൂടെ അർജുനന് നൽകിയ ഗീതോപദേശം. ജീവിതത്തിലെ പ്രതിസന്ധികളിൽ തളർന്നു നിൽക്കുന്ന അർജുനന് കൃഷ്ണൻ നൽകിയ ഗീതോപദേശം ഒരു യുദ്ധത്തിനുള്ള ഉപദേശം മാത്രമായിരുന്നില്ല, ജീവിതത്തെ എങ്ങനെ നേരിടണം എന്നതിനുള്ള ഒരു വഴികാട്ടിയായിരുന്നു. കർത്തവ്യം ആത്മാർത്ഥമായി ചെയ്യുക, ഫലത്തെക്കുറിച്ചുള്ള അമിതമായ ആകുലത ഒഴിവാക്കുക, പ്രതിസന്ധിയിലും മനസ്സിന്റെ സമനില കാത്തുസൂക്ഷിക്കുക. ആയിരക്കണക്കിന് വർഷങ്ങൾക്കിപ്പുറവും കൃഷ്ണന്റെ ഈ സന്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രസക്തമാണ്. കുട്ടിക്കാലത്തിന്റെ കുസൃതിയും നിഷ്കളങ്കതയും ഓർമ്മിപ്പിക്കുന്ന ഉണ്ണിക്കണ്ണൻ മുതൽ ജീവിതത്തിൽ ശരിയും തെറ്റും തിരിച്ചറിയാൻ വഴികാട്ടിയായ ഭഗവാൻ കൃഷ്ണൻ വരെ നമ്മുടെ ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലും പല രൂപത്തിൽ നമ്മളോടൊപ്പം നിൽക്കുന്ന ഒരു സാന്നിധ്യം കൂടിയാണ്. ഇന്ന് ആ കണ്ണന്റെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ വീടുകൾ അലങ്കരിച്ചും മധുര പലഹാരങ്ങളുണ്ടാക്കിയും ഉറിയടിച്ചും കൃഷ്ണവേഷത്തിൽ എത്തുന്ന കുഞ്ഞുങ്ങളുടെ കുസൃതികൾ കണ്ടും നമുക്ക് ആ സന്തോഷത്തിൽ പങ്കുചേരാം. ഈ ശ്രീകൃഷ്ണ ജയന്തി നമ്മുടെ ജീവിതത്തിലും സ്നേഹവും കരുണയും സമാധാനവും കൊണ്ടുവരട്ടെ. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ. ഹരേ കൃഷ്ണ. നിങ്ങളോടൊപ്പം ഞാൻ പ്രീത.

വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കൊല്ലം മോഡ്, കൊല്ലം.

0: അംഗരാജ്യങ്ങളിലെ ചീഫ് ജസ്റ്റിസുമാരുടെ ഫോറത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നും നിരവധി പ്രതിനിധികൾ പങ്കെടുക്കുന്നു. കേരള ക്രിക്കറ്റ് ലീഗ് മൂന്നാം സീസണിന്റെ സെമി ഫൈനൽ മത്സരങ്ങൾ ഇന്ന് തിരുവനന്തപുരത്ത്. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ അത്യാധുനിക ഭൗമനിരീക്ഷണ ഉപഗ്രഹമായ EOS-05 വിക്ഷേപണം വിജയകരം. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് ഇന്ന് പുലർച്ചെ 2:55 GSLV-F17 റോക്കറ്റ് ഉപയോഗിച്ചായിരുന്നു വിക്ഷേപണം. ഒരു റിപ്പോർട്ട്.
1: അത്യാധുനിക സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന ഈ ഉപഗ്രഹം ഭൂസ്ഥിര ഭ്രമണപഥത്തിൽ ഇന്ത്യ സ്ഥാപിക്കുന്ന ആദ്യ ഇമേജിംഗ് ഉപഗ്രഹമാണ്. ഭൗമനിരീക്ഷണം ശക്തമാക്കുന്നതിനും തത്സമയ ചിത്രങ്ങൾ നൽകുന്നതിനുമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഈ ഉപഗ്രഹം കൃഷി, പ്രകൃതി വിഭവ നിരീക്ഷണം എന്നിവയ്ക്ക് ഏറെ സഹായകരമാകും. ദുരന്ത സമയത്ത് സമയബന്ധിതമായ വിവരങ്ങൾ നൽകാനും അടിയന്തര സാഹചര്യങ്ങൾ ആസൂത്രണം ചെയ്യാനും ഉപഗ്രഹം ഫലപ്രദമാകും. സർവ ചെയർമാൻ വി നാരായണൻ പറഞ്ഞു. തദ്ദേശീയ സാങ്കേതിക വിദ്യയിലുള്ള ഇന്ത്യയുടെ വളർച്ചയാണ് ഈ ദൌത്യം പ്രകടമാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ത്യയുടെ അത്യാധുനിക ഭൗമനിരീക്ഷണ ഉപഗ്രഹമായ EOS-05 വിജയകരമായ വിക്ഷേപണത്തിൽ അഭിനന്ദനങ്ങൾ അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഈ ചരിത്ര വിജയം ഇന്ത്യയുടെ ബഹിരാകാശ മേഖലയുടെ മികവിന്റെയും നവീകരണത്തിന്റെയും വർദ്ധിച്ചുവരുന്ന ശേഷിയുടെയും പ്രതിഫലനമാണെന്ന് അദ്ദേഹം സാമൂഹ്യ മാധ്യമത്തിൽ പറഞ്ഞു. വിക്ഷേപണ വിജയത്തിൽ രാജ്യരക്ഷാമന്ത്രിയും കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രിയും അഭിനന്ദനങ്ങൾ അറിയിച്ചു. EOS-05 ഇന്ത്യയുടെ ഭൗമനിരീക്ഷണ ശേഷികളെ ശക്തിപ്പെടുത്തുകയും രാജ്യത്തിന്റെ ബഹിരാകാശ പദ്ധതികളുടെ വളർച്ചയെ പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് സാമൂഹ്യ മാധ്യമക്കുറിപ്പിൽ പറഞ്ഞു. ഈ നേട്ടം ആഗോള ബഹിരാകാശ ശക്തിയെന്ന നിലയിൽ ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ ഉറപ്പിക്കുന്നുവെന്ന് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രി ജിതേന്ദ്ര സിംഗ് അഭിപ്രായപ്പെട്ടു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ചണ്ഡിഗഡിലെ പഞ്ചാബ് സർവകലാശാലയിലെ പരിപാടിയിൽ പങ്കെടുക്കുന്നു. സർവകലാശാലയുടെ ഗവേഷണം, നവീകരണം, സ്റ്റാർട്ടപ്പ് സംവിധാനങ്ങൾ എന്നിവ ശക്തിപ്പെടുത്തുന്നതിലെ നിർണായക ചുവടുവയ്പായ പഞ്ചാബ് യൂണിവേഴ്സിറ്റി ടെക് ഇന്നൊവേഷൻ ഫോറവും ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. പ്രളയക്കെടുതി നേരിടുന്ന നേപ്പാളിൽ ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിനായി ഇന്ത്യ 2 വിമാനങ്ങളിൽ കൂടി സഹായ സാമഗ്രികൾ അറിയിച്ചു. അയച്ചു 21.5 ടൺ മാനുഷിക സഹായ സാമഗ്രികളുമായി എത്തിയ 2 വിമാനങ്ങൾ കാഠ്മണ്ഡുവിൽ ഇറങ്ങിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. 2026 വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ പരിശോധിക്കുന്നതിനായി 31-അംഗ സംയുക്ത പാർലമെന്ററി സമിതിക്ക് രൂപം നൽകി കേന്ദ്ര സർക്കാർ. FCRI ഭേദഗതി ബിൽ പരിശോധിക്കുന്നതിനുള്ള സംയുക്ത പാനലിന് ലോക്സഭാ MP സഞ്ജയ് ജയ്സ്വാൾ നേതൃത്വം നൽകും. ലോക്സഭയിൽ നിന്ന് ഭർതൃഹരി മക്താബ്, തേജസ്വി സൂര്യ, നിഷികാന്ത് ദുബെ, എ രാജ, സുപ്രിയ സുലെ എന്നിവരും ഉൾപ്പെടുന്നു. രാജ്യസഭയിൽ നിന്ന് ഹർഷവർദ്ധൻ ശൃംഗ്ല, സഞ്ജയ്കുമാർ ഝാ, പ്രഫുൽ പട്ടേൽ, മേനക ഗുരുസ്വാമി എന്നിവരെ സമിതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബ്രിക്സ് രാജ്യങ്ങളിലെ ചീഫ് ജസ്റ്റിസുമാരുടെ ഫോറത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. സുപ്രീംകോടതിയുടെ ആതിഥേയത്തിൽ നടക്കുന്ന ഉച്ചകോടിയിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നും പങ്കാളിത്ത രാജ്യങ്ങളിൽ നിന്നുമുള്ള ചീഫ് ജസ്റ്റിസുമാരും പ്രതിനിധികളും പങ്കെടുക്കുന്നു. നീതിന്യായ വിതരണം, അന്താരാഷ്ട്ര തർക്ക പരിഹാരം, സാങ്കേതിക വിദ്യ, സുസ്ഥിര വികസനം എന്നീ വിഷയങ്ങളിൽ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനും ചർച്ചകൾ നടത്താനും ഈ ഫോറം വേദിയാകും. ഹരിത ഷിപ്പിംഗ് എന്നത് ഒരു തിരഞ്ഞെടുപ്പല്ല, മറിച്ച് അനിവാര്യതയാണെന്ന് കേന്ദ്ര തുറമുഖ കപ്പൽ ഗതാഗത ജലപാത മന്ത്രി സർബാനന്ദ സോനോവാൾ. ഗുരുഗ്രാമിലെ ദ എനർജി ആന്റ് റിസോഴ്സസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ക്യാമ്പസ് സന്ദർശിച്ച് ഹരിത ഷിപ്പിംഗ് സംരംഭങ്ങൾ വിലയിരുത്തുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ തുറമുഖങ്ങൾ ഹരിത ഇന്ധനങ്ങൾക്കായി സജ്ജമാകേണ്ടതുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. സർക്കാർ, തുറമുഖങ്ങൾ, ഗവേഷണ സ്ഥാപനങ്ങൾ എന്നിവയുടെ പങ്കാളിത്തത്തിലൂടെ രാജ്യത്തെ ഹരിത ഷിപ്പിംഗിൽ ആഗോളതലത്തിൽ മുൻനിരയിലെത്തിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ന് ശ്രീകൃഷ്ണ ജന്മാഷ്ടമി. രാജ്യമാകെ ശ്രീകൃഷ്ണ ജയന്തിയുടെ ആഘോഷങ്ങളിലാണ്. വിവിധ സംസ്ഥാനങ്ങളിലെ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഭക്തജനങ്ങളുടെ അഭൂതപൂർവമായ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഉത്തർപ്രദേശിലെ മധുരയിലും വൃന്ദാവനത്തിലും തിരക്ക് കണക്കിലെടുത്ത് വ്യാപകമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജന്മാഷ്ടമി ദിനത്തിൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉൾപ്പെടെയുള്ള പ്രമുഖർ ആശംസകൾ നേർന്നു. ഭഗവാൻ കൃഷ്ണന്റെ ജീവിതവും ഉപദേശങ്ങളും ഭാരതത്തിന്റെ സാംസ്കാരിക ദർശനങ്ങൾക്ക് പുതുജീവൻ നൽകുന്നതാണെന്ന് രാഷ്ട്രപതി സന്ദേശത്തിൽ പറഞ്ഞു. ശ്രീകൃഷ്ണ ഭഗവാന്റെ സന്ദേശങ്ങൾ നിസ്വാർത്ഥ പ്രവർത്തനത്തിനായി എല്ലാവരെയും പ്രചോദിപ്പിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു. അഷ്ടമിരോഹിണി മഹോത്സവത്തോടനുബന്ധിച്ച് കേരളത്തിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്.

0: ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പുലർച്ചെ മുതൽ നിരവധി ഭക്തരാണ് ദർശനത്തിനെത്തുന്നത്. ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ ഇന്ന് പ്രത്യേക പൂജകൾ നടന്നു. ദർശനത്തിനായി ഭക്തർക്ക് പ്രത്യേക സൌകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി റെജു കോലിയക്കോട്.
1: ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇന്ന് രാവിലെ മുതൽ പ്രത്യേക പൂജകൾ നടന്നു. വൻ ഭക്തജനത്തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. രാവിലെ പ്രത്യേക ദർശനം ഒരുക്കിയിരുന്നു. പുലർച്ചെ 3:30 ആരംഭിച്ച ദർശനം ഉച്ചയ്ക്ക് 12:15 വരെ തുടർന്നു. ഇന്ന് വൈകുന്നേരവും പ്രത്യേക ദർശന സമയം ക്രമീകരിച്ചിട്ടുണ്ട്. 4:30 മുതൽ 5:30 വരെയും 6:45 മുതൽ 7:20 വരെയുള്ള സമയവും അനുവദിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ അത്താഴശീവേലിക്ക് ശേഷവും ഭക്തർക്ക് ദർശനത്തിന് അവസരമുണ്ടായിരിക്കും.
0: ശോഭായാത്രയോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 7 വരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ അഷ്ടമിരോഹിണി വള്ളസദ്യ ഇന്ന് നടക്കും. ജന്മാഷ്ടമിയോടനുബന്ധിച്ച് വിവിധ സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ ശോഭായാത്രകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ജന്മാഷ്ടമി ദിനത്തിൽ കണ്ണൂർ ജില്ലയിലെ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ രാവിലെ മുതൽ വലിയ ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: തളിപ്പറമ്പ്, തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രം, തലശ്ശേരി തലായി ബാലഗോപാല ക്ഷേത്രം, കണ്ണൂർ ശ്രീകൃഷ്ണൻ കോവിൽ, എടക്കാട് മഹാവിഷ്ണു ക്ഷേത്രം, കല്യാശ്ശേരി കണ്ടന്താളി ശ്രീകൃഷ്ണ ക്ഷേത്രം തുടങ്ങി പ്രധാന ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലെല്ലാം അതിരാവിലെ മുതൽ ഭക്തജനങ്ങൾ എത്തിത്തുടങ്ങിയിരുന്നു. ബാലഗോകുലത്തിന് നേതൃത്വത്തിൽ കണ്ണൂർ ജില്ലയിൽ 500 പരം ശോഭായാത്രകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. വൈകിട്ട് കണ്ണൂർ നഗരത്തിലെ വിളക്കുന്നറയിൽ നിന്ന് 100 ബാലികാ ബാലന്മാർ അണിനിരക്കുന്ന ശോഭായാത്രയും ഉണ്ടാവും.
0: ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ അഭൂതപൂർവമായ ഭക്തജനത്തിരക്ക്. അഷ്ടമിരോഹിണി ഉത്സവത്തോടനുബന്ധിച്ച് കണ്ണനെ തൊഴുതു വണങ്ങാൻ 10,000 തീർത്ഥാടകരാണ് പുലർച്ചെ മുതൽ ഗുരുവായൂർ സന്നിധിയിലേക്ക് ഒഴുകിയെത്തുന്നത്. വിയറ്റ്നാമിലെ ദാനാങ്ങിൽ നടക്കുന്ന പിക്കിൾ ബോൾ ലോകകപ്പിലെ ടീം ഇനത്തിന്റെ ആദ്യ ദിനം പൂർണ്ണ ആധിപത്യം പുലർത്തി ഇന്ത്യ. കരുത്തരായ ആന്റിഗ ആൻഡ് ബാർബുഡ, ഇസ്രയേൽ, ചെക്ക് റിപ്പബ്ലിക് എന്നീ രാജ്യങ്ങളെയാണ് ലീഗ് ഘട്ടത്തിൽ ഇന്ത്യ പരാജയപ്പെടുത്തിയത്. ഈ മാസം 6 വരെ നടക്കുന്ന ടൂർണമെന്റിൽ ഇന്ത്യൻ താരങ്ങൾ ഇതുവരെ 37 മെഡലുകൾ നേടിയിട്ടുണ്ട്. മെഡൽ പട്ടികയിൽ 4 സ്ഥാനത്താണ് ഇന്ത്യ. നേപ്പാൾ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1,282 ഉയർന്നു. 5,000 ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട്. ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെടുത്തത് ചിത്വാൻ പ്രദേശത്തു നിന്നാണ്. 355 മൃതദേഹങ്ങൾ ഇവിടെ നിന്ന് കണ്ടെത്തിയിരുന്നു. ഈ മഹാദുരന്തത്തിന് പിന്നിലെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ സ്വാധീനം അന്താരാഷ്ട്ര സമൂഹത്തിന് മുൻപിൽ ശക്തമായി ഉന്നയിക്കേണ്ടതുണ്ടെന്ന് നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷാ പറഞ്ഞു. കേരള ക്രിക്കറ്റ് ലീഗ് 3 സീസണിന്റെ സെമി ഫൈനൽ മത്സരങ്ങൾ ഇന്ന് തിരുവനന്തപുരത്ത് നടക്കും. ആദ്യ സെമി ഉച്ചയ്ക്ക് 2:30, രണ്ടാം സെമി രാത്രി 7 നടക്കും. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ അത്യാധുനിക ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-05 വിക്ഷേപണം വിജയകരം. അഭിനന്ദനങ്ങൾ അറിയിച്ച് രാഷ്ട്രപതി, പ്രധാനമന്ത്രി അടക്കമുള്ള പ്രമുഖർ. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ചണ്ഡീഗഡിലെ പഞ്ചാബ് സർവകലാശാലയിലെ പരിപാടിയിൽ പങ്കെടുക്കുന്നു. യൂണിവേഴ്സിറ്റി ടെക് ഇന്നൊവേഷൻ ഫോറം ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. ഇന്ന് ശ്രീകൃഷ്ണ ജന്മാഷ്ടമി. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയ പ്രമുഖർ ആശംസകൾ നേർന്നു. രാജ്യത്തെ പ്രമുഖ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഭക്തജന തിരക്ക്. രാജ്യത്തെ തുറമുഖങ്ങൾ ഹരിത ഇന്ധനങ്ങൾക്കായി സജ്ജമാകേണ്ടതുണ്ടെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ. ബ്രിക്സ് രാജ്യങ്ങളിലെ ചീഫ് ജസ്റ്റിസുമാരുടെ ഫോറത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നും നിരവധി പ്രതിനിധികൾ പങ്കെടുക്കുന്നു. കേരള ക്രിക്കറ്റ് ലീഗ് 3 സീസണിന്റെ സെമി ഫൈനൽ മത്സരങ്ങൾ ഇന്ന് തിരുവനന്തപുരത്ത്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
3: ആകാശവാണി ഗാനസല്ലാപം.

0: പ്രിയ ശ്രോതാക്കളെ, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി ആരംഭിക്കുന്നു. ഇഷ്ടഗാനങ്ങൾക്കായി ഇപ്പോൾ മുതൽ ഈ പരിപാടിയിലേക്ക് വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട ഫോൺ നമ്പർ 9495964321. മറ്റൊരു നമ്പർ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഇന്ന് ഈ പരിപാടി അവതരിപ്പിക്കുന്നത് എൻ ജെ ജോഷിലാൽ.
1: പ്രിയ ശ്രോതാക്കളെ, ഗാനശലാപം തത്സമയ ഫോൺ

0: പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയാണ്. ചുവന്ന സന്ധ്യകൾ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഒരു ഗാനം കേട്ടുകൊണ്ട് ഗാനസല്ലാപം ആരംഭിക്കാം. ഗാനത്തിന്റെ വരികൾ വയലാർ, സംഗീതം ജെ ദേവരാജൻ.
1: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാർ വാങ്ങിയെന്നേ?
4: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും.
3: ലോട്ടറി ഒന്നും അല്ല,
4: പിന്നെ
3: ചിട്ടിയാണ് അടിച്ചത്.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
6: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
6: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
6: 9446340979.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
6: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
5: Really, we can grow together.

ലോകത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848558875.

0: കഴിഞ്ഞേ മറ്റേ ആരുള്ളൂ.
1: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
0: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
2: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
3: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
2: ഡ്രസ് മാത്രം പോരല്ലോ, അതിനൊത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണ്ടേ?
3: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ
2: പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്.
3: അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിംഗ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്.
2: ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക്
3: നസീം സിഗ്നേച്ചർ,
2: നിയർ രാമേശ്വരൻ ടെമ്പിൾ, അഞ്ചുകല്ലുമൂട്, കൊല്ലം.
4: വിനോദത്തിനും വിജ്ഞാനത്തിനുമായി ട്യൂൺ ചെയ്യും റേഡിയോ സാന്ത്വനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ.
5: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇനി കേൾക്കാം നാടകവും നാടകവിശേഷങ്ങളുമായി തിരശീല.
0: കൊല്ലം മുഖത്തല സെന്റ് ജൂഡ് സ്കൂളിലെ 1991 ബാച്ചിന്റെ പുനഃസമാഗമത്തോടനുബന്ധിച്ച് അവർ തയ്യാറാക്കിയ റേഡിയോ നാടകം കേൾക്കാം. ഇന്നലകൾ. ആശയം ആവിഷ്കാരം ബിനുരാജ്.

ഹലോ. ആ മോളെ പറ. ഇല്ലില്ലില്ല, പപ്പ ഇപ്പൊ എത്താറായിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇപ്പോ ഇപ്പൊ കുരിപ്പള്ളി കഴിഞ്ഞു. ആ, ഇനി ഒരു 5-10 മിനിറ്റ് മാക്സിമം. ഇല്ല, താമസിക്കും മോളെ. പപ്പയുടെ പഴയ ഫ്രണ്ട്സിനെയൊക്കെ കാണണ്ടേ? ഓക്കെ, ഞാൻ കഴിഞ്ഞിട്ട് വിളിക്കാം.

0: ആരാ? എവിടുന്ന് വരുവാ?
1: അച്ചായോ, ഒരു പഴയ ഫോമ സ്റ്റുഡന്റാ. 91 ബാച്ചാ.
0: ആ, ഞാൻ 97 വന്നതാ, അതാ അറിയാത്തത്.
1: ഓ, അല്ല, നമ്മുടെ ആരും വന്നില്ലേ? അച്ചാ, ഞാൻ ഒന്ന് അകത്തോട്ട് കയറിക്കോട്ടെ.
0: അതിനെന്താ കയറിക്കോ, സൂക്ഷിച്ച് കയറണം. ഇന്നലത്തെ മഴയിൽ ചെറിയ തെറ്റലൊക്കെ ഉണ്ട്, വഴുക്കലൊക്കെ ഉണ്ട്, അതുകൊണ്ട് സ്റ്റെപ്പ് സൂക്ഷിച്ച് കയറണം.
1: ഓക്കെ ഓക്കെ അച്ചാ.

ഇന്റർവെല്ലുകളെയും ലഞ്ച് ടൈമിനോടും മാത്രം തോന്നിയിരുന്ന പ്രമേയം പിന്നെ എപ്പോഴാണ് ഈ സ്കൂളിനോടും ഇവിടുത്തെ ഓരോ ചുമരിനോടും എനിക്ക് തോന്നി തുടങ്ങിയത്. ഇതെന്തൊരു നിശബ്ദതയാണ്. ഞായറാഴ്ചകളിൽ നമ്മുടെ സ്കൂളുകളൊക്കെ ഇങ്ങനെ തന്നെയല്ലേ?

0: ഇവന്മാരൊക്കെ ഇത് എവിടെ പോയി കിടക്കുക? ഒരുത്തനെയും കാണുന്നില്ലല്ലോ. എന്റെ സിഗരറ്റ് കിട്ടിയല്ലോ.
1: അതെ മാഷേ, സ്കൂൾ മുറ്റത്ത് പുകവലി പാടില്ല.
0: ഐ'm റിയലി സോറി. അല്ല, എനിക്ക് അങ്ങോട്ട് അങ്ങോട്ട് കിട്ടുന്നില്ല.
1: ഞാൻ റാണി, 10 ഡീലായിരുന്നു, ഇപ്പൊ ടീച്ചറാണ്.
0: ഓ റാണി.

0: 10D അല്ലേ?
1: അതെ,
0: നമ്മുടെ ഹരിഹരന്റെ ബാച്ചാണോ അതല്ലേ?
1: അതെ, ഈ ശീലം അത്ര നന്നല്ല കേട്ടോ.
0: എന്റെ ടീച്ചറെ വയസ്സ് ഇപ്പൊ 50 അടുക്കുന്നു, ഇനിയിപ്പോ എന്തോന്ന് ശീലം?
1: എന്ത് ചെയ്യാം, ടീച്ചറായി പോയില്ലേ.
0: ശരി,
1: എന്താ ചിരിച്ചേ?
0: ചുമ്മാതാ, നമ്മുടെ പണ്ട് നമ്മുടെ ബർണാക്ഷ പറഞ്ഞതൊന്ന് ഓർത്തുപോയതാ. Some girls grow to be lovely ones, but others are school girls. അത് ബർണാക്ഷ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ ടീച്ചർമാരെ കാണാത്ത കൊണ്ടായിരിക്കും കേട്ടോ. അല്ല, ആരും വന്നില്ലല്ലോ, നമ്മൾ മാത്രമേ ഉള്ളോ?
1: അതൊക്കെ വരുമായിരിക്കും.
0: റാണി, നമുക്കൊന്ന് നടന്നാലോ? നമ്മുടെ സ്കൂൾ ആകെ മാറിപ്പോയിരിക്കുന്നല്ലേ, നമ്മൾ ഈ പഠിച്ച കാലത്തുള്ള അത്ര വൈബ് ഒന്നും ഇപ്പോയില്ല.
1: ഈ ലോകത്ത് സ്കൂളിൽ പഠിക്കുന്ന എല്ലാരും പറയുന്ന ഒരു ഡയലോഗ്, അത് അന്നത്തെ സ്കൂള്, ഇത് ഇന്നത്തെ കുട്ടികൾക്ക് വേണ്ട ഇന്നത്തെ സ്കൂള്, ഇതൊന്നും ആയിരിക്കില്ല നാളത്തെ സ്കൂള്.
0: എന്റെ അമ്മച്ചിയെ, ടീച്ചറെ ക്ഷമി, അടിയന്റെ അറിവില്ലായ്മ കൊണ്ട് ഞാനൊന്ന് പറഞ്ഞു പോയതാ കേട്ടോ.
1: ഈ മുറി ഓർമ്മയുണ്ടോ? കലാകാരനല്ലേ, ഓർമ്മ കാണാതിരിക്കില്ല.
0: പിന്നെ നമ്മുടെ ഉണ്ണിസാറിന്റെ ഡാൻസ് ക്ലാസ്സിലുണ്ടല്ലേ പണ്ട്, ഒരു യൂത്ത് ഫെസ്റ്റിവൽ സമയം, അന്ന് നമ്മുടെ ബോയ്സിൽ ഞങ്ങൾ കുറച്ചുപേര് മാത്രമായിരുന്നു അതിനകത്തേക്ക് പ്രവേശനം ഉണ്ടായിരുന്നു. ഞാനുണ്ടായിരുന്നു, നമ്മുടെ ഗീതാകൃഷ്ണനുണ്ട്, ചെന്നൈയിലെ ബിനുരാജുണ്ട്, ഹരിഹരനുണ്ട്. ഈ സുന്ദരികളായ പെൺകുട്ടികളൊക്കെ ഡാൻസ് ചെയ്യുമ്പോൾ ഞങ്ങളിതാ ഇതാ അവിടെ ഇങ്ങനെ ഇരിക്കും. തിരിച്ച് ക്ലാസ്സിൽ ചെല്ലുമ്പോൾ നമ്മുടെ ബോയ്സിൻ്റെ ഒക്കെ ഒരു അസൂയുണ്ടല്ലോ, ഓ വല്ലാത്തൊരു ഫീലായിരുന്നു. ഈ ഓരോ ഓർമ്മകളും ഒരു തരത്തിൽ ഓരോ നഷ്ടങ്ങളാണ്, ഒരിക്കലും തിരിച്ച് കിട്ടാത്ത സുന്ദര സ്വപ്നങ്ങൾ അല്ലേ?
1: ശരിക്കും
0: നമ്മുടെ അസംബ്ലി സ്റ്റേജ്, ഈ സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട് റാണി. ഇവിടെ വെച്ചാ ഞാൻ എൻ്റെ ആദ്യത്തെ നാടകം കളിച്ചു. എൻ്റെ അമ്മോ, അതൊരു ഒന്നൊന്നര പരിപാടിയായിരുന്നു.
1: ഞാൻ ഓർക്കുന്നു, ഡയലോഗ് പറഞ്ഞിരുന്ന മെഴുകിയതല്ലേ. വരൂ, നമുക്ക് സ്കൂളിനകത്തേക്ക് പോയാലോ. ഇതായിരുന്നില്ലേ നിങ്ങളുടെ ക്ലാസ് റൂം?
0: അതെ, എത്രയെത്ര സൗഹൃദങ്ങളും പ്രണയവും പിണക്കങ്ങളും ഒക്കെ മുട്ടിട്ട കൊച്ചു ക്ലാസ് റൂം. മറവിയുടെ ചവറ്റ കൊട്ട ഇടയ്ക്കൊന്നു ചികയണം, ഒരിക്കലും മറക്കില്ലെന്ന് നാം നിനച്ച പലതും മാറാല പിടിച്ച് കിടപ്പത് കാണാം. മറവിയുടെ ചവറ്റ കൊട്ട ഇടയ്ക്കൊന്ന് ചികയണം, ഒരിക്കലും മറക്കില്ലെന്ന് നാം നിനച്ച പലതും മാറാല പിടിച്ച് കിടപ്പത് കാണാം. റാണി, ഈ കവിതയിൽ ഇങ്ങനെ അരിഞ്ഞു നിൽക്കുകയാണോ?
1: പിന്നെ കവി അയ്യപ്പൻ മരിച്ചു പോയത് നന്നായി, ഇല്ലെങ്കി ഇപ്പൊ കാണാമായിരുന്നു.
0: ഓ, മനസ്സിലാക്കി കളഞ്ഞു. അപ്പൊ താൻ PSC എഴുതിയ അധ്യാപികയായതല്ല. പണ്ട് അടിപേടിച്ച് വരികളുടെ അർത്ഥം പോലും അറിയാതെ എന്നെ കൊണ്ട് പദ്യം കാണാതെ പഠിപ്പിച്ച സോളമൻ സാറിനാണ്. ലഘുവും ഗുരുവും വൃത്തവും ഒക്കെയായി ആകെ വൃത്തികേടാക്കിയ എന്റെ മലയാളം ക്ലാസ്.
1: അന്ന് പഠിച്ചിരുന്നപ്പോഴും പരീക്ഷയെ പേടിയ, ഇന്ന് ടീച്ചറായപ്പോഴും അവസ്ഥ അതുതന്നെ. അന്ന് 2 മണിക്കൂർ എന്ത് നോൺസെൻസ് എഴുതും എന്നതിനെ കുറിച്ചുള്ള ടെൻഷൻ, ഇന്ന് കുട്ടികൾ എഴുതി വെക്കുന്ന നോൺസെൻസ് വായിക്കണമല്ലോ എന്ന ടെൻഷൻ.
0: പണ്ടേ നമ്മുടെ ഈ സോളമൻ സാറിന്റെ അടി വേദനിക്കാതിരിക്കാൻ ഞങ്ങൾ ചെയ്തൊരു ട്രിക്കുണ്ട്. നമ്മുടെ അടുത്തുള്ള അച്ചായന്റെ പറമ്പില്ലേ, അവിടുന്ന് കുരുമുളകിന്റെ കുരു കൊണ്ടുവരും. ഈ സാർ അങ്ങോട്ട് അടിക്കാൻ വിളിക്കുമ്പോൾ കുരുമുളകിന്റെ കുരു വായിലങ്ങനെ കടിച്ചു പിടിക്കും. അടി വീഴുന്ന ടൈമിൽ കുരുവിൽ കടിക്കണം, അതിൻ്റെ ആ ഒരു എരിവുണ്ടല്ലോ, ആ എരിവിൽ അടിയുടെ വേദന നമുക്ക് ഫീല് ചെയ്യില്ല. പക്ഷേ ടൈമിങ് തെറ്റരുത്. ഒരിക്കൽ സാറ് ഈ അടിയുടെ ആക്ഷനിലങ്ങ്

0: ഞാനാണെങ്കിൽ എൻ്റെ കഷ്ടകാലത്തിന് കുരുമുളക് കടിച്ചും പോയി. എൻ്റെ ദൈവമേ, അന്ന് ഞാനിട്ടൊരു എക്സ്പ്രഷനുണ്ട്. സത്യം പറയാലോ റാണി, എന്നിലൊരു ആക്ടർ ഉണ്ടെന്ന് എനിക്ക് തോന്നിയത് ശരിക്കും അന്ന്. അല്ല, താനെന്താ ഇന്ന് വരാൻ തീരുമാനിച്ചത്?
1: പഴയ കൂട്ടുകാരുമായി ഒരിക്കൽ കൂടി ഒരു ദിവസം ഒത്തുകൂടണം. പിണങ്ങിപ്പോയവരുടെ കൂടെ വീണ്ടും അടുക്കണം. താനും
0: എല്ലാവരെയും എനിക്കൊന്ന് കാണണം. കാലം ഒരുപാട് മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിലും നിനക്കൊന്നും ഒരു മാറ്റമില്ലല്ലോടെ എന്ന് മുഖത്ത് നോക്കി ഒന്ന് കള്ളം പറയും. അളിയാ, നീയൊന്നും ഇതുവരെ ചത്തില്ലേ? നിനക്കിതൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ടോടെ എന്ന ക്ലീഷ ഡയലോഗ്സ് ഒക്കെ ഒന്ന് അടിക്കണതാണ്. നമ്മുടെ അളിയന്മാരൊക്കെ എത്തിയെന്ന് തോന്നു കേട്ടോ.
2: സോറി അളിയ, വണ്ടി വഴിയിലൊന്ന് നിർത്തേണ്ടി വന്നു.
0: പിന്നെ നീ പണ്ടൊക്കെ കറക്റ്റ് സമയമില്ലയോ?
3: അത് ശരിയാ. വീട്ടിൽ നിന്നും ഇറങ്ങി ഒരു 2 കിലോമീറ്റർ ഓടണം. ചെല്ലുമ്പോ മാഷ് ബസ് പോയി കാണും. പിന്നെ ഏതെങ്കിലും ബസ്സിൽ കയറി മുരാരിമുക്കിൽ ഇറങ്ങി ഓടിയും നടന്നും സ്കൂളിലെത്തുമ്പോ ജീവനച്ചന്റെ വക അടി, അല്ലെങ്കിൽ ക്ലാസ്സിന് പുറത്ത്.
2: എടി, നീയും വന്നോ?
0: അളിയാ, എടി ഇതൊന്നും വിളിക്കല്ലേ, അവളിപ്പോ ടീച്ചറാ.
2: പണ്ട് പ്രോഗ്രസ് കാർഡ് വീട്ടിൽ കാണിക്കാതെ മുങ്ങി നടന്ന് ടീച്ചർ അവസാനം പിടിച്ചെടുത്ത് അലക്കിയത് ഓർമ്മയുണ്ടോ ടീച്ചറെ?
1: എടാ, അന്ന് എന്നെ ഒറ്റ നീയല്ലായിരുന്നോ തടിയ?
3: നീ എന്താ ഒരു മൂഡൌട്ട്? പഴയ ഓർമ്മകൾ വല്ലതും തികട്ടി വരുന്നുണ്ടോ?
0: അളിയാ, ഞാൻ ആലോചിക്കായിരുന്നു, പണ്ട് 10 പഠിക്കുമ്പോ ഈ ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡന്റ് എന്നൊരു ഏർപ്പാട് ഉണ്ടായിരുന്നതായി അറിയില്ലേ?
2: ആ പിന്നെ ഹരിവിജയ് അല്ലായിരുന്നോ നമ്മുടെ ബാച്ചിൽ?
0: അതെ, അവൻ തന്നെ. അതിനു പിന്നിൽ ഒരു വലിയ ചതി ഉണ്ടായിരുന്നു അളിയാ. എടാ, സ്കോർ കൂട്ടിയപ്പോ എനിക്കും ഹരിക്കും തുല്യ പോയിന്റ്. അവൻ ആകെ എന്റെ മുന്നിൽ സ്കോർ ചെയ്തത് നല്ല സ്വഭാവം, നന്നായിട്ടുള്ള പഠിത്തം, പിന്നെ വ്യക്തിഗത കഴിവുകൾ. ഈ മൂന്നെണ്ണത്തിനേ ഉള്ളൂ?
2: ഈ മൂന്നെണ്ണല്ലേ നോക്കുന്നേ?
3: മിണ്ടാതിരിയടാ, അവൻ പറയട്ടെ.
0: ബാക്കി എല്ലാത്തിനും ഞാനായിരുന്നതാ മുന്നിൽ. എന്നിട്ടും അവസാനം അവർ എന്നെ തേച്ചു. SSLC സർട്ടിഫിക്കറ്റ് വാങ്ങാൻ ചെന്നപ്പോ നമ്മുടെ മാത്യു താഴത്തെ വീട്ടിലെ അച്ഛൻ എന്നോട് കരഞ്ഞു പറഞ്ഞു, പുള്ളിക്ക് ഇതിൽ ഒരു പങ്കുമില്ലത്.
3: അവൻ ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡന്റ് ആയിരുന്നു, നീ ബെസ്റ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് അല്ലായിരുന്നു? ഫുൾ ടൈം ക്ലാസ്സിന് വെളിയിലല്ലായിരുന്നു? പണ്ട് ക്ലാസ് കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോയത് ഓർമ്മയുണ്ടോ?
2: അളിയ ബാക്കി പറയല്ലേ, ഓർക്കാൻ വയ്യ.
0: നിർത്തടാ, പറടാ നീ.
3: അത് പിന്നെ നമ്മുടെ പാലമുക്കിലെ ഉദയല്, യവന് വയറുവേദനയാണെന്നും പറഞ്ഞ് ഞങ്ങൾ മുങ്ങി. അന്നേ പറഞ്ഞതാ യവന്റെ എക്സ്പ്രഷൻ ശരിയല്ലെന്ന്. സിനിമയ്ക്ക് ക്യൂവിൽ നിന്നപ്പോ നമ്മളെ പോക്കി. പിറ്റേന്ന് സ്റ്റീവൻ അച്ഛൻ പടത്തിന്റെ സ്പെല്ലിങ് 100 തവണ ഇമ്പോസിഷൻ എഴുതിപ്പിച്ചു. പിന്നെ ചന്തയിൽ അങ്ങേര് പഴശ്ശിയുടെ യുദ്ധമുറ മുഴുവൻ വരച്ചിട്ടു.
2: പക്ഷെ എനിക്കിന്ന് മനസ്സിലാകാത്തത് ആ നാട്ടുകാരൻ തെണ്ടി നമ്മളെ എങ്ങനെ പോക്കിയെന്നാണ്. ഇവന്മാരാരെങ്കിലും ഒറ്റതായിരിക്കും.
3: എടാ മര ഊള, യൂണിഫോം ഇട്ടുകൊണ്ട് അടൽസൊള്ളി പടത്തിന് ക്യൂ നിന്നാൽ ഏത് നാട്ടുകാരനും പൊക്കും.
0: അയ്യോ അളിയാ, അതെ ഞാൻ നമ്മുടെ ബാത്റൂം വരുന്നു പോയിട്ട് വരാം.
3: നമ്മുടെ പന്നിഫാമിന്റെ അടുത്തല്ലേ? പണ്ട് പൊതിച്ചോറിന്റെ പേപ്പർ വരെ അവയ്ക്ക് ഇട്ടു കൊടുക്കുമായിരുന്നു.

0: ഇവിടെ റേഞ്ചും ഉണ്ടോ? ആ ഇത് അവന്മാരാണല്ലോ. എന്തോ അടേ, മനസ്സമാധാനമായിട്ടൊന്ന് മൂത്രം ഒഴിക്കാനും സമ്മതിക്കത്തില്ലേ? എന്നാ ഞാൻ വരുവാ.
1: നീ എവിടാ?
0: എന്നാ ഞാൻ നമ്മളെ സ്കൂൾ ബാത്റൂമിലാ.
1: സ്കൂളിലോ? നിന്നോടാരാ സ്കൂളിൽ പോകാൻ പറഞ്ഞേ?
0: എടി നീ എന്തോ ഈ പറയുന്നേ? എന്നാ നിക്കേ, ഞാൻ എത്തി.
1: ഞങ്ങളൊക്കെ മൺറോപുരത്തിലല്ലേ, ഇവിടല്ലേ ഗെറ്റ് ടുഗദർ പ്രസന്റ് സാർ 91. നിന്നോട് ആരാ സ്കൂളിൽ പോകാൻ പറഞ്ഞേ?
0: മൺറോ തുരുത്തോ? അച്ഛേ, അച്ഛേ.
2: എന്ത് സാറേ?
0: അല്ല അച്ഛാ, ഇവിടെ നിന്നവരൊക്കെ ഇവിടെ പോയി?
2: നിന്നവരോ? ഇന്ന് ഞായറാഴ്ചയല്ലയോ? ഇവിടെ ഇപ്പൊ നമ്മൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ.
0: അപ്പോ ഞാൻ സംസാരിച്ചത്.

ഇന്നലകൾ, ഇന്നത്തെ ഓർമ്മകളാണ്. ഓരോ ഓർമ്മകളും ഒരു തരത്തിൽ ഓരോ നഷ്ടങ്ങളാണ്. ഒരിക്കലും തിരിച്ചു കിട്ടാത്ത സുന്ദര സ്വപ്നം.

0: ബാച്ചിൻ്റെ പുനഃസമാഗമത്തോട് അനുബന്ധിച്ച് തയ്യാറാക്കിയ റേഡിയോ നാടകം. ശബ്ദം നൽകിയവർ അസീം ഇബ്രാഹിം, വൃന്ദ വിജയലക്ഷ്മി, ഹരിഹരൻ ഉണ്ണി, ജിബി കോശി, സുരേഷ് കുമാർ, ഗിരീഷ് കൃഷ്ണഗിരി. ആശയം ആവിഷ്കാരം ബിനുരാജ്.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തിരശീല.
2: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറിറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.

കുട്ടിക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാംകുറ്റി.

0: Let's celebrate pregnancy with Kinder Hospitals.
1: അറിവിന്റെ പ്രകാശം പകരുകയും സ്വപ്നങ്ങൾക്ക് ദിശ കാട്ടുകയും ജീവിതത്തിന് നിറം നൽകുകയും ചെയ്യുന്ന അധ്യാപകർ, അവരെ ആദരിക്കുന്നതിനായി ഒരു ദിനം. ദേശീയ അധ്യാപക ദിനത്തിൽ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു വെളിച്ചത്തിന്റെ വഴികാട്ടികൾ. അതിഥിയായി എത്തുന്നു തിരുവനന്തപുരം MG കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജും എഴുത്തുകാരനുമായ ഡോക്ടർ കിഷോർ റാം. ആശയം അവതരണം പ്രീത സുഗതൻ. കേൾക്കാം September 5 ഉച്ചയ്ക്ക് 1:30, പുനഃപ്രക്ഷേപണം വൈകുന്നേരം 5 രാത്രി 8:30. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്. നിമിഷവും പാട്ടിനൊപ്പം ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം ഇത് റേഡിയോ സന്തുലം 90.4 FM.
1: ഒരു നിമിഷം കണ്ണുകൾ അടച്ചൊന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. പുറത്ത് കനത്ത ഇരുട്ട്. മധുരയിലെ ഒരു തടവറയ്ക്കുള്ളിൽ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ഒരു പുതിയ പ്രതീക്ഷയുടെ ജനനം സംഭവിക്കുകയാണ്. ദേവകിയുടെയും വസുദേവന്റെയും 8th പുത്രനായി ആ അർദ്ധരാത്രിയിൽ പിറന്ന കുഞ്ഞാണ് പിന്നീട് ലോകം മുഴുവൻ സ്നേഹത്തോടെ വിളിച്ച ശ്രീകൃഷ്ണനായി മാറുന്നത്. കഥ അവിടെയാണ് തുടങ്ങുന്നത്. മധുരയിൽ ജനിച്ച കുഞ്ഞ് യമുനാ നദിയും കടന്ന് ഗോകുലത്തിലെത്തുന്നു. അവിടെ നിന്നങ്ങോട്ട് കുസൃതികളുടെ ഒരു കാലം തന്നെയാണ്. ഗോകുലത്തിലെ ആ ചെറിയ കൃഷ്ണൻ വളർന്നു വന്നപ്പോൾ കാളിയനെ കീഴടക്കിയും ഗോവർദ്ധന പർവ്വതമുയർത്തി ഗോകുലത്തെ സംരക്ഷിച്ചും പിന്നീട് മഹാഭാരതത്തിന്റെ കാലത്ത് അർജുനന്റെ സാരഥിയായതുമെല്ലാം നമുക്ക് അറിവുള്ള കാര്യങ്ങൾ തന്നെയാണ്. കുഞ്ഞു കൃഷ്ണനിൽ നിന്ന് ലോകത്തിന് വഴികാട്ടിയായ കൃഷ്ണനിലേക്കുള്ള യാത്ര. അങ്ങനെ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ എല്ലാ നിറങ്ങളും ചേർന്നൊരു കഥയാണ് ശ്രീകൃഷ്ണന്റെ കഥ.

ഇന്നും ശ്രീകൃഷ്ണൻ ഇത്രയും പ്രിയപ്പെട്ടവനാകുന്നത്? ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി. ഇന്നത്തെ വീടുകളിൽ ചെറിയൊരു ഗോകുലം ഒരുങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. മുറ്റത്ത് കുഞ്ഞു കാലടികളും കയ്യിൽ ഓടക്കുഴലുകളും തലയിൽ മയിൽപ്പീലികളും കവിളിൽ കുസൃതിച്ചിരികളും, അങ്ങനെ ഒരു കുഞ്ഞു കൃഷ്ണനായി മാറുന്ന ദിനം. ആ കാഴ്ച കാണുമ്പോൾ നാം ചിന്തിക്കുന്നത് നമ്മുടെ ഭവനം ഒരു ഗോകുലമായി മാറുന്നതും കണ്ണൻ നമ്മുടെ വീട്ടിലേക്ക് എത്തിയതുമായാണ്. അന്നത്തെ മധുരയും ഗോകുലവും കഥകളിൽ മാത്രം ബാക്കിയാണെങ്കിലും കണ്ണന്റെ ചിരിയും കുസൃതിയും സ്നേഹവും ഇന്നും നമ്മുടെ ആഘോഷങ്ങളുടെ ഭാഗമായിക്കൊണ്ടേയിരിക്കുന്നു. അന്നൊരിക്കൽ യശോദയുടെ വീട്ടിലെ വെണ്ണ മോഷ്ടിച്ചിരുന്ന കണ്ണൻ ഇന്ന് നമ്മുടെ മനസ്സിലെ സ്നേഹമാണ് മോഷ്ടിക്കുന്നത്. അന്നൊരിക്കൽ യമുന കടന്ന് ഗോകുലത്തിലെത്തിയ കണ്ണൻ ഇന്ന് ഓരോ വീടിന്റെയും പടിവാതിൽ കടന്ന് കുഞ്ഞു കാലടികളായി എത്തുന്നു. ഒരു ശ്രീകൃഷ്ണ ജയന്തി എന്ന ജന്മദിനം ആഘോഷം മാത്രമല്ല, തലമുറകളിലൂടെ കൈമാറി വരുന്ന ഒരു സ്നേഹ കഥയാണ്.

കൃഷ്ണ ജന്മദിനത്തിൽ റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ.

0: പ്രകാശം പകരുകയും സ്വപ്നങ്ങൾക്ക് ദിശ കാട്ടുകയും ജീവിതത്തിന് നിറം നൽകുകയും ചെയ്യുന്ന അധ്യാപകർ. അവരെ ആദരിക്കുന്നതിനായി ഒരു ദിനം. ദേശീയ അധ്യാപക ദിനത്തിൽ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു വെളിച്ചത്തിന്റെ വഴികാട്ടികൾ. അതിഥിയായി എത്തുന്നു തിരുവനന്തപുരം MG കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജും എഴുത്തുകാരനുമായ ഡോക്ടർ കിഷോർ റാം. ആശയം അവതരണം പ്രീത സുഗതൻ. കേൾക്കാം 5 September ഉച്ചയ്ക്ക് 1:30, പുനഃപ്രക്ഷേപണം വൈകുന്നേരം 5 PM, രാത്രി 8:30. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
1: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
2: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും.
1: ലോട്ടറി ഒന്നും അല്ല,
2: പിന്നെ
1: ചിട്ടിയാണ് അടിച്ചത്.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
4: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 to 25000 വരെ വിവിധ പദ്ധതികൾ.
4: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
4: 9446340979.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
4: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
3: Really, we can grow together.
0: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 Kallamode, കൊല്ലം.

കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: സ്വർണ്ണാഭരണങ്ങൾക്ക് ഒരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും, കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448 40. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
3: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
2: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
3: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
4: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.

അറിവിന്റെ പ്രകാശം പകരുകയും സ്വപ്നങ്ങൾക്ക് ദിശ കാട്ടുകയും ജീവിതത്തിന് നിറം നൽകുകയും ചെയ്യുന്ന അധ്യാപകർ. അവരെ ആദരിക്കുന്നതിനായി ഒരു ദിനം. ദേശീയ അധ്യാപക ദിനത്തിൽ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു വെളിച്ചത്തിന്റെ വഴികാട്ടികൾ. അതിഥിയായി എത്തുന്നു തിരുവനന്തപുരം MG കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജും എഴുത്തുകാരനുമായ ഡോക്ടർ കിഷോർ റാം. ആശയം അവതരണം പ്രീത സുഗതൻ. കേൾക്കാം September 5 ഉച്ചയ്ക്ക് 1:30, പുനഃപ്രക്ഷേപണം വൈകുന്നേരം 5 രാത്രി 8:30. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.

0: is Radio Santanam 90.4 FM. Stay tuned.
1: ഒരു നിമിഷം കണ്ണുകളടച്ചൊന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. പുറത്ത് കനത്ത ഇരുട്ട്. മധുരയിലെ ഒരു തടവറയ്ക്കുള്ളിൽ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ഒരു പുതിയ പ്രതീക്ഷയുടെ ജനനം സംഭവിക്കുകയാണ്. ദേവകിയുടെയും വസുദേവന്റെയും എട്ടാമത്തെ പുത്രനായി ആ അർദ്ധരാത്രിയിൽ പിറന്ന കുഞ്ഞാണ് പിന്നീട് ലോകം മുഴുവൻ സ്നേഹത്തോടെ വിളിച്ച ശ്രീകൃഷ്ണനായി മാറുന്നത്. കഥ അവിടെയാണ് തുടങ്ങുന്നത്. മധുരയിൽ ജനിച്ച കുഞ്ഞ് യമുനാ നദിയും കടന്ന് ഗോകുലത്തിലെത്തുന്നു. അവിടെ നിന്നങ്ങോട്ട് കുസൃതികളുടെ ഒരു കാലം തന്നെയാണ്. ഗോകുലത്തിലെ ആ ചെറിയ കൃഷ്ണൻ വളർന്നു വന്നപ്പോൾ കാളിയനെ കീഴടക്കിയും ഗോവർദ്ധന പർവ്വതമുയർത്തി ഗോകുലത്തെ സംരക്ഷിച്ചും പിന്നീട് മഹാഭാരതത്തിന്റെ കാലത്ത് അർജുനന്റെ സാരഥിയായതുമെല്ലാം നമുക്ക് അറിവുള്ള കാര്യങ്ങൾ തന്നെയാണ്. കുഞ്ഞു കൃഷ്ണനിൽ നിന്ന് ലോകത്തിന് വഴികാട്ടിയായ കൃഷ്ണനിലേക്കുള്ള യാത്ര. അങ്ങനെ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ എല്ലാ നിറങ്ങളും ചേർന്നൊരു കഥയാണ് ശ്രീകൃഷ്ണന്റെ കഥ.

കൃഷ്ണൻ ഇത്രയും പ്രിയപ്പെട്ടവനാകുന്നത്? ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി. ഇന്നത്തെ വീടുകളിൽ ചെറിയൊരു ഗോകുലം ഒരുങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. മുറ്റത്ത് കുഞ്ഞു കാലടികളും കയ്യിൽ ഓടക്കുഴലുകളും തലയിൽ മയിൽപ്പീലികളും കവിളിൽ കുസൃതി ചിരികളും, അങ്ങനെ ഒരു കുഞ്ഞു കൃഷ്ണനായി മാറുന്ന ദിനം. ആ കാഴ്ച കാണുമ്പോൾ നാം ചിന്തിക്കുന്നത് നമ്മുടെ ഭവനം ഒരു ഗോകുലമായി മാറുന്നതും കണ്ണൻ നമ്മുടെ വീട്ടിലേക്ക് എത്തിയതുമായാണ്. അന്നത്തെ മധുരയും ഗോകുലവും കഥകളിൽ മാത്രം ബാക്കിയാണെങ്കിലും കണ്ണന്റെ ചിരിയും കുസൃതിയും സ്നേഹവും ഇന്നും നമ്മുടെ ആഘോഷങ്ങളുടെ ഭാഗമായിക്കൊണ്ടേയിരിക്കുന്നു. അന്നൊരിക്കൽ യശോദയുടെ വീട്ടിലെ വെണ്ണ മോഷ്ടിച്ചിരുന്ന കണ്ണൻ ഇന്ന് നമ്മുടെ മനസ്സിലെ സ്നേഹമാണ് മോഷ്ടിക്കുന്നത്. അന്നൊരിക്കൽ യമുന കടന്ന് ഗോകുലത്തിലെത്തിയ കണ്ണൻ ഇന്ന് ഓരോ വീടിന്റെയും പടിവാതിൽ കടന്ന് കുഞ്ഞു കാലടികളായി എത്തുന്നു. ഒരു ശ്രീകൃഷ്ണ ജയന്തി എന്ന ജന്മദിനം ആഘോഷം മാത്രമല്ല, തലമുറകളിലൂടെ കൈമാറി വരുന്ന ഒരു സ്നേഹ കഥയാണ്.

ശ്രീകൃഷ്ണ ജന്മദിനത്തിൽ റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ.

0: ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം രജനി ഗിരീഷ്.
1: ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
0: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോ സ്റ്റാൻഡിന് സമീപം, കൊല്ലം.

കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, ഇന്നത്തെ ഈ പുണ്യദിനത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? ഇന്ന് സെപ്റ്റംബർ 4 അഷ്ടമി രോഹിണി, നമ്മുടെ പ്രിയപ്പെട്ട ഉണ്ണിക്കണ്ണന്റെ ജന്മദിനം. സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും അത്ഭുത വെളിച്ചമാണ് ശ്രീകൃഷ്ണ സങ്കല്പം. അക്രമത്തിനെതിരെ

ധർമ്മത്തിൻ്റെ ഓടക്കുഴൽ ഊതിയവൻ. അർജുനന് കർമ്മയോഗത്തിൻ്റെ ഗീതോപദേശം നൽകിയ ജഗദ്ഗുരു. ചില ഓർമ്മകൾക്ക് പ്രായമാകാറില്ലെന്ന് തോന്നാറില്ലേ? കണ്ണനെക്കുറിച്ചുള്ള ഓർമ്മകൾ പോലെ കണ്ണൻ്റെ ജന്മദിനത്തിൽ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് എന്തൊക്കെയാണെന്ന് ഞാൻ പറയട്ടെ. കയ്യിൽ വെണ്ണയുമായി കുസൃതിയോടെ ഓടി നടക്കുന്ന ഉണ്ണിക്കണ്ണൻ. ഓടക്കുഴലിൻ്റെ ഈണത്തിൽ ഗോകുലത്തെ മുഴുവൻ ആകർഷിച്ച കണ്ണൻ. സ്നേഹത്തിൻ്റെ ഏറ്റവും മനോഹരമായ പ്രതീകമായി നമ്മൾ കാണുന്ന രാധാകൃഷ്ണൻ. രാധയും കൃഷ്ണനും ഒരുമിച്ചുള്ള ഓരോ ഓർമ്മയിലും ഒരു പ്രത്യേക മാധുര്യമുണ്ട്. രാധാകൃഷ്ണ സങ്കല്പം എന്ന് പറയുമ്പോൾ അത് ഒരു പ്രണയകഥ മാത്രമല്ല, കാലം എത്ര കഴിഞ്ഞാലും മായാതെ നിൽക്കുന്ന ഒരു ആത്മബന്ധത്തിൻ്റെ ഓർമ്മ കൂടിയാണ്. കണ്ണൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്ദേശങ്ങളിലൊന്നാണ് ഭഗവത്ഗീതയിലൂടെ അർജുനന് നൽകിയ ഗീതോപദേശം. ജീവിതത്തിലെ പ്രതിസന്ധികളിൽ തളർന്നു നിൽക്കുന്ന അർജുനന് കൃഷ്ണൻ നൽകിയ ഗീതോപദേശം ഒരു യുദ്ധത്തിനുള്ള ഉപദേശം മാത്രമായിരുന്നില്ല, ജീവിതത്തെ എങ്ങനെ നേരിടണം എന്നതിനുള്ള ഒരു വഴികാട്ടിയായിരുന്നു. കർത്തവ്യം ആത്മാർത്ഥമായി ചെയ്യുക, ഫലത്തെക്കുറിച്ചുള്ള അമിതമായ ആകുലത ഒഴിവാക്കുക, പ്രതിസന്ധിയിലും മനസ്സിൻ്റെ സമനില കാത്തുസൂക്ഷിക്കുക. ആയിരക്കണക്കിന് വർഷങ്ങൾക്കിപ്പുറവും കൃഷ്ണൻ്റെ ഈ സന്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രസക്തമാണ്. കുട്ടിക്കാലത്തിൻ്റെ കുസൃതിയും നിഷ്കളങ്കതയും ഓർമ്മിപ്പിക്കുന്ന ഉണ്ണിക്കണ്ണൻ മുതൽ ജീവിതത്തിൽ ശരിയും തെറ്റും തിരിച്ചറിയാൻ വഴികാട്ടിയായ ഭഗവാൻ കൃഷ്ണൻ വരെ നമ്മുടെ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും പല രൂപത്തിൽ നമ്മളോടൊപ്പം നിൽക്കുന്ന ഒരു സാന്നിധ്യം കൂടിയാണ്. ഇന്ന് ആ കണ്ണൻ്റെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ വീടുകൾ അലങ്കരിച്ചും മധുര പലഹാരങ്ങളുണ്ടാക്കിയും ഉറിയടിച്ചും കൃഷ്ണവേഷത്തിൽ എത്തുന്ന കുഞ്ഞുങ്ങളുടെ കുസൃതികൾ കണ്ടും നമുക്ക് ആ സന്തോഷത്തിൽ പങ്കുചേരാം. ഈ ശ്രീകൃഷ്ണ ജയന്തി നമ്മുടെ ജീവിതത്തിലും സ്നേഹവും കരുണയും സമാധാനവും കൊണ്ടുവരട്ടെ. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ. ഹരേ കൃഷ്ണ. നിങ്ങളോടൊപ്പം ഞാൻ പ്രീത.

അതിന്റെ പ്രകാശം പകരുകയും സ്വപ്നങ്ങൾക്ക് ദിശ കാട്ടുകയും ജീവിതത്തിന് നിറം നൽകുകയും ചെയ്യുന്ന അധ്യാപകർ. അവരെ ആദരിക്കുന്നതിനായി ഒരു ദിനം. ദേശീയ അധ്യാപക ദിനത്തിൽ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു വെളിച്ചത്തിന്റെ വഴികാട്ടികൾ. അതിഥിയായി എത്തുന്നു തിരുവനന്തപുരം MG കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജും എഴുത്തുകാരനുമായ ഡോക്ടർ കിഷോർ റാം. ആശയം അവതരണം പ്രീത സുഗതൻ. കേൾക്കാം September 5 ഉച്ചയ്ക്ക് 1:30, പുനഃപ്രക്ഷേപണം വൈകുന്നേരം 5 രാത്രി 8:30. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.

0: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
1: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
0: ഡ്രസ് മാത്രം പോരല്ലോ, അതിനൊത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണ്ടേ?
1: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ
0: പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്.
1: അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിംഗ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്.
0: ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക്
1: നസീം സിഗ്നേച്ചർ,
0: നിയർ രാമേശ്വരൻ ടെമ്പിൾ, അഞ്ചുകല്ലുമൂട്, കൊല്ലം.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാനസേവാ സമിതി സെപ്റ്റംബർ 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 150 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം സെപ്റ്റംബർ 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1 സമ്മാനം 25,000 രൂപ, 2 സമ്മാനം 5,000 രൂപ, 3 സമ്മാനം 3,000 രൂപ, 4 സമ്മാനം 2,000 രൂപ, 5 സമ്മാനം 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971 അല്ലെങ്കിൽ 81212180.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.

0: 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
1: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
0: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
2: Tuned to Radio Santhanam 90.4 FM for your favorite programs and music.

0: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
1: Tá com

ഗസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം.

90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

0: ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
1: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
0: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
1: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: ഓണസദ്യയും സമ്മാനങ്ങളുമായി സ്കൈസെൽ ഒരുങ്ങിക്കഴിഞ്ഞു. 1 കോടി രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും സ്കൈസെല്ലിൽ നിന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാഡ്ജറ്റുകൾ വാങ്ങൂ. നേടൂ ഉറപ്പായ സമ്മാനങ്ങൾ. ഓണാവുപഹാരം, ഇന്നർ സെറ്റ്, ഇൻഡക്ഷൻ കുക്കർ, എയർ ഫ്രൈയർ, സൗണ്ട് ബാർ പർച്ചേസ് ചെയ്യൂ. നേടൂ ക്യാഷ് ബാക്ക് ഓഫർ. അതുമാത്രമല്ല, മികച്ച എക്സ്ചേഞ്ച് ബോണസ്, ഈസി EMI, സീറോ ഡൗൺ പേയ്മെന്റ് ഓഫറുകളും. ഈ ഓണത്തിൽ ഇഷ്ടമുള്ളത് വാങ്ങും, ഇഷ്ടം പോലെ ഗിഫ്റ്റുമായി മടങ്ങൂ. സ്കൈസെൽ, ഈ ഓണം

കലാസാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

0: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
1: നമസ്കാരം, റേഡിയോ സാന്ത്വനം 90.4 FM പ്രാദേശിക വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രാദേശിക വിശേഷങ്ങൾ വായിക്കുന്നു ആതിര. വാളകം CSI ബദിരവിദ്യാലയത്തിലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പൊളിറ്റിക്കൽ സയൻസ് താൽക്കാലിക അധ്യാപക ഒഴിവ്. അഭിമുഖം September 9 രാവിലെ 10 സ്കൂൾ ഓഫീസിൽ. YMCA-യും കുണ്ടറ LMS ആശുപത്രിയും ചേർന്ന് നടത്തുന്ന സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് 9 കൊല്ലം YMCA ഹാളിൽ ആരംഭിക്കും. വിശദവിവരങ്ങൾക്ക് 8086513 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. നമ്പർ ഒരിക്കൽ കൂടി 8086513. ഗാർഹിക പീഡനത്തിന് ഇരയായവർക്കായി കൊയിലോൺ സോഷ്യൽ സർവീസ് സൊസൈറ്റി നടത്തുന്ന ഷെൽട്ടർ ഹോമിലെ സൂപ്രണ്ട് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. MSW റെഗുലറായി പഠിച്ചവർക്കും പ്രവൃത്തി പരിചയമുള്ളവർക്കും മുൻഗണന. ബയോഡേറ്റ് നേരിട്ടോ തപാൽ വഴിയോ നൽകാം. അവസാന തീയതി September 8. വിലാസം കൊയിലോൺ സോഷ്യൽ സർവീസ് സൊസൈറ്റി, ഫാത്തിമ റോഡ്, കൊല്ലം 691013. അടൂർ സർക്കാർ പോളിടെക്നിക്കിലെ പോളിമർ ടെക്നോളജി ബ്രാഞ്ചിലെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് September 8 സ്പോട്ട് അഡ്മിഷൻ നടത്തും. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്കും പുതിയ അപേക്ഷകർക്കും പങ്കെടുക്കാം. വിശദവിവരങ്ങൾക്ക് 9446661515 എന്ന നമ്പറിലോ 9656597062 എന്ന നമ്പറിലോ ബന്ധപ്പെടാം. കൊല്ലം സബ് കളക്ടറായി ചെന്നൈ സ്വദേശി Dr. S. മോഹനപ്രിയ IAS ചുമതലയേറ്റു. കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നൊവേഷൻ സ്ട്രാറ്റജി കൌൺസിലിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന യങ് ഇന്നൊവേറ്റേഴ്സ് പ്രോഗ്രാം സ്കൂൾ വിഭാഗത്തിൽ കൊല്ലം ജില്ല 1st. 6048 ആശയങ്ങൾ സമർപ്പിച്ച് തുടർച്ചയായി 3 കൊല്ലം 1st. മലപ്പുറം കണ്ണൂർ ജില്ലകൾ 2-3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. കരുനാഗപ്പള്ളി മോഡൽ പോളിടെക്നിക്കിലെ ഡിപ്ലോമ ത്രിവത്സര റെഗുലർ കോഴ്സുകളിലേക്കും +2 പാസായ വിദ്യാർത്ഥികൾക്ക് ലാറ്ററൽ എൻട്രി കോഴ്സുകളിലേക്കുമുള്ള സ്പോട്ട് അഡ്മിഷൻ September 14 വരെ നടത്തും. കൂടുതൽ വിവരങ്ങൾക്ക് 9447488348 എന്ന നമ്പറിലോ 7907325067 എന്ന നമ്പറിലോ ബന്ധപ്പെടാം. മത്സ്യഫെഡ് ജില്ലാ ഓഫീസിന്റെ വിവിധ വാണിജ്യ യൂണിറ്റുകളിൽ സെക്യൂരിറ്റി ജീവനക്കാരെ നിയമിക്കുന്നതിന് അംഗീകൃത ഏജൻസികളിൽ നിന്നും കൊട്ടേഷൻ ക്ഷണിച്ചു. കൊട്ടേഷൻ സ്വീകരിക്കുന്ന അവസാന തീയതി September 9 വൈകിട്ട് 3 വരെ. കൂടുതൽ വിവരങ്ങൾക്ക് മത്സ്യഫെഡ് ജില്ലാ ഓഫീസുകളിൽ ബന്ധപ്പെടാം. 9526049494

0: എന്ന നമ്പറിലോ 9526041109 എന്ന നമ്പറിലോ ബന്ധപ്പെടാം. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ വിവിധ തസ്തികകളിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തും. വിശദവിവരങ്ങൾക്ക് 0475222870 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. നമ്പർ ഒരിക്കൽ കൂടി 0475222872. ഇതോടുകൂടി പ്രാദേശിക വിശേഷങ്ങൾ അവസാനിക്കുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.
2: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ തൊക്ക് രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബ്. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
0: ആറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാർ വാങ്ങിയെന്നേ?
4: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും.
0: ലോട്ടറി ഒന്നും അല്ല,
4: പിന്നെ
0: ചിട്ടിയാണ് അടിച്ചത്.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
0: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
0: 9446340979.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
5: Really, we can grow together.
0: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലോസപ്പൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

ഒരു നിമിഷം കണ്ണുകളടച്ചൊന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. പുറത്ത് കനത്ത ഇരുട്ട്. മധുരയിലെ ഒരു തടവറയ്ക്കുള്ളിൽ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ഒരു പുതിയ പ്രതീക്ഷയുടെ ജനനം സംഭവിക്കുകയാണ്. ദേവകിയുടെയും വസുദേവന്റെയും എട്ടാമത്തെ പുത്രനായി ആ അർദ്ധരാത്രിയിൽ പിറന്ന കുഞ്ഞാണ് പിന്നീട് ലോകം മുഴുവൻ സ്നേഹത്തോടെ വിളിച്ച ശ്രീകൃഷ്ണനായി മാറുന്നത്. കഥ അവിടെയാണ് തുടങ്ങുന്നത്. മധുരയിൽ ജനിച്ച കുഞ്ഞ് യമുനാ നദിയും കടന്ന് ഗോകുലത്തിലെത്തുന്നു. അവിടെ നിന്നങ്ങോട്ട് കുസൃതികളുടെ ഒരു കാലം തന്നെയാണ്. ഗോകുലത്തിലെ ആ ചെറിയ കൃഷ്ണൻ വളർന്നു വന്നപ്പോൾ കാളിയനെ കീഴടക്കിയും ഗോവർദ്ധന പർവ്വതമുയർത്തി ഗോകുലത്തെ സംരക്ഷിച്ചും പിന്നീട് മഹാഭാരതത്തിന്റെ കാലത്ത് അർജുനന്റെ സാരഥിയായതുമെല്ലാം നമുക്ക് അറിവുള്ള കാര്യങ്ങൾ തന്നെയാണ്. കുഞ്ഞു കൃഷ്ണനിൽ നിന്ന് ലോകത്തിന് വഴികാട്ടിയായ കൃഷ്ണനിലേക്കുള്ള യാത്ര. അങ്ങനെ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ എല്ലാ നിറങ്ങളും ചേർന്നൊരു കഥയാണ് ശ്രീകൃഷ്ണന്റെ കഥ.

ഇന്നും ശ്രീകൃഷ്ണൻ ഇത്രയും പ്രിയപ്പെട്ടവനാകുന്നത്? ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി. ഇന്നത്തെ വീടുകളിൽ ചെറിയൊരു ഗോകുലം ഒരുങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. മുറ്റത്ത് കുഞ്ഞു കാലടികളും കയ്യിൽ ഓടക്കുഴലുകളും തലയിൽ മയിൽപ്പീലികളും കവിളിൽ കുസൃതിച്ചിരികളും, അങ്ങനെ ഒരു കുഞ്ഞു കൃഷ്ണനായി മാറുന്ന ദിനം. ആ കാഴ്ച കാണുമ്പോൾ നാം ചിന്തിക്കുന്നത് നമ്മുടെ ഭവനം ഒരു ഗോകുലമായി മാറുന്നതും കണ്ണൻ നമ്മുടെ വീട്ടിലേക്ക് എത്തിയതുമായാണ്. അന്നത്തെ മധുരയും ഗോകുലവും കഥകളിൽ മാത്രം ബാക്കിയാണെങ്കിലും കണ്ണന്റെ ചിരിയും കുസൃതിയും സ്നേഹവും ഇന്നും നമ്മുടെ ആഘോഷങ്ങളുടെ ഭാഗമായിക്കൊണ്ടേയിരിക്കുന്നു. അന്നൊരിക്കൽ യശോദയുടെ വീട്ടിലെ വെണ്ണ മോഷ്ടിച്ചിരുന്ന കണ്ണൻ ഇന്ന് നമ്മുടെ മനസ്സിലെ സ്നേഹമാണ് മോഷ്ടിക്കുന്നത്. അന്നൊരിക്കൽ യമുന കടന്ന് ഗോകുലത്തിലെത്തിയ കണ്ണൻ ഇന്ന് ഓരോ വീടിന്റെയും പടിവാതിൽ കടന്ന് കുഞ്ഞു കാലടികളായി എത്തുന്നു. ഒരു ശ്രീകൃഷ്ണ ജയന്തി എന്ന ജന്മദിനം ആഘോഷം മാത്രമല്ല, തലമുറകളിലൂടെ കൈമാറി വരുന്ന ഒരു

ശ്രീകൃഷ്ണ ജന്മദിനത്തിൽ റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ.

ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം. അറിവിന്റെ പ്രകാശം പകരുകയും സ്വപ്നങ്ങൾക്ക് ദിശ കാട്ടുകയും ജീവിതത്തിന് നിറം നൽകുകയും ചെയ്യുന്ന അധ്യാപകർ, അവരെ ആദരിക്കുന്നതിനായി ഒരു ദിനം. ദേശീയ അധ്യാപക ദിനത്തിൽ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു വെളിച്ചത്തിന്റെ വഴികാട്ടികൾ. അതിഥിയായി എത്തുന്നു തിരുവനന്തപുരം MG കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജും എഴുത്തുകാരനുമായ ഡോക്ടർ കിഷോർ റാം. ആശയം അവതരണം പ്രീത സുഗതൻ. കേൾക്കാം September 5 ഉച്ചയ്ക്ക് 1:30, പുനഃപ്രക്ഷേപണം വൈകുന്നേരം 5 രാത്രി 8:30. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.

0: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോ സ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
3: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ, റേഡിയോ സാന്ത്വനം 90.4 FM.
4: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മധുരം സംസ്കൃതം. ആശയം അവതരണം സോമയാജി, സാങ്കേതിക സഹായം ശ്യാംദാസ്.
5: റേഡിയോ സാന്ത്വനം 90.4 ശ്രോതാക്കളെ ഏവർക്കും മധുരം സംസ്കൃതം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. മധുരം സംസ്കൃതം ഇതിന്റെ കാര്യക്രമേ സർവേഷാം പ്രതി സ്വാഗതം. പഠാമി സംസ്കൃതം നിത്യം, വദാമി സംസ്കൃതം സദാ.

0: अद्यतनमपि द्वितीयविभक्ति विशेष अभ्यासः तुमन्तप्रयोगं पश्यामः. इन्नत दिवसवും द्वितीयविभक्तियिले विशेष प्रयोगं तुमन्तप्रयोगं तुमन् नमुक्क् नोक्काम. सः संस्कृते वक्तुं शक्नोति. अयाल्क्क् संस्कृतत्तिल् परयुवान् साधिक्कुम. सः संस्कृते संस्कृतं वक्तुं शक्नोति. अयाल्क्क् संस्कृतत्तिल् परयुवान् साधिक्कुम. अयाल्क्क् സംസ്കൃതത്തിൽ പറയുവാൻ സാധിക്കും. സഹ സംസ്കൃതം വക്തും ശക്നോതി. ദേവനാഗരിയും ലേഖിതും ന ശക്നോതി. ദേവനാഗരിയിൽ എഴുതുവാൻ സാധിക്കില്ല. ദേവനാഗരിയും ലേഖിതും ന ശക്നോതി. ദേവനാഗരിയിൽ എഴുതുവാൻ സാധിക്കില്ല. ദേവനാഗരിയിൽ എഴുതുവാൻ സാധിക്കില്ല. ദേവനാഗരിയും ലേഖിതും ന ശക്നോതി. ആനന്ദ ഉപനേത്രം വിനാ ദ്രഷ്ടും ന ശക്നോതി. ആനന്ദന് കണ്ണടയില്ലാതെ കാണുവാൻ കഴിയുകയില്ല. ആനന്ദ ഉപനേത്രം വിനാ ദ്രഷ്ടും ന ശക്നോതി. ആനന്ദന് കണ്ണടയില്ലാതെ കാണുവാൻ കഴിയില്ല. ആനന്ദന് കണ്ണടയില്ലാതെ കാണുവാൻ കഴിയുകയില്ല. ആനന്ദ ഉപനേത്രം വിനാ ദ്രഷ്ടും ന ശക്നോതി. സീത ദൂരവാണീം വിനാ ഉപവേഷ്ടും ന ശക്നോതി. സീത ഫോൺ ഇല്ലാതെ ഇരിക്കുവാൻ സാധിക്കില്ല. സീത ദൂരവാണീം വിനാ ഉപവേഷ്ടും ന ശക്നോതി. സീത ഫോണില്ലാതെ ഇരിക്കുവാൻ സാധിക്കില്ല. സീത ഫോണില്ലാതെ ഇരിക്കുവാൻ സാധിക്കില്ല. സീത ദൂരവാണീം വിനാ ഉപവേഷ്ടും ന ശക്നോതി. അഹം ഘടീം വിനാ സമയം ജ്ഞാതും ന ശക്നോമി. എനിക്ക് ഘടികാരം ഇല്ലാതെ സമയം അറിയുവാൻ കഴിയില്ല. അഹം ഘടീം വിനാ സമയം ജ്ഞാതും ന ശക്നോമി. എനിക്ക് ഘടികാരം ഇല്ലാതെ സമയം അറിയുവാൻ കഴിയില്ല. എനിക്ക് ഘടികാരം ഇല്ലാതെ സമയം അറിയുവാൻ കഴിയില്ല. അഹം ഘടീം വിനാ സമയം ജ്ഞാതും ന ശക്നോമി. പുരുഷാഹ ഉത്പീഡികാം നേതും ശക്നുവന്തി. പുരുഷന്മാർക്ക് മേശകളെ കൊണ്ടുവരുവാൻ സാധിക്കും. പുരുഷാഹ ഉത്പീഡികാം നേതും ശക്നുവന്തി. പുരുഷന്മാർക്ക് മേശകളെ അല്ലെങ്കിൽ മേശകൾ കൊണ്ടുവരുവാൻ സാധിക്കും. പുരുഷന്മാർക്ക് മേശകൾ കൊണ്ടുവരുവാൻ സാധിക്കും. പുരുഷാഹ ഉത്പീഡികാം നേതും ശക്നുവന്തി. വയം ഭാരം ഉന്നേതും ശക്നുമഹ. ഞങ്ങൾക്ക് ഭാരത്തെ എടുക്കുവാൻ സാധിക്കും. വയം ഭാരം ഉന്നേതും ശക്നുമഹ. ഞങ്ങൾക്ക് ഭാരത്തെ എടുക്കുവാൻ സാധിക്കും. ഞങ്ങൾക്ക് ഭാരത്തെ എടുക്കുവാൻ സാധിക്കും. വയം ഭാരം ഉന്നേതും ശക്നുമഹ. രാജേഷ കഥാം ലേഖിതും ശക്നോതി. രാജേഷിന് കഥയെ എഴുതുവാൻ സാധിക്കും. രാജേഷ കഥാം ലേഖിതും ശക്നോതി. രാജേഷിന് കഥയെ എഴുതുവാൻ സാധിക്കും. രാജേഷിന് കഥയെ എഴുതുവാൻ സാധിക്കും. രാജേഷ കഥാം ലേഖിതും ശക്നോതി. താഹ പൂജാം കർത്തും ശക്നുവന്തി. അവർക്ക് പൂജയെ ചെയ്യുവാൻ കഴിയും. താഹ പൂജാം കർത്തും ശക്നുവന്തി. അവർക്ക് പൂജയെ ചെയ്യുവാൻ കഴിയും. അവർക്ക് പൂജയെ ചെയ്യുവാൻ കഴിയും. താഹ പൂജാം കർത്തും ശക്നുവന്തി. അഹം പർവ്വതം ആരോഢം ന ശക്നോമി. എനിക്ക് പർവ്വതത്തെ പൊക്കുവാൻ സാധിക്കുകയില്ല. അഹം പർവ്വതം ആരോഢം ന ശക്നോമി. എനിക്ക് പർവ്വതത്തെ പൊക്കുവാൻ സാധിക്കുകയില്ല. എനിക്ക് പർവ്വതത്തെ പൊക്കുവാൻ സാധിക്കുകയില്ല. അഹം പർവ്വതം ആരോഢം ന ശക്നോമി.
1: മധുരം സംസ്കൃതം പ്രതി മംഗളവാസരെ ശുക്രവാസരെ. മധുരം സംസ്കൃതം ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും. മംഗളവാസരെ സായം പാദോന സപ്തവാദനെ. ചൊവ്വാഴ്ച വൈകുന്നേരം 6:45. ശുക്രവാസരെ സായം സാർദ്ധ പഞ്ചവാദനെ. വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ദിനമിതം ശുഭം ഭൂയാത്. ജയതു സംസ്കൃതം ജയതു ഭാരതം.
2: പഠാമി സംസ്കൃതം നിത്യം വദാമി സംസ്കൃതം സദാ. ध्यायामि संस्कृतं सम्यक् वन्दे संस्कृतमातरम् जयतु संस्कृतं जयतु भारतम्
3: റേഡിയോ സാന്ത്വനം 90.4 എഫ്എമ്മിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മധുരം സംസ്കൃതം. ആശയം അവതരണം സോമയാജി. സാങ്കേതിക സഹായം ശ്യാംദാസ്. സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ്, റേഡിയോ സാന്ത്വനം 90.4 എഫ്എം.

ആത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: ഇന്ന് വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മെർച്ചന്റിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
1: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
0: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763206.
2: നീ അറിഞ്ഞോ, ഹരി പുതിയ കാർ വാങ്ങിയെന്നേ?
3: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
2: ലോട്ടറി ഒന്നും അല്ല,
3: പിന്നെ
2: ചിട്ടിയാണ് അടിച്ചത്.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്,
2: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
2: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
2: 9446340979.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
2: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
4: Really, we can grow together.
0: കൃഷ്ണായനം, അഖില ഭാരത യാഗയോഗ ജ്ഞാന സേവാ സമിതി, September 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യോത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം September 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ എം ജി ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st prize 25,000 rupees, 2nd prize 5,000 rupees, 3rd prize 3,000 rupees, 4th prize 2,000 rupees, 5th prize 1,000 rupees. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 rupees മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388 1239 71, അല്ലെങ്കിൽ 81212168.
3: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ മാറി പോവോ?
5: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
3: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
5: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
4: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോണ്ടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
6: ഓരോ നിമിഷവും പാട്ടിനൊപ്പം, ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം, ഇത് റേഡിയോ സന്തുലം 90.4 FM.

ചരിത്രത്തിൽ ഇന്ന് സെപ്റ്റംബർ 4, അമേരിക്കയിൽ ആദ്യത്തെ വൈദ്യോർജ പ്ലാന്റ് എഡിസൺ പവർ സ്റ്റേഷൻ പ്ലാന്റ് പ്രവർത്തനം ആരംഭിച്ചതും തിരുവിതാംകൂറിൽ പുതുപ്പള്ളി വെടിവയ്പ് നടന്നതും ടിബറ്റൻ ആത്മീയാചാര്യൻ ദലൈലാമ കേരളം സന്ദർശിച്ചതുമൊക്കെ ഒരു സെപ്റ്റംബർ 4 സെപ്റ്റംബർ 4 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് സെപ്റ്റംബർ 4. അമേരിക്കയിലെ ആദ്യത്തെ വൈദ്യുതോർജ പ്ലാന്റ് ആയ എഡിസൺ പവർ സ്റ്റേഷൻ പ്ലാന്റ് ന്യൂയോർക്ക് സിറ്റിയിൽ പ്രവർത്തനം ആരംഭിച്ചത് 1882 സെപ്റ്റംബർ 4. തിരുവിതാംകൂറിലെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ പുതുപ്പള്ളി വെടിവയ്പ് നടന്നത് 1938 സെപ്റ്റംബർ 4. വിവരശേഖരണത്തിന് കാന്തിക ഡിസ്ക് ഉപയോഗിക്കുന്ന ആദ്യ വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള IBM റമാക് 305 എന്ന കമ്പ്യൂട്ടർ US പുറത്തിറക്കിയത് 1956 സെപ്റ്റംബർ 4.

0: റോബർട്ട് ബെല്ലാർഡിന്റെ നേതൃത്വത്തിലുള്ള പര്യവേക്ഷക സംഘം പകർത്തിയ ടൈറ്റാനിക് കപ്പലിന്റെ അവശിഷ്ടങ്ങളുടെ ചിത്രം ആദ്യമായി പുറംലോകം കണ്ടത് 1985 സെപ്റ്റംബർ 4 ടിബറ്റൻ ആത്മീയാചാര്യൻ ദലൈലാമ കേരളം സന്ദർശിച്ചത് 2010 സെപ്റ്റംബർ ഇന്നേ ദിവസമായിരുന്നു. സെപ്റ്റംബർ 3 ഗൂഗിൾ സ്ഥാപിതമായത്. ലാറി പേജും സെർജി ബിന്നും ഇന്റർനെറ്റിൽ വിവരങ്ങൾ തിരയുന്ന പ്രക്രിയയെ പ്രതിനിധീകരിക്കാൻ ഇന്റർനെറ്റ് സ്ഥാപനം സ്ഥാപിച്ചു. അമേരിക്കൻ ഐക്യനാടുകളിലെ ഏറ്റവും ജനസംഖ്യയുള്ള 2 നഗരവും ഹോളിവുഡിന്റെ ലൊക്കേഷനും അമേരിക്കൻ ചലച്ചിത്ര വ്യവസായത്തെ ഇന്ന് പ്രതിനിധീകരിക്കുന്ന ലോസ് ആഞ്ചലസ് സ്ഥാപിച്ചത് 1781 സെപ്റ്റംബർ 4. ചിത്രനിർമ്മാണ രംഗത്ത് റോൾ ഫിലിമിനുള്ള പേറ്റന്റ് നേടിയത് സെപ്റ്റംബർ 4. ജോർജ് ഈസ്റ്റ്മാൻ കോഡാക് എന്ന വ്യാപാരമുദ്ര രജിസ്റ്റർ ചെയ്തുകൊണ്ട് 1988 സെപ്റ്റംബർ 4 റോൾ ഫിലിമിനുള്ള പേറ്റന്റ് കോഡാക് നേടി. പ്രമുഖ മലയാളി ഗണിതശാസ്ത്രജ്ഞനായിരുന്ന ഡോക്ടർ പി ജെ മേനോന്റെ ജന്മദിനമാണ് ഇന്ന്. പുളിയക്കോട് കേശവമേനോൻ എന്ന പി ജെ മേനോൻ 1917 സെപ്റ്റംബർ 4 പാലക്കാട് ജനിച്ചു. സംഖ്യാ സിദ്ധാന്തം, അംഗഗണിത സിദ്ധാന്തം, ആധുനിക ഗണിത സിദ്ധാന്തവുമൊക്കെ ആധുനിക ഗണിതശാസ്ത്ര രംഗത്തിന് ഇദ്ദേഹം നൽകിയ മികച്ച സംഭാവനകളായിരുന്നു. എഒ ഹ്യൂമിന്റെ കൂടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിക്കുവാൻ മുൻകൈയെടുത്ത ഭാരതീയ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ദാദാഭായ് നവറോജി. അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ഇന്ന്. 1825 സെപ്റ്റംബർ 4 അദ്ദേഹം ജനിച്ചത്.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ പ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

ബോധത്തിനും വിജ്ഞാനത്തിനുമായി ട്യൂൺ ചെയ്യൂ റേഡിയോ സാന്ത്വനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം വ്യാസപ്രസാദം. അവതരണം സംബോധ് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

ആഗീഷാദ്യാസു മനസ സർവാർത്ഥാനാമുപക്രമേ യന്നത്വാ കൃതകൃത്യാ സ്യുഃ തന്നമാമി ഗജാനനം. ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീം അക്ഷമാലാം ദധാനാ ഹസ്തേനൈകേന പത്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദു ശംഖസ്ഫടികമണിനിഭാസമാനാ സമാനാ സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാമസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാ

0: നമ ഹരി ഓം.
1: തുടർന്ന് ഭഗവാൻ പറയുന്നു, ക്ഷേത്രങ്ങളെ നിങ്ങൾ പരിശീലന കളരികളായിട്ട് കാണണം, എന്നിട്ടോ അവിടെ നിന്നങ്ങൾ ആർജിക്കുന്ന ആരാധനാ രീതിയെ നിത്യജീവിതത്തിലേക്ക് അന്വയിക്കണം. അങ്ങനെ അന്വയിച്ചാൽ എങ്ങനെ ഇരിക്കും? യത് കരോഷി യത് അസ്നാസി യജ്ജുഹോഷി തദാസിയത് യത് തപസ്യസി കൗന്തേയ തത് കുരുഷ്വ മദർപ്പണം. മനോഹരമായ ഒരു ഗാനം, വിഘ്നേശ്വര ജന്മ നാളികേരം നിന്റെ തൃക്കാൽക്കലുടയ്ക്കുവാൻ വന്നു. ജന്മ നാളികേരമാണ് ഉടയ്ക്കാൻ വന്നത്. കേട്ടില്ലേ, നാളികേരം എടുത്ത് തലയ്ക്ക് ചുറ്റിയൊക്കെ എറിയുമ്പോ ഞാൻ എന്നെ തന്നെയാണ് സമർപ്പിക്കുന്നത്. ആ ജന്മ നാളികേരം നിന്റെ തൃക്കാൽക്കലുടയ്ക്കാൻ വന്നു. ഇങ്ങനെ ആരാധന ജീവിതമാകട്ടെ. അംബരീഷ ചക്രവർത്തിയെ കുറിച്ചൊക്കെ ഭാഗവതത്തിൽ പറയും. അദ്ദേഹത്തിന് ഭരണവും ഒക്കെ ഭഗവത് ആരാധന മാത്രമാണ്. പ്രജകളും അങ്ങനെയായിരുന്നു അത്രേ. അപ്പോഴാണ് ദുർവാസാവിന് ഒരു ഉൾവിളി ഉണ്ടായത്, ഈ മഹാരാജാവിന്റെ ആരാധനയെ ലോക പ്രശസ്തമാക്കണം. അങ്ങനെ ഒരു നാടകമൊക്കെ ഉണ്ടായി. ഒടുക്കം ദുർവാസാവ് അംബരീഷ ചക്രവർത്തിയെ ഉപദ്രവിക്കാൻ പുറപ്പെടുമ്പോഴേക്ക് സുദർശന ചക്രം വന്ന് മഹർഷിയെ തുരത്തി ഓടിച്ചു. അങ്ങനെ മഹർഷി ബ്രഹ്മാവിന്റെ അടുത്ത് ചെന്നു, ദുർവാസാവ് പരമശിവന്റെ അടുത്ത് ചെന്നു. അവർ രണ്ടുപേരും പറഞ്ഞത് വിഷ്ണുവിന്റെ അടുത്ത് പോയാൽ ശരിയാവും. അങ്ങനെ ഭഗവാൻ വിഷ്ണുവിന്റെ അടുത്ത് പോകുമ്പോ ഭഗവാൻ വിഷ്ണു പറയാണ്, ഐ ഗോട്ട് എ വീക്ക്നെസ്. എനിക്കൊരു ദൗർബല്യമുണ്ട്. ഏ, ബ്രഹ്മാവ് ഇങ്ങോട്ട് റഫർ ചെയ്തു, ശിവൻ ഇങ്ങോട്ട് റഫർ ചെയ്തു, എന്നിട്ട് അങ്ങേക്ക് ദൗർബല്യമുണ്ട്. നോ, എന്താ ഭഗവാന്റെ ദൗർബല്യം? അഹം ഭക്ത പരാധീനഹ, ഭക്തന്മാർക്ക് ഞാൻ പരാധീനനാണ്. വട്ടെവർ ദേ സേ, ഇതാണ് ഭഗവാന്റെ അവസ്ഥ. അതുകൊണ്ട് സുദർശനത്തെ ഉപസംഹരിക്കാൻ വേണ്ടി

സാക്ഷാൽ അംബരീഷനോട് ചെന്ന് തന്നെ പ്രാർത്ഥിക്കണം. ഇങ്ങനെ ജീവിതം മുഴുവൻ ഈശ്വര ആരാധനയായി മാറട്ടെ. അപ്പൊ അവിടെ ഭോഗമില്ല. നേരത്തിനും കാലത്തിന് ആഹാരമൊക്കെ കഴിക്കുന്നതോ ഭഗവാന് നൈവേദ്യം സമർപ്പിക്കുന്നത് പോലെയാ. അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഈ 15-ാം അധ്യായം ചൊല്ലുന്ന ഒരു ഏർപ്പാടുണ്ട്. അതില് നിവേദിക്കുന്നത് ആർക്കാണ് എന്ന് ചോദിച്ചാൽ, അഹം വൈശ്വാനരോ ഭൂത്വ പ്രാണിനാം ദേഹമാശ്രിത പ്രാണാപാന സമായുക്ത പചാമ്യന്നം ചതുർവിധം. ഞാൻ, ഭഗവാൻ പറയാ, ഞാൻ വൈശ്വാനരനായിട്ട് അകത്തിരിക്കണു. അപ്പൊ നമ്മൾ ഉരുട്ടി അർപ്പിക്കുന്നത് മുഴുവൻ വൈശ്വാനരനുള്ള ആരാധനയാണ്. ഇങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതില് ഭോഗബുദ്ധി കുറയും, ആരാധനയായി മാറും. മനസ്സിലാവുന്നില്ലേ? അതുപോലെ പ്രാണശക്തിയായി പരിലസിക്കുന്ന പ്രഭുവിന് പ്രാണായ സ്വാഹ, അപാനായ സ്വാഹ, ഉദാനായ സ്വാഹ, സമാനായ സ്വാഹ, വ്യാനായ ഇങ്ങനെ ആദ്യം തന്നെ ഹോമം നടത്തുന്നു. യക്കരോഷി യദസ്മാസി, ഭഗവാൻ പറയുന്നു സിമ്പിൾ ആയിട്ട് ആരംഭിച്ചോളൂ. ശുഭാശുഭ ഫലൈരേവം, ഇങ്ങനെ നിങ്ങൾ കുറച്ച് തെറ്റിയും അതിനനുസരിച്ച് നിങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, നിങ്ങൾ പുണ്യം ചെയ്യും, അതിനനുസരിച്ച് നല്ല ഫലങ്ങൾ ഉണ്ടാവും. പക്ഷേ ഈ ഒരു ആറ്റിറ്റ്യൂഡ്, സർവവ്യാപിയായ പ്രഭുവിനുള്ള പൂജനമായി ജീവിതത്തെ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ക്രമേണ എന്ത് സംഭവിക്കും? ശുഭാശുഭ ഫലൈരേവം മോക്ഷ്യസേ കർമ്മബന്ധനൈഹി, കർമ്മബന്ധനങ്ങളിൽ നിന്നൊക്കെ മോചനം ലഭിക്കും. എന്താ സംഭവിക്കുക? സന്യാസവും യോഗവും സംഭവിക്കും. ഡിറ്റാച്ച്ഡ് ആവും ബാഹ്യ വിഷയ ലോകത്തിൽ നിന്ന്. പിന്നെയോ ആന്തരിക ഈശ്വര സ്വരൂപത്തിലേക്ക് അറ്റാച്ച്ഡ് ആവും. സന്യാസയോഗ യുക്താത്മാ വിമുക്ത മാം ഉപൈഷ്യസി, എല്ലാ സങ്കുചിത താതാത്മ്യങ്ങളിൽ നിന്ന് മോചിതരായിട്ട് എന്നെ പ്രാപിക്കാൻ ഇടവരും അർജുന. ഇത്രയും പറഞ്ഞു വെച്ച ശേഷം ഭഗവാൻ, യതി ഭക്താനേവ അനുഗൃഹാതി ന അഭക്താൻ തഥ രാഗദ്വേഷതഃ കഥം പരമേശ്വരഃ സ്യാത്, രാഗദ്വേഷത്വേന കഥം പരമേശ്വരഃ സ്യാത് ഇതി ന ഇത്യാഹ. ഇവിടെ ഒരു ചോദ്യം ഉന്നയിക്കപ്പെടുന്നു. ഇങ്ങനെ പരമഭക്തന്മാരെ മാത്രമേ ഭഗവാൻ അനുഗ്രഹിക്കുകയുള്ളൂ. യതി ഭഗവാനേവ അനുഗൃഹാതി ന അഭക്താൻ, യതി ഭക്താനേവ അനുഗൃഹാതി, ഭക്തന്മാരെ മാത്രമേ അനുഗ്രഹിക്കുകയുള്ളൂ. യതി ഭക്താനേവ അനുഗൃഹാതി, ഭക്തനെ മാത്രമേ അനുഗ്രഹിക്കുകയുള്ളൂ. ന അഭക്താൻ, അഭക്തന്മാരെ, ഭക്തിയില്ലാത്തവരെ ഭഗവാൻ അനുഗ്രഹിക്കുകയില്ലേ. തഥ രാഗദ്വേഷത്വേന, അങ്ങനെയാണെങ്കിൽ ഭഗവാൻ രാഗദ്വേഷമുണ്ട്, ലൈക്സ് ആൻഡ് ലിക്സ് ഡിസ്ലൈക്സ് ഉണ്ട് എന്ന് വരുന്നു. അത് കാരണം കഥം പരമേശ്വരഹ സ്യാത്, പിന്നെ അങ്ങേ എങ്ങനെ പരമേശ്വരൻ എന്ന് വിളിക്കും എന്ന് ചോദിക്കും. ഈ വിഷയത്തിൽ ഭഗവാൻ പറഞ്ഞു തരുന്നു, ഹേ അർജുന, ഐ ആം സെയിം ടു ഓൾ, ദി പ്രോബ്ലം ഈസ് വിത്ത് അതേഴ്സ്, ഐ ആം സെയിം ടു ഓൾ. പക്ഷെ എന്താ പ്രശ്നം? ബട്ട് ഓൾ ആർ നോട്ട് സെയിം ടുവേഴ്സ് മീ, എന്നോടെല്ലാവരും സമബുദ്ധി പുലർത്തുന്നില്ല. ഞാൻ എല്ലാവർക്കും സമനാണ്, എല്ലാവരോടും എനിക്ക് സമബുദ്ധിയാണ്. സമോഹം സർവഭൂതേഷു നമേ ദ്വേഷോസ്തി ന പ്രിയഃ യോ യേ ഭജന്തി തു മാം ഭക്ത്യാ മയി തേ തേഷു ചാപ്യഹം. സമോഹം സർവഭൂതേഷു നമേ ദ്വേഷോസ്തി ന പ്രിയഃ യേ ഭജന്തി തു മാം ഭക്ത്യാ മയി തേ തേഷു ചാപ്യഹം. സമോഹം അഹം സമഹ സർവഭൂതേഷു, സകല ഭൂതജാലങ്ങളുടെയും കാര്യത്തിൽ ഞാൻ സമനാണ്. ഈ പ്രയോഗം നമ്മൾ എപ്പോഴും ഓർമ്മിക്കണം കേട്ടോ, എപ്പോഴും ഓർമ്മിക്കണം. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ പറഞ്ഞു പോവും, സ്വാഭാവികമായിട്ടും പറഞ്ഞു പോവും. എന്ത് പറഞ്ഞു പോവും? ഒരാളുടെ എക്സാമ്പിൾ പറയാം. അയാൾ ബസ്സിൽ മുൻ സീറ്റിൽ ഇരിക്കുകയായിരുന്നു, വീട്ടിലെ മുൻ സീറ്റിൽ ഇരിക്കുകയായിരുന്നു. പെട്ടെന്ന് അദ്ദേഹത്തിന് തോന്നി പിറകിൽ പോയിരിക്കണം. അങ്ങനെ അയാൾ പിറകിൽ പോയിരുന്നു. പിറകിൽ പോയിരുന്നതും ഈ ബസ് എവിടെയോ പിടിച്ചു, കേട്ടില്ലേ, മുന്നിലിരുന്ന ആളുടെ കണ്ണില് ചില്ല് കയറി. അപ്പൊ ഈ പോവാം തോന്നിയ വിഷയത്തെ കുറിച്ച് ഇയാൾ എന്ത് പറയും? ഈശ്വരാനുഗ്രഹം. ഇങ്ങനെ ഇയാൾക്ക് ലഭിച്ച ഒരു പരിഗണനയെ ഈശ്വരന്റെ അക്കൗണ്ടിൽ എഴുതുമ്പോൾ ഇൻഡയറക്ട്ലി നമ്മൾ ഈശ്വരനെ ക്രൂരനാണെന്ന് സ്ഥാപിക്കല്ലേ. നിങ്ങൾക്ക് നൽകിയ പ്രത്യേക പരിഗണനയെ നിങ്ങൾ പുകഴ്ത്തുന്നത് ശരി, അപ്പൊ അയാളോട് ഭഗവാൻ ദ്രോഹം കാണിച്ചില്ലേ. ഓക്കെ, ഇനിയിപ്പോ കണ്ണില് ചില്ല് കുത്തിക്കേറിയ ആള് ഒരു

0: അഹം സർവഭൂതേഷു. ഭഗവാൻ പറയാണ്, അഹം സമഹ സർവഭൂതേഷു, എല്ലാ ഭൂതജാലങ്ങളിലും ഞാൻ സമനാണ്. എങ്ങനെയാ സമനായിട്ടിരിക്കുന്നത്? അവരുടെ കിഡ്നിയെ പ്രവർത്തിപ്പിച്ചുകൊണ്ട്, അവരുടെ ഹാർട്ടിനെ പ്രവർത്തിപ്പിച്ചുകൊണ്ട്, എന്നിങ്ങനെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളും കൂടി എണ്ണി പറയണല്ലോ. ഇതൊക്കെ ആരാ ചെയ്യുന്നത്? നമ്മളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ന് കൊളാക്കി എന്ന് ചോദിച്ചാ മതി, മനസ്സിലായില്ലേ? എല്ലാം വൃത്തിയായിട്ട് ഭഗവാൻ കൺസിഡർ ചെയ്യുന്നുണ്ടല്ലോ. അത് രാവണന്റെ കാര്യത്തിലായാലും കംസന്റെ കാര്യത്തിലായാലും യുധിഷ്ഠിരന്റെ കാര്യത്തിലായാലും ശരിയല്ലേ? സമോഹം സർവഭൂതേഷു. ഭഗവാൻ പറയാണ്, മേ, എനിക്ക് ന ദേഷ്യഹ അസ്തി ന പ്രിയഹ അസ്തി, എനിക്ക് ഒരാളോടും ദേഷ്യവും ഇല്ല, ഒരാളോടും പ്രത്യേകിച്ച് പ്രിയവും ഇല്ല. ക്ലിയർ? പക്ഷെ ഒന്നുണ്ട് ട്ടോ, പക്ഷെ ഒരു കാര്യമുണ്ട്. എന്താ അത്? യേ ഭജന്തി തു മാം ഭക്ത്യാ, യേ ഭക്ത്യാ മാം ഭജന്തി, യാവ ചിലർ എന്നെ ഭക്തിയോടെ ഭജിക്കുന്നുവോ, മയി തേഷ് തേഷു ചാപി അഹം, അവർ എന്നിലാണ്, ഞാനാകട്ടെ അവരിലുമാണ്. തേ മയി, അവരെന്നിലാണ്. തേഷു ചാപി അഹം, അവരിൽ ഞാനും. ഭഗവത് ഭജനം കൊണ്ട് അവര് ഭഗവാനുമായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നു. അതിന്റെ അഡ്വാൻറ്റേജ് അവർക്ക് ഉണ്ടാവും. അത് ഇറ്റ് ഈസ് ഒബ്വിയസ് എന്ന് പറയും. ഓക്കെ, ശങ്കരാചാര്യർ അതിന്റെ തെളിവ് തരുന്നുണ്ട് വ്യാഖ്യാനത്തിൽ. ഉദാഹരണം പറഞ്ഞു തരുന്നുണ്ട്. സമഹാതുല്യ അഹം സർവഭൂതേഷു നമേ ദേഷ്യഹ അസ്തി പ്രിയഹ അഗ്നിവദഹം, ഞാൻ അഗ്നിയെ പോലെയാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. ശങ്കരാചാര്യ ചൂണ്ടിക്കാണിച്ചു തരാണ്. ദൂരസ്ഥാനം യഥാ അഗ്നി ശീതം ന അപനയതി, ദൂരെ ഇരിക്കുന്നവരുടെ ശീതത്തെ അഗ്നി നീക്കുന്നില്ല. അഗ്നിക്ക് അവരോട് വിരോധമുള്ളത് കൊണ്ടാണോ? അല്ല, കേട്ടില്ലേ? ദൂരസ്ഥാനം യഥാ അഗ്നി ശീതം ന അപനയതി, സമീപം ഉപസർപ്പതാം അപനയതി, അടുത്തു വന്നിരിക്കുന്നവരുടെ ശീതത്തെ അഗ്നി നീക്കുന്നു. അഗ്നിക്ക് അവരോട് പക്ഷപാതിത്വം ഉണ്ട് എന്ന് പറയരുതേ. അഗ്നി സമൺ ടു ഓൾ, എല്ലാവർക്കും ചൂട് കൊടുത്തുകൊണ്ടേയിരിക്കും. പക്ഷെ നിങ്ങൾ ദൂരെ നിന്നിട്ട് പറയരുത്, ഈ അഗ്നിക്ക് എന്നോട് പക്ഷപാതമാണ്, എനിക്ക് ചൂട് തരുന്നില്ല എന്ന് പറയരുത്. സംഗതി മനസ്സിലായില്ലേ? ഈശ്വരന്റെ അനുഗ്രഹം എന്താണ് എന്നുള്ളത് ഇവിടെ മനസ്സിലാക്കേണ്ടത് അന്തഃകരണ ശുദ്ധിയും സന്തോഷവും ധൈര്യവും നിർഭയതയും തത്വബോധവും, ബാക്കി അനുഗ്രഹങ്ങളൊക്കെ എല്ലാവരിലും സമമായി ഭഗവാൻ ചൊരിയുന്നുണ്ട്. കേട്ടില്ലേ? എനിക്ക് സങ്കടങ്ങളിൽ നിന്ന് മുക്തി വേണം, ഭയത്തിൽ നിന്ന് മുക്തി വേണം, ആനന്ദനിഷ്ഠ വേണം, ശാന്തി വേണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ അത് ഈശ്വരൻ എപ്പോഴേ തരുള്ളൂ? ഈശ്വരനെ ഭജിക്കുമ്പോഴേ തരുള്ളൂ. ഇന്നത്തെ ഭാഷണം ഗുരു പരമ്പരയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതെ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതെ. ഓം ശാന്തി ശാന്തി ശാന്തി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

0: സ്കൈസെല്ലിൽ നിന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാഡ്ജറ്റുകൾ വാങ്ങും. നേടൂ ഉറപ്പായ സമ്മാനങ്ങൾ. ഓണാവുപഹാരം, ഇന്നർ സെറ്റ്, ഇൻഡക്ഷൻ കുക്കർ, എയർ ഫ്രൈയർ, സൗണ്ട് ബാർ പർച്ചേസ് ചെയ്യൂ. നേടൂ ക്യാഷ് ബാക്ക് ഓഫർ. അതും മാത്രമല്ല, മികച്ച എക്സ്ചേഞ്ച് ബോൺസ്, ഈസി ഇഎംഐ, സീറോ ഡൗൺ പേയ്മെന്റ് ഓഫറുകളും. ഈ ഓണത്തിൽ ഇഷ്ടമുള്ളത് വാങ്ങും, ഇഷ്ടം പോലെ ഗിഫ്റ്റുമായി മടങ്ങൂ. സ്കൈസെൽ, ഓണം ആഘോഷമാവട്ടെ.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ CR ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848558875.

അടുത്ത മാസം 24 മുതൽ 29 വരെയാണ് സ്കൂൾ കായികമേള. സംസ്ഥാന സ്കൂൾ കായികമേള സംഘാടക സമിതി യോഗം മറ്റന്നാൾ രാവിലെ 11 പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ കോഴിക്കോട് പ്രോവിഡൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്യും.

0: ആകാശവാണിയിൽ നിന്ന്
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ട്.
0: അഷ്ടമി രോഹിണി മഹോത്സവത്തോടനുബന്ധിച്ച് കേരളത്തിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പുലർച്ചെ മുതൽ നിരവധി ഭക്തരാണ് ദർശനത്തിനെത്തിയത്. ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ ഇന്ന് പ്രത്യേക പൂജകൾ നടന്നു. ജന്മാഷ്ടമിയോടനുബന്ധിച്ച് വിവിധ സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ ശോഭായാത്രകളും അരങ്ങേറി. 52 പള്ളിയോട കരക്കാരുൾപ്പെടെ 600,000 ഭക്തർ ആറന്മുള അഷ്ടമിരോഹിണി വള്ളസദ്യയിൽ പങ്കെടുത്തു. അഷ്ടമിരോഹിണി ദിനത്തിൽ ഭക്തിസാന്ദ്രമായി ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം. ശ്രീകൃഷ്ണ ജയന്തി പ്രമാണിച്ച് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭക്തജന തിരക്കാണ് ഇന്ന് പുണ്യസന്നിധി സാക്ഷ്യം വഹിച്ചത്. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
2: ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ഭക്തിനിർഭരമായ ഘോഷയാത്രകൾ ഉച്ചയോടെ ഗുരുവായൂർ തിരുനടയിൽ സംഗമിച്ചു. മമ്മയൂർ ക്ഷേത്രസന്നിധിയിൽ നിന്ന് പുറപ്പെട്ട ഉറിയടി നൃത്തം, ഗോപികാ നൃത്തം, എഴുന്നള്ളിപ്പ് എന്നിവയടങ്ങുന്ന ഘോഷയാത്ര ഉച്ചയോടെയാണ് ക്ഷേത്രമുറ്റത്തേക്ക് എത്തിച്ചേർന്നത്. പെരുന്തട്ട ശിവക്ഷേത്രത്തിൽ നിന്നുള്ള ഘോഷയാത്രകളും നെന്മണി ബലരാമ ക്ഷേത്രത്തിൽ നിന്നുള്ള ഉറിയടി, ദേവസഹോദര സംഗമം എന്നിവയും ഭക്തർക്ക് ദൃശ്യവിരുന്നായി. ജയന്തി പ്രമാണിച്ച് 40,000 പേർക്കാണ് ദേവസ്വം ഇന്ന് വിഭവ സമൃദ്ധമായ പ്രസാദവൂട്ട് നൽകിയത്.
0: ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജീവിതവും ഉപദേശങ്ങളും സത്യത്തിന്റെയും കരുണയുടെയും പാതയിലൂടെ മനുഷ്യരാശിയെ നയിക്കുന്നതായി ഗവർണർ സന്ദേശത്തിൽ പറഞ്ഞു. DD മലയാളത്തിൽ സംപ്രേക്ഷണം ചെയ്യുന്നതിനായി പ്രസാർഭാരതി 56 എപ്പിസോഡുകൾ അടങ്ങുന്ന സെലിബ്രിറ്റി എന്റർടൈൻമെന്റ് ഷോയ്ക്കായി ഈ ടെൻഡർ ക്ഷണിക്കുന്നു. വിശദ വിവരങ്ങൾക്കായി ഈ പോർട്ടൽ പ്രസാർഭാരതി .eproc.in എന്ന പോർട്ടൽ സന്ദർശിക്കുക. അപേക്ഷിക്കാനുള്ള അവസാന തീയതി September 14. മറയൂർ കാന്തല്ലൂർ മേഖലയിലെ കർഷകർക്ക് ആശ്വാസമായി വെളുത്തുള്ളി വില കിലോയ്ക്ക് 300 രൂപയായി ഉയർന്നു. ഭൗമസൂചിക പദവിയുള്ള കാന്തല്ലൂർ വെളുത്തുള്ളിക്ക് തമിഴ്നാട്ടിലെ വടുക്കുപെട്ടി വിപണിയിലാണ് നിലവിൽ മികച്ച വില ലഭിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: മുൻപ് 130 രൂപയായിരുന്ന വെളുത്തുള്ളി വിലയാണ് ഇപ്പോൾ വടുകുപെട്ടി വിപണിയിൽ 300 രൂപ വരെയായി ഉയർന്നത്. തമിഴ്നാട്ടിലെ പ്രമുഖ വെളുത്തുള്ളി വിപണിയായ വടുകുപെട്ടിയിലാണ് കാന്തല്ലൂരിലെ കർഷകർ വിളവുകൾ എത്തിച്ചു വിൽക്കുന്നത്. 200 കിലോമീറ്റർ അകലെയുള്ള വിപണിയിലെത്തി ലേലത്തിൽ പങ്കെടുക്കുമ്പോൾ മാത്രമാണ് കർഷകർക്ക് നിലവിലെ വില അറിയാൻ സാധിക്കുന്നത്. ശീതകാല പച്ചക്കറി കൃഷിക്ക് ന്യായവില കിട്ടാതായതോടെയാണ് കാന്തല്ലൂരിലെ കർഷകർ വെളുത്തുള്ളി കൃഷിയിലേക്ക് തിരിഞ്ഞത്.
0: കേരള ക്രിക്കറ്റ് ലീഗ് 3rd season ആദ്യ സെമിയിൽ ട്രിവാൻഡ്രം റോയൽസിനെ 1 wicket പരാജയപ്പെടുത്തി തൃശൂർ ടൈറ്റൻസ് ഫൈനലിൽ. നിശ്ചിത ഓവറിൽ 5 wicket നഷ്ടത്തിൽ ട്രിവാൻഡ്രം റോയൽസ് ഉയർത്തിയ 164 runs വിജയലക്ഷ്യം. 9 wicket നഷ്ടത്തിൽ 167 runs നേടി തൃശൂർ ടൈറ്റൻസ് മറികടന്നു. രാത്രി 7 മണിക്ക് നടക്കുന്ന രണ്ടാം സെമിയിൽ ആലപ്പി റിപ്പിൾസ് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെ നേരിടും. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ. രാജ്യത്തെ ഓഹരി വിപണികൾ നേട്ടത്തോടെ വ്യാപാരം അവസാനിപ്പിച്ചു. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 362 ഉയർന്ന് 76,515. ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 24 ഉയർന്ന് 23,897 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കൂടി. ഗ്രാമിന് 120 രൂപ വർദ്ധിച്ച് 14,360 രൂപയും പവന് 960 ര�പ വർദ്ധിച്ച് 1,14,880 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-05 വിജയകരമായി വിക്ഷേപിച്ചു. രാജ്യത്തിന്റെ ഭൌമ നിരീക്ഷണ സേവനങ്ങൾ ഇനി കൂടുതൽ മെച്ചപ്പെടുമെന്ന് ISRO. യഥാർത്ഥ സാമൂഹിക ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിവുള്ള നൂതനാശയങ്ങൾ വികസിപ്പിക്കാൻ യുവ ഗവേഷകരോട് ആഹ്വാനം ചെയ്ത് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഉപരാഷ്ട്രപതി നാളെ ചെന്നൈയിൽ സന്ദർശനം നടത്തും. സംസ്ഥാനത്ത് ശ്രീകൃഷ്ണ ജയന്തി ദിനം വിപുലമായി ആഘോഷിച്ച് ഭക്തലക്ഷങ്ങൾ. ആശംസയറിയിച്ച് ഗവർണറും മുഖ്യമന്ത്രിയും. സംസ്ഥാന മന്ത്രിസഭയിലെ അംഗങ്ങൾക്കായി കോഴിക്കോട് IIMൽ നടക്കുന്ന റീ ഇമാജിനിംഗ് കേരളം ദ്വിദിന ശില്പശാലയ്ക്ക് തുടക്കമായി. സംസ്ഥാനത്തിന്റെ ദീർഘകാല വികസന സാധ്യത ചർച്ച ചെയ്ത് ശില്പശാല. ഭാവിയിൽ നിർമ്മിത ബുദ്ധിയുടെയും നാനോ ടെക്നോളജിയുടെയും സഹായത്തോടെ ആരോഗ്യമേഖലയിൽ വൻ വിപ്ലവങ്ങൾ സൃഷ്ടിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കേരള ക്രിക്കറ്റ് ലീഗ് 3rd season ആദ്യ സെമിയിൽ ട്രിവാൻഡ്രം റോയൽസിനെ പരാജയപ്പെടുത്തി തൃശൂർ ടൈറ്റൻസ് ഫൈനലിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
4: ആകാശവാണി നമസ്കാരം. വാർത്താ വീക്ഷണം. ദേശീയ അധ്യാപക ദിനം. കാലഘട്ടത്തിന്റെ പ്രസക്തി. തയ്യാറാക്കിയത് ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ, ഭാഷാ വിദഗ്ധൻ. അവതരണം നരേന്ദ്രമോഹൻ. അധ്യാപകരെ ആദരിക്കുന്നതിനും അംഗീകരിക്കുന്നതിനുമുള്ള ദിനമാണ് അധ്യാപക ദിനം. യുനെസ്കോ അംഗീകരിച്ചിട്ടുള്ള ലോക അധ്യാപക ദിനം ഒക്ടോബർ 5. വിവിധ രാജ്യങ്ങളിൽ വ്യത്യസ്ത ദിനങ്ങളിലാണ് അധ്യാപക ദിനാഘോഷം. ശ്രീലങ്കയിൽ ഒക്ടോബർ 6, മലേഷ്യയിൽ മെയ് 16, ബംഗ്ലാദേശിൽ ഒക്ടോബർ 4, ഇന്തോനേഷ്യയിൽ നവംബർ 25, ഭൂട്ടാനിൽ മെയ് 2, ചൈനയിൽ സെപ്റ്റംബർ 10 അധ്യാപക ദിനം. സമാദരണീയനായ അധ്യാപകനും വിഖ്യാതനായ തത്വചിന്തകനും കൃതഹസ്തനായ എഴുത്തുകാരനും വാഗ്മിയും രാഷ്ട്രതന്ത്രജ്ഞനും ആദ്യത്തെ ഉപരാഷ്ട്രപതിയും രണ്ടാമത്തെ രാഷ്ട്രപതിയുമായ ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് ഭാരതത്തിൽ ദേശീയ അധ്യാപക ദിനമായി ആഘോഷിക്കുന്നത്. അധ്യാപകരുടെ സാമൂഹികവും സാമ്പത്തികവുമായ സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനും അധ്യാപകരുടെ കഴിവുകൾ വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിനായി വിനിയോഗിക്കുന്നതിനും ആവശ്യമായ പരിപാടികൾ ആവിഷ്കരിക്കുന്നതിനാണ് അധ്യാപക ദിനാഘോഷം. വിശിഷ്ട സേവനമനുഷ്ഠിച്ച അധ്യാപകരെ പുരസ്കാരം നൽകി അംഗീകരിക്കുക, അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും അധ്യാപനത്തിന്റെയും സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനുള്ള ചർച്ചാ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുക, ഇരുകൂട്ടരും ചേർന്നുള്ള ഘോഷയാത്രകൾ സംഘടിപ്പിക്കുക എന്നിവ അധ്യാപക ദിനാഘോഷത്തിന്റെ ഭാഗമാണ്. ദേശീയതലത്തിലും സംസ്ഥാനതലത്തിലും വിശിഷ്ട സേവനം അനുഷ്ഠിച്ച അധ്യാപകർക്കുള്ള അവാർഡ് പ്രഖ്യാപിക്കുന്നത് അധ്യാപക ദിനത്തിലാണ്. കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് 1962 ദേശീയ അധ്യാപക ക്ഷേമനിധി ഏർപ്പെടുത്തുകയുണ്ടായി. അധ്യാപകർക്കും അവരുടെ ആശ്രിതർക്കും ആവശ്യമായ ഘട്ടത്തിൽ സാമ്പത്തിക സഹായം നൽകുക, സ്തുത്യർഹമായ നിലയിൽ സേവനമനുഷ്ഠിച്ച് വിരമിച്ച അധ്യാപകർക്ക് ധനസഹായം നൽകുക തുടങ്ങിയവ ക്ഷേമനിധിയുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നു. ഭാരതത്തിൽ സെപ്റ്റംബർ 5 ദേശീയ അധ്യാപക ദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ചതിനും പ്രേരകമായ ഒരു സംഭവമുണ്ട്. 1962 രാഷ്ട്രപതിയായ ഡോക്ടർ എസ് രാധാകൃഷ്ണനോട് അദ്ദേഹത്തിന്റെ ജന്മദിനം ആഘോഷിക്കാൻ വിദ്യാർത്ഥികൾ അനുവാദം ചോദിച്ചു. വിദ്യാർത്ഥികളോട് അദ്ദേഹം പറഞ്ഞത് തന്റെ ജന്മദിനം അധ്യാപക ദിനമായി ആഘോഷിച്ചോളൂ എന്നാണ്. ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ സേവനങ്ങളോടുള്ള ആദര സൂചകമായാണ് സെപ്റ്റംബർ 5 ദേശീയ അധ്യാപക ദിനമായി ആഘോഷിക്കാൻ ഭാരത സർക്കാർ തീരുമാനിച്ചത്. അതുകൊണ്ടുതന്നെ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ സേവനങ്ങളെയും പറ്റി ആഴത്തിൽ പഠിക്കുന്നതിനും അദ്ദേഹത്തെ മാതൃകയാക്കുന്നതിനുമുള്ള ഉദ്ബോധനം അധ്യാപക ദിനാഘോഷത്തിന്റെ അപ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നു. തമിഴ്നാട്ടിലെ തിരുട്ടാണിയിൽ 1888 സെപ്റ്റംബർ 5 ജനിച്ച സർവേപ്പള്ളി രാധാകൃഷ്ണൻ മദ്രാസ് ക്രിസ്ത്യൻ കോളേജിലും പ്രസിഡൻസി കോളേജിലും പഠിച്ച് തത്വശാസ്ത്രത്തിൽ മാസ്റ്റർ ബിരുദം നേടി. പ്രസിഡൻസി കോളേജിൽ തത്വശാസ്ത്ര അധ്യാപകനും പ്രൊഫസറുമായി. മൈസൂർ സർവകലാശാലയിലും അധ്യാപകനായി. കൽക്കത്ത സർവകലാശാലയിൽ തത്വശാസ്ത്ര പ്രൊഫസറായും സേവനമനുഷ്ഠിച്ചു. അദ്ദേഹത്തിന്റെ പ്രശസ്തി രാജ്യവും കടന്നുപോയി. ഭാരതീയ ദാർശനികനായും ഭാരത സംസ്കാരത്തിന്റെ സന്ദേശവാഹകനായും രാധാകൃഷ്ണൻ അറിയപ്പെട്ടു. വിവിധ രാജ്യങ്ങളിൽ ഭാരതീയ ദർശനങ്ങളെക്കുറിച്ച് പ്രഭാഷണം നിർവഹിച്ചു. ഓക്സ്ഫോർഡിൽ താരതമ്യ പഠനത്തിന്റെയും പൌരസ്ത്യ തത്വചിന്തയുടെയും പ്രൊഫസറായി. തുടർന്ന് ആന്ധ്ര സർവകലാശാലയുടെ വൈസ് ചാൻസലറായി. യുനെസ്കോയുടെ വിദ്യാഭ്യാസ ബോർഡ് അധ്യക്ഷൻ, ബനാറസ് സർവകലാശാലയുടെ വൈസ് ചാൻസലർ, യൂണിവേഴ്സിറ്റി കമ്മീഷന്റെ അധ്യക്ഷൻ, റഷ്യയിലെ സ്ഥാനപതി തുടങ്ങി വിവിധ തസ്തികകളിൽ സേവനമനുഷ്ഠിച്ചു. 1952 ഭാരതത്തിന്റെ ഉപരാഷ്ട്രപതിയായ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ 1962 രാഷ്ട്രപതിയായി. 1954 മുതൽ സാഹിത്യ അക്കാദമിയുടെ ഉപാധ്യക്ഷനായും 1964 മുതൽ അധ്യക്ഷനായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ക്ലാസിക് കലകളിലും സംഗീതത്തിലും എസ് രാധാകൃഷ്ണന് പ്രാവീണ്യമുണ്ടായിരുന്നു. ആരുടെ തത്വശാസ്ത്രം രാഷ്ട്രീയത്തെ പോലും അനുഗ്രഹിച്ചുവോ ആ പ്രസിഡന്റ് രാധാകൃഷ്ണൻ അത്രേ അതുല്യൻ എന്നെഴുതിയത് വിഖ്യാത എഴുത്തുകാരനായ മൈഥിലി ശരൺ ഗുപ്തയാണ്. തത്വചിന്തകൻ വേണം രാഷ്ട്രത്തലവനാകേണ്ടത് എന്ന് പ്ലേറ്റോ പറഞ്ഞതിന്റെ സാക്ഷാത്കാരമായിരുന്നു ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ രാഷ്ട്രപതി ലബ്ധി. പരിപൂർണ സാമർഥ്യമുള്ള ചിന്തകനും തത്വശാസ്ത്ര നിരൂപകനുമാണ് എസ് രാധാകൃഷ്ണനെന്ന് അരവിന്ദ മഹർഷി അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഭാരതത്തിന്റെ രാഷ്ട്രപതിയാകുക വഴി തത്വജ്ഞാനം ആദരിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ബെർട്രൻഡ് റസൽ പ്രസ്താവിച്ചത്. ഭഗവത്ഗീത, ബ്രഹ്മസൂത്രം, ഉപനിഷത്തുകൾ ഇവയ്ക്കൊക്കെ അദ്ദേഹം വ്യാഖ്യാനമെഴുതി. ഭാരതീയ തത്വചിന്ത രണ്ടു ബാല്യങ്ങളിലായി ലോകത്തിന് പറഞ്ഞുകൊടുത്തു. ഹിന്ദു ജീവിത വീക്ഷണം, ഗൗതമബുദ്ധൻ, ഇന്ത്യയും ചൈനയും, ഹിന്ദുസ്ഥാന്റെ ഹൃദയം, കിഴക്കും പടിഞ്ഞാറും മതത്തിൽ തുടങ്ങി ഒട്ടേറെ കൃതികളുടെ കർത്താവാണ് മാതൃകാപുരുഷൻ കൂടിയായ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ ഭാരതത്തിനകത്തും പുറത്തുമുള്ള വിവിധ സർവകലാശാലകളിൽ പഠിപ്പിക്കുന്നുണ്ട്. രാഷ്ട്രത്തിന്റെ ഭാവി നിർമ്മാതാക്കളായ വിദ്യാർത്ഥികളുടെ വ്യക്തിത്വം കരുപ്പിടിപ്പിക്കുന്നതിലും അവരുടെ കർമ്മശേഷി വർദ്ധിപ്പിക്കുന്നതിലും അധ്യാപകർ മുഖ്യ പങ്ക് വഹിക്കുന്നുവെന്നും അധ്യാപകൻ ഒരു നിർമ്മാണശിലയാകണമെന്നും എസ് രാധാകൃഷ്ണൻ പറയുന്നു. അധ്യാപനത്തെയും വിദ്യാഭ്യാസത്തെയും പറ്റി മഹാന്മാരായ മറ്റു ചിലർ പറഞ്ഞത് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും.
5: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM.

നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: நேருக்கு நேர் பதில் சொல்றேன் தமிழையா.
1: ഇത്തിരി നേരം, പക്ഷേ
2: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848585785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോ.
5: കാലത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ, നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ ചെന്നൈ സന്ദർശിക്കും. ഹൃദ്രോഗ ചികിത്സയ്ക്കായുള്ള ഇന്ത്യ വാൽവ് രജിസ്ട്രിക്ക് ഉപരാഷ്ട്രപതി തുടക്കം കുറിക്കും. ഇറ്റലിയുടെ യുദ്ധാനന്തര ചരിത്രത്തിൽ തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി എന്ന ഖ്യാതി നേടിയ ജോർജിയ മെലോണിയെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യവ്യാപക ദൌത്യത്തിലൂടെ 3,800-ൽ കുട്ടികളെ ബാലവേലയിൽ നിന്ന് മോചിപ്പിച്ച് ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. വിയറ്റ്നാമിൽ നടക്കുന്ന പിക്കിൾ ബോൾ ലോകകപ്പിൽ ഇന്ത്യയ്ക്ക് മികച്ച

0: തുടക്കം. വാർത്തകൾ വിശദമായി. മാറ്റങ്ങൾക്കനുസരിച്ച് അധ്യാപകർ അറിവ്. നാളെ ദേശീയ അധ്യാപക ദിനത്തോടനുബന്ധിച്ച് രാജ്യത്തെ എല്ലാ അധ്യാപകർക്കും രാഷ്ട്രപതി ആശംസകൾ നേർന്നു. മുൻ രാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മവാർഷികമാണ് അധ്യാപക ദിനമായി ആചരിക്കുന്നത്. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമനിരീക്ഷണ ഉപഗ്രഹമായ EOS-05 വിക്ഷേപണം വിജയകരം. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് പുലർച്ചെ GSLV-F17 റോക്കറ്റ് ഉപയോഗിച്ചായിരുന്നു വിക്ഷേപണം. ഭൌമനിരീക്ഷണം ശക്തമാക്കുന്നതിനും തത്സമയ ചിത്രങ്ങൾ നൽകുന്നതിനുമായി രൂപകൽപ്പന ചെയ്ത ഈ ഉപഗ്രഹം കൃഷി, പ്രകൃതി വിഭവ നിരീക്ഷണം എന്നിവയ്ക്ക് ഏറെ സഹായകമാകും. ശാസ്ത്രത്തെ ലക്ഷ്യബോധത്തോടെ പിന്തുടരണമെന്ന് യുവാക്കളോട് ആഹ്വാനം ചെയ്ത് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. യഥാർത്ഥ സാമൂഹിക ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിവുള്ള നൂതനാശയങ്ങൾ വികസിപ്പിക്കാൻ യുവ ഗവേഷകരോട് അദ്ദേഹം ആവശ്യപ്പെട്ടു. ചണ്ഡീഗഡിലെ പഞ്ചാബ് സർവകലാശാലയിൽ നൂതന ഗവേഷണ സൌകര്യങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.
1: Endeavors is huge today. Their ambition and the hard work and their involvement of these youngsters is incomparable to the previous generations. As we move towards the goal of developed Bharat, our research must increasingly focus on national priorities.
0: ഉപരാഷ്ട്രപതി നാളെ ചെന്നൈ സന്ദർശിക്കും. ഹൃദ്രോഗ ചികിത്സാരംഗത്തെ മുന്നേറ്റം പ്രതിഫലിപ്പിക്കുന്ന ഇന്ത്യ വാൽവ്സ് 2026 ദേശീയ അക്കാദമിക സംഗമത്തിൽ ഇന്ത്യ വാൽവ് രജിസ്ട്രിയുടെ ഉദ്ഘാടനം ഉപരാഷ്ട്രപതി നിർവഹിക്കും. ഇറ്റലിയുടെ യുദ്ധാനന്തര ചരിത്രത്തിൽ തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായി ഖ്യാതി നേടിയ ജോർജിയ മെലോണിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഇന്ത്യ ഇറ്റലി പ്രത്യേക തന്ത്രപ്രധാന പങ്കാളിത്തത്തിന് കരുത്തേകുന്നതിൽ ജോർജിയ മെലോണിയുടെ സൌഹൃദം നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നാളെ ന്യൂഡൽഹിയിൽ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷത്തിൽ പങ്കെടുക്കും. അധ്യാപക ദിനാഘോഷങ്ങളും ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കും. ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ രാജ്യവ്യാപകമായി നടത്തിയ ദൌത്യത്തിലൂടെ ബാലവേലയിൽ നിന്ന് 3800ലധികം കുട്ടികളെ മോചിപ്പിച്ചു. ഈ വർഷം June 12 മുതൽ August 31 വരെ നടത്തിയ അഖിലേന്ത്യാ രക്ഷാ പുനരധിവാസ യജ്ഞത്തിലൂടെയാണ് കുട്ടികളെ രക്ഷപ്പെടുത്തിയത്. ഒരു റിപ്പോർട്ട്.
2: ബാലവേലയിൽ നിന്ന് കുട്ടികളെ രക്ഷപ്പെടുത്താൻ സംസ്ഥാന ഗവൺമെന്റുകൾ, പോലീസ്, ജില്ലാ മജിസ്ട്രേറ്റ് എന്നിവരുമായി ചേർന്നാണ് ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ പ്രത്യേക യജ്ഞം സംഘടിപ്പിച്ചത്. ബാലചൂഷണം, മനുഷ്യക്കടത്ത് എന്നിവ കൂടുതലായുള്ള പ്രദേശങ്ങളിൽ തീവ്ര പരിശോധന നടത്തിയാണ് 3800ലധികം കുട്ടികളെ മോചിപ്പിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് 575ലധികം FIR രജിസ്റ്റർ ചെയ്തു. കൂടാതെ കുട്ടികളുടെ പുനരധിവാസം, വിദ്യാഭ്യാസം എന്നിവ സംബന്ധിച്ച തുടർ നടപടികൾ സ്വീകരിക്കാനും കമ്മീഷൻ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: നേപ്പാളിലുണ്ടായ മിന്നൽ പ്രളയത്തെ തുടർന്ന് കാണാതായ ഇന്ത്യക്കാരുടെ അടുത്ത ബന്ധുക്കളുടെ DNA പ്രൊഫൈലിംഗ് നടത്താൻ നിർദ്ദേശം നൽകി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. കണ്ടെത്തിയ മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിനാണ് നടപടി. ഇതിനായി കേന്ദ്ര സംസ്ഥാന ഫോറൻസിക് സയൻസ് ലബോറട്ടറികൾ, നാഷണൽ ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റി ലബോറട്ടറികൾ എന്നിവയുടെ സേവനങ്ങൾ ലഭ്യമാക്കും. നേപ്പാൾ പ്രളയത്തിൽ ഇതിനകം 1300ഓളം മരണം സ്ഥിരീകരിച്ചു. 5000ലധികം പേരെ കാണാതായി. അതിനിടെ നേപ്പാളിലെ ത്രിശൂലി 3A ജലവൈദ്യുത പദ്ധതിയിലെ തുരങ്കത്തിൽ 10 ദിവസമായി കുടുങ്ങിക്കിടന്ന 2 പേരെ ജീവനോടെ രക്ഷപ്പെടുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: 3 ദിവസം നീളുന്ന ബ്രിക്സ് ചീഫ് ജസ്റ്റിസ് ഫോറസിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഇന്ന് റഷ്യ, ചൈന, UAE, ദക്ഷിണാഫ്രിക്ക, ഇറാൻ, ഉസ്ബെക്കിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ജുഡീഷ്യൽ പ്രതിനിധി സംഘ തലവന്മാരുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തി. തമിഴ്നാടും കർണാടകവും ഉൾപ്പെടെ 7 സംസ്ഥാനങ്ങളിലെ ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം 60ൽ നിന്ന് 62 വയസ്സായി ഉയർത്താൻ സുപ്രീംകോടതി നിർദ്ദേശം. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അടങ്ങുന്ന 3-അംഗ ബെഞ്ചാണ് സർവീസ് ചട്ടങ്ങളിൽ ആവശ്യമായ ഭേദഗതി വരുത്താൻ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയത്. വിരമിക്കാൻ 1 ദിവസം മാത്രം അവശേഷിക്കെ DGP തടാഷ മിശ്രയെ നിയമിച്ച ഝാർഖണ്ഡ് സർക്കാരിന്റെ നടപടി നിയമലംഘനമാണെന്ന് സുപ്രീംകോടതി. DGP സ്ഥാനമേൽക്കുന്ന സമയത്ത് കുറഞ്ഞത് 6 മാസമെങ്കിലും ഉദ്യോഗസ്ഥന് സർവീസ് ബാക്കിയുണ്ടായിരിക്കണമെന്ന മാനദണ്ഡം ലംഘിച്ചാണ് തടാഷ മിശ്രയുടെ നിയമനമെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. സംസ്ഥാന മന്ത്രിസഭാംഗങ്ങൾക്കായി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സംഘടിപ്പിക്കുന്ന റീ ഇമേജിനിങ് കേരളം ദ്വിദിന നേതൃത്വ ശില്പശാലയ്ക്ക് കോഴിക്കോട് IIMൽ തുടക്കമായി. മുഖ്യമന്ത്രി വി

0: സതീശൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യമെമ്പാടും ശ്രീകൃഷ്ണ ജയന്തി ആഘോഷപൂർവ്വം കൊണ്ടാടി. അഷ്ടമി രോഹിണി മഹോത്സവത്തോടനുബന്ധിച്ച് കേരളത്തിലെ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രങ്ങളിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രവും ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രവും സാക്ഷ്യം വഹിച്ചത് വലിയ ഭക്തജനപ്രവാഹത്തിനാണ്. ജന്മാഷ്ടമിയോടനുബന്ധിച്ച് വിവിധ സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ ശോഭായാത്രകളും അരങ്ങേറി. ആറന്മുളയിൽ ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ അഷ്ടമി രോഹിണി വള്ളസദ്യ നടന്നു. ഭക്തരുടെ വൻ തിരക്കാണ് ക്ഷേത്രത്തിൽ പുലർച്ചെ മുതൽ അനുഭവപ്പെട്ടത്. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
1: 52 പള്ളിയോടക്കരക്കാരും ഭക്തജനങ്ങളും ഉൾപ്പെടെ 600,000+ പേർ ഭഗവാന്റെ അഷ്ടമിരോഹിണി വള്ളസദ്യയിൽ പങ്കെടുത്തു. ക്ഷേത്രമുറ്റത്ത് 52 കരക്കാർക്കും സദ്യ വിളമ്പി. 11:30 തന്നെ പള്ളിയോടങ്ങൾ ക്ഷേത്രക്കടവിൽ എത്തിത്തുടങ്ങിയിരുന്നു. ആദ്യമെത്തിയ മേലുകര പള്ളിയോടത്തെ പള്ളിയോട സേവാ സംഘം ഭാരവാഹികൾ വെറ്റിലയും പുകയിലയും നൽകി ചടങ്ങുകളോടെ ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു. ക്ഷേത്രമുറ്റത്ത് തെക്കുവശത്ത് സദ്യാലയത്തിൽ ഭക്തർക്കായി സമൂഹ സദ്യയും മറ്റ് 2 സദ്യാലയങ്ങളിലായി ക്ഷണിതാക്കൾക്കും സദ്യ നടന്നു.
0: വിയറ്റ്നാമിൽ നടക്കുന്ന പിക്കിൾ ബോൾ ലോകകപ്പ് ടീമിനത്തിൽ ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം. ജർമ്മനിയെയും നേപ്പാളിനെയും തോൽപ്പിച്ച ഇന്ത്യൻ സീനിയർ ടീം റൌണ്ട് ഓഫ് 32 യോഗ്യത നേടി. ടൂർണമെന്റിൽ 6 സ്വർണവും 16 വെള്ളിയും 15 വെങ്കലവും ഉൾപ്പെടെ 37 മെഡലുകൾ കരസ്ഥമാക്കിയ ഇന്ത്യ നിലവിൽ 4 സ്ഥാനത്താണ്. കേരള ക്രിക്കറ്റ് ലീഗ് 3 സീസണിൽ തൃശൂർ ടൈറ്റൻസ് ഫൈനലിൽ. ട്രിവാൻഡ്രം റോയൽസിനെ 1 വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് തൃശൂർ ഫൈനലിൽ കടന്നത്. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന 2 സെമിയിൽ ടോസ് നേടിയ ആലപ്പി റിപ്പിൾസ് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെ ബാറ്റിംഗിനയച്ചു. ഇക്കൊല്ലത്തെ സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് കോഴിക്കോട് വേദിയാവും. അടുത്ത മാസം 24 മുതൽ 29 വരെയാണ് സ്കൂൾ കായികമേള. ഡി മലയാളത്തിൽ സംപ്രേഷണം ചെയ്യുന്നതിനായി പ്രസാർ ഭാരതി 56 എപ്പിസോഡുകൾ അടങ്ങുന്ന സെലിബ്രിറ്റി എന്റർടൈൻമെന്റ് ഷോയ്ക്കായി ഇ ടെൻഡർ ക്ഷണിച്ചു. വിശദവിവരങ്ങൾക്കായി prasarbharathi.eproc.in എന്ന പോർട്ടൽ സന്ദർശിക്കുക. അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഈ മാസം 14. ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള ബഹിരാകാശ സഹകരണം കൂടുതൽ ശക്തമാക്കുന്നത് സംബന്ധിച്ച് മന്ത്രിതല ചർച്ച നടന്നു. കേന്ദ്ര ബഹിരാകാശ സഹമന്ത്രി ജിതേന്ദ്ര സിംഗും ഫ്രഞ്ച് ബഹിരാകാശ മന്ത്രി ഫിലിപ്പ് ബാപ്റ്റിസ്റ്റും വീഡിയോ കോൺഫറൻസ് വഴിയാണ് ചർച്ച നടത്തിയത്. മനുഷ്യ ബഹിരാകാശ ദൌത്യം, ബഹിരാകാശ ഏജൻസികൾ തമ്മിലുള്ള പങ്കാളിത്തം എന്നിവ ചർച്ചയായി. ഇന്ത്യയും ബെൽജിയവും തമ്മിലുള്ള വജ്രവ്യാപാര പങ്കാളിത്തം 100 പഴക്കമുള്ളതും പരസ്പര വിശ്വാസത്തിലും സഹകരണത്തിലുമാണ് പടുത്തുയർത്തിയിരിക്കുന്നതുമെന്ന് ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വെവർ. മുംബൈയിലെ ഭാരത് ഡയമണ്ട് ബോസിൽ നടന്ന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഫുക്കറ്റിൽ നിന്ന് ഡൽഹിയിലേക്ക് വന്ന എയർ ഇന്ത്യ വിമാനം നിർദ്ദിഷ്ട ആകാശപാതയിൽ നിന്ന് താഴേക്ക് പതിച്ച് ഏതാനും യാത്രക്കാർക്ക് പരിക്കേറ്റ സംഭവത്തിൽ പൈലറ്റ് ലഹരി മരുന്ന് ഉപയോഗിച്ചതായി പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. പുത്തൻ സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി അധ്യാപകർ സ്വയം നവീകരിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. അധ്യാപക ദിന സന്ദേശത്തിൽ ഏവർക്കും ആശംസകൾ നേർന്ന് രാഷ്ട്രപതി. രാജ്യത്തിന് അഭിമാനമായി കുതിച്ചുയർന്ന് അത്യാധുനിക ഭൗമ നിരീക്ഷണ ഉപഗ്രഹം EOS-05. കാർഷിക മേഖലയ്ക്കും പ്രകൃതി വിഭവ നിരീക്ഷണത്തിനും വിക്ഷേപണം കരുത്തേകും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ ചെന്നൈ സന്ദർശിക്കും. ഹൃദ്രോഗ ചികിത്സയ്ക്കായുള്ള ഇന്ത്യ വാൽബ് രജിസ്ട്രിക്ക് ഉപരാഷ്ട്രപതി തുടക്കം കുറിക്കും. ഇറ്റലിയുടെ യുദ്ധാനന്തര ചരിത്രത്തിൽ തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി എന്ന് ഖ്യാതി നേടിയ ജോർജിയ മെലോണിയെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യവ്യാപക ദൌത്യത്തിലൂടെ 3,800+ കുട്ടികളെ ബാലവേലയിൽ നിന്ന് മോചിപ്പിച്ച ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. വിയറ്റ്നാമിൽ നടക്കുന്ന പിക്കിൾ ബോൾ ലോകകപ്പിൽ ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
2: ആകാശവാണി കിസാൻ വാണി.
3: ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 6:50
2: കിസാൻ വാണി. മറക്കാതെ കേൾക്കുക കിസാൻ വാണി. കിസാൻ വാണി.
4: യുവവാണി.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
3: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
2: ഡ്രസ് മാത്രം പോരല്ലോ, അതിനൊത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണ്ടേ?
3: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ
2: പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്.
3: അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിംഗ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്.
2: ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക്
3: നസീം സിഗ്നേച്ചർ,
2: നിയർ രാമേശ്വരൻ ടെമ്പിൾ, 5 കല്ലുമോട്, കൊല്ലം.

കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, ഇന്നത്തെ ഈ പുണ്യദിനത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? ഇന്ന് സെപ്റ്റംബർ 4 അഷ്ടമി രോഹിണി, നമ്മുടെ പ്രിയപ്പെട്ട ഉണ്ണിക്കണ്ണന്റെ ജന്മദിനം. സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും അത്ഭുത വെളിച്ചമാണ് ശ്രീകൃഷ്ണ സങ്കല്പം. അക്രമത്തിനെതിരെ ധർമ്മത്തിന്റെ ഓടക്കുഴൽ ഊതിയവൻ അർജുനന് കർമ്മയോഗത്തിന്റെ ഗീതോപദേശം നൽകിയ ജഗദ്ഗുരു. ചില ഓർമ്മകൾക്ക് പ്രായമാകാറില്ലെന്ന് തോന്നാറില്ലേ? കണ്ണനെ കുറിച്ചുള്ള ഓർമ്മകൾ പോലെ കണ്ണന്റെ ജന്മദിനത്തിൽ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം.

കയ്യിൽ വെണ്ണയുമായി കുസൃതിയോടെ ഓടി നടക്കുന്ന ഉണ്ണിക്കണ്ണൻ. ഓടക്കുഴലിന്റെ ഈണത്തിൽ ഗോകുലത്തെ മുഴുവൻ ആകർഷിച്ച കണ്ണൻ. സ്നേഹത്തിന്റെ ഏറ്റവും മനോഹരമായ പ്രതീകമായി നമ്മൾ കാണുന്ന രാധാകൃഷ്ണൻ. രാധയും കൃഷ്ണനും ഒരുമിച്ചുള്ള ഓരോ ഓർമ്മയിലും ഒരു പ്രത്യേക മാധുര്യമുണ്ട്. രാധാകൃഷ്ണ സങ്കല്പം എന്ന് പറയുമ്പോൾ അത് ഒരു പ്രണയകഥ മാത്രമല്ല, കാലം എത്ര കഴിഞ്ഞാലും മായാതെ നിൽക്കുന്ന ഒരു ആത്മബന്ധത്തിൻ്റെ ഓർമ്മ കൂടിയാണ്. കണ്ണൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്ദേശങ്ങളിലൊന്നാണ് ഭഗവത്ഗീതയിലൂടെ അർജുനന് നൽകിയ ഗീതോപദേശം. ജീവിതത്തിലെ പ്രതിസന്ധികളിൽ തളർന്നു നിൽക്കുന്ന അർജുനന് കൃഷ്ണൻ നൽകിയ ഗീതോപദേശം ഒരു യുദ്ധത്തിനുള്ള ഉപദേശം മാത്രമായിരുന്നില്ല, ജീവിതത്തെ എങ്ങനെ നേരിടണം എന്നതിനുള്ള ഒരു വഴികാട്ടിയായിരുന്നു. കർത്തവ്യം ആത്മാർത്ഥമായി ചെയ്യുക, ഫലത്തെക്കുറിച്ചുള്ള അമിതമായ ആകുലത ഒഴിവാക്കുക, പ്രതിസന്ധിയിലും മനസ്സിന്റെ സമനില കാത്തുസൂക്ഷിക്കുക. ആയിരക്കണക്കിന് വർഷങ്ങൾക്കിപ്പുറവും കൃഷ്ണന്റെ ഈ സന്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രസക്തമാണ്. കുട്ടിക്കാലത്തിന്റെ കുസൃതിയും നിഷ്കളങ്കതയും ഓർമ്മിപ്പിക്കുന്ന ഉണ്ണിക്കണ്ണൻ മുതൽ ജീവിതത്തിൽ ശരിയും തെറ്റും തിരിച്ചറിയാൻ വഴികാട്ടിയായ ഭഗവാൻ കൃഷ്ണൻ വരെ നമ്മുടെ ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലും പല രൂപത്തിൽ നമ്മളോടൊപ്പം നിൽക്കുന്ന ഒരു സാന്നിധ്യം കൂടിയാണ്. ഇന്ന് ആ കണ്ണൻ്റെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ വീടുകൾ അലങ്കരിച്ചും മധുര പലഹാരങ്ങളുണ്ടാക്കിയും ഉറിയടിച്ചും കൃഷ്ണവേഷത്തിൽ എത്തുന്ന കുഞ്ഞുങ്ങളുടെ കുസൃതികൾ കണ്ടും നമുക്ക് ആ സന്തോഷത്തിൽ പങ്കുചേരാം. ഈ ശ്രീകൃഷ്ണ ജയന്തി നമ്മുടെ ജീവിതത്തിലും സ്നേഹവും കരുണയും സമാധാനവും കൊണ്ടുവരട്ടെ. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ. ഹരേ കൃഷ്ണ. നിങ്ങളോടൊപ്പം ഞാൻ പ്രീത.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

കർത്താവിന്റെ പ്രകാശം പകരുകയും സ്വപ്നങ്ങൾക്ക് ദിശ കാട്ടുകയും ജീവിതത്തിന് നിറം നൽകുകയും ചെയ്യുന്ന അധ്യാപകർ, അവരെ ആദരിക്കുന്നതിനായി ഒരു ദിനം. ദേശീയ അധ്യാപക ദിനത്തിൽ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു വെളിച്ചത്തിന്റെ വഴികാട്ടികൾ. അതിഥിയായി എത്തുന്നു തിരുവനന്തപുരം MG കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജും എഴുത്തുകാരനുമായ ഡോക്ടർ കിഷോർ റാം. ആശയം അവതരണം പ്രീത സുഗതൻ. കേൾക്കാം സെപ്റ്റംബർ 5 ഉച്ചയ്ക്ക് 1:30, പുനഃപ്രക്ഷേപണം വൈകുന്നേരം 5 രാത്രി 8:30. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

ಸಂಗೀತ ಯಾತ್ರಾ ಮೇಕಮಲ್ಹಾರ್ ಹೃದಯ ರಾಗಗಳಾಗಿ ಮಾರಿಯ ಹಿಂದಿ ಗಾನಗಳಕ್ಕೊಪ್ಪಂ ನಿಮಗಾಗಿ ಒಂದು ಸಂಗೀತ ಸಂಧ್ಯ ಮೇಕಮಲ್ಹಾರ್. അമൃത മഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

0: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ബെഡ് ടൈം സ്റ്റോറീസ്.

0: ഹായ് കൊച്ചുകുട്ടാരെ, ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയുടെ പേര് മനസ്സ്. അതായത് മനസ്സ്, ഒരു കുഞ്ഞു കഥയായിരുന്നത് കേട്ടോ. കേക്കണേ, ചില ആൾക്കാരുണ്ടല്ലോ നമ്മുടെ ഇടയിലേ, എപ്പോഴും അങ്ങ് ദേഷ്യപ്പെടും, എന്ത് കിട്ടിയാലും കുറ്റം പറയും, പിന്നോ എന്ത് കേട്ടാലും കുറ്റം പറയും, എന്ത് കണ്ടാലും കുറ്റം പറയും, എപ്പോഴും പരാതി തന്നെ പരാതി. അപ്പം ഇങ്ങനെയുള്ള കാര്യത്തെ കുറിച്ചൊക്കെ ഒന്ന് പറയാൻ വേണ്ടി ഒരു കൂട്ടം ആൾക്കാർ ഒരിക്കൽ ഒരു സന്യാസിയോട് പറഞ്ഞു. സന്യാസി ഒരു വലിയ വെള്ള പേപ്പർ എടുത്ത് ചുവരിൽ ഒട്ടിച്ചു. എന്നിട്ട് ആ കടലാസിന്റെ ഒത്ത നടുക്ക് ഒരു കറുത്ത പൊട്ട് വരച്ചു വെച്ചു. അവിടെ കൂടിയ ഓരോരുത്തരുടായി ചോദിച്ചു, നിങ്ങളിപ്പോൾ എന്താണ് ഇതിനകത്ത് കാണുന്നത്? ഓരോരുത്തരും ഉത്തരം പറഞ്ഞു, കറുത്ത വലിയ ഒരു പൊട്ട്. അപ്പോൾ സന്യാസി പറഞ്ഞു, ഓ അത് ശരി തന്നെയല്ലോ, കറുത്ത ഒരു പൊട്ട് അവിടെയുണ്ട്, അത് നിങ്ങൾ കാണുന്നുണ്ട് അല്ലേ. പക്ഷേ അതിലും വലിയ ശുഭ്രമായ വെണ്മ അവിടെ നിങ്ങൾ കാണുന്നില്ലേ? എന്താ അതാരും കാണാത്തത്? അതെ, ആ ശുഭ്രമായ വെണ്മയും ഞങ്ങൾ കാണുന്നുണ്ട്. ആ എന്നാൽ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, ഇങ്ങനെയാണ് നമ്മൾ മിക്ക മനുഷ്യരും. അതായത് നന്മ നമ്മുടെ കണ്ണിൽ എത്ര പെട്ടാലും ശരി തന്നെ, തിന്മയുടെ ഒരു കറുത്ത പൊട്ടിനു വേണ്ടി നമ്മൾ തിരഞ്ഞു നടക്കും. ഇതാണ് മനുഷ്യ സ്വഭാവം. അപ്പോൾ ഇന്നത്തെ ഈ കഥയും ഇവിടെ വച്ച് തീരുകയാണ്. നാളെ വേറൊരു കഥയുമായിട്ട് എത്താം. ശുഭരാത്രി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്. സാങ്കേതിക സഹായം ശ്യാം ദാസ്.
2: യു ആർ ട്യൂൺഡ് ഇൻ ടു യുവർ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സാന്ത്വനം 90.4 FM, കീപ്പിംഗ് യു കമ്പനി

ഒരു നിമിഷം കണ്ണുകളടച്ചൊന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. പുറത്ത് കനത്ത ഇരുട്ട്. മധുരയിലെ ഒരു തടവറയ്ക്കുള്ളിൽ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ഒരു പുതിയ പ്രതീക്ഷയുടെ ജനനം സംഭവിക്കുകയാണ്. ദേവകിയുടെയും വസുദേവന്റെയും എട്ടാമത്തെ പുത്രനായി ആ അർദ്ധരാത്രിയിൽ പിറന്ന കുഞ്ഞാണ് പിന്നീട് ലോകം മുഴുവൻ സ്നേഹത്തോടെ വിളിച്ച ശ്രീകൃഷ്ണനായി മാറുന്നത്. കഥ അവിടെയാണ് തുടങ്ങുന്നത്. മധുരയിൽ ജനിച്ച കുഞ്ഞ് യമുനാ നദിയും കടന്ന് ഗോകുലത്തിലെത്തുന്നു. അവിടെ നിന്നങ്ങോട്ട് കുസൃതികളുടെ ഒരു കാലം തന്നെയാണ്. ഗോകുലത്തിലെ ആ ചെറിയ കൃഷ്ണൻ വളർന്നു വന്നപ്പോൾ കാളിയനെ കീഴടക്കിയും ഗോവർദ്ധന പർവ്വതമുയർത്തി ഗോകുലത്തെ സംരക്ഷിച്ചും പിന്നീട് മഹാഭാരതത്തിന്റെ കാലത്ത് അർജുനന്റെ സാരഥിയായതുമെല്ലാം നമുക്ക് അറിവുള്ള കാര്യങ്ങൾ തന്നെയാണ്. കുഞ്ഞു കൃഷ്ണനിൽ നിന്ന് ലോകത്തിന് വഴികാട്ടിയായ കൃഷ്ണനിലേക്കുള്ള യാത്ര. അങ്ങനെ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ എല്ലാ നിറങ്ങളും ചേർന്നൊരു കഥയാണ് ശ്രീകൃഷ്ണന്റെ കഥ.

എന്തുകൊണ്ടാണ് ഇന്നും ശ്രീകൃഷ്ണൻ ഇത്രയും പ്രിയപ്പെട്ടവനാകുന്നത്? ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി. ഇന്നത്തെ വീടുകളിൽ ചെറിയൊരു ഗോകുലം ഒരുങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. മുറ്റത്ത് കുഞ്ഞു കാലടികളും കയ്യിൽ ഓടക്കുഴലുകളും തലയിൽ മയിൽപ്പീലികളും കവിളിൽ കുസൃതിച്ചിരികളും, അങ്ങനെ ഒരു കുഞ്ഞു കൃഷ്ണനായി മാറുന്ന ദിനം. ആ കാഴ്ച കാണുമ്പോൾ നാം ചിന്തിക്കുന്നത് നമ്മുടെ ഭവനം ഒരു ഗോകുലമായി മാറുന്നതും കണ്ണൻ നമ്മുടെ വീട്ടിലേക്ക് എത്തിയതുമായാണ്. അന്നത്തെ മധുരയും ഗോകുലവും കഥകളിൽ മാത്രം ബാക്കിയാണെങ്കിലും കണ്ണന്റെ ചിരിയും കുസൃതിയും സ്നേഹവും ഇന്നും നമ്മുടെ ആഘോഷങ്ങളുടെ ഭാഗമായിക്കൊണ്ടേയിരിക്കുന്നു. അന്നൊരിക്കൽ യശോദയുടെ വീട്ടിലെ വെണ്ണ മോഷ്ടിച്ചിരുന്ന കണ്ണൻ ഇന്നും നമ്മുടെ മനസ്സിലെ സ്നേഹമാണ് മോഷ്ടിക്കുന്നത്. അന്നൊരിക്കൽ യമുന കടന്ന് ഗോകുലത്തിലെത്തിയ കണ്ണൻ ഇന്ന് ഓരോ വീടിന്റെയും പടിവാതിൽ കടന്ന് കുഞ്ഞു കാലടികളായി എത്തുന്നു. ഒരു ശ്രീകൃഷ്ണ ജയന്തി എന്ന ജന്മദിനം ആഘോഷം മാത്രമല്ല, തലമുറകളിലൂടെ കൈമാറി വരുന്ന ഒരു സ്നേഹ കഥയാണ്.

ശ്രീകൃഷ്ണ ജന്മദിനത്തിൽ റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ.

ആത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം സമാഗമം. ആശയം ആവിഷ്കാരം അഭിലാഷ് കെ ആശ്രാമം, രജനി ഗിരീഷ്. സാങ്കേതിക സഹായം ആദർശ് അജയ്.

0: നമസ്കാരം. സമാഗമത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഞങ്ങൾ സമാഗമത്തിൽ കലാ സാംസ്കാരിക സാഹിത്യ രംഗങ്ങളിലെ നിരവധി പ്രതിഭകളെയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇന്ന് സമാഗമത്തിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് ശ്രീ അജീഷ് കൃഷ്ണയാണ്. കലാ സാംസ്കാരിക രംഗത്ത് സജീവമായി നിൽക്കുന്ന പ്രതിഭയാണ് അദ്ദേഹം. കൂടാതെ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിലൊക്കെ തന്നെയും അദ്ദേഹം നിരന്തരമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. നമസ്കാരം സർ.
1: നമസ്കാരം.
0: പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം?
1: സുഖമായിട്ടിരിക്കുന്നു. സന്തോഷം ഈ നല്ല ഒരു ധന്യ മുഹൂർത്തം സമ്മാനിച്ചതിന്. 90.4 FM അതിന് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും അതിലുപരി എന്റെ പ്രിയപ്പെട്ട സുഹൃത്തിന് ഞാൻ നന്ദി അറിയിക്കുകയാണ്.
0: താങ്ക് യു. നമുക്ക് ആദ്യം സ്ഥലനാമം ഒന്ന് അറിഞ്ഞിട്ട് എവിടെയാണ് സ്ഥലം എന്ന് അറിഞ്ഞിട്ട്.
1: എന്റെ സ്ഥലം കൊല്ലം ജില്ലയില് കൊട്ടാരക്കരയ്ക്ക് അടുത്ത് കോട്ടാത്തല എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലാണ് എന്റെ സ്ഥലം. ബേസിക്കലി കൊട്ടാരക്കരയിലാണ് എന്റെ പ്രവർത്തന മേഖല. കൊട്ടാരക്കരയാണ്, കൊട്ടാരക്കര എന്ന് തന്നെ പറയാം.
0: അതെ അതെ. കോട്ടാത്തലയുമായി ബന്ധപ്പെട്ട് കുറേ പേരുണ്ട്. കോട്ടാത്തലയിൽ അറിയപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അതിലൊന്ന് ഈ അടുത്ത് നമ്മുടെ കോട്ടാത്തല ശ്രീകുമാറേട്ടനും വന്നിരുന്നു ഇന്റർവ്യൂവിന്.
1: അതെ അതെ. കേരള കൗമുദിയിലെ ജില്ലാ റിപ്പോർട്ടറാണ്, എന്റെ സുഹൃത്താണ്, ഒന്നിച്ച് പഠിച്ചതാണ്, സഹപാഠിയാണ്, അയൽവാസിയാണ്.
0: ഓക്കെ ഓക്കെ. അപ്പം

0: നമുക്ക് സ്ഥലം പറഞ്ഞു, നമുക്ക് പഠിച്ച സ്കൂള്, എഡ്യൂക്കേഷൻ കഴിഞ്ഞ സ്ഥലങ്ങൾ.
1: ഇപ്പം 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെ പഠിച്ചത് അവണൂര് GVLPS സ്കൂളിലാണ്. അതിനുശേഷം UP പഠിച്ചത് നമ്മുടെ പണയില്, കോട്ടത്തിലക്കടുത്തുള്ള പണയില് UPS സ്കൂളിലാണ്. അതിനുശേഷം ബോയ്സ് ഹൈസ്കൂള്, കൊട്ടാരക്കര ബോയ്സ് ഹൈസ്കൂളിലാണ് പഠിച്ചത്. പിന്നെ pre-degree NSS പഠിച്ചത്. കോളേജ് വിദ്യാഭ്യാസം പിന്നെ കൊല്ലത്ത്. അങ്ങനെ അങ്ങ് പോയി.
0: അങ്ങനെയാണെങ്കിൽ നാടക നടനിലൂടെ ആണോ കലാരംഗത്തേക്ക് കടന്നു വന്നത്?
1: അതെ അതെ, കലാരംഗത്തേക്ക് കടന്നു വരിക എന്ന് പറയുമ്പോൾ എന്റെ സ്കൂൾ ജീവിതത്തിലാണ് ഞാൻ ഈ നാടകത്തിലേക്ക് വരുന്നത്. 4-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ അങ്ങനെ നാടകം എന്തെന്നൊന്നും നമുക്കറിയില്ല. അന്നൊക്കെ ഈ ലളിതഗാനം അങ്ങനെയൊക്കെയുള്ള പരിപാടികളായിരുന്നു. വീടിനടുത്തുള്ള ചേച്ചിമാരിങ്ങനെ ഇങ്ങനെ ലളിതഗാനങ്ങളൊക്കെ പഠിപ്പിക്കുക. അങ്ങനെ സ്റ്റേജ്, അങ്ങനെയാണ് ഞാൻ കുട്ടിക്കാലം തൊട്ടിലേ സ്റ്റേജിലേക്ക് കയറും. നമ്മുടെ വീടിനടുത്തൊരു ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഉണ്ടായിരുന്നു. അപ്പോൾ ഓണത്തിനൊക്കെ പരിപാടികൾ നടക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ കേട്ടു. അങ്ങനെ ഒരു സഭാകമ്പം
0: മാറിച്ചെന്നാളെ
1: മാറിക്കിട്ടി. അന്ന് അവിടെ വർഷങ്ങളിൽ നമ്മുടെ ചേട്ടന്മാർ നടത്തുന്ന നാടകങ്ങളൊക്കെ നോക്കി കാണാറുണ്ട്. അന്നൊക്കെ എനിക്ക് ഇഷ്ടമുണ്ട് നാടകത്തിൽ അവരഭിനയിക്കുന്നത്. ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കുമായിരുന്നു.
0: ഉള്ളിൽ
1: ഉണ്ടായിരുന്നു ആ നാടകം ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ അച്ഛൻ എന്നെ, അച്ഛൻ വലിയ കലാകാരനൊന്നുമല്ല, പക്ഷെ എന്നെ ഒരു ഓർമ്മ വെച്ച കാലം മുതൽ, നമുക്ക് അവിടെ ഒരു ഫൈനാൻസ് സൊസൈറ്റി ഉണ്ട്. അപ്പോൾ അവരെ ഇപ്പോഴാണ് ഫൈനാൻസ് സൊസൈറ്റികളിൽ ഒന്നുമില്ല, പ്രതിമാസ നാടകങ്ങൾ ഇങ്ങനെ അവിടെ വരും. അപ്പോൾ നമ്മുടെ വെണ്ടാർ ശ്രീവിദ്യാധിരാജ സ്കൂളിൽ എല്ലാ മാസവും ഇങ്ങനെ പ്രതിമാസം നാടകങ്ങൾ വെക്കും. അങ്ങനെ എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഇങ്ങനെ അച്ഛൻ ഇങ്ങനെ നാടകത്തിന് എന്നെ ഇങ്ങനെ കൊണ്ടുപോയി കാണിക്കും. KPSC യുടെയും ആറ്റിങ്ങൽ ദേശാഭിമാനിയുടെയും സൗപർണിക്കുടെ ഒക്കെ അങ്ങനെ ഈ നാടകങ്ങൾ ഇങ്ങനെ കൊണ്ടുപോയി. അങ്ങനെ ഒരു ഓർമ്മ വെച്ച കാലം മുതൽ നാടകങ്ങൾ ഇങ്ങനെ. പിന്നെ റേഡിയോ നാടകങ്ങൾ അച്ഛനിങ്ങനെ കേൾപ്പിക്കും, റേഡിയോ നാടകങ്ങൾ രാത്രി. അങ്ങനെയാണ് ഈ നാടകത്തിലേക്കുള്ളൊരു ഇത് വന്നത്.
0: ശരിയാണ്, ഒരു കാലഘട്ടത്തിലൊക്കെ വല്ലാതെ നാട്ടുമ്പുറങ്ങളിലെല്ലാം നമ്മയൊക്കെ വല്ലാതെ ആകർഷിച്ചിരുന്ന നാടകോത്സവം ഉണ്ടായിരുന്നു.
1: അതെ അതെ, റേഡിയോ നാടകം. എനിക്ക് റേഡിയോ ആയിട്ട് ഞാൻ ഭയങ്കര അടുത്ത് ഒരു തിക്കായിട്ടുള്ളൊരു ബന്ധം. എൻ്റെ ഈ കലാര ജീവിതത്തിനുള്ള എല്ലാ കാര്യങ്ങളും ആ ഒരു റേഡിയോ ഒന്ന് കിട്ടിയാന്ന് പറയാം.
0: നിമിഷത്തിന്റെ ധന്യത.
1: അതെ അതെ അതെ, ഞാൻ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഒരു ശ്രവണമാധ്യമത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഞാൻ വരുന്നതും ആദ്യമായിട്ടാണ് ഇവിടെയാണ് വരുന്നത്. അങ്ങനെ ഞാൻ ഞങ്ങളുടെ പണയിൽ ഞാൻ പഠിക്കുന്ന UPSC പഠിക്കുന്ന സമയത്ത്, 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് അവിടെ ഈ അവിടെ നമ്മളെ അന്ന് വരെ ഞാൻ പാട്ട് പാടിക്കൊണ്ടിരുന്നതായിരുന്നു. അപ്പൊ അന്ന് നമ്മളൊരു പുതിയ ഒരു പാട്ട് 5-ാം ക്ലാസ്സിൽ അവിടെ വരുമ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ നിസാം എന്ന് പറഞ്ഞ ഐഡിയ ശാസ്ത്രങ്ങളിലൊക്കെ പാടിയിട്ടുള്ളതാണ്. പുള്ളിക്കാരൻ വന്നപ്പോൾ പുള്ളി നന്നായിട്ട് പാടും. അങ്ങനെ ഞാൻ അവിടെ വെച്ച് പാട്ട് നിർത്തിയിട്ട് എനിക്ക് വേറൊരു മേഖലയിലേക്ക് ഞാൻ തിരിയാൻ തുടങ്ങി.
0: ചുവട് വെച്ച്
1: അങ്ങനെ അവിടെ നാടകം പഠിപ്പിക്കാനായിട്ട് കൂടൽ ശോഭൻ എന്ന് പറഞ്ഞ പ്രഗത്ഭനായ നാടകാചാര്യൻ, ഇപ്പോൾ ഇന്ത്യ അറിയപ്പെടുന്ന ഒരു വലിയൊരു നാടകാചാര്യനാണ്. കുട്ടികൾക്കൊക്കെ അനാകം തിയേറ്റർ എടുക്കുന്ന ഒരു ഇപ്പോഴും വലിയൊരു, ഇപ്പം എല്ലാവരും അറിയപ്പെടുന്ന വലിയൊരു സാറാണ് കൂടൽ ശോഭൻ സാർ. ശോഭൻ സാറാണ് നാടകം പഠിപ്പിക്കാനായിട്ട് വരുന്നത്. ഞാൻ ശോഭയെ അത് ഞാൻ പറഞ്ഞു 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഏകദേശം 10 വയസ്സുള്ള സമയത്ത്. അങ്ങനെ എനിക്ക് ഒരുപാട് നല്ല ഗുരുക്കന്മാർ എനിക്ക് സാറാണ് എന്നെ ആദ്യമായിട്ട് നാടകം എന്നെ കണ്ടെത്തി നാടകത്തിലേക്ക് വരുന്നത്. അങ്ങനെ ആ ഒരു 3 വർഷം തുടർച്ചയായിട്ട് നാടകം, സംസ്കൃത നാടകവും മലയാള നാടകവും എല്ലാം സംസ്ഥാന തലങ്ങളിലൊക്കെ ഫസ്റ്റ് പ്രൈസ് മേടിച്ച് ഞങ്ങൾ ആ സ്കൂളെന്ന് വെച്ചാൽ അന്നത്തെ അത്ര ഇതാണ്. ഏറ്റവും കൂടുതൽ കുട്ടികൾ കലോത്സവങ്ങളിൽ പങ്കെടുക്കുന്ന ഒരു UP സ്കൂളായിരുന്നു.
0: അന്നത്തെ സ്കൂളിലെ സുഹൃത്തുക്കൾ ആരെങ്കിലും നാടകത്തിലുണ്ടായിരുന്നു? ഇപ്പൊ കൂടെയുണ്ടോ?
1: ഇപ്പൊ അത് അങ്ങനെ പറയാനുള്ള ഒരാളും ഈ പോയിട്ടില്ല. അവരെല്ലാം വേറെ
0: മേഖലകളിലേക്ക്
1: പോയി എല്ലാവരും. എന്നാ അന്ന് നാടകത്തിൽ അഭിനയിച്ച എന്റെ കൂടെ അഭിനയിച്ച ഒരു രണ്ട് ഒരാൾ പോലീസുകാരനായി, ഇപ്പൊ ഒരു പിന്നെ ഇപ്പൊ ഒരു ബാങ്കിൽ വർക്ക് ചെയ്യുന്ന SBI വർക്ക് ചെയ്യുന്ന, അങ്ങനെ ചിലവർ ഗൾഫിലേക്ക് പോയി. ഇപ്പൊ നിസാം പാട്ടുകാരൻ, അവനും ദുബായിലാണ്. അങ്ങനെ ആ ഒരു മേഖല ഞങ്ങളെ അവിടുന്ന് തിരഞ്ഞെടുത്തത് ഞാൻ മാത്രമേ ഉള്ളൂ എന്ന്.
0: ശരിക്കും അത് ഒരു അനുഗ്രഹീത കലാകാരനിലേക്ക് കടന്നു പോകാനുള്ള ഒരു ഇത്, ചെറുതിലേ പരിമപ്പെടുത്തി എടുത്തത് അച്ഛന്റെ ആ ഒരു വലിയ കാര്യം തന്നെ.
1: ഭയങ്കര അന്ന് വെച്ചാൽ എനിക്ക് അന്ന് ഉത്സവപ്പറമ്പിലൊക്കെ ഞാൻ ഇങ്ങനെ പോയി നിൽക്കുമ്പോൾ നാടകത്തിന്റെ വണ്ടികളൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഞാൻ ഇങ്ങനെ ആ നാടകത്തിന്റെ വണ്ടിയിലൊക്കെ പോയി ഞാൻ ഇങ്ങനെ തൊട്ട് നോക്കും, ഇങ്ങനെ തൊട്ട് ഇങ്ങനെ നോക്കുമായിരുന്നു. അത്തരത്തിൽ എനിക്ക് ഭയങ്കര ഉള്ളിലുണ്ടായിരുന്നു ആ ഒരു തീ ഇങ്ങനെ ഉള്ളില്.
0: ശരിക്കും നമ്മള് ഇങ്ങനെ കേട്ടിട്ടുണ്ട്, നമ്മുടെ കാലം നമ്മെ പരിവപ്പെടുത്തിയെടുക്കും അല്ലേ. പ്രകൃതി പോലും നമ്മൾ ആഗ്രഹിക്കുന്നതിന് നമ്മോടൊപ്പം ചേർന്ന് നിൽക്കും എന്ന് പറയുന്നത്
1: അത് കറക്റ്റാണ്. അത് എന്റെ കാര്യത്തിൽ വളരെ കറക്റ്റാണ്. എന്ന് വെച്ചാൽ ഞാൻ നാടകം, ഞാനൊരു നാടക നടനാകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. പക്ഷെ നാടകത്തെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നവരാണ്. അപ്പോ 7-ാം ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേന് വേറൊരു സ്കൂളിലേക്ക് പോയപ്പോ എനിക്ക് ആ നാടകത്തിന്റെ ടച്ച്

0: ുകളിലെല്ലാം പോയി. ഹൈസ്കൂളായിരുന്നു, അപ്പം വിദ്യാഭ്യാസം കുറച്ചും കൂടി ഇതൊക്കെ ആവണമെന്ന് വെച്ചാൽ അത് പോയി. പക്ഷെ അന്ന് എന്നെ അവിടെ പഠിപ്പിച്ചുകൊണ്ട് ഇരുന്ന ഒരു ഡാൻസ് പഠിപ്പിച്ച ഒരു മാഷിന് ബാലെ ട്രൂപ്പുണ്ട്, പുലിക്കോടി രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ മാഷായിരുന്നു അന്ന്. അന്ന് ഞാൻ ഡാൻസും സാറിൻ്റെ കൂടെ ഡാൻസും ചെയ്യുമായിരുന്നു. പുലിക്കോടി രാധാകൃഷ്ണൻ സാറ് മരിച്ചുപോയി. എനിക്ക് ഭയങ്കര ഒരു ദുഃഖം ഉണ്ടാക്കുന്ന ഒരു അതാണ്. സാറ് ആണ് എന്നെ യഥാർത്ഥത്തിൽ ഒരു പ്രൊഫഷണൽ സമിതിയിലേക്ക് ആദ്യമായിട്ട് കൊണ്ടുപോയത് സാറായിരുന്നു. കാരണം സാറന്ന് ഏഴാം ക്ലാസ്സിൽ വെച്ചിട്ട് ഞാൻ വേറൊരു സ്കൂളിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് വന്നിട്ട് എൻ്റെ അച്ഛനും അമ്മയും എടുത്ത് പറഞ്ഞു, പത്താം ക്ലാസ്സിലെ പരീക്ഷ കഴിഞ്ഞാൽ ഞാനിവനെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് അന്നൊന്നും നമുക്കൊന്നും ഇതിനെ പറ്റി അറിയത്തില്ല. നമ്മൾ പിന്നെ 3 വർഷം പഠിച്ചു. കറക്റ്റ് 10ാം ക്ലാസ്സിലെ പരീക്ഷ, മാർച്ച് മാസത്തിലെ പരീക്ഷ കഴിഞ്ഞു വന്നപ്പോൾ സാർ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് വീട്ടിൽ വന്ന് അച്ഛൻ്റെ അമ്മയുടെ അനുവാദം മേടിച്ചിട്ട് 2 മാസത്തേക്ക് വെക്കേഷൻ അവധിക്ക് സാറും കൊണ്ടുപോയി. സാറിൻ്റെ വീട്ടിലാണ് ഞങ്ങൾ 2 മാസം രാധാകൃഷ്ണൻ സാറിൻ്റെ.
1: എനിക്ക് തോന്നുന്നു ഓർത്തെടുക്കുമ്പോൾ അതായിരിക്കും ആദ്യത്തെ ഒരു ഗുരുകുല സമ്പ്രദായം പോലെ അല്ലേ?
0: അതെ അതെ, സത്യം. അന്ന് ഞാൻ സാറിൻ്റെ പുലിക്കോട്, എനിക്കിപ്പോഴും ആ വീടെല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. അവിടെ ഒത്തിരി പേരുണ്ടായിരുന്നു അന്ന്. നമ്മുടെ അമ്പിളിദേവിയൊക്കെ അന്ന് അവിടെ ഡാൻസ് ചെറിയ കുട്ടി, കൊച്ചുകുട്ടിയായിരുന്നു. അപ്പം അങ്ങനെ സാറിൻ്റെ അവിടെ അടൂർ നാടകവേദി എന്ന് പറഞ്ഞൊരു ബാലയ സമിതി ഉണ്ടായിരുന്നു. അങ്ങനെ ആ ബാലയ സമിതിയിൽ പരശുരാമൻ്റെ ചെറിയ വേഷമായിരുന്നു അന്ന് ഞാൻ ചെയ്തത്. അങ്ങനെയാണ് ഞാൻ പ്രൊഫഷണൽ സമിതിയിലേക്ക് ആദ്യമായിട്ട് വരുന്നത്. അങ്ങനെ പിന്നെ സാറിൻ്റെ കൂടെ കുറേ അങ്ങനെ ചെയ്ത് പോയി. അതിനുശേഷം അന്ന് പഠിപ്പിച്ച കൂടൽ ശോഭൻ സാറ് വീണ്ടും വന്നു. സാർ അമച്വർ തിയേറ്ററിലെ
1: അതിലേക്കാണ് ഇനി വരാന്ന് വിചാരിച്ചു. എങ്ങനെ അമച്വർ നാടകങ്ങളിൽ?
0: അങ്ങനെ സാറ് അമച്വർ ചെയ്യാനോ. അപ്പൊ ഈ സ്കൂളിൽ തന്നെ സാറ് സ്ഥിരമായിട്ട് നാടകം പഠിപ്പിക്കുകയാണ്. അപ്പൊ ഞാൻ ആ സ്കൂളിൽ നിന്ന് ഞാൻ പോയതിന് ശേഷം ആ സ്കൂളിന്റെ വാർഷിക ആഘോഷങ്ങളിൽക്ക് പുള്ളി നാടകം ചെയ്യാനായിട്ട് വരും. അങ്ങനെ അവിടുത്തെ വാർഷിക ആഘോഷത്തിന് സാറ് വന്നപ്പോ എന്നെ, ഞാനന്നേരം പത്തങ്ങക്കൊള്ളയൊക്കെ കഴിഞ്ഞിട്ട് പോയി കഴിഞ്ഞല്ലോ, അപ്പൊ സാർ എന്നെ വിളിച്ച് അപ്പൊ നമുക്കൊരു നാടകം ചെയ്യണം, ഒരു അമച്വർ നാടകം ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു സാറേ ഉറപ്പായിട്ട് ചെയ്യാം. അന്ന് ഇടശ്ശേരിയുടെ ഭൂതപ്പാട്ട് ആണ് സാറ് അത് ചെയ്തത്.
1: അന്ന്
0: അസാധ്യം. അപ്പൊ സാർ എന്നെ അവിടുത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടിയാണ് വരുന്നത് ബുദ്ധപ്പെട്ട്. അപ്പൊ സാറിനെ എന്നെ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അങ്ങനെ ഞാൻ ആ സ്കൂളിൽ വീണ്ടും, ഞാൻ പഠിച്ച സ്കൂളിൽ വീണ്ടും ആനിവേഴ്സറിക്ക് ഞാൻ അവിടെ ചെല്ലുന്നു. സാറ് ബുദ്ധപ്പെട്ട് ഞങ്ങൾ കുട്ടികൾക്ക് വേണ്ടി നല്ല ഭയങ്കരമായിട്ട്, സാറും ഭയങ്കര രസമാണ് അത്. ഊഫ്, അത് വിഷ്വൽ ബ്യൂട്ടിയാണ്, എന്ത് രസമാണെന്ന് അറിയാം സാറ് ചെയ്തേക്കുന്ന ആ സാധനം. ആ കവിതകളൊക്കെ കോർത്തിണക്കി ആ കവിതകളിലൂടെയാണ് ആ നാടകം പോകുന്നത്.
1: അങ്ങനെ
0: അതെ അത് ഞങ്ങൾ ആ സ്കൂളിന് വേണ്ടിയിട്ട് അവിടുത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെയ്ത സമയത്ത് അന്ന് സാറ് പറഞ്ഞ് അതിന്റെ ഭൂതം ആയിട്ട് നീ തന്നെ വരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ സാറ് അങ്ങനെ ഭൂതമായിട്ട് ആ ഭൂതം ഞാൻ ചെയ്തു.
1: അങ്ങനെ വരികൾ ഓർക്കുന്നുണ്ടോ? തുടക്കം
0: കേട്ടിട്ടില്ലേ?
1: വരുന്നുണ്ട്, നല്ല സൗണ്ടാണ്. അപ്പൊ പാട്ട് പാടുമെന്ന് എനിക്കറിയാം. നമ്മളെ പ്രിയപ്പെട്ട ശ്രോതാക്കളൊക്കെ എന്തായാലും ഒരു പാട്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം നമുക്കൊരു പാട്ട്, 1, 2, 3 പാട്ടൊക്കെ പാടണം തീർച്ചയായാലും. ഇപ്പൊ നമ്മുടെ സമാഗമത്തിൽ നമുക്ക് ചെറിയൊരു ഇടവേളയുടെ സമയം എത്തിയിരിക്കുകയാണ്. അപ്പം നമുക്ക് ആ ഒരു ഇടവേള കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പാട്ടിലും വിശേഷങ്ങളിലേക്കും ഒക്കെ കടക്കാം. സമാഗമത്തിൽ ചെറിയൊരു ഇടവേളയാണ്.

0: സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം. തിരികെ വരാം സമാഗമത്തിലേക്ക്. സമാഗമത്തിൽ ഇന്ന് റേഡിയോ സാന്ത്വനം 90.4 FM സ്റ്റുഡിയോയിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് ശ്രീ അജീഷ് കൃഷ്ണയാണ്. കലാ സാംസ്കാരിക രംഗത്തെ സജീവ സാന്നിധ്യമാണ് ശ്രീ അജീഷ് കൃഷ്ണ. അദ്ദേഹത്തിന്റെ വിശേഷങ്ങളും കലാരംഗത്തെയൊക്കെ കുറേയധികം കാര്യങ്ങളൊക്കെയാണ് നമ്മോടൊപ്പം പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. സർ പറഞ്ഞുകൊണ്ടിരുന്നത് കടന്നു വന്ന വഴികള്, അമച്വർ നാടകത്തെ കുറിച്ചൊക്കെയാണ്, അതിനെ കുറിച്ചൊക്കെ പറയാമോ?
1: അപ്പൊ നമ്മളിപ്പം പറഞ്ഞുകൊണ്ടിരുന്നത് ഭൂതപാടിനെ കുറിച്ചാണ്. അമച്വർ, അത് തന്നെയാണ് ഞാൻ ആദ്യമായിട്ട് വേദിയിൽ അവതരിപ്പിച്ചെന്ന് പറയാം. ആ നാടകം, ആ നാടകം ആ സ്കൂളില് അവതരിപ്പിച്ചു. അവിടെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതിനുശേഷം ഒട്ടനവധി, ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല, പിന്നെ ഒട്ടനവധി വേദികളിൽ കൊല്ലത്തും ഒക്കെ കേരളകൗമുദി ഫെസ്റ്റിനൊക്കെ വലിയ സ്റ്റേജ്, അതിനൊക്കെ ആ നാടകം അവതരിപ്പിക്കാൻ വന്നു. അങ്ങനെ പിന്നെ അടുത്ത വർഷം വീണ്ടും പുതിയൊരു നാടകം, ഈ സാർ വീണ്ടും എന്നെ വിളിക്കുന്നു, നമുക്ക് പുതിയൊരു നാടകം ചെയ്യണം, അത് കുറച്ചും കൂടെ വിപുലപ്പെടുത്തണം, ഭയങ്കരമായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ വന്ന് ചെയ്യുന്നതാണ് ചെങ്കമ്പുഴയുടെ രമണൻ. രമണനായിരുന്നു. പിന്നെ അടുത്ത വർഷം ഞാൻ
0: വർഷം ഓർക്കുന്നുണ്ടോ?
1: ഏകദേശം ഒരു ഇപ്പം ഏകദേശം ഒരു 15 വർഷങ്ങൾക്ക് മുമ്പിട്ടായിരിക്കും അസാൻ ചെയ്തേക്കുന്നത്. അങ്ങനെ രമണൻ ചെയ്യുന്ന, അപ്പൊ സാറിന് ഒരു കാഴ്ചപ്പാടുണ്ട്, ഈ അമച്വർ നാടകത്തിൽ ഒരുപാട് ടെക്നിക്കൽ യൂസ് ചെയ്യുന്നതും വ്യത്യസ്തമായിട്ട് ഞാൻ അതൊക്കെയാണ് അവരുടെ നിന്ന് പഠിച്ച, അതൊക്കെയാണ് അത് അതെന്ന് വെച്ചാൽ നമ്മൾ 3 സ്റ്റേജുകളിലാണ് ചെയ്യുന്നത്. പാരലായിട്ട് നമ്മൾ മെയിനായിട്ട് ഫ്രണ്ടിൽ നമ്മൾ കണ്ടുകൊണ്ട് കാണികൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ടാവും, അതിന്റെ തൊട്ടപ്പ രണ്ട് വശങ്ങളിലും വേറൊരു സെറ്റ് ഇട്ടിട്ടുണ്ടാവും. അങ്ങനെയാണ് രമണ ഞങ്ങൾ അവതരിപ്പിച്ചത്.
0: കാഴ്ചക്കാർ കാണുന്നത്
1: പ്രധാന വേദിയിലായിരിക്കും കാണുന്നത്. അതിൽ ആ രംഗം ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അവരുടെ നേരെ തൊട്ട റൈറ്റ് സൈഡില് അവിടെ ആയിരിക്കും ഒരു സ്റ്റേജ് ഉണ്ടാവും, അവിടെ വിളിച്ചം ഉണ്ടാവും, പിന്നെ അവിടെ ആയിരിക്കും നാടകം കാണുന്നത്. അത് കഴിഞ്ഞിട്ട് ആ രംഗം തീർന്നു കഴിഞ്ഞ ഉടൻ തന്നെ അത് മൂന്ന് തേട്ടം. അപ്പം നമുക്കറിയാലോ ഇത് ചന്ദ്രികയുടെ വീടായിട്ട് മെയിൻ ഇത്, പിന്നെ രമണനും മദനും കൂടെ കാട്ടിലുള്ള സീൻ വേറൊരു ഇതിലും, ചന്ദ്രികയും രമണനും കൂടെയുള്ള പ്രണയസല്ലാവും വേറൊരു, അങ്ങനെ 3 സ്റ്റേജുകളിലായിട്ടായിരുന്നു
0: ആ നേടകം.
1: അതെ അതെ, അത് ഭയങ്കര ഇതാണ്. അതൊക്കെ ആ സാറ് അതാണ് അവരുടെ, അതൊക്കെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ പഠിച്ചത്.
0: പിന്നീടുള്ള കാലഘട്ടത്തിലൊന്നും അങ്ങനെയൊന്നും
1: വന്നിട്ടില്ല. പിന്നെ ഞാൻ സാറിന്റെ കൂടെ ഒരുപാട് ഇങ്ങനെ നാടകമായിട്ടൊന്ന് യാത്ര ചെയ്തു. പിന്നെ ഒഥെല്ലോ സാറിന്റെ കൂടെ ഒഥെല്ലോ ചെയ്തായിരുന്നു അതും. പിന്നെ സാറിന് എവിടെ കുട്ടികൾക്ക് വേണ്ടി തിയേറ്റർ ക്ലാസ് എടുത്താലും ഡെമോയ്ക്ക് ഞാൻ ഉണ്ടാവും. അപ്പൊ കുട്ടികൾക്ക് അഭിനയിച്ച് സാറ് പറയും, അഭിനയിച്ചു കൊടുക്കേണ്ടത് ഞാനാണ്, അങ്ങനെ ഡെമോ ചെയ്തു. അങ്ങനെ എനിക്ക് ഈ അഭിനയത്തിനെ ഒരുപാട് ഡെവലപ്പ്
0: ചെയ്യാനായിട്ട് പാകം വന്ന്
1: അത് ഭയങ്കരമായിട്ട് ചെയ്തു. പിന്നെ അങ്ങനൊരു സാറിന്റെ കൂടെയുള്ളൊരു പിന്നൊരു ജേണി ആയിരുന്നു, ഇങ്ങനെ നടന്നു. അങ്ങനെ വന്നപ്പോഴാണ് ഈ അമച്വറിൽ നിന്നും മാറിയിട്ട് പ്രൊഫഷനിലേക്ക് ചെയ്യാനായിട്ട് കയറാനായിട്ട് തുടങ്ങി. പ്രൊഫഷണൽ കയറാൻ അത് ഭയങ്കരമായ ഇത് ഒരു കഥയാണ്. പ്രൊഫഷണൽ നാടകവേദിയിൽ ആദ്യമായിട്ട് പ്രൊഫഷണൽ കളിക്കുന്നത് KPSC യിലാണ് ആദ്യമായിട്ട് കളിക്കുന്നത്. ആദ്യം
0: എല്ലാവരും ചെറിയ പുള്ളിയൊന്നും അല്ല,
1: എന്നുവെച്ചാൽ എല്ലാവരും പല സമിതികളിലും കളിച്ചതിന് ശേഷമാണ്
0: KPSC യിൽ വരുന്നത്.
1: KPSC എന്ന് പറഞ്ഞാൽ എന്റെ വലിയൊരു സ്വപ്നമായിരുന്നു. എന്നുവെച്ചാൽ പണ്ട് നമ്മളെ ഒരു സൂപ്പർ, നമ്മൾ KPSC വണ്ടി വരുന്ന സമയത്ത്
0: അതിന്റെ
1: പാട്ടും ഒക്കെ ഇടുമ്പോൾ സമയത്ത് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ നിൽക്കും, വണ്ടിയിൽ ആ വണ്ടിയിലൊന്ന് യാത്ര ചെയ്യണമെന്ന് വരെ
0: എനിക്ക് തോന്നുന്നു. നമ്മുടെ നാട്ടിൻപുറങ്ങളിലെല്ലാം ആരായാലും KPSC യുടെ ആ നാടകത്തിന്റെ ഒരു വരി മൂളാത്തവരെ ആരും ഇല്ല അല്ലേ?
1: അതെ അതെ അതെ,
0: പ്രത്യേകത തന്നെ.
1: KS ജോർജും
0: പിന്നെ
1: ONV യും ദേവരാജൻ മാഷും
0: ആ ചെറുതിലേ വണ്ടിയിലൊക്കെ തൊട്ടു നോക്കി ഇങ്ങനെ നടന്നപ്പം പ്രകൃതി പോലും കൂടെ
1: നിന്നായിരിക്കും. അതിനകത്ത് വന്ന് ഇറങ്ങുന്ന കലാകാരന്മാരെ ഇത്ര ആദരവോടെ എല്ലാരും വന്ന് കൊണ്ടുപോകുന്നത് എല്ലാം അന്നൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അന്നത്തെ മെയിൻ നടന്ന സായികുമാറൊക്കെ ചെയ്തിട്ടാണ്, അന്നൊക്കെ ചെറിയ പെട്ടി അല്ലെ സൂക്കേഷ് പെട്ടിയാണല്ലോ, ആ പെട്ടിയൊക്കെ പിടിച്ചിട്ട് അവരിങ്ങനെ ഗ്രീൻ റൂമിലേക്ക് കയറുമ്പോള് അവർ മേക്കപ്പ് ചെയ്യുന്ന എല്ലാം ഇങ്ങനെ നോക്കി കാണുന്നു. അന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് അന്ന് ഞാൻ ഈ വണ്ടിയിലൊക്കെ യാത്ര ചെയ്യുമോ എന്ന് പോലും അറിയത്തില്ല, കെ പി എസ് സിയിലെ വണ്ടിയിൽ യാത്ര. അങ്ങനെ ഞാൻ കെ പി എസ് സിയിൽ എത്തി ഏകദേശം 8-9 വർഷത്തോളം ആ വണ്ടിയിൽ തന്നെ ആയിരുന്നു യാത്ര.
0: കെ പി എസ് സിയിലെ ആരെങ്കിലും
1: കെ പി എസ് സിയിൽ വരാനുള്ളൊരു കാരണം എന്ന് വെച്ചാൽ കെ പി എസ് സിയിൽ ഈഡിപ്പസ് എന്ന് പറഞ്ഞ നാടകം ചെയ്യുന്ന സമയത്താണ് ഞാൻ വരുന്നത്. അപ്പോൾ ഈഡിപ്പസിൽ നാടകം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അതിനകത്ത് ഉള്ള ഒരു അഭിനയിച്ച ഒരു പയ്യന് എന്തോ ഒരു ആക്സിഡന്റ് എന്തോ ഒരു ഇതായി അവൻ പിന്നെ നാടകം നിർത്തി വെക്കേണ്ട ഒരു സമയത്ത്
0: പകരക്കാരനായിട്ടാണ്
1: ഞാൻ അവിടെ ചെല്ലുന്നത്. അങ്ങനെ അത് പകരക്കാരനായിട്ട് വരുന്നു പറഞ്ഞാൽ അവർ ഇന്റർവ്യൂ അന്നേരം ഒരു ഇന്റർവ്യൂ എടുക്കുന്നുണ്ടായിരുന്നു, അവർക്ക് പെട്ടെന്ന് ഒരാളിനെ വേണം. അങ്ങനെ ഒരു ഒരാഴ്ച നീണ്ടു നിന്ന ഇന്റർവ്യൂ അത് അതിലേക്ക് വരുന്ന വെച്ചാൽ എൻ്റെ സുഹൃത്ത് കോട്ടാത്തല ശ്രീകുമാറാണ്. ശ്രീകുമാർ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞാ ഇതുപോലെ കെ പി എസ് സിയിലെ ഒരു ഇത് കണ്ട് അവിടെ ഒരു ആർട്ടിസ്റ്റിനെ വേണം, നീ എന്തേലും പോയി നോക്ക്. ഷാജഹാൻ എന്ന് പറഞ്ഞ സെക്രട്ടറിയാണ്, നമ്പർ എനിക്ക് തന്നു, നീ വിളിച്ചിട്ട് നീ ചെല്ല് അവിടുത്തെ ഒരു നാടകത്തിന് വേണ്ടി വേണം. കെ പി സി നേടിച്ചപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമായി, അല്ലെ പോയി എടുക്കുക ഒന്നും

0: അറിയത്തില്ല. അങ്ങനെ ഞാൻ അവിടെ ചെല്ലുന്നു. അപ്പോ ഇപ്പോഴത്തെ ഏറ്റവും വലിയ സംവിധായകൻ മനോജ് നാരായണൻ ആണ് എന്റെ ഡയറക്ഷൻ ചെയ്യുന്നത്. ഞാൻ ചെല്ലുമ്പോൾ അവിടെ എല്ലാം ഉണ്ട്. അപ്പൊ അവരിങ്ങനെ ഓരോരുത്തരെ ഇട്ട് ഇങ്ങനെ ട്രെയിൻ ചെയ്ത് നോയിക്കൊണ്ടേയിരിക്കുക. ഒരാഴ്ച കൊണ്ടുള്ള പ്രോസസിംഗ് ആണ്. നൂറുകണക്കിന് ആൾക്കാർ വന്ന് സ്റ്റേജിൽ അവിടെ കെ പി സി തന്നെ സ്വന്തമായിട്ട് എല്ലാം ഉണ്ടല്ലോ, സ്റ്റേജും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പൊ അവിടെ ഇങ്ങനെ ചെയ്യും. ഞാൻ ഇങ്ങനെ അപ്പൊ അന്നേരം പറഞ്ഞു, ഇതാണ് ചെയ്യേണ്ടത്, ഈ സാധനമാണ് ചെയ്യേണ്ടത്, ഇതിങ്ങനെ ഇങ്ങനെ ചെയ്യുകയാണെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ അടുത്ത് എന്റെ ഒരു സുഹൃത്ത് അഭിനയിക്കുന്ന ഒരാൾ പറഞ്ഞു, അയാൾ ചെയ്യുന്ന ആളുടെ നോക്കിയിട്ട് ടൈമിംഗ് ഒക്കെ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് എടുക്കാം. അങ്ങനെ അവരിങ്ങനെ ഓരോരുത്തരെയും ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഞാൻ കയറി, ഞാൻ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ കയറി ചെയ്ത് പറഞ്ഞ് രണ്ടാമത് ഒന്നും കൂടെ ചെയ്യാൻ പറഞ്ഞു ചെയ്ത്. അന്നേരം പിന്നെ വേറൊരു പെൺകുട്ടിയുടെ അടുത്ത് പറഞ്ഞ് രണ്ടു മൂന്ന് സ്റ്റെപ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പെൺകുട്ടിയുടെ ആ സ്റ്റെപ്പ് ഒന്ന് കറച്ചിട്ടെടുത്ത് അന്ന് കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ ചെയ്ത് പിന്നെ പാട്ടിട്ടിട്ട് ആ ഒരു സാധനം ഞങ്ങളെല്ലാം ചെയ്ത്. അപ്പൊ എന്നെ സാറ് വിളിച്ചിട്ട് പറഞ്ഞ്, ഓക്കെ നമുക്ക് വേറെ ആരും നോക്കണ്ട, പുള്ളി തന്നെ ഓക്കെ. അത് പിന്നെ തിരിച്ചു. അത് ഞാന് നാടകം ചെയ്ത് അന്ന് എന്നെ സെലക്ഷൻ ആക്കിയതിന് ശേഷം മൂന്നാമത്തെ ദിവസം തൃശ്ശൂര് നമ്മുടെ സംഗീത നാടക സംസ്ഥാന നാടക അക്കാദമിയിലെ സംസ്ഥാന അവാർഡിന് ഈ നാടകം പരിഗണിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ ദിവസം സംസ്ഥാന അവാർഡിന് ഈ നാടകം പോണം. ഈ രണ്ട് ദിവസം കൊണ്ട് മൊത്തവും പഠിച്ചിട്ട് ഈ നാടകം എനിക്ക്
1: അവതരിപ്പിക്കണം.
0: അപ്പൊ അന്ന് തന്നെ സാറ് എനിക്ക് സി ഡി എന്നിട്ട് പറഞ്ഞ് വീട്ടിൽ പോയിട്ട് അത് നോക്കി കറക്റ്റ് ചെയ്തിട്ട് നാളെ രാവിലെ മുതൽ റിഹേഴ്സൽ ആവുന്നത്. അങ്ങനെ കണ്ടിന്യൂ രണ്ടു ദിവസം ഫുള്ള് റിഹേഴ്സൽ എടുത്തു.
1: ഇങ്ങനെ നാടകം കിടക്കല്ലേ.
0: അങ്ങനെ രണ്ടു ദിവസം ഫുള്ളായിട്ട് റിഹേഴ്സൽ എടുത്ത് നമ്മൾ പോകുന്നതിന് അന്ന് രാവിലെ അവിടെ ഒരു മീറ്റിംഗ് കൂടിയിട്ട് പറഞ്ഞ്, ഇതുപോലെ നമ്മൾ സംസ്ഥാന മത്സരത്തിന് പോവുകയാണ്, ഈ വർഷം നമുക്ക് അവാർഡ് പ്രതീക്ഷിക്കേണ്ടെന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ പുതിയൊരാളാണ് പോകുന്നത്, ഇപ്പൊ എന്തെങ്കിലും തെറ്റിട്ടുണ്ടോ, അതുകൊണ്ട് ആരും ചെയ്യേണ്ട, നമുക്ക് മത്സരത്തിന് നാടകം പരിഗണിച്ചുകൊണ്ട് നമുക്ക് പോയി ചെയ്തേ പറ്റൂ. അതുകൊണ്ട് അതായത് എന്റെ അടുത്തും അവർ ഭയങ്കരമായിട്ട് പറഞ്ഞു, പ്രശ്നമൊന്നുമില്ല, ടെൻഷൻ ഒന്നുമില്ല, തന്നോട് വന്ന് കളിച്ചാൽ.
1: എനിക്ക് തോന്നുന്നു അങ്ങനെ തന്നൊരു ഫീൽ വളരെ വലുതായിരുന്നു. അവാർഡിന് കേറണം എന്ന് പറഞ്ഞു പോയിരുന്നെങ്കിൽ നമുക്ക്
0: ടെൻഷൻ ആണ്. എന്നുവെച്ചാൽ ആ നാടകം ഞാൻ ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നതും തൃശ്ശൂര് സംഗീത നാടക അക്കാദമിയുടെ ഓഡിറ്റോറിയത്തിലാണ്. ആദ്യമായിട്ട് പ്രൊഫഷണൽ സമിതിയിൽ വരുന്നത് കെ പി എസ് സിയിലാണ്. ആദ്യമായിട്ട് രംഗത്ത് അവതരിപ്പിക്കുന്ന നാടകം തൃശ്ശൂര് സംഗീത നാടക അക്കാദമിയുടെ ഓഡിറ്റോറിയത്തിൽ മത്സരത്തിൽ, സംസ്ഥാന മത്സരത്തിലാണ് ഞാൻ ഈ നാടകം ആദ്യമായിട്ട് അവതരിപ്പിച്ചത്.
1: തുടക്കത്തിലെ തോന്നിയായിരുന്നു, തുടക്കത്തിൽ പറഞ്ഞില്ലേ ചെറുതിലേ, അപ്പോഴേ നമുക്ക് മനസ്സിലാകും ആ ഒരു ഫയർ ഉള്ളിലുള്ളത് കൊണ്ട് ഇങ്ങനെ എടുത്തുയർത്തി ഉയർത്തി ഉയർത്തി അത് എവിടെ എത്തി നിൽക്കുന്നു.
0: നേരത്തെ പറയില്ലേ, സാഹചര്യം എല്ലാം നമുക്ക് അനുകൂലമായിട്ട് വരും. അങ്ങനെ നാടകം അവതരിപ്പിച്ചു, പ്രശ്നമൊന്നുമില്ലാതെ നമ്മൾ പോയി. പക്ഷെ റിസൾട്ട് വന്നപ്പോൾ അന്നത്തെ സംസ്ഥാന അവാർഡിൽ 5 അവാർഡ്
1: നമ്മുടെ
0: നാടകത്തിനായിരുന്നു. 5 സംസ്ഥാന അവാർഡ് ഇഡിപ്പസ് എന്ന് പറഞ്ഞ നാടകത്തിൽ. അത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭയങ്കര സംഭവമായിരുന്നു. നമ്മളൊന്നും ആരും പ്രതീക്ഷിച്ചില്ല ഭയങ്കര. അങ്ങനെ പിന്നെ അവിടുന്ന് ഫുൾ നാടകങ്ങളിലേക്ക്.
1: അതെ, കല ഉള്ളിലുള്ള വ്യക്തികൾ എപ്പോഴും അങ്ങനെയാണ്. നമ്മള് കലാകാരന്മാർ ഒരുപാടിടങ്ങളിൽ നമുക്ക് പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാകാം, മനോവേദ ഉണ്ടാക്കുന്ന പല പെരുമാറ്റങ്ങൾ ഉണ്ടാകാം, ചില മാറ്റി നിർത്തപ്പെടലുകളൊക്കെ ചിലയിടങ്ങളിൽ ഉണ്ടാകാം. പക്ഷെ ഒരിക്കലും കല നമ്മളെപ്പോഴും കാണുന്നത് ദൈവീകമായ, ദൈവം തൊട്ടറിഞ്ഞവരാണ് കലാകാരന്മാർ. നമുക്ക് അപ്പം ദൈവം ആ നമ്മളെ എവിടെ ഒരു വ്യക്തി അകറ്റപ്പെടുന്നു അല്ലെങ്കിൽ അപമാനിക്കുന്നു കല, അവിടെ നിന്നും അതിൻ്റെ ഇരട്ടി ശക്തിയോടെ നമ്മൾ ആ ദൈവീക കല തിരിച്ചു വരുന്നതാണ് നമ്മൾ ഒരുപാടിടങ്ങളിൽ കണ്ടിട്ട്. ഇത് കേട്ടിട്ട് ഒത്തിരി സന്തോഷം തോന്നുന്നു, കാരണം കെ പി എസ് സി പിന്നെ സംഗീത നാടക
0: അക്കാദമിയിലാണ് ഞാൻ ആദ്യമായിട്ട് അക്കാദമിയിലെ തിയേറ്ററിലാണ് ഞാൻ ആദ്യമായിട്ട് ഒരു നാടകം കളിക്കുന്നത്, പ്രൊഫഷണൽ നാടകം കളിക്കുന്നത്. അതൊക്കെ അതൊരു ജീവിതത്തിൽ ഭയങ്കര ഭാഗ്യമാണ്. എത്രയോ നാടകം കളിച്ചിട്ടാണ്
1: പിന്നെ
0: തുടർച്ചയായിട്ട് സംഗീത നാടക അക്കാദമിയുടെ മത്സരങ്ങളിലെല്ലാം പങ്കെടുക്കാനുള്ള ഭാഗ്യം കിട്ടി.
1: നാടക മത്സരങ്ങളിൽ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നു,
0: ഇഷ്ടം പോലെ മത്സരങ്ങൾ ഉണ്ടായിരുന്നു. സംസ്ഥാന
1: തലങ്ങളിലുണ്ടായിരുന്നു.
0: അന്ന് ഞാൻ ലാസ്റ്റ് പഠിക്കുന്ന സമയത്ത് തിരൂരായിരുന്നു സംസ്ഥാന മത്സരം. അതിന് ഞങ്ങൾ പോകുന്നേരത്ത് സംസ്ഥാന മത്സരത്തിന് എല്ലായിടത്തും ഞമ്മക്കായിരിക്കും പ്രൈസ്. അങ്ങനെ കൊണ്ടുപോയിരുന്നൊരു
1: അതൊരു ഭാഗ്യം തന്നെയാണ്. പിന്നെ പഠിപ്പിച്ചൊക്കെ കൊടുക്കുമായിരുന്നു കുട്ടികളെ.
0: ഇപ്പൊ നമ്മള് തിയേറ്റർ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇപ്പൊ നമ്മള് തിയേറ്റർ കെട്ടിട്ടുണ്ട്. ബുനുവൽ തിയേറ്റർ എന്ന് പറഞ്ഞൊരു കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാത്രം. ബുനുവൽ
1: പ്രത്യേകത,
0: ബുനുവൽ എന്ന് പറഞ്ഞാല് ഒരു ലോകം അറിയപ്പെടുന്ന ഒരു നാടകാചാര്യനാണ് ബുനുവൽ. പുള്ളിയുടെ ഇതിലാണ് നമ്മളിപ്പോ തിയേറ്റർ ഇപ്പൊ ചെയ്തേക്കുന്നത്. പിന്നെ അതിനുള്ള ഇപ്പൊ നമ്മള് അമച്ചർ കളിക്കാനായിട്ട് തന്നെ നമുക്കൊരു തിയേറ്റർ ഉണ്ട്. അത് നമ്മുടെ കാലടി, നമ്മുടെ സംസ്കൃത സർവകലാശാലയിലെ കുറച്ച് കുട്ടികളുടെ ഒരു തിയേറ്റർ ആണ്. അതിപ്പോ നമ്മളിപ്പം പങ്കാളികളായിട്ടുണ്ട് അവിടെ. പാർവൈ മലയാള നാടകവേദി കാലടി.
1: പാർവൈ ഇതുകൊണ്ട്

0: ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല. ഇതിനു മുന്നേ നാം റേഡിയോ സാന്ത്വനത്തിൽ നമുക്കൊരു നാടകം ഇടന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പം ഒത്തിരി സന്തോഷം, കാരണം ഇത്രയും അധികം ചെറുതിലേ തന്നെ ഈ നാടകത്തിലൂടെ വന്ന് ഇത്രയും നാടകത്തെ നെഞ്ചേറ്റുന്ന നാടാണ് നമ്മുടെ കൊല്ലം.
1: കൊല്ലം
0: എന്ന് പറയുമ്പം നമ്മള് ഒരു 2-3 വർഷം മുമ്പേ നമ്മുടെ കഴിഞ്ഞതിന് അങ്ങേ മുന്നത്തെ നമ്മുടെ കലോത്സവത്തിന്, സ്കൂൾ കലോത്സവത്തിന് ഏറ്റവും കൂടുതൽ പ്രേക്ഷകരുള്ളത് നാടകവേദിയിലായിരുന്നു. അല്ല, നാടകത്തെ ഇത്രയും നെഞ്ചേറ്റുന്ന ഓ മാധവൻ തുടങ്ങി പേരുകൾ പറഞ്ഞാൽ അത് തന്നെ ഒരു ഭാഗ്യം തന്നെയാണ്, നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ്.
1: പിന്നെ തിലകൻ ചേട്ടന്റെ കൂടെ അവസാന സമയങ്ങളിൽ നാടകത്തിലേക്ക്
0: അതിലേക്കൊക്കെ വരുന്നുണ്ട് കൂടെ. എത്ര പേരൂടെ അഭിനയിച്ചു, അത് ആരൊക്കെ ആയിരുന്നു, അപ്പൊ എത്ര പ്രതിഭകളുമായിട്ടൊക്കെ നാടകം. ഇത് ഞാൻ സിനിമയൊക്കെ പിന്നെ വരാം, നാടകത്തിൽ അങ്ങനെ എത്ര പ്രതിഭകളുമായി.
1: എന്റെ ഗുരുക്കന്മാർ തന്നെ പ്രഗത്ഭരായുള്ള ഗുരുക്കന്മാരാണ്. എനിക്ക് കൂടുതൽ ശോഭൻ സാറ് എൻ്റെ ഇതാണ്. അതിനുശേഷം ഞാൻ പ്രശാന്ത് നാരായണൻ സാറ് മരിച്ചുപോയി. പ്രശാന്ത് നാരായണൻ എന്ന് പറഞ്ഞാൽ ലോകം അറിയപ്പെടുന്ന നമ്മുടെ ഛായാമുഖി, മോഹൻലാലിൻ്റെയും മുകേഷും ചെയ്ത ഛായാമുഖി, പിന്നെ ലങ്കാ ലക്ഷ്മണൻ എന്നൊക്കെ പറഞ്ഞ പ്രശാന്ത് നാരായണൻ സാറിൻ്റെ കൂടെ ഒത്തിരി ഒത്തിരി നാളുണ്ടായിരുന്നു. സാറിൻ്റെ കൂടെ ഒത്തിരി നാടകങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു. അത് ആ സാറിന് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. ഛായാമുഖിയൊക്കെ പഠി ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ സാറിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അന്നൊന്നും എനിക്ക് അവനല്ല, ഈ അത് പഠിക്കുക എന്നുള്ളതാണ് നാടകം. പിന്നെ ഞാൻ നാടകം എന്തെന്ന് പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേനും നാടകത്തിനെ കുറിച്ച് കൂടുതൽ പഠിക്കണമെന്ന് അധികാരികമായി കുടിക്കണം. തിയേറ്റർ ഒരു വലിയൊരു സംഭവമാണ്, നമ്മൾ ചുമ്മാ സ്റ്റേജിൽ കയറി തട്ടേക്കേറി ഇങ്ങനെ ചെയ്യുന്നതല്ല നാടകമെന്നും. തിയേറ്റർ എന്ന് പറയുന്നത് വേറൊരു ഇതാണ്. തിയേറ്റർ എന്ന് പറഞ്ഞാൽ ആ ഒരു ബേസ് എനിക്ക് ഉണ്ടായത് കൊണ്ടാണ് ഞാൻ ഇപ്പം സ്റ്റേജിൽ കയറിയാൽ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നത്. ആ ഒരു ഇവരുടെ എല്ലാത്തിന്റെയും ഒരു ഇതാണ് ചെയ്യുന്നുണ്ട്.
0: ഏതൊക്കെ പ്രതിഭകളുമായി ഇടപഴകാനുള്ള
1: കെപിസിൽ വന്നപോലെ തന്നെ എല്ലാവരും ഇപ്പം ശർമ്മ
0: കൊല്ലത്തിന്റെ അഭിമാനിക്കാവുന്ന ഒരു കലാകാരൻ തന്നെ
1: ശർമ്മയോട് സഹകരിക്കാൻ പറ്റി. പിന്നെ പ്രമോദ് വിളിയനാട് ഇപ്പൊ സിനിമയിലൊക്കെ അവരൊക്കെ നാടകത്തിൽ അവരൊക്കെ സിനിമയിലുണ്ടെങ്കിൽ തന്നെ നാടകം ഒരു ഭയങ്കര അവര് നാടകത്തെ അവര് ആ വഴിക്ക് കൊണ്ടുപോകുന്നത്. ഞാൻ
0: അതെ, ഇവിടെ കുറെ അധികം നാടകം റേഡിയോയില് റേഡിയോ നാടകത്തില് കുട്ടികളുടെ നാടകത്തിന്റെ ഒരു കോമ്പറ്റീഷൻ തന്നെ വെച്ചിരുന്നു. ഒരുപാട് സ്കൂളുകളിൽ നിന്ന് ഇവിടേക്ക് കുട്ടികളെ എത്തി നാടകം അവതരിപ്പിച്ചു. അപ്പം നമ്മുടെ നീരാവിൽ പ്രകാശ് കലാകേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ട് സാറൊക്കെ വന്നു, കുറേയധികം കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പം നമ്മുടെ എന്തുകൊണ്ടാണെന്നറിയില്ല, നമ്മുടെ കൊല്ലക്കാർക്ക് അല്ലേ, കൊല്ലക്കാർക്കായിരിക്കും പ്രത്യേകിച്ച് സിനിമ എന്നൊന്നും പറയുന്ന അത് വേറൊരു ഫീലാണ്. നാടകം എന്ന് പറയുമ്പം നമ്മളൊക്കെ അങ്ങ് ആവേശം കൊള്ളുന്ന ഒരു കാലം അത് തന്നെയാണ് ഇപ്പോഴും.
1: ഈ നാടകത്തിൽ വരുന്ന ഒരു സിനിമയിൽ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പേരുകളെല്ലാം കോട്ടയം രമേശേട്ടൻ അങ്ങനെ ഒത്തിരി ഒരുപാട് പേരുടെ കൂടെ ഞാൻ വർക്ക് ചെയ്യാൻ പറ്റും. അവരെല്ലാം ഇപ്പൊ സിനിമയിൽ ഇപ്പൊ സജീവമാണ് വലിയവരോട്. പക്ഷേ ഈ സിനിമയിൽ വർക്ക് ചെയ്യുമ്പോഴും അവരിങ്ങനെ ഒരു സൈഡിൽ നാടകം ഇങ്ങനെ നാടകം ചെയ്തുകൊണ്ടേയിരിക്കും. നാടകം ഇപ്പം നമ്മളിപ്പോ സെറ്റിൽ പോയി സംസാരിക്കുകയാണ്, ഇവരുടെ അടുത്തൊക്കെ നമ്മളിങ്ങനെ സംസാരിക്കുകയാണെങ്കിലും നാടകമല്ലാതെ വേറെ ഒരു വിഷയത്തെ കുറിച്ച് ഇവർ സംസാരിക്കത്തില്ല. സിനിമ ഓക്കെ, സിനിമയിൽ ഇങ്ങനെ അഭിനയിക്കുന്നെങ്കിലും അതാണ്, അത് ഞാനും ഇപ്പം അങ്ങനെ ഞാനിപ്പം സിനിമയിൽ സജീവമാണ്. പക്ഷെ സിനിമ ചെയ്യുമ്പോഴും എനിക്ക് നാടകം ചെയ്യുന്നതിന്റെ ഒരു ഇത് നാടകം നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കും. ഇപ്പൊ നമ്മൾ പാർവേ മലയാള നാടകത്തിനു വേണ്ടി ആത്മബലി എന്ന് പറഞ്ഞൊരു നാടകം നമ്മളിപ്പം രംഗത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോ കഴിഞ്ഞ എം ജി സോമൻ ഫൗണ്ടേഷന്റെ തിരുവല്ലയിൽ നടന്ന മത്സരത്തിൽ ഏറ്റവും നല്ല നടിക്കുള്ള അവാർഡ് ആ കുട്ടിക്കായിരുന്നു. അതിനുശേഷം ഇപ്പോ പിന്നെ ഒരു സംസ്ഥാന മത്സരം ഇപ്പൊ കോട്ടയത്ത് ഉണ്ടായിരുന്നു, കെ പി സി സിയുടെ ഒരു മത്സരമായിരുന്നു. അതിപ്പോ കഴിഞ്ഞ ദിവസമായിരുന്നു അവിടെ ചെയ്തത്. അതിനകത്ത് അതിനും ഏറ്റവും മികച്ച നടിക്കുള്ള അവാർഡ് ആ കുട്ടിക്കാണ് കിട്ടിയത്. കാലടിയിൽ പഠിക്കുന്ന കുട്ടിയാണ്. അത് ആ നാടകത്തിൽ ആദ്യം അത് സോളോ പെർഫോമൻസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു നാടകമായിരുന്നു. അതിനുശേഷം ഇപ്പൊ കഴിഞ്ഞ മത്സരത്തിന് വേറൊരു കഥാപാത്രം കൂടെ, അത് അതിന്റെ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഹിഡുമ്പിയുടെ കഥയാണ്. യുദ്ധം, കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞതിന് ശേഷം കടോൽക്കജൻ എന്തു പറ്റി എന്ന് അറിയാൻ കടോൽക്കജനെ അന്വേഷിച്ച് ഹിഡുമ്പി കുരുക്ഷേത്ര യുദ്ധഭൂമിയിലേക്ക് വരുന്ന ആ സീക്വൻസ് ആണ് അതായിരുന്നു ആ നാടകത്തിന്റെ ഇതിവൃത്തം. ഇടുമ്പി മാത്രമേ ഉള്ളായിരുന്നു. അപ്പോ അതിനകത്ത് പിന്നെ അവർക്ക് ആ കുട്ടികൾക്ക് ഭീമനും കൂടെ അതിലേക്ക് കൊണ്ടുവരും. ഭീമന്റെ കഥാപാത്രം കൂടെ അതിനകത്ത് വരണം, ഭീമന്റെ ഒരു ആത്മസംഘർഷം അതിനകത്ത് വരണമെന്നുണ്ടായിരുന്നു.
2: അഭിനേതാവും രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകനുമായ ശ്രീ അജീഷ് കൃഷ്ണയുമായുള്ള സമാഗമത്തിന്റെ ഒന്നാം ഭാഗം ഇവിടെ സമാപിക്കുന്നു. രണ്ടാം ഭാഗം അടുത്ത ആഴ്ച ഇതേ സമയം കേൾക്കാം.

0: സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
2: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
3: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
2: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
3: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
2: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
3: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
0: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

ഓരോ ബാങ്കിലോട്ട് ബാക്കിലോട്ട് വിളിക്കും, ഇങ്ങനെ ഇങ്ങനെ ഒക്കെ കളിക്കുള്ളൂ. അങ്ങനെ കളിച്ചിട്ട് കുറെ കഴിയുമ്പോഴൊന്നും ആ തളത്തിലോട്ട് എത്തുള്ളൂ. അതുകൊണ്ട് അറിയാത്ത ആൾക്കാരൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു. സത്യമായിട്ടും ഭയങ്കര സന്തോഷമുണ്ടാവും.

சாந்தனம் 90.4 FM. Stay tuned. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഇന്നിസൈ. ആശയം അവതരണം ഉമാനന്ദിനി, ശിവപ്രകാശം, MK. സാങ്കേതിക സഹായം ശ്യാംദാസ്.

സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നിസേ. ആശയം അവതരണം ഉമാനന്ദിനി, ശിവപ്രകാശം, MK. സാങ്കേതിക സഹായം ശ്യാംദാസ്.

0: പരിപാടികൾ, പുതുപുത്തൻ ആശയങ്ങൾ ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്

കഥകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

പ്രകാശം പകരുകയും സ്വപ്നങ്ങൾക്ക് ദിശ കാട്ടുകയും ജീവിതത്തിന് നിറം നൽകുകയും ചെയ്യുന്ന അധ്യാപകർ. അവരെ ആദരിക്കുന്നതിനായി ഒരു ദിനം. ദേശീയ അധ്യാപക ദിനത്തിൽ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു വെളിച്ചത്തിന്റെ വഴികാട്ടികൾ. അതിഥിയായി എത്തുന്നു തിരുവനന്തപുരം MG കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജും എഴുത്തുകാരനുമായ ഡോക്ടർ കിഷോർ റാം. ആശയം അവതരണം പ്രീത സുഗതൻ. കേൾക്കാം സെപ്റ്റംബർ 5 ഉച്ചയ്ക്ക് 1:30, പുനഃപ്രക്ഷേപണം വൈകുന്നേരം 5 രാത്രി 8:30. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.

ബെസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

0: നിമിഷവും പാട്ടിനൊപ്പം ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം. ഇത് റേഡിയോ സന്തുലം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇനി കേൾക്കാം നാടകവും നാടകവിശേഷങ്ങളുമായി തിരശീല.
2: കൊല്ലം മുഖത്തല സെന്റ് ജൂഡ് സ്കൂളിലെ 1991 ബാച്ചിന്റെ പുനഃസമാഗമത്തോടനുബന്ധിച്ച് അവർ തയ്യാറാക്കിയ റേഡിയോ നാടകം കേൾക്കാം. ഇന്നലകൾ. ആശയം ആവിഷ്കാരം ബിനുരാജ്.

ഹലോ. ആ മോളെ പറ. ഇല്ലില്ല, പപ്പ ഇപ്പൊ എത്താറായിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇപ്പൊ കുരിപ്പള്ളി കഴിഞ്ഞു. ആ, ഇനി ഒരു 5-10 മിനിറ്റ് മാക്സിമം. ഇല്ല, താമസിക്കും മോളെ. പപ്പയുടെ പഴയ ഫ്രണ്ട്സിനെയൊക്കെ കാണണ്ടേ? ഓക്കെ, ഞാൻ കഴിഞ്ഞിട്ട് വിളിക്കാം.

0: ആരാ? എവിടുന്ന് വരുക?
1: അച്ചായോ, ഒരു പഴയ ഫോം സ്റ്റുഡന്റ് അച്ചാ, 91 ബാച്ചാ.
0: ആ, ഞാൻ 97 വന്നതാ, അതാ അറിയാത്തത്.
1: ഓ, അല്ല, നമ്മുടെ ആരും വന്നില്ലേ അച്ചാ? ഞാൻ ഒന്ന് അകത്തോട്ട് കയറിക്കോട്ടെ.
0: അതിനെന്താ കയറിക്കോ, സൂക്ഷിച്ച് കയറണം. ഇന്നലത്തെ മഴയിൽ ചെറിയ തെറ്റലൊക്കെ ഉണ്ട്, വഴുക്കലൊക്കെ ഉണ്ട്, അതുകൊണ്ട് സ്റ്റെപ്പ് സൂക്ഷിച്ച് കയറണം.
1: ഓക്കെ ഓക്കെ അച്ചാ.

ഇന്റർവെല്ലുകളെയും ലഞ്ച് ടൈമിനോടും മാത്രം തോന്നിയിരുന്ന പ്രമേയം പിന്നെ എപ്പോഴാണ് ഈ സ്കൂളിനോടും ഇവിടുത്തെ ഓരോ ചുമരിനോടും എനിക്ക് തോന്നി തുടങ്ങിയത്. ഇതെന്തൊരു നിശബ്ദതയാണ്. ഞായറാഴ്ചകളിൽ നമ്മുടെ സ്കൂളുകളൊക്കെ ഇങ്ങനെ തന്നെയല്ലേ?

0: ഇടയ്ക്ക് ഇവിടെ പോയി കിടക്കുക,
1: ഒരുത്തനെയും കാണുന്നില്ലല്ലോ. എന്റെ സിഗരറ്റ് കിട്ടിയല്ലോ.
2: അതെ മാഷേ,

0: സ്കൂൾ മുറ്റത്ത് പുകവലി പാടില്ല.
1: സോറി, അല്ല എനിക്കങ്ങോട്ട് അങ്ങോട്ട് കിട്ടുന്നില്ല.
0: ഞാൻ റാണി, 10 ഡിയിലായിരുന്നു, ഇപ്പൊ ടീച്ചറാണ്.
1: റാണി 10 ഡി അല്ലേ?
0: അതെ.
1: നമ്മുടെ ഹരിഹരന്റെ ബാച്ചാണോ അല്ലേ?
0: അതെ. ഈ ശീലം അത്ര നന്നല്ല കേട്ടോ.
1: എന്റെ ടീച്ചറെ വയസ്സ് ഇപ്പൊ 50 കടക്കുന്നു, ഇനിയിപ്പൊ എന്തോന്ന് ശീലം?
0: എന്ത് ചെയ്യാം, ടീച്ചറായി പോയില്ലേ.
1: അത് ശരി.
0: എന്താ ചിരിച്ചേ?
1: ചുമ്മാ, നമ്മുടെ പണ്ട് നമ്മുടെ ബർണാക്ഷ പറഞ്ഞതൊന്ന് ഓർത്തുപോയതാ. Some girls grow to be lovely ones, but others are
0: scooters.
1: അത് ബർണാക്ഷ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ ടീച്ചർമാരെ കാണാത്തതുകൊണ്ടായിരിക്കും കേട്ടോ. അല്ല, ആരും വന്നില്ലല്ലോ, നമ്മൾ മാത്രമേ ഉള്ളോ?
0: അതൊക്കെ വരുമായിരിക്കും.
1: റാണി, നമുക്കൊന്ന് നടന്നാലോ? നമ്മുടെ സ്കൂൾ ആകെ മാറിപ്പോയിരിക്കുന്നല്ലേ. നമ്മൾ ഈ പഠിച്ച കാലത്തുള്ള അത്ര വൈബൊന്നും ഇപ്പൊ ഇല്ല.
0: ഈ ലോകത്ത് സ്കൂളിൽ പഠിക്കുന്ന എല്ലാരും പറയുന്ന ഒരു ഡയലോഗ്, അത് അന്നത്തെ സ്കൂള്, ഇത് ഇന്നത്തെ കുട്ടികൾക്ക് വേണ്ട ഇന്നത്തെ സ്കൂള്, ഇതൊന്നും ആയിരിക്കില്ല നാളത്തെ സ്കൂള്.
1: എന്റെ അമ്മച്ചിയെ, ടീച്ചറെ ക്ഷമി, അടിയന്റെ അറിവില്ലായ്മ കൊണ്ട് ഞാനൊന്ന് പറഞ്ഞു പോയതാട്ടോ.
0: ഈ മുറി ഓർമ്മയുണ്ടോ? കലാകാരനല്ലേ, ഓർമ്മ കാണാതിരിക്കില്ല.
1: പിന്നെ നമ്മുടെ ഉണ്ണിസാറിന്റെ ഡാൻസ് ക്ലാസ് ഉണ്ട്, പണ്ട് ഒരു യൂത്ത് ഫെസ്റ്റിവൽ സമയം, അന്ന് നമ്മുടെ ബോയ്സിൽ ഞങ്ങൾ കുറച്ചുപേര് മാത്രമായി ഇതിനകത്തേക്ക് പ്രവേശനം ഉണ്ടായിരുന്നു. ഞാനുണ്ടായിരുന്നു, നമ്മുടെ ഗീതാകൃഷ്ണനുണ്ട്, ചെന്നൈയിലെ ബിനുരാജുണ്ട്, ഹരിഹരനുണ്ട്. ഈ സുന്ദരികളായ പെൺകുട്ടികളൊക്കെ ഡാൻസ് ചെയ്യുമ്പോൾ ഞങ്ങളിതാ അവിടെ ഇങ്ങനെ ഇരിക്കും. തിരിച്ച് ക്ലാസ്സിൽ ചെല്ലുമ്പോൾ നമ്മുടെ ബോയ്സിൻ്റെ ഒക്കെ ഒരു അസൂയുണ്ടല്ലോ. ഓ, വല്ലാത്തൊരു ഫീലായിരുന്നു. ഈ ഓരോ ഓർമ്മകളും ഒരു തരത്തിൽ ഓരോ നഷ്ടങ്ങളാണ്, ഒരിക്കലും തിരിച്ചു കിട്ടാത്ത സുന്ദര സ്വപ്നങ്ങൾ അല്ലേ?
0: ശരിക്കും
1: നമ്മുടെ അസംബ്ലി സ്റ്റേജ്. ഈ സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട് റാണി, ഇവിടെ വെച്ചാ ഞാൻ എൻ്റെ ആദ്യത്തെ നാടകം കളിച്ചു. എൻ്റെ അമ്മോ, അതൊരു ഒന്നൊന്നര പരിപാടിയായിരുന്നു.
0: ഞാൻ ഓർക്കുന്നു, ഡയലോഗ് പറഞ്ഞിരുന്നു, മെഴുകിയതല്ലേ.
1: അതെ അതെ അതെ.
0: വരൂ, നമുക്ക് സ്കൂളിനകത്തേക്ക് പോയാലോ. ഇതായിരുന്നില്ലേ നിങ്ങളുടെ ക്ലാസ് റൂം?
1: അതെ. എത്രയെത്ര സൗഹൃദങ്ങളും പ്രണയവും പിണക്കങ്ങളും ഒക്കെ മുട്ടിട്ട കൊച്ചു ക്ലാസ് റൂം. മറവിയുടെ ചവറ്റ കൊട്ട ഇടയ്ക്കൊന്ന് ചികയണം, ഒരിക്കലും മറക്കില്ലെന്ന് നാം നിനച്ച പലതും മാറാല പിടിച്ച് കിടപ്പത് കാണാം. മറവിയുടെ ചവറ്റ് കൊട്ട ഇടയ്ക്കൊന്ന് ചികയണം, ഒരിക്കലും മറക്കില്ലെന്ന് നാം നിനച്ച പലതും മാറാല പിടിച്ച് കിടപ്പത് കാണാം. റാണി, ഈ കവിതയിൽ ഇങ്ങനെ അരിഞ്ഞിരിക്കുകയാണോ?
0: പിന്നെ, കവി അയ്യപ്പൻ മരിച്ചു പോയത് നന്നായി, ഇല്ലെങ്കി ഇപ്പൊ കാണാമായിരുന്നു.
1: ഓ, മനസ്സിലാക്കി കളഞ്ഞു. അപ്പൊ താൻ PSC എഴുതിയ അധ്യാപികയായതല്ല. പണ്ട് അടിപേടിച്ച് വരികളുടെ അർത്ഥം പോലും അറിയാതെ എന്നെ കൊണ്ട് പദ്യം കാണാതെ പഠിപ്പിച്ച സോളമൻ സാറിനോ, ലഘുവും ഗുരുവും വൃത്തവും ഒക്കെയായി ആകെ വൃത്തികേടാക്കിയ എന്റെ മലയാളം ക്ലാസ്.
0: അന്ന് പഠിച്ചിരുന്നപ്പോഴും പരീക്ഷയെ പേടിയ, ഇന്ന് ടീച്ചറായപ്പോഴും അവസ്ഥ അത് തന്നെ. അന്ന് 2 മണിക്കൂർ എന്ത് നോൺസെൻസ് എഴുതും എന്നതിനെ കുറിച്ചുള്ള ടെൻഷൻ, ഇന്ന് കുട്ടികൾ എഴുതി വെക്കുന്ന നോൺസെൻസ് വായിക്കണമല്ലോ എന്ന ടെൻഷൻ.
1: പണ്ടേ നമ്മുടെ ഈ സോളമൻ സാറിന്റെ അടി വേദനിക്കാതിരിക്കാൻ ഞങ്ങൾ ചെയ്തൊരു ട്രിക്ക് ഉണ്ട്. നമ്മുടെ അടുത്തുള്ള അച്ചായന്റെ പറമ്പില്ലേ,

0: കുരുമുളകിന്റെ കുരു കൊണ്ടുവരും. ഈ സാറ് അങ്ങോട്ട് അടിക്കാൻ വിളിക്കുമ്പോൾ കുരുമുളകിന്റെ കുരു വായിലങ്ങനെ കടിച്ചു പിടിക്കും. അടി വീഴുന്ന ടൈമിൽ കുരുവിൽ കടിക്കണം. അതിൻ്റെ ആ ഒരു എരിവുണ്ടല്ലോ, ആ എരിവിൽ അടിയുടെ വേദന നമുക്ക് ഫീല് ചെയ്യില്ല. പക്ഷേ ടൈമിങ് തെറ്റരുത്. ഒരിക്കല് സാറ് ഈ അടിയുടെ ആക്ഷനിലങ്ങ് നിർത്തി. ഞാനാണെങ്കിൽ എൻ്റെ കഷ്ടകാലത്തിന് കുരുമുളക് കടിച്ചും പോയി. എൻ്റെ ദൈവമേ, അന്ന് ഞാനിട്ടൊരു എക്സ്പ്രഷനുണ്ട്. സത്യം പറയാലോ റാണി, എന്നിലൊരു ആക്ടർ ഉണ്ടെന്ന് എനിക്ക് തോന്നിയത് ശരിക്കും അന്ന്. അല്ല, താനെന്താ ഇന്ന് വരാൻ തീരുമാനിച്ചത്?
1: പഴയ കൂട്ടുകാരുമായി ഒരിക്കൽ കൂടി ഒരു ദിവസം ഒത്തുകൂടണം. പിണങ്ങിപ്പോയവരുടെ കൂടെ വീണ്ടും അടുക്കണം. താനോ?
0: എല്ലാവരെയും എനിക്കൊന്ന് കാണണം. കാലം ഒരുപാട് മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിലും നിനക്കൊന്നും ഒരു മാറ്റമില്ലല്ലോടെ എന്ന് മുഖത്ത് നോക്കി ഒന്ന് കള്ളം പറയണം. അളിയാ, നീയൊന്നും ഇതുവരെ ചത്തില്ലേ? നിനക്കിതൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ടോടെ എന്ന ക്ലീഷ ഡയലോഗ്സ് ഒക്കെ ഒന്ന് അടിക്കണതാണ്. നമ്മുടെ അളിയന്മാരൊക്കെ എത്തി തോന്നു കേട്ടോ.
2: സോറി അളിയാ, വണ്ടി വഴിയിലൊന്ന് നിർത്തേണ്ടി വന്നു.
0: പിന്നെ നീ പണ്ടൊക്കെ കറക്റ്റ് സമയമില്ലേ?
3: അത് ശരിയാ. വീട്ടിൽ നിന്നും ഇറങ്ങി ഒരു 2 കിലോമീറ്റർ ഓടണം. ചെല്ലുമ്പോ മാഷ് ബസ് പോയി കാണും. പിന്നെ ഏതെങ്കിലും ബസ്സിൽ കയറി മുരാരിമുക്കിൽ ഇറങ്ങി ഓടിയും നടന്നും സ്കൂളിലെത്തുമ്പോ തീവനച്ചന്റെ വക അടി, അല്ലെങ്കിൽ ക്ലാസിന് പുറത്ത്.
2: എടി, നീയും വന്നോ?
0: അളിയാ, എടി ഇതൊന്നും വിളിക്കല്ലേ, അവളിപ്പ ടീച്ചറാ.
2: പണ്ട് പ്രോഗ്രസ് കാർഡ് വീട്ടിൽ കാണിക്കാതെ മുങ്ങി നടന്ന് ടീച്ചർ അവസാനം പിടിച്ചെടുത്ത് അലക്കിയത് ഓർമ്മയുണ്ടോ ടീച്ചറെ?
1: എടാ, അന്ന് എന്നെ ഒറ്റത് നീയല്ലായിരുന്നോടാ തടിയാ.
3: എടാ, നീ എന്താ ഒരു മൂഡൌട്ട്? പഴയ ഓർമ്മകൾ വല്ലതും തികട്ടി വരുന്നുണ്ടോ?
4: അളിയാ, ഞാൻ ആലോചിക്കായിരുന്നു, പണ്ട് 10 പഠിക്കുമ്പോ ഈ ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡന്റ് എന്നൊരു ഏർപ്പാട് ഉണ്ടായിരുന്നതായി അറിയില്ലേ?
2: ആ പിന്നെ ഹരിവിജയ് അല്ലായിരുന്നോ നമ്മുടെ ബാച്ചിൽ?
4: അതെ, അവൻ തന്നെ. അതിനു പിന്നിൽ ഒരു വലിയ ചതി ഉണ്ടായിരുന്നില്ലയാ. എടാ, സ്കോർ കൂട്ടിയപ്പോ എനിക്കും ഹരിക്കും തുല്യ പോയിന്റ്. അവൻ ആകെ എന്റെ മുന്നിൽ സ്കോർ ചെയ്തത് നല്ല സ്വഭാവം, നന്നായിട്ടുള്ള പഠിത്തം, പിന്നെ വ്യക്തിഗത കഴിവുകൾ. ഈ മൂന്നെണ്ണത്തിനേ ഉള്ളൂ?
2: ഈ മൂന്നെണ്ണല്ലേ നോക്കുന്നേ?
3: മിണ്ടാതിരിയടാ, അവൻ പറയട്ടെ.
4: ബാക്കി എല്ലാത്തിനും ഞാനായിരുന്നതാ മുന്നിൽ. എന്നിട്ടും അവസാനം അവർ എന്നെ തേച്ചു. SSLC സർട്ടിഫിക്കറ്റ് വാങ്ങാൻ ചെന്നപ്പോ നമ്മുടെ മാത്യു താഴത്തെ വീട്ടിലെ അച്ഛൻ എന്നോട് കരഞ്ഞു പറഞ്ഞു പുള്ളിക്ക് ഇതിൽ ഒരു പങ്കുമില്ലെന്ന്.
3: അവൻ ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡന്റ് ആയിരുന്നു, നീ ബെസ്റ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് അല്ലായിരുന്നു. ഫുൾ ടൈം ക്ലാസ്സിന് വെളിയിലല്ലായിരുന്നു. പണ്ട് ക്ലാസ് കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോയത് ഓർമ്മയുണ്ടോ?
2: അളിയ, ബാക്കി പറയല്ലേ, ഓർക്കാൻ വയ്യ.
0: നിർത്തടാ, പറടാ.
3: അത് പിന്നെ നമ്മുടെ പാലമുക്കിലെ ഉദയല്, യവന് വയറുവേദനയാണെന്നും പറഞ്ഞ് ഞങ്ങൾ മുങ്ങി. അന്നേ പറഞ്ഞതാ യവന്റെ എക്സ്പ്രഷൻ ശരിയല്ലെന്ന്. സിനിമയ്ക്ക് ക്യൂവിൽ നിന്നപ്പോ നമ്മളെ പൊക്കി. പിറ്റേന്ന് സ്റ്റീവൻ അച്ഛൻ പടത്തിന്റെ സ്പെല്ലിംഗ് 100 തവണ ഇമ്പോസിഷൻ എഴുതിപ്പിച്ചു. പിന്നെ ചന്തിയിൽ അങ്ങേരെ പഴശ്ശിയുടെ യുദ്ധമുറ മുഴുവൻ വരച്ചിട്ടു.
2: പക്ഷെ എനിക്കിന്ന് മനസ്സിലാകാത്തത് ആ നാട്ടുകാരൻ തെണ്ടി നമ്മളെ എങ്ങനെ പൊക്കിയെന്നാണ്. ഇവന്മാരാരെങ്കിലും ഒറ്റതായിരിക്കും.
3: എടാ മര ഊളെ, യൂണിഫോം ഇട്ടുകൊണ്ട് അടൽസൊള്ളി പടത്തിന് ക്യൂ നിന്നാൽ ഏത് നാട്ടുകാരനും പൊക്കും.
0: അയ്യോ, ഞാൻ നമ്മുടെ ബാത്റൂം വരുന്നു പോയിട്ട് വരാം.
3: നമ്മുടെ പന്നിഭാവിന്റെ അടുത്തല്ലേ? പണ്ട് പൊതിച്ചോറിന്റെ പേപ്പർ വരെ അവയ്ക്ക് ഇട്ടു കൊടുക്കുമായിരുന്നു.

0: ഇവിടെ റേഞ്ചും ഉണ്ടോ? ആ ഇത് അവന്മാരാണല്ലോ. എന്തോ അടേ, മനസ്സമാധാനമായിട്ട് ഒന്ന് മൂത്രം ഒഴിക്കാനും സമ്മതിക്കത്തില്ലേ? എന്നാ ഞാൻ വരുവാ.
1: നീ എവിടാ?
0: എന്നാ ഞാൻ നമ്മളെ സ്കൂൾ ബാത്റൂമിലാ.
1: സ്കൂളിലോ? നിന്നോടാരാ സ്കൂളിൽ പോകാൻ പറഞ്ഞേ?
0: ഇവിടെ നീ എന്തോ ഈ പറയുന്നേ? എന്നാ നിക്കേ, ഞാൻ എത്തി.
1: ഞങ്ങളൊക്കെ മൺട്രോപുരത്തിലല്ലേ, ഇവിടെ ഗെറ്റ് ടുഗദർ പ്രസന്റ് സാർ 91. നിന്നോടാരാ സ്കൂളിൽ പോകാൻ പറഞ്ഞേ?
0: മൺട്രോ തുരുത്തോ?

0: അച്ഛേ അച്ഛേ
1: എന്ത് സാറേ?
0: അല്ല അച്ഛാ, ഇവിടെ നിന്നവരൊക്കെ ഇവിടെ പോയി?
1: നിന്നവരോ? ഇന്ന് ഞായറാഴ്ചയല്ലയോ? ഇവിടെ ഇപ്പൊ നമ്മൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ.
0: അപ്പൊ ഞാൻ സംസാരിച്ചത്.
2: ഇന്നലെ ഇന്നത്തെ ഓർമ്മകളാണ്. ഓരോ ഓർമ്മകളും ഒരു തരത്തിൽ ഓരോ നഷ്ടങ്ങളാണ്. ഒരിക്കലും തിരിച്ചു കിട്ടാത്ത സുന്ദര സ്വപ്നം.

0: 2021 ബാച്ചിന്റെ പുനഃസമാഗമത്തോട് അനുബന്ധിച്ച് തയ്യാറാക്കിയ റേഡിയോ നാടകം. ശബ്ദം നൽകിയവർ അസീം ഇബ്രാഹിം, വൃന്ദ വിജയലക്ഷ്മി, ഹരിഹരൻ ഉണ്ണി, ജിബി കോശി, സുരേഷ് കുമാർ, ഗിരീഷ് കൃഷ്ണഗിരി. ആശയം ആവിഷ്കാരം ബിനുരാജ്.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തിരശീല.
2: This is Radio Santanam 90.4 FM. Stay tuned.

ഫോണിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

Girl. Radio Santhanam 90.4 FM. Stay tuned.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

മന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

പ്രകാശം പകരുകയും സ്വപ്നങ്ങൾക്ക് ദിശ കാട്ടുകയും ജീവിതത്തിന് നിറം നൽകുകയും ചെയ്യുന്ന അധ്യാപകർ. അവരെ ആദരിക്കുന്നതിനായി ഒരു ദിനം. ദേശീയ അധ്യാപക ദിനത്തിൽ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു വെളിച്ചത്തിന്റെ വഴികാട്ടികൾ. അതിഥിയായി എത്തുന്നു തിരുവനന്തപുരം MG കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജും എഴുത്തുകാരനുമായ ഡോക്ടർ കിഷോർ റാം. ആശയം അവതരണം പ്രീത സുഗതൻ. കേൾക്കാം സെപ്റ്റംബർ 5 ഉച്ചയ്ക്ക് 1:30, പുനഃപ്രക്ഷേപണം വൈകുന്നേരം 5 രാത്രി 8:30. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം.

0: Stay tuned to Radio Santhanam 90.4 FM for your favorite programs and music, an initiative of Pain and Palliative Care Trust, Kollam.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ.

0: ஜிப்பை. നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM പ്രവാസ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രവാസ വിശേഷങ്ങൾ വായിക്കുന്നു ആതിര. ഉത്തരവാദ മാധ്യമ പ്രവർത്തനത്തിന്റെയും സാമൂഹിക പ്രതിബദ്ധതയുടെയും സന്ദേശമുയർത്തി ഇന്ത്യ പ്രസ് ക്ലബ്ബ് ഓഫ് നോർത്ത് അമേരിക്ക ഫിലാഡൽഫിയ ചാപ്റ്ററിന്റെ 2026-28 പ്രവർത്തന വർഷങ്ങളുടെ ഉദ്ഘാടനം പ്രൌഢമായി നടത്തി. മാധ്യമ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരുടെയും വിവിധ സംഘടനാ പ്രതിനിധികളുടെയും പങ്കാളിത്തം കൊണ്ട് പ്രവർത്തനോദ്ഘാടനം ഗംഭീരമായി മാറി. കഴിഞ്ഞ 5 വർഷമായി സ്റ്റേജ് ഷോസ് നിർത്തിവച്ചിരുന്ന ലോക പ്രശസ്ത മാന്ത്രികൻ പ്രൊഫസർ ഗോപിനാഥ് മുതുകാട് തന്റെ പുതിയ പ്രൊജക്ടിന്റെ ധനശേഖരണാർത്ഥം അവതരിപ്പിക്കുന്ന ഷോ MQ മാജിക് മിഷൻ മെലഡി സെപ്റ്റംബർ 6 ഞായറാഴ്ച ന്യൂയോർക്ക് കിൻസ്ബോറോ കമ്മ്യൂണിറ്റി കോളേജ് ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് 5:30 നടത്തുന്നു. ഭിന്നശേഷിക്കാരായ 200 കുട്ടികളുടെ ജീവിത പുനരുദ്ധാരണത്തിനായി തിരുവനന്തപുരം കഴക്കൂട്ടത്ത് ഡിഫറൻസ് ആർട്സ് സെന്റർ എന്ന സ്ഥാപനത്തിന്റെ നടത്തിപ്പിനായി സ്വന്തം ജീവിതം മാറ്റിവച്ചതിനാലാണ് കഴിഞ്ഞ 5 വർഷത്തിലധികമായി സ്റ്റേജ് ഷോസ് നിർത്തിവെക്കുവാൻ പ്രൊഫസർ ഗോപിനാഥ് മുതുകാട് നിർബന്ധിതനായത്. ഹൈദരാബാദിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ക്യാമ്പസുകൾ ആരംഭിക്കാൻ ബോസ്റ്റണിലെ നോർത്ത് ഈസ്റ്റ് യൂണിവേഴ്സിറ്റിയും ലണ്ടൻ യൂണിവേഴ്സിറ്റിയും എത്തുന്നതായി തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി പ്രഖ്യാപിച്ചു. ഹൈദരാബാദിനെ ആഗോള വിദ്യാഭ്യാസ കേന്ദ്രമാക്കി മാറ്റുകയെന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് ഈ സുപ്രധാന നീക്കം. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയും തെലങ്കാനയിലെ കോഴ്സുകൾ ആരംഭിക്കാൻ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാസം UK സന്ദർശിച്ച മുഖ്യമന്ത്രി ഓക്സ്ഫോർഡ്, കേംബ്രിഡ്ജ് തുടങ്ങിയ പ്രമുഖ സ്ഥാപനങ്ങളുമായി ചർച്ചകൾ നടത്തിയിരുന്നു. അമേരിക്കൻ യൂണിവേഴ്സിറ്റികളുമായുള്ള ചർച്ചകൾക്കായി അമേരിക്കയിലേക്ക് പോകാൻ കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിച്ച പശ്ചാത്തലത്തിലാണ് ഈ പുതിയ പ്രഖ്യാപനങ്ങൾ വന്നിരിക്കുന്നത്. ഇന്ത്യൻ സെക്യൂരിറ്റികളിലെ US പോർട്ട്ഫോളിയോ നിക്ഷേപം 2025 അവസാനത്തോടെ $390 ബില്യൺ ഉയർന്നതായി US ട്രഷറി വകുപ്പിന്റെ പ്രാഥമിക കണക്കുകൾ വ്യക്തമാക്കുന്നു. US പോർട്ട്ഫോളിയോ നിക്ഷേപങ്ങൾ ആകർഷിക്കുന്ന പ്രധാന വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യ മുൻനിരയിൽ തുടരുകയാണ്. ഇതോടുകൂടി പ്രവാസ വിശേഷങ്ങൾ അവസാനിക്കുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രവാസവിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: ദിന തങ്ങളുടെ വിരോധം ദിന തങ്ങളുടെ വിരോധം ദിന തങ്ങളുടെ വിരോധം ദിന തങ്ങളുടെ വിരോധം ദിന തങ്ങളുടെ വിരോധം ദിന തങ്ങളുടെ വിരോധം.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഭക്തിഗാനങ്ങൾ.